ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 28 സെക്കൻഡും. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 10.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജി കെ രാമമോഹൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടയ്ക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. ചെവിയിലെ അണുബാധ തടയാനുള്ള മാർഗ്ഗങ്ങൾ. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ആർ സുമ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൌരോദെ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ചു മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. ജീരകത്തിന്റെ ഔഷധ ഗുണങ്ങൾ. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം KP സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ എൻചാവക്കാട് കാവ്യധാര. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കറുത്ത ചെടികൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം ഡോക്ടർ CV ജിഷാമേരി. 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തൊട്ടക്കര ഒറ്റപ്പാലം ജീവിതപാഠം. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനീസ് PK സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 വാത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ് റോഡ് കോട്ടയ്ക്കൽ രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. ഇരുപത്തിയഞ്ചിന് എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മോഹൻ. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 11:00 സ്മൃതിഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. രണ്ട് പതിനഞ്ചിന് തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:50

8:30 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:10 കാസർകോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 35 സെക്കൻഡും. ഇനി 6:05 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: Revised the export levy rates on petrol, diesel and aviation turbine fuel for the fortnight starting today. According to a notification issued by the Ministry of Finance, under the revised rates, the export levy on petrol has been fixed at 4 rupees per litre. In football, Kylian Mbappe further enhances FIFA World Cup legacy to lead France to a comfortable win against Sweden in the round of 32 clash. France defeated Sweden 3-0 at New York's New Jersey Stadium this morning to storm into round of 16. India's men's cricket team will begin their five-match 2020 international series against hosts England today. The opening match will be played at the Riverside Ground in Chesterley Street starting at 10 p.m. Indian time. The second T20 international will be played on Saturday in Manchester. The third T20 international is scheduled for 7 July in Nottingham, followed by the fourth T20I on 9 July in Bristol. The fifth and final T20 international will be played on 11th of July in Southampton. Visitors India head into the series after disappointing 0-2 2020 international series defeat to Ireland, their first bilateral 2020 series loss in several years. And that is the end of this news bulletin.
1: Agashwani 102.7 Manchiri FM. മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 10 സെക്കൻഡും.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: ശുഭചിന്തകളോടെ തുടങ്ങാം.
3: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജി കെ രാംമോഹൻ.
4: ലോകപ്രശസ്തനായ കവിയും കഥാകാരനുമായിരുന്നു എഡ്ഗാർ അലൻ പോ. അദ്ദേഹം ജനിച്ച് അധികം വൈകാതെ മാതാപിതാക്കൾ ഈ ലോകം വിട്ടുപോയി. ജോൺ അലൻ എന്നൊരു വ്യാപാരി അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തുവെങ്കിലും അവർ തമ്മിലുള്ള ബന്ധം ഒട്ടും സുഖകരമായിരുന്നില്ല. പട്ടാളക്കാരനാകാൻ മിലിറ്ററി അക്കാദമിയിൽ ചേർന്നുവെങ്കിലും അവിടുത്തെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാനാവാതെ അദ്ദേഹത്തിന് അവിടെ നിന്ന് പിരിഞ്ഞു പോരേണ്ടി വന്നു. മറ്റെഴുത്തുകാരെ പോലെ അലൻ പോവിനെയും തുടക്കത്തിൽ അംഗീകരിക്കാൻ ആളുണ്ടായില്ല. ജീവിക്കാൻ വേണ്ടി സാഹിത്യ നിരൂപകനായും എഡിറ്ററായും ഒക്കെ ജോലി ചെയ്യേണ്ടി വന്ന അലനെ 1845 പുറത്തിറക്കിയ റേവനും മറ്റു കവിതകളും എന്ന കൃതിയിലൂടെ സഹൃദയലോകം തിരിച്ചറിഞ്ഞ് അംഗീകരിച്ചു. ജീവിതാനുഭവങ്ങളുടെ കനൽ ചൂടിൽ പിറന്നവയായിരുന്നു അലൻ പോയുടെ ഓരോ കൃതിയും. അദ്ദേഹത്തെ ഒരു മസോക്കിസ്റ്റായും തികച്ചും കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന അരാജകവാദി എന്നുമൊക്കെ പലതരം വ്യാഖ്യാനങ്ങളുണ്ടായി എങ്കിലും അനന്യമായ തൻ്റെ സർഗപ്രതിഭ കൊണ്ട് ഈ ദുരാരോപണങ്ങളെ മറികടക്കാൻ അലൻ പോയ്ക്ക് കഴിഞ്ഞു. മനുഷ്യ മനസ്സിനെയും ആത്മാവിനെയും ബാധിക്കുന്ന നിറഞ്ഞ ശൂന്യതയും ഒറ്റപ്പെടലും അതിമനോഹരമായി ആവിഷ്കരിച്ചു എന്നതിലാണ് അലൻ പോവിൻ്റെ മികവ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. നന്നേ ചെറുപ്പത്തിലെ സംഭവിച്ച മാതാപിതാക്കളുടെ വിയോഗം, കേവലം 14 വയസ്സുള്ളപ്പോൾ സ്വജീവിതത്തിലേക്ക് കടന്നുവന്ന വെർജീനിയയുടെ ദാരുണമായ അന്ത്യം, ഇതൊക്കെ അലൻ പോയുടെ എഴുത്തു ജീവിതത്തെയും സ്വകാര്യ ജീവിതത്തെയും ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട് എന്നതാണ് നേര്. മെസ്മറിക് റെവലേഷൻ എന്ന കഥയിൽ മെസ്മറിസത്തിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് വാചാലനാവുന്നത് നാം കാണുന്നു. ദി സ്പെക്ടക്കിൾസ് എന്ന കഥയിലാവട്ടെ, ആദ്യ കാഴ്ചയിൽ ഉദിക്കുന്ന അനുരാഗത്തെ അഥവാ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന ചൊല്ലിനെ കണക്കറ്റ് കളിയാക്കുന്നുണ്ട് അദ്ദേഹം. തുടർന്ന് ജീവിതാനുഭവങ്ങൾ അതിനനുകൂലമായ നിലപാടെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്നും അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നു. എലോൺ എന്ന കവിത തികഞ്ഞ ഏകാഗ്രിയായ ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ തേങ്ങലുകളാണ്. അലൻ പോയുടെ കഥകളും കവിതകളും വായിക്കുക, അതു നിങ്ങളെ അനുഭൂതിയുടെ പുതിയ തലത്തിൽ എത്തിക്കും എന്നതിൽ സംശയമില്ല.
3: ജി കെ രാംമോഹൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9447209123. നമ്പർ ആവർത്തിക്കാം, 9447209123.
1: സുഭാഷിതം. ആകാശവാണി

0: പ്രഭാതഗീതം സമാപിച്ചു.
1: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1260 ചെന്നൈ മാംഗ്ലൂർ സൂപ്പർഫാസ്റ്റ് മെയിൽ 6:36 1-6-5-2-7 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 1-6-3-0-8 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:37 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിലെ സമയക്രമം ട്രെയിൻ നമ്പർ 5-6-6-0-7 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5-6-3-2-2 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
2: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: 71 വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര
3: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
3: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

ഇന്നത്തെ വിശേഷം. ഇന്ന് ദേശീയ ഡോക്ടർമാരുടെ ദിനം. പ്രമുഖ ഡോക്ടറും പശ്ചിമബംഗാളിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ ബഹുമാനാർത്ഥമാണ് ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്.

0: ചരിത്രപഥം.
1: ചരിത്രത്തിൽ ഇന്നാണ് 1937 ജൂലൈ 1 999 അഥവാ 999 എന്ന അടിയന്തര സേവന നമ്പർ ആദ്യമായി നടപ്പിൽ വന്നത്. അപകടഘട്ടങ്ങളിലോ ദുരന്താവസ്ഥയിലോ ഉള്ള അടിയന്തര സേവനത്തിന് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ തയ്യാറായതിന്റെ ചരിത്രം തുടങ്ങിയതിങ്ങനെയാണ്. 1935 നവംബർ 10 വിംപോൾ സ്ട്രീറ്റിലുണ്ടായ ഒരു തീപിടുത്തത്തെ തുടർന്നാണ് അടിയന്തര സേവന ടെലിഫോൺ നമ്പർ എന്ന ആശയം ഉടലെടുത്തത്.
0: ചരിത്രപഥം.

0: ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 17. ഇനി കേൾക്കാം.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.

0: ആയോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കാർഷിക അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപം ബാങ്ക് ലോൺ വഴി ലഭ്യമാക്കി വായ്പകൾക്ക് പലിശയിൽ ഇളവ് നൽകുന്ന പദ്ധതിയായ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അഥവാ AIF എന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു.

0: അടിസ്ഥാന സൗകര്യ വികസന നിധിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് 7 വർഷം വരെ 6% പലിശ നിരക്കിൽ ലോൺ ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിൽ ഒരു ഗുണഭോക്താവിന് ഒരു സംരംഭത്തിന് പരമാവധി 2 കോടി രൂപ വരെ ലഭ്യമാകും. ഒരാൾക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിലായി 25 സംരംഭങ്ങൾക്ക് വരെ ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം. പ്രാഥമിക സംസ്കരണ കേന്ദ്രങ്ങൾ, പാക്ക് ഹൌസുകൾ, കൂൺ കൃഷി, ഹൈഡ്രോപോണിക് ഫാമിംഗ്, കൃത്യത കൃഷിക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, വെയർഹൌസ്, പോളിഹൌസ്, റീഫർ വാൻ, ശാസ്ത്രീയമായി പഴം പഴുപ്പിക്കുന്ന മുറികൾ, യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്ന കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ, കാർഷിക നഴ്സറികൾ, ജൈവവള ഉൽപാദനം, കാർഷിക ഡ്രോണുകൾ, ഇ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള വിതരണ ശൃംഖല, സംഭരണ കേന്ദ്രങ്ങൾ, ഗുണനിലവാര കേന്ദ്രങ്ങൾ, വിളഭൂമിയിലും വിളവെടുപ്പിനുമുള്ള യന്ത്രങ്ങൾ, തേൻ സംസ്കരണം, പട്ടുനൂൽ കൃഷി, കാർഷിക പമ്പുകൾ, നിലവിലുള്ള പമ്പുകളുടെ സൗരോർജവൽക്കരണം തുടങ്ങിയവയ്ക്ക് അനുവദിക്കുന്ന ലോണുകൾക്കാണ് പലിശയിൽ ഇളവ് നൽകുന്നത്. ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ഇതിനു പുറമെ കൃഷി വ്യവസായ വാണിജ്യ വകുപ്പുകളിൽ നിന്നും വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ വഴി സബ്സിഡിയും ലഭ്യമാവും. കൃഷിവകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ, സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ, PM KUSUM, വ്യവസായ വാണിജ്യ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എന്റർപ്രൈസസ് മൂലധന നിക്ഷേപത്തിനുള്ള സബ്സിഡി, നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന ടെക്നോളജി മിഷൻ ഓൺ കോക്കനട്ട് തുടങ്ങിയ പദ്ധതികൾ AIF പദ്ധതിയുമായി ബന്ധിപ്പിക്കുമ്പോൾ പരമാവധി സബ്സിഡിക്ക് പുറമെ 6% പലിശ സബ്സിഡി കൂടി ലഭിക്കുന്നു. ഈ പദ്ധതി 2026 സെപ്റ്റംബർ വരെയുള്ള ലോണുകൾക്കാണ് ലഭ്യമാകുന്നത്. നിലവിൽ കാർഷിക മേഖലയിൽ എടുത്തിട്ടുള്ള ലോണുകളും ഈ പദ്ധതിയിലേക്ക് മാറ്റാം. കൂടുതൽ വിവരങ്ങൾക്കും സബ്സിഡി ആനുകൂല്യത്തിനും കൃഷിഭവനുമായോ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമായോ ജില്ലാ കൃഷി ഓഫീസുമായോ ബന്ധപ്പെടാം. 7907430240 അല്ലെങ്കിൽ 8137008197 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പറുകൾ വീണ്ടും പറയാം. 7907430240 8137008197. കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിന് ശേഷമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസ്സിംഗ് ആൻഡ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നവരായിരിക്കണം. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിന്റെ 33% വരെ, അതായത് പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാം. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ:
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744550424.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.

0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രായോജകർ
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽ റെഹാൻ കണ്ണാശുപത്രി.
3: സൊവേരിയൻ കോമ്പാക്ട് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
0: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം.
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
3: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയാർ.
4: ദൃഷ്ടി.
5: നമസ്കാരം. വീഞ്ഞം തുറമുഖത്തിൽ 13,000 കോടി രൂപയുടെ വൻ നിക്ഷേപം നടത്താൻ വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSC. ഏറ്റവും വലിയ വിദേശ സ്വകാര്യ നിക്ഷേപം. പ്ലസ് വൺ പ്രവേശനം 4 ജില്ലകളിൽ 120 ബാച്ചുകൾ അനുവദിച്ചു. മുല്ലപ്പെരിയാർ സമിതി കേരള പ്രതിനിധിയെ ഉൾപ്പെടുത്താൻ കേന്ദ്രത്തിന്റെ അനുമതി. SIR പരാതികളിൽ സുപ്രീംകോടതിയുടെ നീതിപൂർവകമായ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ ചീഫ് ജസ്റ്റിസിന് കത്തയച്ചു. വാഹനാപകടങ്ങളിൽപ്പെടുന്നവർക്ക് 1,50,000 രൂപ വരെ ചികിത്സാ സഹായം ലഭ്യമാകുന്ന കേന്ദ്ര പദ്ധതിയായ PM രാഹത്ത് കേരളത്തിൽ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. സംസ്ഥാനത്ത് 8 പേർക്ക് കൂടി ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് KCB. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി ലഭിക്കാത്തതിനെ തുടർന്നാണ് തീരുമാനം. ഇന്ത്യ US വ്യാപാര കരാർ അന്തിമഘട്ടത്തിൽ. 1.5 വർഷമായി തുടരുന്ന ചർച്ചകൾ ഉടൻ പൂർത്തിയാകും. പശ്ചിമേഷ്യൻ സംഘർഷം. US പ്രതിനിധികൾ ഖത്തറിൽ. ഇറാനുമായി നേരിട്ട് ചർച്ചയുണ്ടാകില്ല. ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് ജർമ്മനിയും നെതർലാൻഡ്സും പുറത്ത്. മൊറോക്കോ, പരാഗ്വേ, ബ്രസീൽ, നോർവേ എന്നിവർ പ്രീ ക്വാർട്ടറിൽ കടന്നു. വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ച് ഓസ്ട്രേലിയ 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ചു.
0: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
6: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
6: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
10: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
9: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവോടോ?
8: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
5: സ്വർണം പവന് 104,160 രൂപ. തങ്കം 10 ഗ്രാമിന് 141,300. വെള്ളി കിലോഗ്രാമിന് 231,300. റബ്ബർ RSS 4 26,800. RSS 5 26,400. കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 67,000. കോഴിക്കോട് നാടൻ 67,500. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 23,500. വടകര 23,970. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 3,700. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 22,000. പൊന്നാനി 15,500. നാളികേരം ക്വിന്റലിന് മഞ്ചേരി 3,800. മാനന്തവാടി 5,600. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,750. പൊന്നാനി 4,000. അടയ്ക്ക ക്വിന്റലിന് കോഴിക്കോട് 7,500. മഞ്ചേരി 7,500.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.

കാലാവസ്ഥ അറിയിപ്പ്. ഇന്നു മുതൽ 6 വരെ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്നും നാളെയും ഇടിമിന്നലിനും 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്,

0: ചിരി.
1: ഇനിയൊരു ഗാനം കേൾക്കാം. ചിത്രം പുലിവാൽ. പാടിയത് യേശുദാസ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം എം കെ അർജുനൻ.

ഇന്ന് 7:45-നുള്ള കാവ്യധാരയിൽ കേൾക്കാം ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കറുത്ത ചിട്ടിച്ചികൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ഡോക്ടർ സി വി ജിഷ മേരി. ആകാശവാണി 102.7 മഞ്ചേരി എഫും സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 28 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

0: പ്രക്ഷേപണ കേന്ദ്രം ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ പ്ലസ് വണ്ണിന് 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനു പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം പുതിയ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി സംവദിച്ചു. സംയോജിത ആസൂത്രണത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിക്കുന്ന പ്രധാന നടപടികൾ സെക്രട്ടറിമാർ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. എല്ലാ പ്രശ്നങ്ങളും സംഭാഷണത്തിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി സംഭാഷണത്തിൽ ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും കപ്പലുകളുടെ സുഗമ സഞ്ചാരവും വാണിജ്യ സ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇന്നു മുതൽ രണ്ടാഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായി നിശ്ചയിച്ചതായി ധനകാര്യമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഡീസലിന്റെ ലെവി 14 രൂപയിൽ നിന്ന് 8.50 രൂപയായി. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ കയറ്റുമതി പ്രത്യേക അധിക എക്സൈസ് തീരുവ 12.50 രൂപയിൽ നിന്ന് 7.50 രൂപയായി കുറക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ഉപഭോഗത്തിന് അനുവദിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലെ എക്സൈസ് തീരുവ നിരക്കുകളിൽ മാറ്റമില്ല. രാജ്യത്ത് പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന E20 പദ്ധതി ഇപ്പോഴും പരീക്ഷണമാണെന്നും അടുത്ത വർഷത്തോടെയേ നയത്തിന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാകൂ എന്ന പ്രചാരണം കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. വ്യോമസേന ഉപമേധാവിയായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ഇന്ന് ചുമതലയേൽക്കും. നിലവിലെ ഉപമേധാവി എയർ മാർഷൽ നാഗേഷ് കപൂർ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. 16th നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് അവസാനിക്കും. കേന്ദ്രത്തിന്റെ FCRA ചട്ട ഭേദഗതിക്കെതിരെ സഭയിൽ ഗവൺമെന്റ് ഇന്ന് പ്രമേയം കൊണ്ടുവരും. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് പ്രമേയം അവതരിപ്പിക്കുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ അധ്യക്ഷനാകും. പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർകോട് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട്ടിലെ ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി എൻ ഷംസുദ്ദീനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത്

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ

0: അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർമാരെയും അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും ആദരിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മുഖംമൂടിക്ക് പിന്നിൽ ആരാണ് രോഗശാന്തിക്കാരെ സുഖപ്പെടുത്തുന്നത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് കെ സുധാകരൻ MP ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തി നടത്തണമെങ്കിൽ റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം. എന്നാൽ പലപ്പോഴും ഇത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ടെന്നും MP പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഫ്രാൻസ് മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെയും നോർവേ 1-2 ഐവറി കോസ്റ്റിനെയും പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: എതിരാളികൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രകടനശേഷി തങ്ങൾക്കുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച് സ്വീഡനെ നിലം പരിശീലിക്കുകയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. സ്റ്റാർ സ്ട്രൈക്കർ എംബാപ്പയുടെ ഇരട്ടഗോൾ മികവിൽ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രഞ്ച് പടയോട്ടം ലക്ഷ്യം കണ്ടത്. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലും ചെറുത്തുനിൽപ്പിനോ തിരിച്ചടിക്കോ സാധ്യമാകാത്ത വിധം സ്വീഡനുമായി വ്യക്തമായ ആധിപത്യം ഫ്രാൻസിനുണ്ടായിരുന്നു. 45-74 മിനിറ്റുകളിലായിരുന്നു കിലിയൻ എംബാപ്പയുടെ ഗോളുകൾ. ഇതോടെ ഈ ലോകകപ്പിൽ മെസ്സിക്കൊപ്പം 6 ഗോൾ നേടി എംബാപ്പയും മുന്നിലെത്തി. 53 മിനിറ്റിൽ ബ്രാഡ്ലി ബാർക്കാളയും ഫ്രാൻസിന് വേണ്ടി സ്വീഡിഷ് വലകുലുക്കി പട്ടിക പൂർത്തിയാക്കി. മറ്റൊരു മത്സരത്തിൽ പന്തടക്കത്തിലും കളിയിലും ഒരു പടി മുന്നിൽ നിന്നിട്ടും ഐവറി കോസ്റ്റിനെ നോർവേയെ മറികടക്കാനായില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, നോർവീജിയൻ നിരയിലെ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് തന്നെ. ഒരു ഗോൾ നേടുകയും ഒരു ഗോൾ ലൈൻ സേവ് നടത്തുകയും ചെയ്ത് പകരക്കാരനിറങ്ങിയ അമാദ് ഡിയാലോ ഐവറി കോസ്റ്റിനെ നോർവേക്ക് ഒപ്പമെത്തിക്കാൻ പരമാവധി പ്രവർത്തിച്ചെങ്കിലും 86 മിനിറ്റിൽ സമനില പൊട്ടിച്ച് ഐവറിയുടെ വലയിൽ എർലിൻ ഹാലണ്ട് പന്തെത്തിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ നോർവേയുടെ വൈക്കിംഗ് റോസ് സെലിബ്രേഷൻ ആർത്തിരമ്പി. പ്രീ ക്വാർട്ടറിൽ ഈ ലോകകപ്പിലെ ഏറ്റവും കരുത്തരെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രസീലാണ് നോർവേയുടെ എതിരാളികൾ.
0: മെക്സിക്കോ ഇക്വഡോർ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. രാത്രി 9:30 മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 20 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റിൻഡീസിനെ 8 പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം. രണ്ടാം സെമിഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 ചെസ്റ്ററിലെ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൌണ്ടിലാണ് ഉദ്ഘാടന മത്സരം. രണ്ടാം മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിലും 3 ഈ മാസം 7 നോട്ടിംഗ്ഹാമിലും 4 ബ്രിസ്റ്റലിലുമാണ്. ഈ മാസം 11 സതാംപ്ടണിലാണ് അവസാന മത്സരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 പേർ അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 5210 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 5579 പേർ അറസ്റ്റിലായി. കോഴിക്കോട്ട് നിപ ഭീതി ഒഴിഞ്ഞു. സമ്പർക്കപ്പട്ടികയിലെ എല്ലാവരും ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ ഒരാഴ്ചക്കുള്ളിലെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവാണ്. തുടർ ചികിത്സാ നടപടികൾ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കും. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് 8 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ 2 തൃശൂരും മലപ്പുറത്തും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 205 രോഗബാധയും 6 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 281 ഷിഗല്ല സ്ഥിരീകരിച്ചു. മഴക്കാലത്ത് വ്യാപകമാകുന്ന ഡെങ്കിപ്പനി, വൈറൽ പനി, ചിക്കുൻഗുനിയ തുടങ്ങിയ വിവിധതരം പനികൾക്ക് സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കാൻ കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക OP പ്രവർത്തനം ആരംഭിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന OPയിൽ രോഗലക്ഷണങ്ങൾ വിലയിരുത്തി ആവശ്യമായ ചികിത്സ നൽകുന്നതിനൊപ്പം രോഗനിർണയത്തിന് ലബോറട്ടറി പരിശോധനാ സൌകര്യങ്ങളും ലഭ്യമാണ്. കോഴിക്കോട് ജില്ലയിൽ 3 1,85,171 കുട്ടികൾക്ക് പോളിയോ രോഗ പ്രതിരോധ തുള്ളിമരുന്ന് നൽകി. 3 ദിനമായ ഇന്നലെ 8,830 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 137 കുട്ടികളും ഉൾപ്പെടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ക്ഷമിക്കണം, പ്രധാന വാർത്തകൾ.

0: മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ പ്ലസ് വണ്ണിന് 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവെയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 11 സെക്കൻഡും.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: എഫ് എം ശുഭദിനത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
3: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്,
2: അഡ്മിഷൻ ആവശ്യമില്ല.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
2: ഫോൺ 9961333400. കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: നീറ്റ് UG പുനഃപരീക്ഷാ ഫലം ഈ മാസം 20 പ്രഖ്യാപിക്കുമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ അറിയിച്ചു. ഈ മാസം 11-12 തീയതികളിൽ നിശ്ചയിച്ചിരുന്ന സ്പെഷ്യൽ കേട്ടറ്റ് പരീക്ഷ 8-9 തീയതികളിലേക്ക് മാറ്റി. MG സർവകലാശാല ബിരുദ ഏകജാലകം 3 അലോട്ട്മെന്റ് രജിസ്ട്രേഷൻ ഈ മാസം 4 നടത്താം. മുൻ അലോട്ട്മെന്റുകളിൽ പ്രവേശനം കിട്ടാത്ത വിദ്യാർത്ഥികൾ വീണ്ടും രജിസ്റ്റർ ചെയ്യണം. അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനും ഇതോടൊപ്പം സാധിക്കും. ഇതുവരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാതിരുന്നവർക്കും അവസരമുണ്ട്.

സംസ്ഥാനത്തെ നഴ്സിംഗ് കോളേജുകളിലെ MSc നഴ്സിംഗ് പ്രവേശനത്തിന് ഈ മാസം 10 വരെ അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം www.cee.kerala.gov.in. സർക്കാർ സ്വകാര്യ ലോ കോളേജുകളിലെ LLM കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് 10 വൈകിട്ട് 5 വരെ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം www.cee.kerala.gov.in. പ്രവേശന പരീക്ഷ 26-ന് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് കേന്ദ്രങ്ങളിൽ ഓൺലൈനായി നടത്തും.

പേരാമ്പ്ര ഗവൺമെന്റ് ഐടിയിൽ നിന്ന് 2021-23 2023-25 അധ്യയന വർഷങ്ങളിൽ ഡിസിവിൽ എംഎംവി എംഎഎം കോഴ്സുകളും 2022-23 2023-24 അധ്യയന വർഷങ്ങളിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കോഴ്സും പൂർത്തിയാക്കിയവരുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കോഷൻ ഡെപ്പോസിറ്റ് എന്നിവ തിരികെ ലഭിക്കാൻ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് ഈ മാസം 10 മുൻപ് ഐടിഐ ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 9400127797 നമ്പർ ആവർത്തിക്കാം. 9400127797

0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
1: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
3: സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

സമയം 7 മണി കഴിഞ്ഞ് 25 സെക്കൻഡ്. ഇന്നത്തെ ചിന്താവിഷയം: നിങ്ങൾക്ക് വേണ്ടാത്തത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ദാനമേയല്ല. മദർ തെരേസ. ചിന്താവിഷയം ഒരിക്കൽ കൂടി പറയാം: നിങ്ങൾക്ക് വേണ്ടാത്തത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ദാനമേയല്ല. മദർ തെരേസയുടെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യമിതാണ്: രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ആവർത്തിക്കാം: രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരത്തിനായി കാത്തിരിക്കുക FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: റീഗൽ ജ്വല്ലേഴ്സ്.
5: സഹസ്ര കമലദളങ്ങൾ വിടർന്നു, ജി വേണുഗോപാൽ ആലപിച്ച ഗാനം ഇന്ന് കേൾക്കാം. രചന മുട്ടാർ ശശികുമാർ, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: മുട്ടാർ ശശികുമാറിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം നൽകി ജി വേണുഗോപാൽ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
6: രാവിലെ 8:23.
7: പ്രായോജകർ
6: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
8: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ. നമുക്കും വേണ്ടേ സോളാർ?
10: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
9: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
10: അതെങ്ങനെ?
9: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
10: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
11: പ്ലസ് വൺ സ്പോർട്സ് കോട്ട സപ്ലിമെന്ററി സ്പോർട്സ് മികവ് രജിസ്ട്രേഷൻ നാളെ മുതൽ 6 നടക്കും. ഇതുവരെ സ്പോർട്സ് മികവ് രജിസ്ട്രേഷൻ നടത്താത്തവർക്കും അപേക്ഷിക്കാം. രജിസ്റ്റർ ചെയ്ത ശേഷം അച്ചീവ്മെന്റ് രജിസ്റ്റർ കാർഡ്, സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ ഒറിജിനലും പകർപ്പും സഹിതം ഈ മാസം 3 രാവിലെ 10 മുതൽ ഈ മാസം 6 വൈകുന്നേരം 5 വെരിഫിക്കേഷന് മലപ്പുറം ജില്ലാ സ്പോർട്സ് കൌൺസിലിൽ എത്തണം. വെരിഫിക്കേഷന് ശേഷം ഈ മാസം 3 മുതൽ 7 സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് ഒഴിവുള്ള സ്കൂൾ ഓപ്ഷൻ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495243433. മറ്റൊരു നമ്പർ 9895587321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495243433. മറ്റൊരു നമ്പർ 9895587321.

0: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
3: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
3: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
5: 71 വർഷങ്ങൾ
6: തലമുറകൾ പിന്നിട്ട യാത്ര.
5: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.

0: ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ട്രെയിൻ സമയം.
3: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:37 2260 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
3: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10:52. ഇനി കേൾക്കാം.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
5: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ഫോൺ 0499332622262.
5: എന്താ മാഷേ, സുഖല്ലേ?
7: എന്ത് സുഖം, പ്രമേഹം കാരണം ഇപ്പോ കാഴ്ചശക്തി കുറഞ്ഞു വരിക.
5: അപ്പൊ അറിഞ്ഞില്ലേ, ടൈപ്പ് 2 പ്രമേഹം ഇപ്പോൾ ശസ്ത്രക്രിയയിലൂടെ സുഖപ്പെടുത്താമല്ലോ.
4: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക് സെന്റർ പെരിന്തൽമണ്ണ.
5: ഫോൺ 0499332622262. ജീവിതം ആരോഗ്യപൂർണമാക്കൂ,
4: രോഗങ്ങളെ അകറ്റി നിർത്തൂ.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: ചെവിയിലെ അണുബാധ തടയാനുള്ള മാർഗങ്ങൾ. ഇന്ന് ആരോഗ്യജാലകത്തിൽ സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ആർ സുമ.
9: ജലദോഷത്തിന്റെ ഭാഗമായി ചെവിയിൽ കടുത്ത വേദനയോടെ ഉണ്ടാവുന്ന നീർക്കെട്ട് ശരിയാം വിധം ചികിത്സിച്ചില്ലെങ്കിൽ കർണപടം പൊട്ടി ചെവിയിൽ നിന്നും നീരൊലിപ്പിന് കാരണമാകുന്നു. ഇത്തരത്തിലുള്ള അണുബാധ തടയാനുള്ള പ്രധാന മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചെവി ഇടയ്ക്കിടെ ഇയർബഡ്സോ മറ്റെന്തെങ്കിലുമോ ഇട്ട് വൃത്തിയാക്കുന്ന ശീലം പാടെ ഉപേക്ഷിക്കണം. ഇനി ശരിയായ രീതിയിൽ മുലപ്പാൽ കൊടുക്കുക. കുഞ്ഞുങ്ങളെ ഒരിക്കലും കിടത്തി മുലയൂട്ടാതിരിക്കുക. ചെവിക്ക് ശക്തമായ വേദനയോ ഒലിപ്പോ ചീത്ത വാസനയോ കേൾവിക്കുറവോ തോന്നുന്ന പക്ഷം ENT ഡോക്ടറുടെ വിദഗ്ധോപദേശം തേടേണ്ടതാണ്. കുട്ടികളിൽ ചെവിക്കുള്ളിൽ അന്യവസ്തുക്കൾ നിക്ഷേപിക്കാനുള്ള പ്രവണത സാധാരണയായി കണ്ടുവരാറുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഒരിക്കലെങ്കിലും ജീവനുള്ളൊരു പ്രാണി പോയാലുള്ള അവസ്ഥ അത് അനുഭവിച്ചവർക്കേ അറിയൂ. ഒരു കുഞ്ഞുറുമ്പ് പോയാൽ പോലും ഒരു ആന പോയ പ്രതീതിയാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും അത് രാത്രിയിലാണ് സംഭവിക്കുന്നത് എന്നതുകൊണ്ട് നമ്മുടെ ഉത്കണ്ഠ കൂടുന്നു. ഇയർബഡ്സോ കമ്പിയോ എന്തെങ്കിലും ഇട്ട് പ്രാണിയെ പുറത്തെടുക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ ആ പ്രാണി വെപ്രാളത്തിൽ ചെവിയിൽ കൂടുതൽ മുറിവുണ്ടാക്കുകയും കർണപടത്തിൽ കടിച്ചു തൂങ്ങി പാടയ്ക്ക് ഒട്ടയുണ്ടാക്കാനും കൂടുതൽ ഉള്ളിലോട്ട് കയറിപ്പോവാനും സാധ്യതയുണ്ട്. കുറച്ച് എണ്ണയോ ഉപ്പുലായനയോ ഒഴിച്ചാൽ പ്രാണി ചത്തുപോവുകയും നിശ്ചലമാവുകയും ചെയ്യും. ഇതാണ് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതിനുശേഷം ഒരു ENT ഡോക്ടറെ കാണുക. ഒരിക്കലും പ്രാണിയെ തനിയെ എടുക്കാൻ ശ്രമിക്കാതിരിക്കുക. ചൂടാക്കിയ എണ്ണയും മറ്റും ചെവിയിൽ ഒഴിക്കാൻ ശ്രമിക്കരുത്. ജന്മനാളുള്ള ഭദ്രത കുഞ്ഞിന്റെ വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ സംഭവിക്കുന്ന തകരാറുകൾ മൂലമാകാം. ഇത്തരം തകരാറുകൾ ജനനത്തിന് മുൻപോ ജനന സമയത്തോ അതിനുശേഷമോ സംഭവിക്കാം. ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുണ്ടാവുന്ന അണുബാധ, ഗർഭാവസ്ഥയിലെ ചില മരുന്നുകളുടെ ഉപയോഗം, കുടുംബത്തിൽ അടുത്ത ബന്ധുക്കൾക്കുള്ള കേൾവിക്കുറവ്, മാസം തികയുന്നതിന് മുമ്പുള്ള പ്രസവം, ജനിച്ച ഉടനെയുള്ള മഞ്ഞപ്പിത്തം, ഇവയെല്ലാം കേൾവിക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ്. ഇതുകൂടാതെ ജനന സമയത്തോ ജനിച്ച ഉടനെയോ തലച്ചോറിനുണ്ടാകുന്ന അണുബാധ, മസ്തിഷ്ക ജ്വരം അഥവാ മെനിഞ്ചൈറ്റിസ്, അപകടങ്ങൾ, ഇവയെല്ലാം ഭദ്രതയ്ക്ക് കാരണമാവാം. കേൾവിക്കുറവ് എത്രയും പെട്ടെന്ന് തിരിച്ചറിയുക എന്നത് പരമപ്രധാനമായൊരു ആവശ്യകതയാണ്. കുഞ്ഞ് അമ്മയുടെ ശബ്ദത്തിനോട് പ്രതികരിക്കാതിരിക്കുക, അമിത ശബ്ദം കേട്ടാൽ ഞെട്ടാതിരിക്കുക, ഇവയെല്ലാം ഭദ്രതയുടെ ലക്ഷണങ്ങളായി കണക്കാക്കണം.
8: ചെവിയിലെ അണുബാധ തടയാനുള്ള മാർഗങ്ങൾ. ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ആർ സുമ.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജികർ
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഫോൺ 0499332622.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
6: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
7: ഇന്ന് രാവിലെ 7:40 ആയുരാരോഗ്യത്തിൽ കേൾക്കാം. ജീരകത്തിന്റെ ഔഷധ ഗുണങ്ങൾ. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം KP സംസാരിക്കുന്നു. കാവ്യധാരയിൽ കേൾക്കാം ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ഡോക്ടർ CV ജിഷ മേരി.

0: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
1: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
0: ഫോൺ 0483280500.
2: എന്താ ചെങ്ങായി എന്റെ കാൽമുറി കെട്ടൊക്കെ?
3: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടി വരും.
2: ഈ എന്തിനാണോ പേടിക്കണേ, നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അല്ലേ നമ്മളെ മഞ്ചേരി എബിസി ഹോസ്പിറ്റലില്.
4: മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ എബിസി ഹോസ്പിറ്റലിലുണ്ട്.
5: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
6: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
7: മറ്റൊരു വായ ആയി എനിക്കിനി ജീവിക്കട്ട. എനിക്ക് എന്റെ തൊണ്ടയിൽ വേദനിപ്പിക്കുന്ന ഒരു മുറുക്കം തോന്നി, ഒരു കെട്ട്. ബാക്കി പറയാൻ നല്ല ധൈര്യം വേണം. നീ ഓടിപ്പോവാൻ നോക്കുകയാണോ? അല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഇതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഞാൻ മാംഗോ രാജീവയുടെ മുന്നിൽ ചാടിച്ചാവു. പോർച്ചുഗ ഒരക്ഷരം പറഞ്ഞില്ല, എന്നെ എറുക്കെ കെട്ടിപ്പിടിച്ചു. പോർച്ചുഗയ്ക്ക് മാത്രം അറിയാവുന്ന രീതിയിൽ എന്നെ കെട്ടിപ്പിടിച്ചു. അയ്യോ, അങ്ങനെ പറയരുത്. ദൈവത്തെ ഓർത്ത്, നിന്റെ മുമ്പിൽ നല്ല ഒരു ജീവിതമുണ്ട്. അതിന് തക്ക നല്ല മനസ്സും ബുദ്ധിയും നിനക്കുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുന്നത് പാപമാണ്. ഇനി ഇതേപ്പറ്റി ചിന്തിക്കരുത്, പറയരുത്. എന്റെ കാര്യമോ? നിനക്കെന്നെ ഇഷ്ടല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്നത് കള്ളമല്ലെങ്കിൽ നീ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയരുത്. എന്നിട്ട് അല്പം പിൻവാങ്ങി നിന്ന് പോർച്ചുഗ എന്റെ കണ്ണുകളിലേക്ക് നോക്കി. പുറം കൈകൊണ്ട് കണ്ണീരൊക്കെ തൂത്ത് കളഞ്ഞു. പീക്കിരി, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. നീ വിചാരിക്കുന്നതിനേക്കാളും ഒക്കെ അധികം. വാ, ഒന്ന് പുഞ്ചിരിക്കേ. അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിൽ തന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ പുഞ്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ നീ ഇതൊക്കെ മറന്നേ പോകും. നീ പട്ടം പറത്തി തെരുവിന്റെ യജമാനനാകും, ഗോട്ടികളുടെ രാജാവും, ബക് ജോൺസിനെ പോലെ കരുത്തനായ കൗബോയുമാകും. കൂടെ പറയട്ടെ, എനിക്കൊരു ചിന്ത ഇതാ വരുന്നു. എന്താണെന്നറിയണോ? വേണം, ശനിയാഴ്ച ഞാൻ എൻകാൻഡഡോവിൽ എന്റെ മകളെ കാണാൻ പോണില്ല. കാരണം അവള് പക്വേറ്റയിൽ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. നല്ല കാലാവസ്ഥയായ കാരണം ഗ്വാണ്ടു നദിയിൽ മീൻ പിടിക്കാൻ പോയാലോ എന്നാ ആലോചന. എനിക്കൊരു കൂട്ടുകാരനുമില്ല മീൻ പിടിക്കാൻ പോകാൻ. നിനക്ക് വരാൻ താല്പര്യം കാണുമോ? എന്റെ കണ്ണുകളിൽ വെളിച്ചം നിറഞ്ഞു. എന്നെ കൊണ്ടുപോവോ? ആ, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വരണ്ട. മറുപടിയായി ഞാൻ എന്റെ കൈകൾ കൊണ്ട് പോർച്ചുഗയുടെ കഴുത്ത് ചുറ്റിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചു. എന്റെ മുഖം മൂപ്പരുടെ ഷേവ് ചെയ്ത മുഖത്തിന്മേൽ ഒരസി. ഞങ്ങൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നു. ദുരന്തം പതുക്കെ തേഞ്ഞു മാഞ്ഞു പോവാൻ തുടങ്ങി. എനിക്ക് ഒരു ഭംഗിയുള്ള സ്ഥലം അറിയാം. തീറ്റ സാധനങ്ങളും എടുത്ത് നമുക്ക് പോകാം. നിനക്കെന്താ ഇഷ്ടം? നിങ്ങളെ പോർച്ചുഗ? അതല്ലടാ, സലാമി, മുട്ട, പഴം, അങ്ങനെ എനിക്കെല്ലാം ഇഷ്ടമാണ്. വീട്ടിൽ എന്തും ഏതും ഇഷ്ടപ്പെടാനാ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് പോവാം അല്ലേ? അതിനെപ്പറ്റി ഓർത്തോർത്ത് ഞാൻ ഉറങ്ങുക പോലുമില്ല. പക്ഷേ ഒരു ദിവസം മുഴുവൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ നീ എന്തു പറയും?

0: ഞാൻ എന്തേലും കഥ കെട്ടിച്ചമയ്ക്കാം, അവര് കണ്ടുപിടിച്ചാലോ? ഈ മാസം മുഴുവനും ആർക്കും എന്നെ തല്ലാൻ അനുമതിയില്ല. അവരെല്ലാം ഗ്ലോറിയയ്ക്ക് വാക്കുകൊടുത്തതാ. ഗ്ലോറിയയോട് ആരും കളിക്കാൻ പോവില്ല. അവൾക്കേ ഉള്ളൂ എന്നെപ്പോലെ ചെമ്പൻമുടി. ശരിക്കും സത്യം, ഒരു മാസം കഴിഞ്ഞ് എനിക്കെല്ലാം ഭേദപ്പെട്ടാലേ ഇനി എന്നെ അടിക്കൂ. അദ്ദേഹം കാറിന്റെ എഞ്ചിൻ ഓണാക്കി തിരിച്ചു വണ്ടി ഓടിക്കാൻ തുടങ്ങി.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം, മലയാള പരിഭാഷ വി എം ഗിരിജ, ശബ്ദം ബോബി.
2: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
6: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മോഹൻ.
7: എല്ലാവർക്കും ഇടയിൽ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന അമ്മ, മക്കളെയും മരുമക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്ന അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ പാട്ട് അമ്മയെക്കുറിച്ച് പാടിയതാണോ എന്ന്.

0: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
3: പാലക്കാട് ജില്ലയിലെ മാത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ക്ലീനിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നു. യോഗ്യത 7ാം ക്ലാസ്. പ്രായപരിധി ജനുവരി 1 40 വയസ്സ് കവിയരുത്. മാത്തൂർ പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാർക്ക് മുൻഗണന. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഇന്ന് രാവിലെ 11 മാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. മലപ്പുറം പുല്ലാനൂർ ഗവൺമെന്റ് VHS സ്കൂളിലെ VHSE വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ വൊക്കേഷണൽ ടീച്ചറുടെ താൽക്കാലിക ഒഴിവിലേക്ക് ഇന്ന് രാവിലെ 10 അഭിമുഖം നടത്തും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം VHSE പ്രിൻസിപ്പൽ മുൻപാകെ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 9446284497. ഒരിക്കൽ കൂടി പറയാം. 9446284497. തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഫിസിക്സ് വിഭാഗത്തിലെ പ്രതീക്ഷിത അതിഥി അധ്യാപക ഒഴിവിലേക്ക് നാളെ രാവിലെ 10 അഭിമുഖം നടത്തും. UGC റെഗുലേഷൻ പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നേടുന്നതിനുള്ള യോഗ്യതയുള്ളവരും സംസ്ഥാനത്തെ ഏതെങ്കിലും കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ പറയാം. 04942630027. ആവർത്തിക്കാം. 04942630027. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇംഗ്ലീഷ് അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ UGC നിഷ്കർഷിക്കുന്ന യോഗ്യത ഉള്ളവരും കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 3 രാവിലെ 10 എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഫോൺ നമ്പർ ശ്രദ്ധിച്ചോളൂ. 04662270353.
0: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 52 സെക്കൻഡും. ഇനി 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് പാസാക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവെയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഇതോടെ വർദ്ധിപ്പിക്കും. ഒരു റിപ്പോർട്ട്.
2: രാജ്യത്തുടനീളം VBG റാംജി നടപ്പിലാക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് VBG റാംജി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് VBG റാംജി നിയമം കൊണ്ടുവന്നത്. സമയബന്ധിതവും സുതാര്യവുമായ വേതനം ഉറപ്പാക്കാൻ ഈ നിയമം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും യോജിച്ച് നിയമം സുഗമമായി നടപ്പിലാക്കാൻ സാമ്പത്തികവും സാങ്കേതികവുമായ തയ്യാറെടുപ്പുകൾ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി ആവർത്തിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ ധാരണയിലെത്തിയതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോ കെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ LPG ഉൽപാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദേശ സംഭാവന നിയന്ത്രണ നിയമവുമായി ബന്ധപ്പെട്ട FCRA 2.0 പോർട്ടലും EOCI കാർഡും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. FCRA പോർട്ടൽ വഴി സംഭാവനകൾ സ്വീകരിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതിലൂടെ പരിഹാരമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തുടങ്ങി നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ ആശയവിനിമയം നടത്തി. ബിസിനസ് സുഗമമാക്കുന്നതിനും ജനങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നതിനുമായി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ, ആത്മനിർഭർ ഭാരതിന്റെ ശാക്തീകരണം തുടങ്ങിയവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങൾ. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും ഏകോപിതമായി പ്രവർത്തിക്കുന്ന സമീപനം സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനേ തൈകാച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയായ ശേഷമുള്ള തൈകാച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. നാളെ നടക്കുന്ന 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും പങ്കെടുക്കും. 2000 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ 48.17 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവുമായി ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന ഏറ്റവും വലിയ 5th രാജ്യമാണ് ജപ്പാൻ.

സ്വകാര്യ സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിച്ച് ഇന്ത്യ ഗ്രീസ് സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീക്ക് ധനകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അടിസ്ഥാന സൌകര്യ വികസനം, ഗതാഗത കണക്ടിവിറ്റി, സമുദ്രമേഖല, വ്യോമയാനം തുടങ്ങിയവയിൽ ഇന്ത്യ ഗ്രീസ് സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗ്രീക്ക് ഗതാഗത മന്ത്രിയുമായും ശ്രീ ഗോയൽ ചർച്ച നടത്തി.

0: ശ്രീ ഗോയൽ ചർച്ച നടത്തി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി 1956 ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് സഭ പാസാക്കും. VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയായിരുന്നു ഈ സമ്മേളനത്തിലെ സുപ്രധാന കാര്യപരിപാടികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകൾ തോറുമുള്ള വിവരശേഖരണത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സെൻസസിന്റെ ഭാഗമായുള്ള ഫീൽഡ് വെരിഫിക്കേഷനാണ് ഇന്ന് മുതൽ കേരളത്തിൽ തുടക്കമാകുന്നത്. സെൽഫ് എന്യൂമറേഷൻ ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചിരുന്നു. സെൻസസ് പോർട്ടലിലൂടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന പ്രക്രിയയായിരുന്നു ഇത്. ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച SC ID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ചു പോകുന്നതാണോ എന്ന് എന്യൂമറേറ്റർ പരിശോധിക്കുകയും അല്ലെങ്കിൽ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വീഡനെതിരെ ഫ്രാൻസിന് ഉജ്ജ്വല ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെ പരാജയപ്പെടുത്തി ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇരട്ട ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 18 ഉയർത്തി. ഇതോടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മറികടന്ന എംബാപ്പെ ലയണൽ മെസ്സിക്ക് പിന്നിലെത്തി. മെക്സിക്കോ ഇക്വഡോർ മത്സരം പുരോഗമിക്കുകയാണ്. നേരത്തെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട്, കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. ന്യൂഡൽഹിയിൽ നടന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ 198th യോഗത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിച്ചു. ഇൻഷുർ ചെയ്യപ്പെട്ട വ്യക്തികൾക്കായുള്ള തൊഴിലില്ലായ്മ വേതന പദ്ധതിയായ അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന 1 കൂടി നീട്ടിയിട്ടുണ്ട്. ESIC യുടെ ആരോഗ്യ പരിപാലന സംവിധാനത്തിനുള്ളിൽ ആയുഷ് സേവനങ്ങളുടെ സംയോജനം, പ്രചാരണം, ശേഷി വികസനം എന്നിവയ്ക്കായി സംയുക്ത ചട്ടക്കൂട് രൂപീകരിക്കുന്നതിന് ESIC യും ആയുഷ് മന്ത്രാലയവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കൽ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം സൌത്ത് നേമം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ പുതിയ റോഡ് ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനായി നിലവിലുള്ള റോഡ് ഓവർബ്രിഡ്ജ് ജൂലൈ 6 പൂർണ്ണമായി അടച്ചിടുമെന്ന് റെയിൽവേ അറിയിച്ചു. പാപ്പനംകോട് മലയൻകീഴ് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം നേമം സ്റ്റുഡിയോ റോഡ് വഴി തിരിച്ചുവിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും.

0: സഭ പാസാക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവെയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 മണി കഴിഞ്ഞ് 35:25.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: FM ശുഭദിന പരിപാടികൾ തുടരുന്നു.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം പ്രായോജകർ.
4: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: മികച്ച ലേസർ ചികിത്സ ഇനി MES മെഡിക്കൽ കോളേജിൽ.
4: വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഹെയർ റിമൂവൽ എന്നിവയ്ക്ക് മികച്ച ലേസർ ചികിത്സ.
3: മികച്ച ചികിത്സ ഇനി കുറഞ്ഞ ചെലവിൽ
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 04933-29-8300.
4: മൊബൈൽ 999-5300-862.
5: ഇന്നത്തെ ഗാനം.
6: ഇന്ന് July 1, ദേശീയ ഡോക്ടേഴ്സ് ദിനം. പ്രശസ്തനായ ഇന്ത്യൻ ഡോക്ടർ, വിദ്യാഭ്യാസ വിദഗ്ധൻ, മനുഷ്യസ്നേഹി, സ്വാതന്ത്ര്യസമര സേനാനി എന്നീ നിലകളിൽ പ്രശസ്തനായ BC റോയ് എന്ന ബിധാൻ ചന്ദ്ര റോയിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. 1948 മുതൽ 1962 മരണം വരെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന, ആധുനിക പശ്ചിമബംഗാളിന്റെ സ്രഷ്ടാവായിരുന്ന പ്രഗത്ഭനായ ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. ജനിച്ചത് 1882 July 1 മരിച്ചത് 1962 ഇതേ ദിവസം തന്നെയായിരുന്നു. ഇന്ത്യയുടെ വൈദ്യശാസ്ത്ര രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ അദ്വിതീയമാണ്. വളരെയധികം അർപ്പണബോധവും കഠിനാധ്വാനവും തന്റെ തൊഴിലിൽ പ്രകടിപ്പിച്ച അദ്ദേഹം ആവശ്യമുള്ളപ്പോൾ ഒരു നേഴ്സായും പ്രവർത്തിക്കാനും മടിച്ചില്ല. 1961 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ആ മഹാനുഭാവനെ സ്മരിച്ചുകൊണ്ട് ഈ ഗാനം കേൾക്കാം. ഇന്നത്തെ ഗാനമായി

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് എം വി രവീന്ദ്രൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: ജീരകത്തിന്റെ ഔഷധ ഗുണങ്ങൾ. ഇന്ന് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യദ് മുഹമ്മദ് സലീം, KP.
4: കേരളീയർ ഭക്ഷണത്തിനും വളരെയധികം ഉപയോഗിക്കുന്നതും നിരവധി ആയുർവേദ മരുന്നുകളിൽ പ്രധാന ചേരുവകയുമായ ഒരു ഔഷധമാണ് ജീരകം. ലോകവിപണിയിൽ സുഗന്ധ മസാല എന്ന നിലയിലും ജീരകത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ജീരകം പ്രധാനമായും നാലിനങ്ങളുണ്ട്: നല്ല ജീരകം അഥവാ ചെറിയ ജീരകം, പെരുംജീരകം, കരിഞ്ചീരകം, കാട്ടുജീരകം എന്നിവയാണവ. ഇതിൽ നല്ല ജീരകം എന്നറിയപ്പെടുന്ന കുമിനം സിമിനം ആണ് ഇവിടെ പ്രതിപാദിപ്പിക്കുന്നത്. കരിഞ്ചീരകമായി കാരം ബൾബോ കാസ്റ്റാനം, നിഗല്ല സറ്റേവ എന്നിവയും പെരുംജീരകമായി ഫേനിക്കുലം വൾഗയർ എന്നിവയും ഉപയോഗിച്ചു വരുന്നു. വടക്കേ ഇന്ത്യയിലെ ജമ്മുകാശ്മീർ, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് വൻതോതിൽ ജീരകം കൃഷി ചെയ്തു വരുന്നത്. കുടിവെള്ളം തിളപ്പിക്കുന്നതിനും കറികളിൽ സുഗന്ധത്തിനും രുചിക്കുമായി ചേർക്കുന്ന ജീരകം ആയുർവേദ രീതിയ ഉഷ്ണവീര്യമുള്ളതും എരിവ് തിക്തം അഥവാ കൈപ്രസത്തോടു കൂടിയതുമായ ഔഷധമാണ്. ദഹനരസത്തെ ഉത്തേജിപ്പിക്കു വഴി ആഹാരത്തെ എളുപ്പത്തിൽ ദഹിപ്പിക്കുന്നതിനും വയറുവീർപ്പ്, ഛർദി, അതിസാരം, ശ്വാസകാശ രോഗങ്ങൾ എന്നിവ ഇല്ലാതാക്കാനും കഴിവുള്ളതാണ്. സ്ത്രീകളിൽ ഗർഭാശയ ശുദ്ധിക്കും മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും രുചിയില്ലായ്മ അകറ്റുന്നതിനും ജീരകം ഉത്തമമാണ്. ജീരകത്തിൽ 19% പ്രോട്ടീൻ, 36% കാർബോഹൈഡ്രേറ്റ്, 12% ഫൈബർ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് 4% ബാഷ്പീകരണ സ്വഭാവമുള്ള തൈലവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. തൈലത്തിൽ 40% കുമിൻ ആൽഡിഹൈഡ് എന്ന സുഗന്ധവും ഡൈപെൻഡീൻ, പാരാസിമിൻ എന്നിവയും അടങ്ങിയിരിക്കുന്നു. കൂടാതെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ബി കോംപ്ലക്സ്, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയും ജീരകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ജീരകത്തിന്റെ ചില ഉപയോഗങ്ങൾ പരിചയപ്പെടാം. 1 സ്പൂൺ ജീരകം പൊടിച്ച് തൈരിൽ ചേർത്ത് കലക്കി കുടിക്കുന്നത് അതിസാരം ശമിക്കുന്നതിന് സഹായകരമാണ്. അതുപോലെ തന്നെ ജീരകം വറുത്ത് പൊടിച്ച് കൽക്കണ്ടമോ തേനോ ചേർത്ത് കഴിച്ചാൽ ഇക്കിൾ രോഗം ശമിക്കും. ജീരകം, മയിൽപ്പീലി കത്തിച്ച ഭസ്മം ഇവ സമമെടുത്ത് പൊടിച്ച് 2 ഗ്രാം വീതം തേൻ ചേർത്ത് കഴിച്ചാൽ ശ്വാസമുട്ടൽ ഇല്ലാതാകും. ജീരകം ചതച്ചതും ഉണക്കമുന്തിരിയും ചുടുവെള്ളത്തിൽ 1 രാത്രി വെച്ചിരുന്ന് പിറ്റേ ദിവസം രാവിലെ കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. ജീരകാരിഷ്ടം, പഞ്ചജീരകൂടം, ബലാജീരകാദി കഷായം എന്നിവ ജീരകം ചേർത്ത് തയ്യാറാക്കുന്ന ചില ആയുർവേദ ഔഷധങ്ങളാണ്.
3: ജീരകത്തിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം, KP.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി, ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
2: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി.
1: ഫോൺ 9944668200.
2: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20.
2: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: No. 1 ഒപ്റ്റിക്കൽ ഷോറൂം, ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
6: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
7: വാക്കും
6: പൊരുളും. പ്രായോജകർ:
7: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
6: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മോഹൻ.
9: എല്ലാവർക്കും ഇടയിൽ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന അമ്മ, മക്കളെയും മരുമക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്ന അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ പാട്ട് അമ്മയെ

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 38 സെക്കൻഡും. FM ശുഭദിനത്തിൽ ഇനി കേൾക്കാം.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
4: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
5: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
4: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ് ചാവക്കാട്.
6: ഫോൺ 7025 1311 9.
7: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
8: ഇന്ന് ഇടശ്ശേരിയുടെ കറുത്ത ചെട്ടിച്ചുകൾ എന്ന കവിത ആലപിക്കുന്നത് ഡോക്ടർ CV ജിഷ മേരി.

0: നിങ്ങൾ കേട്ടത് ഇടശ്ശേരിയുടെ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിത. ആലപിച്ചത് ഡോക്ടർ സി വി ജിഷ മേരി.
1: കാവ്യധാര.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര രസമുകുളം, എന്നും രാവിലെ 8:15.
6: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
3: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം സമർപ്പിക്കുന്നു
7: ജീവിത പാഠം.
8: പ്രായോജകർ നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയിലെ, അവിടെ പോയാൽ ചെലവ് കുറയും.
9: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
10: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, നൂതന സാങ്കേതിക വിദ്യയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, വിദഗ്ധരായ ഡോക്ടർമാർ, അർപ്പണബോധമുള്ള ജീവനക്കാർ, കാരുണ്യ ആൻഡ് പ്രൈവറ്റ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനങ്ങൾ, 3000 സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തിയ ചാരിതാർത്ഥ്യം. ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര.
1: ജീവിത പാഠം.
11: ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ ഭാരതം മാപ്പിൽ കാണുന്നതിനേക്കാൾ വലുതായി തോന്നുന്നു. ഈ വാക്കുകൾ മുഴങ്ങിയത് ഭൂമിയിൽ നിന്ന് 400 km അകലെയുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നാണ്. പറഞ്ഞത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല. നക്ഷത്രങ്ങൾക്കിടയിൽ സഞ്ചരിക്കുന്ന ഭാരതപുത്രൻ. 2025 June 26 ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 28 മണിക്കൂർ നീണ്ട സ്വപ്നയാത്രയ്ക്കൊടുവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പേടകം ഡോക്ക് ചെയ്തപ്പോൾ ശുഭാംശു 140 crore ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങൾക്കാണ് ചിറകുകൾ കൊടുത്തത്. 1984 രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ, എന്നാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. 1985 ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ജനിച്ച ശുഭാംശു അസാധാരണമായ സ്വപ്നങ്ങളുള്ളവനായിരുന്നു. ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്നപ്പോൾ ആദ്യത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി. ടെസ്റ്റ് പൈലറ്റായി പ്രവർത്തിച്ച കാലത്ത് അദ്ദേഹം പറത്തിയത് കേവലം വിമാനങ്ങളല്ല, സ്വപ്നങ്ങളായിരുന്നു. ആകാശത്തിലുള്ള ഓരോ മണിക്കൂറും അദ്ദേഹത്തെ കൂടുതൽ ദൃഢനിശ്ചയമുള്ളവനാക്കി. ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കാനുള്ള ISRO പ്രൊജക്റ്റായ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ശുഭാംശുവിന്റെ സ്വപ്നങ്ങൾ പുതിയൊരു മാനം കൈവരിച്ചു. റഷ്യയിലും അമേരിക്കയിലുമുള്ള കഠിന പരിശീലനങ്ങൾ, ജീവൻ പണയം വയ്ക്കുന്ന നിമിഷങ്ങൾ, എന്നാൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അചഞ്ചലമായിരുന്നു. ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിൽ ആകാശം തുളച്ചു കയറുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്ത്യയുടെ ആത്മാവ് കുടികൊണ്ടിരുന്നു. 28 യാത്രയിൽ ആശയവിനിമയ സംവിധാനം തകരാറിലായപ്പോൾ പോലും പരിഭ്രാന്തനായില്ല. സഹയാത്രികരോടൊപ്പം ചേർന്ന് പ്രശ്നം പരിഹരിച്ചു. പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ തളരാത്ത ഇന്ത്യൻ മനോഭാവത്തിന്റെ തെളിവായിരുന്നു അത്. ബഹിരാകാശത്ത് നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുമ്പോൾ ശുഭാംശു പറഞ്ഞു, മാതൃഭൂമിയിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഏറ്റവും ദൂരെയാണ്, എന്നാൽ ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളിൽ ഏറ്റവും അടുത്താണ്. നിങ്ങളുടെ ഈ യാത്ര യുവ ഇന്ത്യക്ക് പുതിയ പ്രഭാതമാണ് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി. ശുഭാംശു സഹയാത്രികരുമായി ഇന്ത്യൻ മധുര പലഹാരങ്ങൾ പങ്കുവച്ചു. പുതിയ പരിസ്ഥിതിയിൽ ഉറങ്ങാനുള്ള വെല്ലുവിളികളെക്കുറിച്ച് തമാശയോടെ സംസാരിച്ചു. അസാധാരണമായ സാഹചര്യങ്ങളിൽ

നറുപുഞ്ചിരിയോടെ നേരിടുന്ന ഇന്ത്യൻ മനസ്സിന്റെ സൗന്ദര്യം. 14 ദിവസത്തെ ദൗത്യത്തിനിടെ 60 ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി. ഓരോ പരീക്ഷണവും ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന് പുതിയ ചക്രവാളങ്ങൾ തുറന്നു. ശുഭാംശു പറഞ്ഞതുപോലെ ബഹിരാകാശത്തു നിന്ന് ഇന്ത്യ വലുതായി കാണപ്പെടുന്നുവെങ്കിൽ നമുക്ക് പറന്നുയരാനുള്ള ലക്ഷ്യങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ സാധ്യതകളും അനന്തമായി തോന്നും. നക്ഷത്രങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് സ്വപ്നങ്ങളിൽ നിന്നാണ്. എഴുന്നേൽക്കുക, സ്വപ്നം കാണുക, പറന്നുയരുക. തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കും.

0: ജീവിത പാഠം.
1: രചന മുനീർ ആമയൂർ. ആഖ്യാനം ശാലിനി എസ്.
2: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര ഒറ്റപ്പാലം.
3: ജീവിത പാഠം
2: സമാപിക്കുന്നു. പ്രായോജികർ:
4: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
5: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര ഒറ്റപ്പാലം.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM ൽ സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
7: ETU എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
8: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
7: ETU, സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
2: പ്രായോജകർ:
10: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
3: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
12: ആകെ പേടിയാവുന്നു ഡോക്ടർ.
13: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
3: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലുണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
13: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
9: ഇന്ന് ബ്രാഹ്മണി പാട്ട് കേൾക്കാം. നമ്പീശ സ്ത്രീകളായ ബ്രാഹ്മണിയമ്മമാരുടെ അനുഷ്ഠാന ഗാനമാണ് ബ്രാഹ്മണിപ്പാട്ട്. ഇക്കാലത്ത് പ്രചാരം നഷ്ടപ്പെട്ട കേരളത്തിന്റെ തനതായ അനുഷ്ഠാനപരമായ ഒരു സംഗീത കലാരൂപമാണിത്. മഠപ്പാട്ട് എന്നും ഇതിനു പേരുണ്ട്. കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ പുഷ്പിണിപ്പാട്ട് അല്ലെങ്കിൽ പാപ്പിനിപ്പാട്ട് എന്നും ഇതറിയപ്പെടുന്നു. ഇല്ലങ്ങളിലും ക്ഷേത്രങ്ങളിലുമാണ് സാധാരണയായി ഇത് നടത്താറുള്ളത്. ഇല്ലങ്ങളിൽ പെൺകുട്ടികളുടെ വിവാഹം നടക്കാൻ വഴിപാടായും ബ്രാഹ്മണിപ്പാട്ടുകൾ പാടിവരുന്നു. ഇന്ന് ബ്രാഹ്മണിപ്പാട്ട് അവതരിപ്പിക്കുന്നത് തങ്കമണി ബ്രാഹ്മണിയമ്മയും പത്മിനി ബ്രാഹ്മണിയമ്മയും ചേർന്ന്.
14: സുമേധാവ് സുരഥനായിക്കൊണ്ട് ചണ്ഡികയുടെ ചരിതമാഹാത്മ്യത്തെ അറിയിക്കുന്നിടത്താകാ പിന്നെ തന്തിരുവടിയുടെ താമസാവതാരത്തെയും പ്രയോജനത്തെയും വിസ്തരേണ അറിയിച്ച മഹർഷിയോ പിന്നെ തന്തിരുവടിയുടെ രാജസയായിട്ട് വന്ന അവതരിപ്പാനുള്ള കാരണത്തെയും പ്രയോജനത്തെയും വിസ്തരേണ അറിയിച്ചു തുടങ്ങിയല്ലോ മഹർഷിയോ. എങ്കിലോ പണ്ട് ദേവാസുരന്മാർ തങ്ങളിലെ 100 സംവത്സരം യുദ്ധമുണ്ടായൊരു കാലമുണ്ട്. അന്ന് മഹിഷനല്ലോ ദൈത്യന്മാർക്ക് സ്വാമിയാകുന്നതോ സുരഥമ, മഹേന്ദ്രനല്ലോ ദേവകൾക്ക് സ്വാമിയാകുന്നതും സുരഥമ. ദേവാസുരയുദ്ധത്തിങ്കൽ ദേവകൾ തോൽക്കുമാർ വന്നുവല്ലോ, ദേവാസുരയുദ്ധത്തിങ്കൽ അസുരന്മാർ ജയിക്കുമാറും വന്നുവല്ലോ. പൂർവദേവന്മാരാൽ പരിഭൂതനായിരിക്കുന്ന പുരന്തരാദികളൊക്കെ കൂടി പത്മയോനിയിരിക്കുന്നിടത്തമാർ ചെല്ലൂവിതോ. അവിടെ നിന്ന് വിരിഞ്ചനോടുകൂടി വിരൂപാക്ഷനും വിഷ്ണു ഭഗവാനും ഇരിക്കുന്നിടത്തമാർ ചെല്ലൂവിതോ. അവിടെ നിന്ന് മഹിഷാസുരന്റെ ചരിതങ്ങളെല്ലാം ദേവന്മാരോട് ഉള്ളവണ്ണം അറിയിച്ചാനേ അമരന്മാരോ.
15: ഇന്ന് ആദിത്യൻ തുടങ്ങിയുള്ള ദേവകളുടെ അധികാരങ്ങളെല്ലാം മഹിഷാസുരനായിട്ട് വന്നുവല്ലോ. എന്നാൽ ഈ മഹിഷാസുരന്റെ നിഗ്രഹത്തിന് നിങ്ങൾ നിരൂപിക്കവേണമല്ലോ. എന്നാൽ ഈ മഹിഷാസുരന്റെ പക്കൽ നിന്നും നിങ്ങളിപ്പോൾ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളുക വേണമല്ലോ. ഞങ്ങൾക്കും

0: ോ അത് കേട്ടൊരു വിഷ്ണു ഭഗവാന് അരിശമായി ചമഞ്ഞുവല്ലോ. കപാലവാണിക്കും പെരിയരിപ്പൊരു കോപമുണ്ടായിട്ടും വന്നുവല്ലോ. കോപം കൊണ്ട് ഇരുവരും കോട്ട നിരമ്പ് തെറിച്ചും കാണായി. കോപം കൊണ്ട് പരിപൂർണനായിരിക്കുന്ന പുരഹന്താവിന്റെ തിരുമുഖാരവിന്ദത്തിങ്കൽ നിന്നും വളർന്നൊരു തേജസ് പുറപ്പെട്ടു കാണായി. ജ്വാല കൊണ്ടെല്ലാ ദിക്കിലും പരന്നു കിടക്കുന്നു സുരധമ. ആ തേജസ്സെല്ലാം പിന്നെ തങ്ങളിൽ ഒരുമിച്ചു ചമഞ്ഞുവല്ലോ. ആ തേജസ് സമൂഹം പിന്നെ നല്ലൊരു നാലിയുമായി ചമഞ്ഞുവല്ലോ.
1: ശ്രീ മഹാദേവന്റെ തേജസ് കൊണ്ട് ദേവിക്ക് തിരുമുഖാരവിന്ദമുണ്ടായിട്ടും വന്നുവല്ലോ. ആദിത്യന്റെ തേജസ് കൊണ്ട് അംബികയുടെ അണിമുടിയുണ്ടായിട്ടും വന്നുവല്ലോ. സന്ധ്യകളുടെ തേജസ് കൊണ്ട് സർവേശ്വരിക്ക് പുരികക്കൊടി രണ്ടുമുണ്ടായിട്ടും വന്നുവല്ലോ. അഗ്നിഭഗവാന്റെ തേജസ് കൊണ്ട് അംബികയ്ക്ക് തൃക്കണ്ണുകൾ ഉണ്ടായിട്ടും വന്നുവല്ലോ. കുബേരന്റെ തേജസ് കൊണ്ട് കൗമാരിക്ക് കൊടിനാസിക ഉണ്ടായിട്ടും വന്നുവല്ലോ. വായു ഭഗവാന്റെ
2: തങ്കമണി ബ്രാഹ്മണിയമ്മയും പത്മിനി ബ്രാഹ്മണിയമ്മയും അവതരിപ്പിച്ച ബ്രാഹ്മണി പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
4: സമയം 8 മണി കഴിഞ്ഞ് 1:40.
5: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: FM പ്രധാന വാർത്തകൾ.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീക്ക് സാമ്പത്തിക ധനകാര്യമന്ത്രിയുമായി ഗ്രീസിൽ കൂടിക്കാഴ്ച നടത്തി. അടിസ്ഥാന സൌകര്യ വികസനം, ഗതാഗതം, സമുദ്രമേഖല, വ്യോമയാനം, സുസ്ഥിര മൊബിലിറ്റി എന്നിവയിൽ ഇന്ത്യ ഗ്രീസ് സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗ്രീക്ക് ഗതാഗത മന്ത്രി ക്രിസ്റ്റോസ് ദിമാസുമായും ഗോയൽ ചർച്ച നടത്തി. ഇന്നു മുതൽ 2 ആഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായി നിശ്ചയിച്ചതായി ധനകാര്യമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഇന്ത്യൻ നാവിക കപ്പലുകളായ ഉദയഗിരി, കവരത്തി, ശക്തി എന്നിവ തായ്ലന്റിലെ തുറമുഖ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പുറപ്പെട്ടു. ഇരു നാവികസേനകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഉഭയകക്ഷി നാവിക സഹകരണം, പരസ്പര പ്രവർത്തനക്ഷമത എന്നിവ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ 2 വീതവും തൃശൂരും മലപ്പുറത്തും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജനസംഘം അധ്യക്ഷനായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രവർത്തക സമ്മേളനം ചേരും. മാരാർജി മന്ദിരത്തിൽ പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും.
3: FM പ്രധാന വാർത്തകൾ.
6: 71 വർഷങ്ങൾ
5: തലമുറകൾ പിന്നിട്ട യാത്ര,
6: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
5: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
6: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
5: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
7: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
8: എന്നും രാവിലെ 7 മണിക്ക്
7: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
9: ആയിഷ ഗർഭിണിയാണോലേ?
10: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
9: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസൽ ശിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷൻ.

0: റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
0: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: തീവണ്ടി സമയം. പ്രായോജകർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
3: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ഫോൺ 8129110087.
4: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
6: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2260, കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 1660 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54, 1649 മാംഗ്ലൂർ കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 9:28 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5632, ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 1632 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 5660 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: തീവണ്ടി സമയം. പ്രായോജകർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
7: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
8: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ഇന്നത്തെ ഗാനം
8: എന്നും രാവിലെ 7:35.
7: എം ഇ എസ് മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന ഒ പി.
9: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
7: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
9: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
10: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
7: സി എച്ച് സെന്റർ മഞ്ചേരി. മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു.
10: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
7: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിനാവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
10: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: ഫോൺ 9495777174.
11: കരിയർ ടിപ്സ്.
12: എൽ എൽ ബി പഠനത്തിനുശേഷം അധ്യാപകനാവാൻ എന്തു ചെയ്യണം? കൂടാതെ എൽ എൽ ബിയോടൊപ്പം പഠിക്കാൻ സാധിക്കുന്ന മറ്റു കോഴ്സുകൾ ഏതൊക്കെയാണ്? കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനീസ് പി കെ സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം.
13: 3-year കോഴ്സോ 5-year കോഴ്സോ എൽ എൽ ബി എടുത്ത ശേഷം അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ അഥവാ എൽ എൽ എം എടുക്കണം. നെറ്റ് ക്വാളിഫിക്കേഷൻ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ കോളേജുകളിൽ അധ്യാപകനാവാം. എൽ എൽ എമ്മും നെറ്റും പി എച്ച് ഡിയും ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികളിലും അധ്യാപകനാവാം. കേരളത്തിൽ മാത്രം ഗവൺമെൻറ് സ്വാശ്രയ മേഖലകളിലായി 40-ൽ പരം ലോ കോളേജുകളുണ്ട്. കർണാടകത്തിൽ 150 ലോ കോളേജുകളുണ്ട്. തമിഴ്നാട്ടിൽ 100 ലോ കോളേജുകളുണ്ട്. ഇന്ത്യയിലാകെ ഇത്തരത്തിൽ 1000+ ലോ കോളേജുകളുണ്ടാവും. അവിടങ്ങളെല്ലാം അധ്യാപകരായി എൽ എൽ ബി കഴിഞ്ഞ് എൽ എൽ എമ്മും നെറ്റും ഉള്ളവർക്ക് അവസരങ്ങളുണ്ട്. എൽ എൽ എം ഏത് വിഷയമായാലും കുഴപ്പമില്ല. ഭരണഘടനാ നിയമം, ക്രിമിനൽ നിയമം, അഡ്മിനിസ്ട്രേറ്റീവ് നിയമം, സൈബർ നിയമം, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് തുടങ്ങിയ ഏത് മേഖലയിലും സ്പെഷ്യലൈസേഷൻ എടുക്കാം. എൽ എൽ എം പഠിക്കുമ്പോൾ തന്നെ, എൽ എൽ എം ആദ്യ സെമസ്റ്ററിൽ പഠിക്കുമ്പോൾ തന്നെ നെറ്റ് എഴുതുകയും ആവാം. ശേഷം അധ്യാപകനാവാം, റിസർച്ച് ചെയ്യാം, പി എച്ച് ഡി എടുക്കാം, റിസർച്ച് ഗൈഡാവാം, ഗവേഷണ ലേഖനങ്ങൾ എഴുതുകയുമാവാം. എൽ എൽ ബിയുടെ കൂടെ പഠിക്കാവുന്ന ഏറ്റവും നല്ല കോഴ്സുകളിൽ ഒന്നാണ് കമ്പനി സെക്രട്ടറി കോഴ്സ്. ശരിക്കും കമ്പനി സെക്രട്ടറി കോഴ്സും നിയമ കോഴ്സും തമ്മിൽ നല്ല ബന്ധമുണ്ട്. കാരണം നിയമത്തിൽ പഠിക്കുന്ന കുറേ വിഷയങ്ങൾ കമ്പനി സെക്രട്ടറി കോഴ്സിലും ഉള്ളതാണ്. ഉദാഹരണമായി

0: കമ്പനി നിയമങ്ങൾ, കോൺട്രാക്ട് നിയമങ്ങൾ തുടങ്ങിയവ. അതുകൂടാതെ LLBയോടൊപ്പം ചെയ്യാവുന്ന മറ്റൊരു കോഴ്സാണ് MBA. ഇഗ്ന പോലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് MBA എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ LLB പൂർത്തിയാക്കിയ ശേഷം IIM പോലുള്ള മികച്ച സ്ഥാപനങ്ങളിൽ നിന്ന് MBA എടുക്കാവുന്നതാണ്. ലോയും MBAയും മികച്ച ഒരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെയാണ് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്, സാമൂഹ്യ പ്രവർത്തനം ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് MSW. നിയമവും സാമൂഹ്യ പ്രവർത്തനവും ഒരുപോലെ അറിയുന്നത് ശരിക്കും ഒരു നിയമ വിദ്യാർത്ഥിക്ക്, അഭിഭാഷകന് ഗുണം ചെയ്യും. അതുപോലെ LLBയുടെ കൂടെ പഠിക്കാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ് സൈക്കോളജി. പൊതുവെ നിയമം പഠിക്കുന്നവർ മനുഷ്യ മനസ്സുകളെക്കുറിച്ച് ആഴത്തിൽ അറിവുള്ളവരായിരിക്കും. അത്തരത്തിലുള്ള നിരവധി കേസുകൾ അഭിഭാഷകർക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. നിയമത്തിലും സൈക്കോളജിയിലും നല്ല അവഗാഹമുണ്ടാവുന്നത് തീർച്ചയായും മികച്ച കരിയറിന് ഉപകരിക്കും.
1: കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനീസ് PK സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
3: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: 71 വർഷങ്ങൾ
8: തലമുറകൾ പിന്നിട്ട യാത്ര,
7: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
8: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
7: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
8: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
9: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മോഹൻ.
10: എല്ലാവർക്കും ഇടയിൽ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന അമ്മ, മക്കളെയും മരുമക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്ന അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ പാട്ട് അമ്മയെക്കുറിച്ച് പാടിയതാണോ എന്ന്.

0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പോ നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്ക.
2: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാ മതിയല്ലോ.
0: കുട്ടികൾ കളിക്കട്ടെ.
1: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്
0: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം. സൈബർ ജാലകം.
3: രാത്രിയിൽ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ എനിക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. കണ്ണിന് നല്ല സ്ട്രെയിൻ വരുന്നു, എന്ത് ചെയ്യും?
4: രാത്രികാലത്ത് ഒരുപാട് ഫോണിലോട്ട് നോക്കിയിരുന്നാൽ പണി കിട്ടും. കണ്ണിന് പണി കിട്ടും, പിന്നെ ആരോഗ്യത്തിന് പണി കിട്ടും. പണി കിട്ടാതിരിക്കുവാൻ എന്തുണ്ട് മാർഗമെന്ന് ചോദിക്കുമ്പോൾ രണ്ടുണ്ട് ഉത്തരം. ഒന്ന്, ബ്ലൂ ഫിൽറ്റർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. രാത്രികാലത്ത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിലുള്ള നീല തരംഗങ്ങൾ കണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഇത്തിരി ഹാനികരമാണ്. അപ്പോൾ അത് ഒഴിവാക്കുവാനായി സെറ്റിംഗ്സിൽ പോയി ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്നുള്ളത് ഓൺ ചെയ്യുക. ചില ഫോണുകളിൽ

0: ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്നുള്ളതിന് പകരം നൈറ്റ് ഷിഫ്റ്റ് എന്നായിരിക്കും ഓപ്ഷൻ കാണുന്നത്. അങ്ങനെയെങ്കിൽ ആ നൈറ്റ് ഷിഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഓണാക്കിയിടുക. ഇതൊരു കാര്യം. ഇനി രാത്രി മാത്രമല്ല, ഏത് സമയത്താണെങ്കിലും ദീർഘനേരം സ്ക്രീനിലോട്ട് നോക്കിയിരിക്കുമ്പോൾ ജാഗ്രത വേണം. കണ്ണുകളുടെ ആരോഗ്യം ഏറ്റവും പ്രധാനമല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ മൊബൈലും ലാപ്ടോപ്പും ഒക്കെ. അപ്പോൾ അതിനായുള്ളൊരു സൂത്രവിദ്യ പറയാം. 20-20-20 പറയുന്നത് 20-20 ക്രിക്കറ്റിനെ കുറിച്ചൊന്നുമല്ല കേട്ടോ, മറിച്ച് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു നിയമമാണ്. ഓരോ 20 മിനിറ്റിലും 20 സെക്കൻഡ് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് ഈ 20 സെക്കൻഡ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നുമൊക്കെ കണ്ണ് മാറ്റി 20 അടി ദൂരെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് ശ്രദ്ധയൊന്നുക. ഇതാണ് 20-20-20 റൂൾ. ഒന്നുകൂടി പറയാം, ഓരോ 20 മിനിറ്റിലും സ്ക്രീനിൽ നിന്നൊരു ബ്രേക്ക് എടുക്കണം. ചുരുങ്ങിയത് 20 സെക്കൻഡ് നേരത്തേക്ക്. ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണിൽ നിന്നും 20 അടി അകലെയുള്ള ഒരു വസ്തുവിലേക്ക് നോക്കുക. ഓക്കെ. പിന്നെ വേറൊരു ടിപ്പും കൂടി പറയാം, കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിമ്മുന്നതും കണ്ണിനെ സജലമാക്കുവാൻ നല്ലതാണ്, കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുകൊണ്ട് ദീർഘനേരമൊക്കെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽ വെക്കണേ. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. 1, ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ഓൺ ചെയ്യുന്നതിനെ കുറിച്ച്. 2, 20-20-20.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ. സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
8: ദിവസവും കാലത്ത് 6:35.
9: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
10: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
11: സമയം 8 മണി കഴിഞ്ഞ് 17:40.
12: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
13: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ
14: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
13: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
14: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
13: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
14: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
13: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. ഫോൺ 7558852664.
1: രസമുകുളം.
15: പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇന്നത്തെ രസമുകുളത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്ക് സോയാബീൻ കൊണ്ട് ബീഫ് കറിയെ വെല്ലുന്ന രുചിയിൽ ഒരു കറി ഉണ്ടാക്കി നോക്കിയാലോ. പ്രോട്ടീൻ കൂടുതലായി അടങ്ങിയ ഈ വിഭവം ചപ്പാത്തിക്കും ചോറിനുമൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. ഇടത്തരം വലുപ്പത്തിലുള്ള സോയാബീൻ 1 കപ്പ്, നീളത്തിൽ അരിഞ്ഞ സവാള 1 എണ്ണം, 3 പച്ചമുളക്, ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും 1 teaspoon വീതം, 1 ചെറിയ തക്കാളി, 1 തേങ്ങാപ്പാൽ 1/2 കപ്പ്, വാളൻപുള്ളി വെള്ളം കുറച്ച്, വെളിച്ചെണ്ണ, കറിവേപ്പില, ഉപ്പ്, ഇത്രയും ചേരുവകളാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ വറുത്തരയ്ക്കാനായി 3-4 ചുവന്നുള്ളി എടുക്കാം, 1 tablespoon മല്ലി, 4 ഉണക്കമുളക്, പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും കൂടി എടുത്തു വയ്ക്കണം. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സോയാബീൻ നന്നായി കഴുകിയെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും സോയയും ഇട്ട് 5 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. അതിനുശേഷം അതിൻ്റെ ആ കുത്തുമണമൊന്ന് മാറുന്നതിനായിട്ട് അല്പം പുളിവെള്ളം കൂടി ചേർത്ത് വീണ്ടും

0: ഒരു 5 മിനിറ്റ് നേരം കൂടി വെച്ച ശേഷം നന്നായി വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് സോയ മാറ്റിവെക്കാം. അടുത്തതായി നമുക്ക് മസാല വറുത്തരയ്ക്കണം. അതിനായിട്ട് ഒരു ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണയൊഴിച്ച് ചുമന്നുള്ളി, കറിവേപ്പില, ഉണക്കമുളക്, മല്ലി എന്നിവ ചെറുതീയിൽ വഴറ്റുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അല്പം മുളകുപൊടിയും ചേർത്ത് മൂപ്പിച്ച ശേഷം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇനി മറ്റൊരു പാത്രത്തിൽ അരിഞ്ഞുവെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എന്നിവയെടുത്ത് ഇതിലേക്ക് അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി എന്നിവയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മി ഉടച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഇളക്കാം. ഈ കൂട്ടിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന സോയാബീൻ കൂടി ചേർത്ത് അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് സവാളയുടെ പച്ചപ്പൊക്കെ മാറി സോയ നന്നായി വെന്ത് വരുന്നത് വരെ, അതായത് ഏകദേശം ഒരു 15-20 മിനിറ്റ് നേരം കൂടി വേവിക്കണം. സോയ നന്നായി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ വറുത്തരച്ചു വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് ഗ്രേവിക്ക് പാകത്തിന് ബാക്കി തേങ്ങാപ്പാലും അല്പം വാളൻപുളി നീരും കൂടി ചേർക്കാം. അവസാനം മറ്റൊരു പാനിൽ വെളിച്ചെണ്ണയൊഴിച്ച് കടുക്, ചുമന്നുള്ളി, ഉണക്കമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ദാ നമ്മുടെ നല്ല നാടൻ രുചിയിലുള്ള സോയാബീൻ കറി തയ്യാറായിരിക്കുകയാണ്.
1: രസമുകുളം. റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ
2: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
3: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
4: ചൊവ്വാ, വ്യാഴം, ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
5: എന്നും രാവിലെ 7:35.
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
8: രംഗഗീതം.
7: പ്രായോജകർ
3: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
7: 9847341588. ഞാനിനി ജോലിക്ക് പോണില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞ് 3 മാസല്ലേ ആയുള്ളൂ, അവൻ വലുതാവട്ടെ.
3: മോനെ നമുക്ക് വാത്സല്യം ഡേ കെയറിലാണ്. അവിടെ ആവുമ്പോ 4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ തന്റെ സ്വന്തം മക്കളെ പോലെ അവർ നോക്കും. നിന്റെ ബ്രേക്ക് ടൈമിൽ പോയി അവന് പാലും കൊടുക്കാം. തന്നെയല്ല, ഇനി നമ്മുടെ മോള് സ്കൂളിൽ വിട്ടു വന്നാ അവിടെ നിർത്താലോ, ആഫ്റ്റർ സ്കൂൾ കെയർ ഉണ്ട്.
7: വാത്സല്യം ഡേ കെയർ, കൊട്ടക്കൽ. ഫോൺ 9847341588.
9: മൂലധനം എന്ന നാടകത്തിനു വേണ്ടി ബി ചന്ദ്രയും ജി ദേവരാജനും ആലപിച്ച ഗാനം. രചന ONV കുറുപ്പ്. സംഗീതം ജി ദേവരാജൻ.

0: മൂലധനം എന്ന നാടകത്തിൽ ബി ചന്ദ്രയും ജി ദേവരാജനും ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന ഒ എൻ ബി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.
1: വാത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ് റോഡ് കൊട്ടക്കൽ
2: രംഗഗീതം സമാപിക്കുന്നു.
1: പ്രായോജകർ
3: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
1: 9847341588
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
6: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
5: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ആധുനിക രീതിയിൽ കണ്ണു പരിശോധനയും ചികിത്സയും.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി,
5: കൂടാതെ മറ്റ് ഇൻഷുറൻസ് പദ്ധതികളും ലഭ്യമാണ്.
6: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
5: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച,
6: ശ്രീകാന്ത് നേത്രാലയ.
7: FM ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം മെഗ്നീഷ്യം. കത്തുമ്പോൾ അതിശക്തമായ പ്രകാശവും ഉയർന്ന ചൂടും പുറപ്പെടുവിക്കുന്ന ഈ ലോഹത്തെ രാസസൂര്യൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന 8-ാമത്തെ മൂലകമാണിത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം മെഗ്നീഷ്യം.
6: ഇതുവരെ കേട്ടത്
5: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
5: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
8: 71 വർഷങ്ങൾ,
9: തലമുറകൾ പിന്നിട്ട യാത്ര,
8: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
9: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
8: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
9: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
10: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
10: എന്നും രാവിലെ 8:30.
11: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
11: ശനിയും ഞായറും രാവിലെ 7:50.
10: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
7: FM ശുഭദിനത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് വേണ്ടാത്തത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ദാനമേയല്ല എന്ന മദർ തെരേസയുടെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ FM ശുഭദിനത്തിൽ നിന്ന് വിട പറയുന്നു. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ജയയാണ്, കൂടെ അസ്കർ. എല്ലാവർക്കും ശുഭദിനാശംസകൾ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 24 സെക്കൻഡ്.

0: ഇനി അല്പസമയത്തിനകം കേൾക്കാം എന്റെ ഗാനം.
1: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ആകാശവാണി 102.7 മഞ്ചേരി FM. എന്റെ ഗാനം.
4: അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മോഹനാണ് ഇന്ന് എന്റെ ഗാനത്തിലെ അതിഥി. കേൾക്കാം അവരുടെ പ്രിയ ഗാനങ്ങളും അനുഭവങ്ങളും.
5: എന്റെ പേര് ബീന മോഹൻ. മോഹൻ എന്റെ ഹസ്ബൻഡാണ്. ഞാനൊരു റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. മഞ്ചേരിക്കാരിയാണ് ഞാൻ. എന്നാലും ഇപ്പോൾ താമസിക്കുന്നത് തിരൂരാണ്. നമുക്കറിയാം, മനുഷ്യ മനസ്സ് ഓർമ്മകളുടെ ഒരു കലവറയാണ്. അത്തരം ചില ഓർമ്മക്കുറിപ്പുകളും ഇഷ്ടഗാനങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടിക്കാലം മുതലേ റേഡിയോയുമായി നല്ല ബന്ധമുള്ള ആളാണ് ഞാൻ. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ആദ്യം കേൾക്കുന്നത് റേഡിയോ സ്റ്റേഷൻ തുറക്കുന്ന മനോഹരമായ നാദമാണ്. അതിന് കാരണമുണ്ട്. അച്ഛൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഉമ്മറത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ കയ്യിൽ റേഡിയോ ഉണ്ടായിരിക്കും. പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ കേൾക്കാൻ പാകത്തിൽ ഉറക്കെ റേഡിയോ വയ്ക്കും. റേഡിയോ സ്റ്റേഷൻ ഓഫാകുമ്പോൾ മാത്രമേ വീട്ടിലെ റേഡിയോയും നിശബ്ദമാകൂ. അക്കാലത്തെ ഒരുവിധം പരിപാടികളെല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അച്ഛൻ എപ്പോഴും പാടാറുള്ള പാട്ടാകട്ടെ ആദ്യം. ഈ ഗാനം ഞങ്ങൾക്കെല്ലാം വലിയ ഇഷ്ടവുമാണ്.

സ്കൂൾ കാലം തൊട്ട് തന്നെ എൻ്റെയും ഓർമ്മക്കുറിപ്പുകൾ തുടങ്ങാം. ഞാൻ ആദ്യാക്ഷരം കുറിച്ചത് കരുവമ്പ്രം GLP സ്കൂളിലാണ്. എങ്കിലും എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അരുവിഴായ GLP സ്കൂളിലാണ്. ഒന്നാം ക്ലാസ് പകുതിയായ സമയത്താണ് ഞങ്ങൾ വീട് മാറി അരുവിഴായയിലേക്ക് വന്നത്. ആത്തോട്ട് സ്കൂൾ എന്നാണ് അന്ന് GLP അറിയപ്പെട്ടിരുന്നത്. ആത്തോട്ടില്ലത്തിൻ്റെ പരന്നുകിടക്കുന്ന ഒഴിഞ്ഞ പറമ്പിൽ പ്രേതമുണ്ടെന്ന കള്ളക്കഥകളുടെ പേടിയും വെള്ളക്കോളാമ്പി പൂവിനും ചുട്ട പുളിങ്കുരുവിനും വേണ്ടി അടികൂടിയിരുന്ന കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്ന കാലം, മനോഹരമായ കാലം. 1978 നാലാം ക്ലാസ് കൂട്ടുകാരും ഞങ്ങളുടെ ശിവശങ്കരൻ സാറും അടങ്ങുന്ന ഗ്രൂപ്പ് ഇപ്പോഴും സജീവമാണ്. ആർക്കും ബാല്യം മറക്കാനാവില്ലല്ലോ.

0: യു പി ഹൈസ്കൂൾ വിദ്യാഭ്യാസം മഞ്ചേരി ഗേൾസിലായിരുന്നു. ഓലഷെഡിൽ നിന്ന് ഞങ്ങൾ നാല് നില കെട്ടിടത്തിലേക്ക് മാറി. ആ മാറ്റം വലിയൊരു ഗമ തന്നെയായിരുന്നു ഞങ്ങൾക്ക്. കാരണം ആ കാലങ്ങളിലൊന്നും നാല് നില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളുകളും ഇല്ലായിരുന്നു. ഷിഫ്റ്റ് സമ്പ്രദായമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. രാവിലത്തെ ഷിഫ്റ്റിലായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നത്. ഗേൾസ് സ്കൂളിലാണെങ്കിലും ഏഴുവരെ ആൺകുട്ടികൾ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ കൂടെ. എന്നാലും സമരമൊന്നുമില്ല കേട്ടോ. രാവിലെ ബോയ്സ് സ്കൂളിൻ്റെ മുന്നിലൂടെ വരുമ്പോൾ അവിടുന്ന് കൂട്ടുകാർ പറയും, ഇന്ന് സമരം ഉണ്ടാവും കേട്ടോ എന്ന്. പിന്നെ സമരക്കാരെ കാത്തിരിക്കലായി ഞങ്ങൾ. അതൊരു രസകരമായ കാത്തിരിപ്പ് തന്നെയാണ്. ഒരു പിരീഡ് കഴിയുന്ന സമയത്താണ് സമരക്കാരെത്തുക. എന്നാലും ഞങ്ങൾ കിട്ടിയ സമയം വെച്ച് പുറത്തേക്ക് ഓടും. നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും ഒക്കെ വേഷവിധാനത്തോടെയുള്ള ശിശുദിന ഘോഷയാത്ര, ഞങ്ങൾ കൊണ്ടുവരുന്ന അരിയും ശർക്കരയും തേങ്ങയും ഒക്കെയായി ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സേവനവാരത്തിൻ്റെ അവസാന ദിവസം കിട്ടുന്ന ആ പായസം, അതിൻ്റെ രുചി ഇപ്പോഴും നാവിൻതുമ്പിലുണ്ട്. സ്കൂൾ മുറ്റത്തെ നെല്ലിമരത്തിൽ നിന്നും കിട്ടുന്ന നെല്ലിക്കയ്ക്ക് വേണ്ടിയുള്ള വഴക്ക്, എല്ലാം നല്ല നല്ല ഓർമ്മകളാണ്.
1: ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്ക

പത്താം ക്ലാസ്സിലാണ് ഞാൻ ട്യൂഷന് ചേർന്നത്. മഞ്ചേരിയിലെ ഏറ്റവും പ്രസിദ്ധമായ മാസ്കോട്ട് ട്യൂഷൻ സെന്റർ. രാമയ്യർ മാഷ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്. മാഷ പേടിച്ചിട്ടായിരിക്കാം അന്ന് മുതൽ ഞാൻ പതിവിലും നേരത്തെ 4:30 എഴുന്നേൽക്കാൻ തുടങ്ങി. എന്റെ അമ്മയും ചേച്ചിയും അനുജനും ഒക്കെ ഇത് പറഞ്ഞെന്നെ കളിയാക്കാറുണ്ടായിരുന്നു കേട്ടോ. അധ്യാപകർ വിദ്യാർത്ഥികളുമായി അടുത്തിടപഴകുമെന്ന് അവിടുന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരായ വേലായുധൻ സാർ, ശങ്കരനാരായണൻ സാർ, ദേവകി ടീച്ചർ, കൃഷ്ണ ടീച്ചർ ഇവരെല്ലാം ഞങ്ങളോട് ഏറ്റവും സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത്. ഈ അടുത്ത ദിവസമാണ് കൃഷ്ണ ടീച്ചർ ഞങ്ങളെ വിട്ടു പിരിഞ്ഞത്. ടീച്ചറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കട്ടെ. എൻ്റെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ ഞാൻ മഞ്ചേരി NSS കോളേജിലാണ് പഠിച്ചത്. ഞങ്ങൾ 5-ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചവരിൽ ഏറെ പേരും പ്രീ ഡിഗ്രി വരെ ഒന്നിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. പോക്കും വരവും എല്ലാം വളരെ രസകരമായ ഒരു അന്തരീക്ഷം. കോവിലകത്തെ കുട്ടിയായ നന്ദിനി തമ്പാട്ടിയുടെ വീട്ടുപടിക്കലാണ് ഞങ്ങൾ ഒത്തുകൂടുക. പാടത്തിൻ്റെ നടുവിൽ കൂടി പോകുന്ന ചെമ്മൺ റോഡിൻ്റെ 3 ഭാഗത്തുനിന്നും വരുന്ന കുട്ടികളും കുന്നത്തമ്പലം വഴി ഇറങ്ങി വരുന്ന ഞാനും എൻ്റെ 2 കൂട്ടുകാരും ഞങ്ങളെല്ലാവരും അവിടെ ഒന്നിച്ചു കൂടും. പിന്നെ പാടവരമ്പത്ത് കൂടി പോയി കോളേജ് കുന്ന് കയറുമ്പോഴേക്കും ഒരു വലിയ കുട്ടിപ്പട്ടാളം തന്നെയാകും. ഇന്ന് ഞാൻ അതുവഴിയാണ് വന്നത്. പക്ഷേ പണ്ടത്തെ പാടമോ ആ വരമ്പുകളോ ഒന്നുമില്ല. എല്ലാ ഭാഗത്തും നിറയെ വീടുകളും റോഡുകളും മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ഇനി ഞങ്ങളുടെ ക്യാൻറ്റീനിനെ കുറിച്ച് പറയാം. സാമ്പാർ കൂട്ടിയും പൊറോട്ട തിന്നാമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ കോളേജ് ക്യാൻറ്റീനാണ്. യൂണിയൻ തെരഞ്ഞെടുപ്പ്, കോളേജ് ഡേ ഒക്കെ നന്നായി ആസ്വദിച്ച ഒരു കാലം.

ഡിഗ്രി ആയപ്പോഴേക്കും പഴയ കൂട്ടുകാരെല്ലാം പല വഴിക്കും പിരിഞ്ഞു. ചെറിയ ചെറിയ കാട്ടുചോലകളും ചെറിയൊരു അണക്കെട്ടുമൊക്കെയുള്ള മനോഹരമായൊരു ഗ്രാമമാണ് എൻ്റെ ഗ്രാമം. വേട്ടേക്കോട് എന്നാണ് എൻ്റെ ഗ്രാമത്തിൻ്റെ പേര്. പിന്നീടുള്ള 3 വർഷവും ഞാൻ തനിച്ചായിരുന്നു കോളേജിലേക്കുള്ള യാത്ര. മഞ്ഞുമൂടിയ കുന്നിൻ ചെരുവിലൂടെ കവളങ്ങാട് പാറ വഴി ഏകദേശം 1 മണിക്കൂർ നടക്കണം. വഴിയിൽ പുരമേയാനെടുക്കുന്ന പുല്ല് തേടിപ്പോകുന്ന 1-ഓ 2-ഓ സ്ത്രീകളെ കാണാം. എന്തെങ്കിലുമൊക്കെ അവർ പറയും, അതിന് മറുപടിയും പറയും. ചിലപ്പോൾ ചോദിക്കും, കുട്ടിയെ ഒറ്റയ്ക്കാണോന്ന്. അവരോട് കിന്നാരങ്ങളൊക്കെ പറഞ്ഞ് ആരുമില്ലാതെ തനിച്ചുള്ള യാത്ര. എന്നാലും ഒട്ടും ക്ഷീണം തോന്നാറില്ല കേട്ടോ. നല്ല യാത്ര, ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു വൈബ്. അന്നൊന്നും കവളങ്ങാട് പാറയോ വേട്ടേക്കോട് ഗ്രാമമോ ഒന്നും അത്ര പ്രസിദ്ധമല്ലായിരുന്നു കേട്ടോ. ഒന്ന് പറഞ്ഞാൽ ഈ FM വന്നതിന് ശേഷം കവളങ്ങാട് പാറയും വേട്ടേക്കോടും കോളേജ് കുന്നും ഒക്കെ കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങി എന്ന് തന്നെ പറയാം.

1990-ലാണ് എൻ്റെ വിവാഹം. മലനിരകളുടെ നാട്ടിൽ നിന്നും തുഞ്ചൻ്റെ നാട്ടിലേക്ക് ന്യൂ ഇന്ത്യ അഷുറൻസ് ജീവനക്കാരനായിരുന്ന മനോമോഹനാണ് എൻ്റെ ഭർത്താവ്. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അദ്ദേഹം കാസറ്റ് റെക്കോർഡിംഗ് നടത്തിയിരുന്നു. അതുകൊണ്ടായിരിക്കാം പുതിയതും പഴയതുമായ ഒരുപാട് ഗാനശേഖരങ്ങളും ഗ്രാമഫോണും ഒക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു. ഒപ്പം എപ്പോഴും പാട്ടൊഴുകുന്ന ഒരു ടേപ്പ് റെക്കോർഡറും. അതിൽ അന്ന് ഞാൻ കേട്ടിരുന്ന ഒരു പാട്ടാകട്ടെ ഇനി.

ഭർതൃഗൃഹം തികച്ചും വ്യത്യസ്തമായിരുന്നു. അച്ഛനും അമ്മയും മുത്തശ്ശിയും മക്കളും മരുമക്കളും പേരക്കുട്ടികളുമൊക്കെയായി വീട് നിറയെ ആളുകൾ. ഓണവും വിഷുവുമൊക്കെ വന്നാൽ പത്തായിപ്പുരയുടെ നീണ്ട കോലായ ഒരു മിനി ഓഡിറ്റോറിയം തന്നെയാകും.

എല്ലാവർക്കുമിടയിൽ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന അമ്മ, മക്കളെയും മരുമക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്ന അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ പാട്ട് അമ്മയെക്കുറിച്ച് പാടിയതാണോ എന്ന്.

എനിക്ക് രണ്ട് മക്കളാണ്, ഒരു മോനും ഒരു മോളും. പാട്ടിൻ്റെ കൂട്ടുകാരനായതുകൊണ്ടാവാം മൊത്തം ഒരു സംഗീതമയമായിരുന്നു. കുട്ടികളുടെ പേരിലും വീട്ടുപേരിലും എല്ലാം ഉണ്ട് സംഗീതം. മോള് ഗീതു, മോൻ സംഗീത്, വീട്ടുപേര് ഗീത. മക്കൾ കുഞ്ഞായിരിക്കുമ്പോൾ അവരെ ഉറക്കിയിരുന്നത് ധാരാളം താരാട്ടുപാട്ടുകൾ വെച്ചുകൊടുത്തും പാടിക്കൊടുത്തും ഒക്കെയായിരുന്നു. കൂടുതലും അവർക്ക് ഞാൻ പാടിക്കൊടുത്തിട്ടുള്ളത് ഉണ്ണിവാവോ എന്ന പാട്ടാണ്. കാരണമുണ്ട്, അത് കേട്ടുകഴിഞ്ഞാൽ തൊട്ടിൽ കിടന്ന് ചിരിക്കും, പിന്നെ പതുക്കെ ഉറക്കത്തിലേക്ക് വീഴും.

1994-ലാണ് ഞാൻ ആദ്യമായി ജോലിക്ക് ചേർന്നത്. അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിച്ചത് 2026 മാർച്ച് 31-ന്. വെട്ടം അബ്ദുള്ള ഹാജി മെമ്മോറിയൽ സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. കനോലിക്കനാലിൻ്റെ തീരത്തുള്ള തീണ്ടാപ്പടി എന്ന സ്ഥലത്താണ് എൻ്റെ സ്കൂൾ. അധികമാരും കേട്ട് കാണില്ല പേര്. എന്നിരുന്നാലും അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളും കേട്ടിട്ടുണ്ട്. ജനങ്ങളുടെ പരാതി കേൾക്കാൻ രാജാവ് വരുമ്പോൾ തീണ്ടാപ്പാട് അകലെ നിന്നാണത്രേ താഴ്ന്ന സമുദായമെന്ന് വിശേഷിപ്പിച്ചിരുന്ന വിഭാഗക്കാർ സങ്കടമുണർത്തിച്ചിരുന്നത്. അങ്ങനെയാണ് ആ സ്ഥലത്തിന് ആ പേര് വന്നതെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന നാടാണ് വെട്ടം. തിരൂർപ്പുഴയും കനോലിക്കനാലും കൊയ്ത്തുപാടങ്ങളും പച്ചക്കറിത്തോട്ടങ്ങളുമൊക്കെയുള്ള മനോഹരമായ ഒരു നാട്. ഇവിടത്തെ നാട്ടുകാർക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ശിഷ്യഗണങ്ങൾക്കും വേണ്ടിയാകട്ടെ ഈ ഗാനം.

കുട്ടിക്കാലത്ത് എപ്പോഴോ കോഴിക്കോട്ട് പോയപ്പോൾ അകലെ നിന്നും ആകാശവാണിയെ അത്ഭുതത്തോടെയാണ് കണ്ടിട്ടുള്ളത്. പിന്നീട് എന്റെ നാട്ടിൽ FM വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. FM സ്റ്റേഷന്റെ സ്ഥിരം ശ്രോതാവായ ഞാൻ പ്രക്ഷേപണത്തിലൂടെ എന്നും മഞ്ചേരിയെ മനസ്സിൽ കാണാറുണ്ട്. ഇന്ന് FM കാണാനും ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കാനുമുള്ള അവസരം കിട്ടിയതിൽ ഞാൻ ഏറെ സന്തോഷവതിയാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ പഠിച്ച എന്റെ കോളേജും പരിസരവും ഒക്കെ ഒരിക്കൽ കൂടെ കാണാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നി. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന FM സ്റ്റേഷന് നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഈ ഗാനം സമർപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.

അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മോഹൻ അവതരിപ്പിച്ച എന്റെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9846576234. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9846576234. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ഹാരിസ് കാരശ്ശേരി.

0: എന്റെ ഗാനം.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: FM പ്രധാന വാർത്തകൾ.
1: ഇന്നു മുതൽ രണ്ടാഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായും ഡീസലിന്റെ ലെവി 14 രൂപയിൽ നിന്ന് 8.50 രൂപയായും നിശ്ചയിച്ചതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന E20 പദ്ധതി ഇപ്പോഴും പരീക്ഷണമാണെന്നും അടുത്ത വർഷത്തോടെ നയത്തിന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാകൂ എന്ന പ്രചാരണം കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്ര നിയമനീതിന്യായ മന്ത്രാലയം അറിയിച്ചു. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സമയപരിധി ഇന്നലെ അവസാനിച്ചു. ഇന്നു മുതൽ സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കും. അപകടങ്ങളിൽ കൈമുട്ടിന് താഴെ കൈ നഷ്ടപ്പെട്ടവർക്ക് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൌജന്യ മെക്കാനിക്കൽ കൃത്രിമ കൈവിതരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാക്കനാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. മണലൂർ മുൻ MLA തൃശൂർ DCC മുൻ പ്രസിഡന്റുമായ PA മാധവന്റെ നിര്യാണത്തിൽ മന്ത്രി OJ ജനീഷ് അനുശോചിച്ചു. കോൺഗ്രസിന്റെ പഴയ തലമുറയിലെ പ്രതൽഭനായ

0: നേതാവിനെയാണ് നഷ്ടമായതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച ഒന്നാം വർഷ MBBS വിദ്യാർത്ഥിനി സ്നേഹ എലിസബത്ത് പൗലോസിന്റെ സംസ്കാരം ഇന്ന്. സംസ്കാര ശുശ്രൂഷകൾ രാവിലെ മാൻവെട്ടം സെന്റ് ജോർജ് സീറോ മലബാർ പള്ളിയിൽ. പാകിസ്ഥാനിലെ ലാഹോറിൽ സ്വകാര്യ ട്യൂഷൻ സെന്ററിന്റെ മേൽക്കൂര തകർന്ന് 14 സ്കൂൾ കുട്ടികൾ മരിച്ചു, 8 പേർക്ക് പരിക്കേറ്റു. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റ്ഇൻഡീസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 166-49 മാംഗ്ലൂർ കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 9:28, 166-10 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, 163-45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 57 വൈകി 11:25, 161-60 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38, 166-06 തിരുവനന്തപുരം ബാംഗ്ലൂർ എറണാകുളം എക്സ്പ്രസ് 8 വൈകി 11:41 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 563-23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
1: മിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേതനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
5: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
4: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
6: 71 വർഷങ്ങൾ
7: തലമുറകൾ പിന്നിട്ട യാത്ര,
6: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
7: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
6: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
7: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
9: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
10: ഇത്ത ആയിഷ ഗർഭിണിയാണോലേ.
11: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
10: ആയിഷ പ്രഗ്നന്റ് ആണോലും. എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
12: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
10: തന്നെയോ? അതേതായാലും നന്നായി.
12: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
10: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
11: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ 97.67% കുട്ടികൾ പോളിയോ വാക്സിൻ സ്വീകരിച്ചു. 3 ദിവസങ്ങളിലായി 5 വയസ്സിന് താഴെയുള്ള ജില്ലയിലെ 383,127 കുട്ടികൾക്കാണ് പോളിയോ വാക്സിൻ നൽകിയത്. ജൂൺ 28 വാക്സിൻ സ്വീകരിക്കാത്ത കുട്ടികൾക്ക് 29-30 തീയതികളിലായി ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. പോളിയോ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി

0: ാണ് 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വാക്സിനേഷൻ നൽകുന്നത്. മഴക്കാലത്ത് വ്യാപകമാകുന്ന ഡെങ്കിപ്പനി, വൈറൽ പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ വിവിധതരം പനികൾക്ക് സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കുന്നതിനായി കോഴിക്കോട് സർക്കാർ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക പനി ഒപി പ്രവർത്തനം ആരംഭിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒപിയിൽ രോഗലക്ഷണങ്ങൾ വിലയിരുത്തി ആവശ്യമായ ചികിത്സ നൽകുന്നതിനൊപ്പം രോഗനിർണയത്തിന് ലബോറട്ടറി പരിശോധനാ സൗകര്യങ്ങളും ലഭ്യമാണ്. പകർച്ചപ്പനി, ചിക്കൻ പോക്സ്, അഞ്ചാം പനി തുടങ്ങിയവയ്ക്കുള്ള പ്രതിരോധ മരുന്നുകളും ആശുപത്രിയിൽ ലഭ്യമാണ്. തുടർച്ചയായ പനി, ശരീരവേദന, തലവേദന, ക്ഷീണം, ചുമ, ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉള്ളവർ സ്വയം ചികിത്സയ്ക്ക് ശ്രമിക്കാതെ എത്രയും വേഗം ആശുപത്രിയിലെ പ്രത്യേക പനി ഒപിയിലെത്തി സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ആർ മൻസൂർ അലി അറിയിച്ചു. 0495-237-0883 എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0495-237-0883. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പെരിന്തലമണ്ണ അങ്ങാടിപ്പുറം നഗരങ്ങളിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി വിഭാവനം ചെയ്ത ഓരാടം പാലം മാനന്തമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. എംഎൽഎമാരായ നജീബ് കാന്തപുരം, മഞ്ഞളംകുഴി അലി എന്നിവരും പങ്കെടുത്തു. ബൈപ്പാസ് നിർമ്മിക്കുമ്പോൾ അങ്ങാടിപ്പുറം എഴുകണ്ണിപ്പാലത്തിന് സമീപം റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേക്ക് 8 കോടി രൂപ നൽകണം. സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ബജറ്റിൽ 10 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നാണ് റെയിൽവേക്ക് തുക കെട്ടിവെക്കുക. 4.04 കിലോമീറ്റർ നീളത്തിൽ 24 മീറ്റർ വീതിയിലാണ് ബൈപ്പാസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പദ്ധതി ഡിസൈൻ, ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികൾ ഉൾപ്പെടെയുള്ള തുടർ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും. ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതിന് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്ന് അനുവദിച്ച 25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചിരൽക്കുന്ന് പൂഴിക്കുന്ന് റോഡിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എച്ച് ജബ്ബാർ ഹാജി നിർവഹിച്ചു. ഒതുക്കങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മെഹനാസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു.
1: വികസന വാർത്തകൾ.
0: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 28 മിനിറ്റ് 45 സെക്കൻഡ്.
2: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

മഴവില്ലിൽ ആദ്യം പി ജയചന്ദ്രൻ പാടിയ ഒരു ലളിതഗാനം കേൾക്കാം. രചന സി രാമചന്ദ്രമേനോൻ, സംഗീതം എ അനന്തപത്മനാഭൻ.

0: റയാൻസ് സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്സ്.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
4: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
0: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
5: മഴവില്ലിൽ ഇനിയൊരു ഗസലാണ് പാടിയത്, ഹരിഹരൻ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30
0: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: ശാരീരിക വേദനകൾക്ക് പി ആർ പി പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
0: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23.
0: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
4: 71 വർഷങ്ങൾ
5: തലമുറകൾ പിന്നിട്ട യാത്ര,
4: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
5: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
4: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
5: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
6: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: മഴവില്ലിൽ ഇനി കേൾക്കാം കെ എസ് ചിത്ര, നജീം അർഷാദ് എന്നിവർ പാടിയ ലളിതഗാനം.

0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
1: ഡോക്ടർ പ്രിൻസ് ഇ പെൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്. വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
0: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499
5: ഇന്ന് രാവിലെ 10:15 കേൾക്കാം.

ഫുട്ബോൾ ബേൾസ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിൽ ശ്രോതാക്കൾക്കും പങ്കെടുക്കാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 0483 2950 5000. മറ്റൊരു നമ്പർ 0483 2950 8000. ഇന്ന് രാവിലെ 10:15 കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ്.

0: ആശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35
2: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
3: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
4: മഴവില്ലിൽ ഇനി ചിത്രപാടിയ ഗാനം, ഒ എൻ വി കുറുപ്പിന്റെ രചന, ശരത്തിന്റെ സംഗീതം.

0: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം ചൊവ്വാഴ്ച രാവിലെ 7:50.
4: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി ശനിയാഴ്ച രാവിലെ 8:20.
4: വന്ധ്യതാ നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: പി സുശീല പാടിയ ഈ ഗാനത്തോടെ മഴവില്ലെ സമാപിച്ചു.
1: മഴവില്ലെ

0: ఆకాశవాణి 102.7 మంచిరి ఎఫ్ఎం. ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ബിരുദ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ വിജയകരമായി പൂർത്തിയാക്കിയ 1268 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദം സമ്മാനിക്കും. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ജപ്പാനീസ് പ്രധാനമന്ത്രി സനെ തകായിച്ചി വൈകിട്ട് ന്യൂഡൽഹിയിൽ എത്തും. നാളെ ഇന്ത്യ ജപ്പാൻ 16-ാമത് വാർഷിക ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ധനകാര്യ സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിച്ച് ഇന്ത്യ ഗ്രീസ് സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീക്ക് ധനകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വിനീത് ജോഷിക്ക് സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകി. നിയമനം കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി അംഗീകരിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന സ്മാം പദ്ധതിയിൽ ആനുകൂല്യങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷകൾ ഇന്നു മുതൽ സ്വീകരിക്കും. കാർഷിക യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ന് GST ദിനം. 2017 രാജ്യത്തെ നികുതി സമ്പ്രദായത്തെ ഏകീകരിച്ച ചരക്ക് സേവന നികുതിയുടെ തുടക്കത്തിന്റെ സ്മരണയ്ക്കാണ് ദിനാചരണം. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് 2 സെമിഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ.
1: FM പ്രധാന വാർത്തകൾ.
0: ട്രെയിൻ സമയം. ആദ്യം തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനിലൂടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 166-10 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59. 163-45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:07 വൈകി 11:35. 161-60 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 163-26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49. 566-10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
3: ദിനമാണിത്. കേരളത്തിന്റെ ആരോഗ്യരംഗം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. മികച്ച ആരോഗ്യ സൂചകങ്ങളും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നമ്മുടെ കരുത്തും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി നാം ആചരിക്കുകയാണ്. ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി നൽകുന്ന ആശംസാ

0: സന്ദേശം കേൾക്കാം.
1: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. പ്രശസ്ത ചികിത്സകനും പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ BC റോയിയുടെ ജന്മദിനവും ചരമദിനവുമായ ജൂലൈ 1 നമ്മൾ ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർമാർ സമൂഹത്തിന് നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങളെ ഓർക്കാനും അവരെ ആദരിക്കാനുമുള്ള ഒരു ദിനമാണിത്. കേരളത്തിന്റെ ആരോഗ്യരംഗം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. മികച്ച ആരോഗ്യ സൂചകങ്ങളും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നമ്മുടെ കരുത്തും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഈ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഡോക്ടർമാരും അവരുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരുമാണ്. നിപ്പയും ഡെങ്കിയും എലിപ്പനിയും ഷിഗലയും പോലെയുള്ള പകർച്ചവ്യാധി ഭീഷണികളെയും വർഷകാലത്തുണ്ടാകുന്ന പകർച്ചപ്പനികളെയും നേരിട്ടുകൊണ്ട് നമ്മുടെ മെഡിക്കൽ സംഘം നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ്. സ്വന്തം സുഖസൗകര്യങ്ങളും കുടുംബത്തോടൊപ്പമുള്ള സമയവും മാറ്റിവെച്ച് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ് ഓരോ ഡോക്ടറും. കോവിഡ് കാലം മുതൽ ഇന്ന് വരെ നമ്മൾ കടന്നുപോകുന്ന കഠിനമായ വഴികളിലെല്ലാം ആ ദൗത്യം അവർ എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് നിർവഹിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ അവസരത്തിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഈ ജീവൻ രക്ഷകർക്ക് സമാധാനത്തോടെയും സുരക്ഷിതത്വത്തോടെയും ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നത് സമൂഹത്തിൻ്റെ കടമയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവുമാണ്. ഡോക്ടർമാരുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമം ഉറപ്പുവരുത്തുമ്പോൾ മാത്രമാണ് കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജനങ്ങൾക്ക് സേവനം നൽകാൻ അവർക്ക് കഴിയുന്നത്. ഏവർക്കും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് കേരള സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതിൽ നമ്മുടെ ഡോക്ടർമാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പ്രിയപ്പെട്ട ഡോക്ടർമാരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സമർപ്പണത്തിനും കാരുണ്യത്തിനും മുന്നിൽ ആരോഗ്യവകുപ്പിൻ്റെ നന്ദിയും ആദരവും ഞാൻ രേഖപ്പെടുത്തുന്നു. രോഗാതുരമായ മനസ്സുകൾക്കും ശരീരങ്ങൾക്കും പ്രത്യാശയുടെ വെളിച്ചം പകരാൻ നിങ്ങൾക്ക് തുടർന്നും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ആരോഗ്യപൂർണമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
0: അടുത്തതായി നമുക്ക് തൈറോയ്ഡ് രോഗത്തെക്കുറിച്ചും അതിന്റെ പരിശോധനാ രീതികളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബിപിൻ കെ ഗോപാൽ.
4: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് മുകളിൽ ഇരിക്കുന്ന ചിത്രശലഭത്തിന്റെ ഷേപ്പുള്ള ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ്. ചെറിയ ഗ്രന്ഥിയാണെങ്കിലും അതിന്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കോശങ്ങളിലും നിയന്ത്രണമുണ്ടെന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായ സത്യം. തൈറോയ്ഡ് ഗ്രന്ഥി എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ അത് വിവിധ തരത്തിലുള്ള രോഗങ്ങളിലേക്കും രോഗലക്ഷണങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് T3 ഉം T4 ഉം. ഈ ഹോർമോണുകളുടെ രക്തത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക്

ഉണ്ടാകാം. ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ നമ്മളതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്നും, ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കുറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്നും പറയുന്നുണ്ട്. ഇതിന് രണ്ടിനും വിപരീത രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രക്തത്തിൽ T3 T4 അളവ് വളരെ കൂടുതലും പിറ്റ്വിറ്ററി ഉൽപ്പാദിപ്പിക്കുന്ന TSH അളവ് കുറവുമായിരിക്കും. അതിൻ്റെ രോഗലക്ഷണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ ഇറിറ്റബിൾ ആവാനും ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാവാനും ഭയങ്കര ആശങ്കാകുലരാകാനും ഉള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രക്രിയ കൂടുന്നുണ്ട്, അതുപോലെ നമുക്ക് വളരെ കൂടുതലായിട്ട് നമ്മൾ വിയർക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ശരീരത്തിൻ്റെ ഭാരം യാതൊരു കാരണവുമില്ലാതെ കുറയുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ നഖങ്ങളൊക്കെ വളരെ തിന്നാവാനും അത് പൊടിയാനുമൊക്കെ ഉള്ള സാധ്യത, മുടിയും അതുപോലെ തന്നെ മുടിയും വളരെയേറെ തിന്നായിട്ട് അതും മുടി പൊട്ടിപ്പോകാനൊക്കെ ഉള്ളൊരു സാധ്യത. ഇങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഹോർമോണിൻ്റെ കൂടുതൽ കൊണ്ട് നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിനെ അത് ബാധിക്കാറുണ്ട്. ഉറക്കത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും ഉറക്കക്കുറവൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മസിൽ ക്രാമ്പുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വിവിധങ്ങളായ രോഗലക്ഷണങ്ങളാണ് നമുക്ക് ഈ ഹൈപ്പർ തൈറോയിഡിസം കൊണ്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടീഷനാണ് ഇതിൻ്റെ അളവ് കുറയുക എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരു ഗ്രന്ഥി കൂടി ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിലിരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ് നമ്മുടെ രക്തത്തിലെ തൈറോയിഡിനെ നിയന്ത്രിക്കുന്നത്. ഈ TSH അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ നമ്മുടെ റണ്ണിങ് തൈറോയിഡിൻ്റെ T3 T4 അളവ് രക്തത്തിൽ കുറയാൻ സാധ്യതയുണ്ട്. അത് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാറുണ്ട്. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും ഹൈപ്പർ തൈറോയിഡിസിൻ്റെ നേരെ വിപരീതത്തിലാണ് വരുന്നത്. ഇതിൽ വരുന്നത് ഭയങ്കര നമ്മൾ ക്ഷീണിതരായിരിക്കും, നമുക്ക് ഒരു കാര്യവും ചെയ്യാനുള്ള ഒരു ഉത്സാഹം നമുക്ക് കാണത്തില്ല. എപ്പോഴും നമുക്ക് തണുപ്പിനോട് ഭയങ്കരമായ ഒരു അവർഷനായിരിക്കും, തണുപ്പത്ത് നമുക്ക് ഇരിക്കാനേ പറ്റില്ല. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്, മലബന്ധം. പിന്നെ അതുപോലെ സ്കിൻ എപ്പോഴും വളരെ ഡ്രൈ ആയിരിക്കും, ഉണങ്ങി നമുക്ക് ഒരു എപ്പോഴും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നൊരു കാര്യം. നമുക്ക് ശരീരഭാരം കൂടുന്ന ഒരവസ്ഥയാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ ശരീരഭാരം കുറയുകയാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസത്തിൽ ശരീരഭാരം കൂടുന്ന ഒരവസ്ഥയാണ്. വീക്ക് മസിൽസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ മെൻസ്ട്രൽ സൈക്കിളിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാനസിക നില പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസത്തിൽ ആങ്സൈറ്റിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇതിൽ നമുക്ക് ഡിപ്രഷനാണ് ഉണ്ടാകുന്നത്. അവർക്ക് ഒരു ജോലിയും ചെയ്യാനുള്ളൊരു ഉത്സാഹം കാണത്തില്ല. എപ്പോഴും എവിടെയെങ്കിലും ഇങ്ങനെ മൂടി പുതച്ചിരിക്കുന്ന ഒരു പ്രകൃതിയിലാണ്, ഒരു സ്ഥിതിവിശേഷമാണ് ഹൈപ്പോ തൈറോയിഡിസത്തിലുള്ളത്. അപ്പോൾ ഇത് രണ്ടും ശരീരത്തിന് ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തൈറോയിഡിനെ പറ്റിയുള്ള തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരായിരിക്കണം. തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു വശത്തേക്ക് മാത്രമല്ല, അത് ഹൈപ്പർ തൈറോയിഡുമാകാം, അത് ഹൈപ്പോ തൈറോയിഡുമാകാം. അതിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ നേരത്തെ പരിശോധനകൾക്ക് വിധേയമാകുക, അതുപോലെ തന്നെ എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സയ്ക്ക് മുന്നിട്ട് വരിക. ഇതിലൂടെ നമുക്ക് തൈറോയിഡ് രോഗങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കും. തൈറോയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ പല മെറ്റബോളിസത്തിലേക്കും മെറ്റബോളിസത്തെയും നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ്. തൈറോയിഡ് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ കാൽഷ്യം ലെവലിൽ മാറ്റം വരുന്നുണ്ട്, നമ്മുടെ ലിവറിനെ അത് ബാധിക്കുന്നുണ്ട്, കൊളസ്ട്രോൾ ലെവലിനെ അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യം, തൈറോയിഡ് ഹോർമോണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും ഏതൊരു വ്യക്തിയുടെയും അത് അവർ സ്വയം ശാക്തീകരിക്കുകയും അവർ സ്വയം ഇതിൻ്റെ പരിശോധനയ്ക്കായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുക. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് തൈറോയിഡ് രോഗങ്ങൾ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രക്തത്തിലെ പരിശോധനയാണ്. അപ്പോൾ നമുക്ക് T3 നമുക്ക് പരിശോധിക്കാൻ പറ്റും, T4 പരിശോധിക്കാൻ സാധിക്കും, TSH പരിശോധിക്കാൻ. ഈ ഒരു സിമ്പിൾ ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് തൈറോയിഡിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ ഒരു തൈറോയിഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും വീക്കമോ അല്ലെങ്കിൽ ഒരു നോഡ്യൂളോ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അത് പരിശോധിക്കാനായിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കഴുത്ത് തൊട്ട് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും തൈറോയിഡിൽ വീക്കമുണ്ടോ, ഗ്രന്ഥിയിൽ എന്തെങ്കിലും നോഡ്യൂൾസ്

0: തുല്യം വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് സ്കാനിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും, റേഡിയോളജിക്കൽ ടെസ്റ്റുകൾ നമുക്കിൻ്റെ അത് ചെയ്യാൻ സാധിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് ഇത് കണ്ടെത്താൻ സാധിക്കും. പിന്നെ നമുക്ക് തൈറോയിഡിൽ വരുന്ന മറ്റ് അസുഖങ്ങളെന്ന് പറയുന്നത്, ഒന്ന് തൈറോയിഡൈറ്റിസ് ആണ്, അത് തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പോലുള്ള രോഗങ്ങൾ വരാം. അതുപോലെ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് തൈറോയിഡ് ഗ്രന്ഥി വീങ്ങി വരുന്ന ഗോയിറ്റർ പോലെയുള്ള അതും അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രേവ്സ് ഡിസീസൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് തൈറോയിഡ് ക്യാൻസർ. ഇന്ന് കേരളത്തിൽ വളരെ പ്രാബല്യത്തിൽ നമ്മൾ കാണുന്ന ഒരു തരം ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസേഴ്സ്. അപ്പോൾ അതിൽ തന്നെ ബിനൈനും മാലിഗ്നൻ്റുമായിട്ടുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പം അതിൽ മാലിഗ്നൻ്റായിട്ടുള്ള ക്യാൻസർ സ്ത്രീകളുടെ ക്യാൻസേഴ്സിൻ്റെ ഇടയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസർ. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിലുണ്ടാകുന്ന ചെറിയ ചെറിയ മുഴ അല്ലെങ്കിൽ നോഡ്യൂൾ അതിന് വരുന്ന സൈസ് വ്യത്യാസത്തിലൂടെയാണ് പലപ്പോഴും അത് ക്യാൻസറായിട്ട് മാറുന്നത്. അപ്പം ഇതിനെതിരെയും നമ്മൾ ജാഗരൂകരായിരിക്കണം. നമുക്ക് വളരെ ഫലപ്രദമായ ചികിത്സാ രീതികൾ ഇതിനെല്ലാം തന്നെയുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് തൈറോയിഡിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് അമ്മമാർ തൈറോയിഡ് രോഗികളാണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ രോഗമുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ തൈറോയിഡ് പരിശോധിച്ച് നോക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുഴപ്പം കാണുകയാണെങ്കിൽ അവർക്ക് തുടക്കത്തിൽ തന്നെ തൈറോയിഡിൻ്റെ മരുന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ കുട്ടികളുടെ ബുദ്ധിക്ക് വരെ ഐ ക്യു ലെവൽസിന് വരെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ ചികിത്സ എന്തൊക്കെയാണ് തൈറോയിഡിൻ്റെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് തൈറോയിഡ് ഗുളി തൈറോയിഡിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകളുണ്ട്. തൈറോയിഡ് കുറയുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എൽട്രോക്സിൻ പോലെ അല്ലെങ്കിൽ തൈറോയിനം പോലെയുള്ള ടാബ്ലറ്റുകളുണ്ട്. ഇനി അഥവാ തൈറോയിഡ് കൂടുതലാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകൾ നമുക്കുണ്ട്. പിന്നെ ക്യാൻസേഴ്സിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നതെങ്കിൽ അതിന് സർജിക്കൽ കറക്ഷൻ തന്നെയാണ്. അത് തൈറോയിഡ് ഗ്രന്ഥി മൊത്തമായിട്ടോ അല്ലെങ്കിൽ നോഡ്യൂൾ മാത്രമായിട്ടോ ഒക്കെ മാറ്റുന്ന സർജറികളുണ്ട്. അത് ഡോക്ടർമാരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആകെക്കൂടെ ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു കൊച്ചു ഗ്രന്ഥിയാണ് നമ്മുടെ തൈറോയിഡ് ഹോർമോൺ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലാൻഡിനെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും നല്ല ആരോഗ്യത്തിന്, നമ്മുടെ ബുദ്ധിപരമായും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ഒരു ചുമതലയാണ്. അപ്പോൾ അത് അറിയാനായിട്ട് നിങ്ങൾ എല്ലാവരും തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അതിൻ്റെ രോഗങ്ങളെക്കുറിച്ച്, അതെങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച്, എങ്ങനെ ചികിത്സിക്കാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവബോധമുള്ളവരായി മാറുക. നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥിക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 20 സെക്കൻഡും.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 മണിക്ക് സ്മൃതിഗീതങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ടത്. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം.

2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് 4:00 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 കാസർകോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

0: സമയം 10 മണി കഴിഞ്ഞ് 17 മിനിറ്റും 40 സെക്കൻഡും.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ഷക്കീര, we are ready.
3: We are ready.
4: We are ready.
5: We are ready.

0: പ്രിയമുള്ളവരെ, ഫുട്ബോൾ ബീറ്റ്സിന്റെ സമയമാണ്. പതിവ് പോലെ ഫുട്ബോൾ ആരവങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ മഞ്ചേരി എഫ് എമ്മിലേക്ക് ഞങ്ങളുടെ കൂടെ കൂടൂ. ഇതാ ഫുട്ബോൾ ബീറ്റ്സിൽ ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ജയയാണ്.
1: കൂടെ ഞാൻ രവി മേലാറ്റൂർ.
0: സ്റ്റുഡിയോ സഹായവുമായി ഒപ്പമുണ്ട് അസ്കർ, സാങ്കേതിക സഹായം നൽകുന്നു സെയ്തലവി, ഇ എം ഷജീർ എന്നിവർ. വിശേഷങ്ങളിലേക്ക് അങ്ങോട്ട് കൂപ്പുകുത്തുന്നതിന് മുമ്പ് വിളിക്കാനുള്ള ഫോൺ നമ്പറുകൾ ഒന്ന് പറഞ്ഞേക്കാം. പ്രിയമുള്ളവരെ, 0483 2950 3000 എന്ന നമ്പറിലേക്കും അതേ എസ് ടി ഡി കോഡിൽ 2950 8000 എന്ന നമ്പറിലേക്കും വിളിച്ച് നിങ്ങളുടെ ഫുട്ബോൾ ആവേശങ്ങൾ പങ്കുവയ്ക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0483 2950 3000. മറ്റൊരു നമ്പർ 0483 2950 8000. അപ്പോഴെന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്?
1: ഒരുപാട് അപ്ഡേറ്റ്സ് ആയി അല്ലേ. നമ്മൾ റൗണ്ട് ഓഫ് 32 നിന്ന് റൗണ്ട് ഓഫ് 16 ഇങ്ങനെ ചാടി ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: തട്ടി മുട്ടി നോക്കൗട്ട് അല്ലേ.
1: അത് ഇനി കിട്ടിയാൽ
0: കിട്ടി പോയാ പോയി. കെ കെ പി പി ആയിട്ട് ചിലരൊക്കെ തട്ടി മുട്ടി
1: പോയിക്കൊണ്ടിരിക്കുന്ന
0: എന്തും പറയാം. പക്ഷെ അതൊക്കെ പറയുമ്പോ ചില ഹൃദയവേദനയൊക്കെ ഉണ്ട്, ചിലർക്കൊക്കെ ഉണ്ടാവും. കാരണം ഇനി ഒരു അവസരമില്ലാതെ വേദനയോടുകൂടി വിമാനം കയറി പോകുന്ന കാഴ്ചയൊക്കെ നമ്മളിങ്ങനെ കാണാറില്ലേ.
1: വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രബല ടീമുകൾ ഒന്ന് രണ്ടെണ്ണം
0: പുറത്തായി. നമ്മുടെ ജർമ്മനി പുറത്തു പോയിട്ടുണ്ട്, ഹൃദയവേദനയോട് മനോവേദനയോട് ജർമ്മനി പോയിട്ടുണ്ട്,
1: നെതർലാൻഡ്സ്
0: പോയിട്ടുണ്ട് അല്ലേ. നമ്മള് ബാക്കിയുള്ളവരും പോയവരുടെ സങ്കടം സങ്കടം തന്നെയാണ്. ബ്രസീലിനോട് മുട്ടി നിന്ന് ജപ്പാൻ അല്ലേ, നമ്മളൊരു ഏഷ്യൻ രാജ്യത്ത് ഞെട്ടിച്ചു ഞെട്ടിച്ചു വിറപ്പിച്ചു
1: വെറിപ്പിടിപ്പിച്ചു. അതെ, അവര് നേടിയത് തന്നെ വലിയൊരു ബ്രസീലിന്റെ ആരാധകർക്ക് ഉണ്ടായിട്ടുണ്ടാവും.
0: പിന്നെന്താ പിന്നെന്താ, പക്ഷെ തോൽവിയിലും അഭിമാനത്തോടു കൂടി തന്നെയാണ് അല്ലേ.
1: ഏഷ്യയിൽ നിന്നുള്ള ഒരു റെപ്രസെന്റേഷൻ ആയിരുന്നു നമ്മുടെ.
0: അതെ അതെ, ഇനി ഒരു ഏഷ്യൻ ജേഴ്സി ആയി.
1: അവര് വളരെ ബ്രസീലിനെതിരെ അങ്ങനെ ഞെട്ടിച്ചുകൊണ്ടാണ്
0: കളിച്ചത്. അതെ അതെ, വീര്യത്തോടു കൂടി കളിച്ചു. സാമുറായി പോരാട്ടം നമ്മൾ കണ്ടു അല്ലേ, ഒരു 11 പോരാട്ടമാണ്. നമ്മൾ അക്കിര കുറുസവയുടെ ഒരു 7 സിനിമ കാണുന്നു കണ്ടു നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു 11 സാമുറായി പോരാളികളുടെ ഒരു പോരാട്ടമാണ് നമ്മൾ അവിടെ കണ്ടത് അല്ലേ.
1: അന്നത്തെ ദിവസം ആര് ആ സമയത്ത് നന്നായി കളിക്കുന്നു എന്നുള്ളത് അനുസരിച്ചിട്ടാണ്. പിന്നെ അതിനുശേഷം പ്രതിരോധം വലിയണ്ടി വന്നു
0: വലിയണ്ടി വന്നു.
1: സെക്കൻഡ് ഹാഫിൽ ബ്രസീൽ നന്നായിട്ട് കളിച്ചു, ആക്രമിച്ചു കളിച്ചു. അവരുടെ വിശ്വരൂപം
0: പുറത്തെടുത്തു. അതെ അതെ, ഞങ്ങള് പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നത് ബ്രസീലും. സാമുറായി പോരാട്ടത്തിന്റെ വീര്യം ഒരു വേള ചോർന്നു പോയ ജപ്പാനും. പക്ഷെ അവർ അതിനുശേഷമുള്ള, നമ്മള് കളി മാത്രമല്ല അതിനുശേഷമുള്ള ചില വികാര നിർഭരമായ രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ആ ടീം മൊത്തം ആ ഗാലറിയിൽ ആ കളിക്കളത്തിൽ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് സദസ്സിനെ അവരെല്ലാവരും വണങ്ങിക്കൊണ്ട് അല്ലേ, ഒരു എന്താ പറയാ, ഒരു സല്യൂട്ട് ചെയ്യുന്നു.
1: ആചാരപരമായിട്ടുള്ള
0: ഒരു നമ്മള് അവര് ജപ്പാൻ

0: ആരാധകർക്കും ഫാൻസിനും നമ്മുടെ ഇവിടേക്ക് കളി കാണെത്തിയ ഫാൻസിനും എല്ലാവരോടുമായിട്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് അവർ മടങ്ങിയത്. പിന്നെ ഒരു സീനും കൂടി നമ്മൾ കണ്ടു, ജപ്പാൻ ഫാൻസ് സ്റ്റേഡിയത്തിൽ ഇങ്ങനെ വൃത്തിയാക്കുന്നത്, അവിടുത്തെ വേസ്റ്റ്
1: മാതൃകയാണ് അല്ലേ,
0: വളരെ ഒരു ബഹുമാന സൂചകമായിട്ട് തന്നെ നമുക്കും എണീറ്റ് എന്ന് അവർ ആദരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രകടനം, കളിക്കളത്തിലും അതിന് പുറത്തും അതിനുള്ള പ്രകടനം കാഴ്ചവെച്ചാണ് അവർ മടങ്ങിയത് എന്നുള്ളതുണ്ട്. പിന്നെ ഇതാ വമ്പന്മാരുടെ കളികളുടെ റിസൾട്ടും കൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ശ്രോതാക്കൾ വേഗം വിളിച്ചോളൂ, അവർക്കും വിശേഷങ്ങൾ പറയാനുണ്ട്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0483 29 50 300, അതേ സ്റ്റേഡി കോഡിൽ 29 50 800.
1: അതെ, വേഗം വിളിച്ച് കളി കണ്ടവർ അവരുടെ ആവേശം നമ്മളുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു വലിയ അവസരമാണ്. വീണ്ടും വേഗം വേഗം വിളിക്കുക.
0: അതിനു മുമ്പ് നമ്മുടെ റിസൾട്ടുകൾ വരുന്നതിന് മുമ്പ് റിസൾട്ടുകൾ പറയാല്ലേ. നമ്മുടെ കഴിഞ്ഞപ്പോ റൗണ്ട് ഓഫ് 32 അല്ലേ, നമ്മൾ നോക്കൌട്ടില് തട്ടി മുട്ടി പുറത്തായവരും കുതിച്ചു കയറിയവരുമായിട്ടുള്ളത് ഇപ്പോൾ ഉള്ളത്. ഒന്ന് കാനഡ കയറിയിട്ടുണ്ട്, ബ്രസീൽ കയറിയിട്ടുണ്ട്, ജർമ്മനി അട്ടിമറി വിജയത്തിലൂടെ, പെറുഗായ് കയറിയിട്ടുണ്ട്, പിന്നെ നെതർലാൻഡ്സിന് അട്ടിമറി വിജയത്തിലൂടെ അല്ലേ, മൊറാക്കോ അല്ലേ കയറിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഇന്നലെ കണ്ട ഒരു മത്സരം, രാത്രി കണ്ട ഒരു മത്സരം എന്ന് പറയുന്നത് ഐവറി കോസ്റ്റ് വേഴ്സസ് നോർവേ ആയിരുന്നു. എർലിംഗ് ഹോളണ്ടിലേക്ക് കണ്ണുകൾ ഇങ്ങനെ പതിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാധകരെ നിരാശരാക്കാതെ ഹാളണ്ട് ലക്ഷ്യമിട്ടുണ്ട് അല്ലേ. ഹാളണ്ടും അന്റോണിയോ ന്യൂസാണ് 2 ഗോള് നോർവേക്ക് വേണ്ടി നേടിയത്. അപ്പോ ഹാളണ്ടിനെ കുറിച്ച് പറയുമ്പോൾ, നോർവേയെ കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് പറഞ്ഞു പോവാണ്, ഹാളണ്ട് ഗോൾ പട്ടികയിൽ ഇപ്പോൾ നിൽക്കുന്നത് 5 ഗോളുമായിട്ടാണ് നിൽക്കുന്നത്. ലയണൽ മെസ്സിക്കും എംബാപ്പയ്ക്കും പിറകിൽ 5 ഗോളും വരുന്നുണ്ട് കയറി കയറി വരുന്നുണ്ട് ഹാളണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ മറ്റു റിസൾട്ട് പറയാം, അതിനു മുമ്പ് നമ്മുടെ
1: ഒരു ശ്രോതാവിനെ
0: നമുക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ എന്ത് ഫാൻ വിശേഷങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? ഹലോ
2: ഹലോ,
0: നമസ്കാരം, ഫുട്ബോൾ ബീച്ചിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
0: മടിച്ചു നിൽക്കാതെ കേറി വന്ന് ഗോൾ അടിക്കി.
1: ഈ ഫുട്ബോൾ ആരാധികയുടെ പേര് സ്ഥലം ഒക്കെ പറയൂ.
2: എന്റെ പേര് നിത്യ എന്നാണ്.
0: നിത്യ, എവിടുന്നാണ് നിത്യ?
2: ഞങ്ങള് സ്ഥലം നടുവത്ത്, പൊട്ടാലിങ്ങലി എന്ന് പറയൂ.
0: നടുവത്ത് എടപ്പാൾ ആ ഭാഗം?
2: അല്ല,
0: വണ്ടൂർ നടുവത്ത്. ഓക്കെ ഓക്കെ ഓക്കെ, വണ്ടൂർ നടുവത്താണ്. അപ്പൊ പെണ്ണുങ്ങൾ കളി കാണുന്ന പാതിരാ നേരങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നിത്യക്ക്?
2: കളി കാണാറൊക്കെ ഉണ്ട്, ഇഷ്ടപ്പെട്ട താരം റൊണാൾഡോ ആണ്, ക്രിസ്റ്റ്യാനോ
0: റൊണാൾഡോ. അപ്പൊ നമ്മളൊരു ഓഡിയോ ആയതുകൊണ്ടാണ് ഇപ്പൊ ഒരു എന്താ പറയാ വിഷ്വൽ ആണെന്ന് വെച്ചാൽ, അവർ നിൽപ്പൊന്ന് നിൽക്കാനായിട്ട് ഞങ്ങൾ നിത്യോട് ആവശ്യപ്പെട്ടേനെ.
1: അങ്ങനെ പോസ്റ്റ് ആവണ്ട
0: നിത്യ, അതിലൊരു കുത്തുണ്ടോ ഒരു സംശയം ഉണ്ട് ഈ പറഞ്ഞയില്. പോസ്റ്റ് ആവണ്ട അങ്ങനെയാണോ നിത്യക്ക് അതിനെ ഇത് ചെയ്യാൻ തോന്നുന്നുണ്ടോ, പ്രതിരോധിക്കാൻ തോന്നുന്നുണ്ടോ?
1: സി ആർ 7 ഗോൾ അടിക്കുന്ന കാണുമ്പോ അങ്ങനെ ആഘോഷിക്കാൻ
0: തോന്നുന്നു.
1: പറഞ്ഞത്
2: ഒരു ഫുട്ബോൾ താരത്തിനോടല്ല, ഒരു വ്യക്തിയോടാണ് കൂടുതല്. എന്താച്ചാല് നമ്മളിപ്പൊ ഇതില് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ, നല്ല സഹായം ചെയ്യുന്ന ഒരാളാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിവുള്ള
0: ഒരാളാണല്ലോ.
1: ജീവിത സാഹചര്യങ്ങൾ നമ്മൾ പറയില്ലേ, എന്താ പറയാ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നൊക്കെ പറയുന്ന പോലെ, അത്രയും വിഷമം പിടിച്ച ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഇതേപോലെയുള്ള പ്രശസ്തരായ കളിക്കാര് പലരും വന്ന വഴി മറക്കാതെ ഫുട്ബോള് വഴി അവർക്ക് കിട്ടുന്ന സാമ്പത്തിക നേട്ടങ്ങളും ഇതാണ് അവര് ചുറ്റുവട്ടത്തുള്ളവർക്കും
0: കൂടി
1: ഫുട്ബോള് കളിക്കാനുള്ള അവസരങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കല്.
0: ഒരു പങ്കുവയ്ക്കലിന്റെ പൊളിറ്റിക്സും കൂടി റൊണാൾഡോക്ക് ഉണ്ട് എന്നാണ് നിത്യ പറഞ്ഞത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിത്യ എന്താ ചെയ്യുന്നത്, പഠിക്കുകയാണോ?
2: അല്ല, ഞാന് വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്, ഓക്കെ.
2: എന്തേലും പഠിക്കാനൊക്കെ പോണം, ഇപ്പൊ ഒന്നിനു പോയിട്ടില്ല, കുട്ടികളൊക്കെ ചെറുതാവുന്നു.
0: അപ്പൊ തൽക്കാലം
1: ഫുട്ബോളിനോടുള്ള ഈ ഒരു ആവേശം എങ്ങനെയാണ് തുടങ്ങിയത്? അത് പറയും,
2: അതിവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്നിട്ടാണ്. അവരൊക്കെ നല്ല ഫുട്ബോൾ പ്രേമികളാണ്, കാരണം എന്താ വെച്ചാൽ അവർ കളിക്കാൻ പോണ
1: ആൾക്കാരാണ്.
0: ആ കൂട്ടത്തില് ഞാനും ഒന്ന് ചെറുതായിട്ടൊന്ന് കളിച്ചേക്കാന്ന് വിചാരിച്ചു. അതെ അതെ അതെ അതെ, കല്ലിനും ഉണ്ട് അല്ലേ.
2: അങ്ങനെ ഒരു എന്താ ആവേശം കയറിയതാണ്. ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു, പിന്നെ പിന്നെ കുട്ടികളും ഇത് കാണും, ഇവരെല്ലാരും കാണും, അപ്പൊ പിന്നെ അങ്ങനെ
1: ആയി. അങ്ങനെ നമ്മളുടെ രക്തത്തിൽ കയറി പിടിച്ചു ഫുട്ബോൾ.
0: ഇപ്പൊ ഇഷ്ടമുള്ളൊരു പ്ലെയർ നമ്മുടെ റൊണാൾഡോ ആണെന്ന് പറഞ്ഞു, ഇഷ്ടമുള്ള ടീമും അദ്ദേഹത്തിന്റെ ടീം തന്നെയാണോ?
2: ടീം ബ്രസീലാണ്, പക്ഷേ റൊണാൾഡോനാണ് കൂടുതൽ ഇഷ്ടം.
1: നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു,
0: അതിനൊന്നും തെറ്റില്ല, നമുക്ക്
1: ടീം പിന്നെ ബ്രസീലാണ്, പക്ഷെ കളിക്കാരൻ മെസ്സിയാണെന്ന് പറഞ്ഞു.
0: അതൊക്കെ സ്വാഭാവികമാണ് അല്ലേ.
2: കപ്പ് കൊണ്ടുപോണത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, അതൊരു ആഗ്രഹമുണ്ട്.
0: ആര് കപ്പ്
2: കൊണ്ടുപോകുന്നത്?
0: ആര്? റൊണാൾഡോ.
2: റൊണാൾഡോ കപ്പ് എടുക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം.
1: നമുക്ക് പുതിയൊരു ടീം ഉണ്ടാക്കാൻ.

0: ബ്രസീലിന്റെ അർജന്റീനയുടെയും പോർച്ചുഗലിന്റെ അങ്ങനെയാണെങ്കിൽ നന്നാവും അല്ലേ.
1: അപ്പൊ എന്തായാലും പോർച്ചുഗല് ക്രൊയേഷ്യ ആയിട്ടാണ് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നത് കേട്ടോ.
2: നമ്മുടെ
1: നോക്കൌട്ട്
2: റൗണ്ട് ഓഫ്
1: അപ്പ് കൊണ്ടുപോകും നമ്മുടെ നിത്യയുടെ ആശ പോലെ തന്നെ നടക്കട്ടെ. അപ്പൊ ബ്രസീലിനോട് നമ്മൾ എന്ത് സമാധാനം പറയും? വളരെ വിശാല
0: ഒരു ചരിത്രം നമ്മളുടെ ഈ ഒരു കപ്പിനുണ്ട്.
1: എന്നാലും നമുക്കിപ്പോ ഇങ്ങനെ കേട്ടും വായിച്ചൊക്കെ നമ്മൾ കുറെ അറിവുകളിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അല്ലേ.
0: അല്ല രാത്രി ഫുട്ബോൾ കളി കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചായ പിന്നെ വട അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇടയില് പണിയുണ്ടോ?
2: ഫുട്ബോളിന്റെ ആവശ്യത്തിൽ ആർക്കും ചായ ഒന്നും വേണ്ട.
1: അതാണ് അത് സമാധാനം. എന്തായാലും അത് രക്ഷയായി. അല്ലെങ്കിൽ ചിലപ്പോ പെണ്ണുങ്ങൾക്ക് ആ ഒരു ഇരിക്കപ്പുറത്തി കിടക്കപ്പുറത്തും കൂടി നഷ്ടപ്പെട്ടേനെ അല്ലേ. ഓക്കെ അല്ല
2: നമ്മള് പോയി ചായ ഉണ്ടാക്കാനുള്ള സമയം
0: കൊണ്ട് ബോളടിച്ചാ കഴിഞ്ഞില്ലേ.
1: മിക്ക വീടുകളിലെ അടുക്കളയൊക്കെ നമ്മുടെ ലിവിംഗ് റൂമിലേക്ക് മാറ്റിയെന്നാണ്, ടി വി റൂമിലേക്ക് മാറ്റിയെന്നാണ് കേൾക്കുന്നത്. പച്ചക്കറി അരിയുന്നു, അവിടെ തന്നെ ഗ്യാസ് സ്റ്റവ് വെച്ച് പാചകം ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ. ആറു മണിക്കൊക്കെ കളി ഉണ്ടല്ലേ, രാവിലെയൊക്കെ ഉണ്ടായിരുന്നു, 5:30-6 കളിയുള്ള സമയം ഉണ്ടായിരുന്നു അല്ലേ.
2: കാണാൻ പറ്റില്ല, 10:30 കളി മാത്രമേ
1: കാണാൻ പറ്റുള്ളൂ. എന്നാലും സാരില്ല, മറ്റു വിവരങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ.
0: അല്ല റേഡിയോ കൂടിയും
1: ഒക്കെ കേൾക്കാം. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്,
2: റേഡിയോ ചെറുപ്പം തൊട്ടേ ഞാൻ പ്രത്യേകിച്ച് വിളിക്കാൻ കാരണത് ചെറുപ്പം തൊട്ടേ കേക്കൽ തുടങ്ങിയതാ. ഞങ്ങളെ വീട് പട്ടാമ്പിയാണ്, എന്റെ വീട്.
1: അപ്പൊ കല്യാണം കഴിച്ചോ? എന്താണ്
2: കിട്ടുക? തൃശ്ശൂര്. അപ്പൊ ചെറുപ്പത്തിലെ അന്ന് ടി വി ഒന്നും ഇല്ലല്ലോ. അപ്പൊ അച്ഛനെ ഈ റേഡിയോ ഭയങ്കര നിർബന്ധമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴുണ്ട് റേഡിയോ. അങ്ങനെ കേട്ട് കേട്ട് റേഡിയോ ഭയങ്കര ഇഷ്ടം. ഇതിപ്പോ അച്ഛൻ തന്ന റേഡിയോ ആണ്. അപ്പൊ ഞാൻ നമ്പർ പറഞ്ഞിട്ട് വേഗം വിളിച്ചതാണ്.
0: അച്ഛന്റെ സമ്മാനമായിട്ടുള്ള റേഡിയോ കൂടെയാണ് ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, ഈ വീട്ടിലുള്ളവരൊക്കെ ഈ ബ്രസീൽ റൊണാൾഡോ 2 വഞ്ചിയിൽ നിൽക്കുന്നവരാണോ?
2: അല്ല, വീട്ടിലുള്ളവരൊക്കെ ബ്രസീലാണ്, ഞാൻ മാത്രമേ ഉള്ളൂ.
1: റൊണാൾഡോന് ഇടയ്ക്കൊരു വലിവുള്ളത് അല്ലേ. ഓക്കെ, അത് നമ്മൾ ചില താരങ്ങളോട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു ആരാധനയും താല്പര്യമൊക്കെ തോന്നും. അതങ്ങനെ തന്നെയാണ്, സ്വാഭാവികം. അപ്പോ ആര് കപ്പടിക്കണം എന്നുള്ളത് നമുക്ക് കപ്പടിക്കുന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണാം അല്ലേ.
0: ചിലപ്പോ ഏറ്റവും അവസാനം ഒരു തീരുമാനമാവും അന്നത്തെ ദിവസം.
1: തീരുമാനമാവും നിത്യക്ക് എന്തായാലും അതൊരു
0: ആര് കപ്പ് കൊണ്ടുപോകും ആര് ചിരിക്കും
1: ഒരു സ്പെഷ്യൽ ഡേ
0: കരയും എന്നൊക്കെ നമുക്കറിയാം.
1: ഓക്കെ നിത്യ, അപ്പൊ സന്തോഷം നമ്മുടെ ഫുട്ബോൾ പിച്ചിലേക്ക്.
2: ഒരുപാട് സന്തോഷം വിളിക്കാൻ പറ്റിയതില്, ഒരുപാട് ഒരുപാട് സന്തോഷം.
0: വനിതകൾ വിളിക്കുമ്പോ പ്രത്യേകിച്ചും നമ്മളുടെ പിന്നെ ഇന്ത്യൻ ഫുട്ബോളിന് ഒപ്പം ണ്ടല്ലോ.
1: അതെ അതെ, നമ്മളിപ്പോഴും കളിക്കളങ്ങളൊക്കെ പുരുഷന്മാരുടെ മാത്രമാണോ ആസ്വാദനവും കളിയൊക്കെ നമ്മൾ സംശയിക്കുമ്പോ അല്ല, ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കളിക്കളത്തിലും പുറത്തും ഒക്കെ. ആസ്വാദനത്തിലൊക്കെ സ്ത്രീകൾ കുറെ കടന്നു വരുന്നുണ്ട് അല്ലേ. അപ്പൊ നിത്യയുടെ ശബ്ദം കേട്ടപ്പോ ഒരു സ്പെഷ്യൽ സന്തോഷം. ഓക്കെ,
0: അത് ചില സമയത്ത് ഒരു കാര്യം കൂടി ചോദിക്കാം. ചിലപ്പോ പ്രായമായിട്ടുള്ള നമ്മളുടെ അമ്മമാരൊക്കെ ഇങ്ങനെ നമ്മളൊരു സുഹൃത്തിന്റെ അമ്മ ഇതേപോലെ സംസാരിക്കുന്ന ഫ്രണ്ട്സ് എല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഇന്ത്യന്റെ കളി എപ്പോഴാ വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ അമ്മേനോടൊന്നും പറയാൻ പറ്റില്ല, ക്രിക്കറ്റ് പോലെയുള്ള സംഭവമാണെന്നാണ് വിചാരം. നമ്മളുടെ ടീമും വേൾഡ് കപ്പിൽ അധികം താമസിയാതെ കളിക്കും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയോടെ നമുക്ക്, കാരണം നമുക്ക് നമ്മളുടെ രാജ്യത്തെ ടീമിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അവസരം
1: കിട്ടണ്ടേ. അഭിമാനത്തോടു കൂടി നമുക്കും ആ ജേഴ്സി കഴിഞ്ഞ് നമുക്ക് അത്തരം വേദികളിലൊക്കെ നമ്മുടെ രാജ്യത്തെയും കാണാൻ സാധിക്കട്ടെ അല്ലേ. യെസ്, അപ്പൊ സന്തോഷം നിത്യ.
2: ഓക്കെ,
1: അപ്പൊ കാത്തിരിക്കാം നമുക്ക് ഫൈനൽ നൈറ്റ് അല്ലേ.
2: ശരി,
0: എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം.
1: ബൈ ബൈ.
0: ഓക്കെ, താങ്ക് യു.
1: അപ്പൊ നിത്യ കുറച്ച് പോർച്ചുഗൽ ബ്രസീൽ എന്നുള്ള രണ്ട് വഞ്ചിയില് ഇങ്ങനെ നിക്കാണ്. ഒരു പ്രത്യേക
0: ഇഷ്ടം
1: പോകുന്നുള്ളൂ, കുഴപ്പമില്ല കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഓരോ ടീം ഓരോ കളി കാണുമ്പോഴും നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഇപ്പോ ഫാൻസ് കൂടി വന്നിട്ടുണ്ട്, ആവേശം കൂടുന്നുണ്ട്.
0: മറ്റേത് പോസ്റ്ററുകളുടെ വലിപ്പത്തിലായിരുന്നു.
1: അതെ അതെ,
0: പുറത്തു പോയ ടീമുകളുടെ പോസ്റ്റർ അടിച്ച ആളുകളുടെ സ്ഥിതി എന്താവും എന്നുള്ളത്.
1: അതെ, ഇന്നലെ മറ്റു ഫുട്ബോൾ ബീച്ചിലേക്ക് വിളിച്ചു ഒരു ശ്രോതാവ് പറയുന്നുണ്ടായിരുന്നു ഫ്ലെക്സ് അടിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഫ്ലെക്സ് ഒക്കെ അടിച്ചു പോയതൊക്കെ ഇപ്പൊ സ്ഥിതി കുറെ പേരെ കഴിച്ചു തുടങ്ങിയെന്നാണ് കേട്ടത് നമ്മളല്ലേ. അതിന്റെയൊക്കെ സ്ഥിതി എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് നമ്മൾ പറഞ്ഞപ്പോഴേ നമ്മുടെ റൊണാൾഡോയെ കുറിച്ചുള്ള ആരാധന പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ, ഓരോ കളിയിലും അല്ലെങ്കിൽ ഓരോ വേദിയിലും പുതിയ പുതിയ താരോദയങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പോ, നമ്മൾ ഈ ജർമ്മനിയായിട്ടുള്ള നമ്മുടെ ഈ കളിയിൽ നമ്മൾ പരാഗ്യ തോൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ, നമുക്കിപ്പോ പരാഗ്യക്കാരോട് ഗോൾ കീപ്പറെ കുറിച്ച് അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഗോൾ കീപ്പറെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള അതിനുള്ള പുതിയൊരു പേര് വരുന്നുണ്ട്. അത് നമുക്ക് ഒർലാൻഡോ ഗിൽ എന്നുള്ളതാണ്. അപ്പൊ പുതിയ പുതിയ താരോദയങ്ങൾ പേരുകൾ, അതെ, വുസീനിയോ കേപ്പ് വെർദെ വന്നപ്പോ നമുക്ക്

0: അർജന്റീന ഇനി മെസ്സിയും ഒസീഞ്ഞോ തമ്മിലുള്ള കളിയാണ് ഇനി വരാൻ പോകുന്നത്.
1: അതെ അതെ. അപ്പൊ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പുതിയ പുതിയ താരങ്ങളൊക്കെ ഇങ്ങനെ ഉദയം ചെയ്തു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത്തരം ചില താരോദയങ്ങൾക്കും ചില അസ്തമയങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ മറ്റു റിസൾട്ടുകളും കൂടി കുറിച്ച് നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാം അല്ലെ. അടുത്ത കോളറെ നമുക്ക് നമ്മുടെ കോളർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അടുത്ത കോളർ നമ്മുടെ ലൈനിലുണ്ട്. വൈകിക്കാതെ നമുക്ക് സ്വീകരിക്കാം.

0: ഗൈഡ്ലൈൻസ്
1: ഒട്ടും
0: വൈകിക്കാതെ നമുക്ക് സ്വീകരിക്കാം,
1: നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഇറക്കാം.
0: ഇറക്കാം കളി തുടങ്ങാം. റെഡി.
2: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: ഫുട്ബോൾ ബീച്ചിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ അഡ്വക്കേറ്റ് മനോജ്.
1: അഡ്വക്കേറ്റ് മനോജ്,
0: എവിടുന്നാണ് വിളിക്കുന്നത്? കോടതി മുറിയിൽ നിന്നാണോ വിളിക്കുന്നത്?
2: ഞാന് പാണ്ടിക്കാടാണ് വീട്. മഞ്ചേരി ഓഫീസിലേക്ക് വന്നോണ്ടിരിക്കുക. കാറിൽ പോരുമ്പോ എന്നും എഫ് എം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും.
0: ഒന്ന് സൂക്ഷിച്ച് സ്ലോ ആക്കിയൊക്കെ ഒന്ന് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് യാത്ര തുടരാം. നമുക്ക്
1: വളരെ ആവേശകരമായിട്ടുള്ള കാര്യത്തെ കുറിച്ചാണ്
0: സംസാരിക്കേണ്ടത്. ഇടയ്ക്ക് നമ്മൾ ആവേശം കൊണ്ട് ചിലപ്പോൾ ഗോൾ അടിച്ചു പോകും. അപ്പോ
1: ആരും ഗോൾ അടിക്കാതെ നോക്കണം.
0: ഓ, എന്നാലും നമുക്ക് നമ്മുടെ സുരക്ഷ നമ്മളുടെ ഒരു ഫസ്റ്റ്.
2: ഓക്കെ,
0: അപ്പൊ എന്താണ് ഫുട്ബോൾ? മനോജ്, മനോജ് എന്നല്ലേ പറഞ്ഞേ? അഡ്വക്കേറ്റ് മനോജിനും ഫുട്ബോളുമായുള്ള ബന്ധം?
2: ഫുട്ബോള് കുട്ടിക്കാലം തൊട്ടേ ബന്ധമുണ്ട്. ഇപ്പോഴും വക്കീലന്മാരെ ഫുട്ബോൾ ടീമിൽ കളിക്കാൻ പോവാറുണ്ട്.
0: ഈ വക്കീലന്മാർക്ക് എന്താ പണിയെന്ന് ചോദിക്കണില്ലേ ഞങ്ങള്?
2: വക്കീലന്മാർക്ക് കൂട്ടത്തില് ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം
0: റിഫ്രഷ്മെന്റ് എല്ലാവർക്കും വേണ്ടേ അല്ലേ?
2: ഓക്കെ. കഴിഞ്ഞ മാസത്തെ ഞങ്ങൾ ഇവിടെ എളങ്കൂർ ഒരു പിന്നെ ഇൻഡോറിൽ ടർഫില് ടൂർണമെന്റ് നടത്തിയിട്ടുള്ളൂ. ഒരു
1: അപ്പൊ എത്ര ടീമുകൾ ഉണ്ട് വക്കീലന്മാരുടെ? പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട്?
2: പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. നല്ല ഇവിടെ കേരളത്തിൽ തന്നെ ഉണ്ട്. പാലക്കാട്, കോഴിക്കോട്, തൃശ്ശൂര് ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങള് അഖിലേന്ത്യാന്ന് പറഞ്ഞ് നടത്താറുണ്ട്. അപ്പൊ ഇടയ്ക്ക് കോയമ്പത്തൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ടീം വന്ന് കളിക്കാറുണ്ട്.
1: അത് ശരി. അപ്പൊ ഓൾ ഇന്ത്യ ലെവലിലൊക്കെ ഒരു ടൂർണമെന്റ് നടത്തുന്നു. ഫുട്ബോൾ പ്രാന്തന്മാര് വക്കീലന്മാരുടെ
0: ഇടയിലുണ്ട്.
2: ഇതിന്റെ ഇടയില് ചെറുപ്പക്കാരൊക്കെ ഉണ്ടായത് എല്ലാ താല്പര്യം നമ്മളൊക്കെ. ഇപ്പൊ ഞാനിപ്പോ പറയുമ്പോ 52 വയസ്സായി.
1: ഞാനൊരു വയസ്സല്ല,
0: ശബ്ദത്തിലത് തോന്നില്ല കേട്ടോ.
2: അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ ആക്റ്റീവ്, വളരെ ആക്റ്റീവ്. ഫുട്ബോൾ
1: അത് ഇങ്ങനെ ഒരു എന്താ പറയാ, വിനോദം അല്ലെങ്കിൽ ഫുട്ബോൾ പോലെയുള്ള ഒരു സംഭവം കൂടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അല്ലേ?
2: ഫുട്ബോൾ മാത്രമല്ല, എല്ലാ ഗെയിംസും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. എല്ലാത്തിനും താല്പര്യമുണ്ട്.
1: കായികമായിട്ടുള്ള ഈ ഒരു വിനോദം നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ ഒരുപാട് മുന്നോട്ട് നയിക്കാൻ വളരെ നല്ലതാണ്. എപ്പോഴും യങ് ആയിട്ടിരിക്കും.
0: അപ്പൊ വാചകം ഉന്മേഷം. അപ്പൊ വാചകം മാത്രല്ല, കായികവും കൂടി ഉണ്ട് എന്നാണ്
1: അഡ്വക്കേറ്റ്. കളി കാണാൻ മാത്രല്ല,
0: അത് എന്നെ കഴിച്ചുകൂടി സംസാരിച്ച പോലെ എനിക്ക് തോന്നി.
1: ഓക്കെ,
0: പറഞ്ഞോളൂ
1: മനോജ്. താങ്കൾ ഏത് പൊസിഷനിലാണ് കളിക്കുന്നത്? ഫോർവേഡ് ആണ്.
0: എല്ലാത്തിലും ഫോർവേഡ് ആണ്. വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഏതാണ് ഫാൻ ടീം? അർജന്റീന.
2: മറഡോണ, മറഡോണ കളിക്കുന്ന കാലം തൊട്ട് കളിച്ച് കണ്ടു. താല്പര്യം എപ്പോഴും എല്ലാവരും ഉണ്ട്. അവരുടെ എല്ലാ ഇപ്പോ ക്രെസ്പോ ആയാലും ബാറ്റിസ്റ്റ്യൂട്ട, അങ്ങനെ എല്ലാ
0: ചരിത്ര രേഖകൾ മുഴുവൻ എന്റെ കയ്യിലുണ്ട്.
1: നമ്മളെ പഴയ റൊണാൾഡോ, ബ്രസീലിന്റെ റൊണാൾഡോ.
2: അതും നല്ല പ്ലെയർ തന്നെയായിരുന്നു. അത് പ്ലേയേഴ്സിനെ നോക്കുമ്പോ നമുക്ക് മറ്റേ രാജ്യത്തെ പ്ലേയേഴ്സിനെ ഇഷ്ടമാണ്. പക്ഷേ ടീം ഓൾ ടീം പറയുമ്പോ
0: അർജന്റീന നല്ല കളി തന്നെ. അതിലൊരു നമുക്ക് തർക്കമില്ല അല്ലേ? എല്ലാ ഗ്രൂപ്പ് മത്സരത്തിലും വിജയിച്ചിട്ടാണ് വരുന്നത്.
1: രാഷ്ട്രത്തിന് പിന്നെ ലോകകപ്പിൽ വലിയൊരു അഡ്രസ് ഡിയാഗോ മറഡോണ ഉണ്ടാക്കിയിട്ടുണ്ട്.
2: അതെ അതെ, അവര് ഈ ബ്രസീൽ അർജന്റീന ഈ ടീമുകളാണ് നമ്മളെ ഈ നാട്ടിൽ ഇത്രത്തോളം ഫുട്ബോൾ ഫാൻസും കാര്യങ്ങളും ജ്വരം ഉണ്ടാകാനുള്ള പ്രത്യേകത.
0: ലാറ്റിൻ അമേരിക്കൻ താളമുണ്ട് അല്ലേ അവരുടെ കളിക്ക്?
2: കഴിഞ്ഞ പ്രാവശ്യം അർജന്റീനക്ക് കപ്പും കൂടി കിട്ടിയവർക്ക് അത് സമ്പൂർണ്ണമായി. കപ്പില്ലാതെ പോവോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയവർക്ക് എല്ലാ ടെൻഷനും തീർന്നു. ഇപ്രാവശ്യമൊക്കെ
1: സമാധാനമായിട്ട് കളിക്കാലോ. ഇനിയൊരു ടെൻഷനും ഇല്ലല്ലോ, ഒരു പ്രാവശ്യം കൈ കിട്ടിയല്ലോ.
0: അതെ, ഇതുവരെയുള്ള മൂന്ന് മത്സരങ്ങളിലും ഗ്രൂപ്പ് മത്സരങ്ങളിൽ വിജയിച്ചിട്ടാണ് അർജന്റീന നമ്മുടെ നോക്കൌട്ടിലേക്ക് എത്തി നിൽക്കുന്നത് അല്ലേ?
2: ഇപ്പൊ കണ്ടുവരുന്ന ടീമില് അർജന്റീനയും ഫ്രാൻസും തന്നെയാണ്.
0: അതില് രണ്ട് ഫാൻ ടീം മാത്രമല്ല, അതില് വ്യക്തികളും കൂടി അതില് റെക്കോർഡിലേക്ക് ഇങ്ങനെ നടക്കാണ്. കളി മാത്രമല്ല, ടീം മാത്രമല്ല, അവരും ഗോൾ വേട്ട തുടരുന്ന രണ്ടുപേരുണ്ട് അല്ലെ ആ ടീമില്?
2: ഓരോ അർജന്റീനയിലും മെസ്സി പറയുമ്പോ ഓരോ കളിയിലും ഓരോ റെക്കോർഡുകളായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പ്രായം കൂടുന്നോറും
0: ചായക്ക് മധുരം കൂടും. ഫോം ആയി തീർച്ചയായിട്ടും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒക്കെ അങ്ങനത്തെ ഒരു ഫോം ശരിക്കും പുറത്തെടുക്കുന്നുണ്ട് നമുക്ക്. നമ്മൾ എത്രത്തോളം ഗോൾ നിരകളിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ആ പെർഫോമൻസിൽ അവര് ആ പ്രായത്തെ അവര് ശരിക്കും ഒരു നമ്പർ ആണെന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ?
2: പ്രായം ഒരു അക്കം മാത്രമാണ്.
0: അപ്പൊ നമ്മുടെ കേപ്പ് വെർദ്ദയുള്ള പോരാട്ടത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതും കൂടി
2: അവരൊക്കെ പുതിയ ടീമുകൾ കൂടുതൽ ഈ നല്ല ടീമായിട്ട് കളിക്കുമ്പോ കുറച്ച് ഡിഫൻസീവ് അതാണ് അവര് കുറെ കഴിഞ്ഞ മാക്സിമം ഡിഫൻസ് നോക്കിയിട്ട്

0: എപ്പോഴേലും ഒരു അവസരം കിട്ടുമ്പോ ഗോളാക്കുക. എന്നിട്ട് അതില്
1: അതെ കൗണ്ടർ അറ്റാക്കിന്റെ കളിയാണ് മിക്കവാറും വലിയ ടീമുകളോടൊപ്പം കളിക്കുന്ന ചെറിയ ടീമുകൾ ചെയ്യുന്നത്.
0: അതുകൊണ്ട്
1: ജപ്പാനൊക്കെ ചെയ്ത പോലെ.
0: അതെ അതെ, പക്ഷെ അത് ഈ 90 മിനിറ്റ് ഒന്നും ആ ഒരു ടാക്ടിക്സ്
1: നടക്കില്ല. ജയിക്കൂ
0: ജയിക്കുള്ളൂ. അപ്പൊ എന്തായാലും നല്ല ടീമുകൾ കളിക്കുമ്പോ സ്വാഭാവികമായിട്ട് ഈ ഡിഫൻസ് കളിക്കുമ്പോ ബോക്സിന്റെ അവിടെ വെച്ചിട്ടോ അല്ലെങ്കിൽ അവിടെയൊക്കെ ആയിട്ട് പെനാൽറ്റി അല്ലെങ്കിൽ ഫ്രീ കിക്ക് ഒക്കെ കിട്ടാൻ അവസരമുണ്ട്. അത് അവരെന്തായാലും മുതലാക്കും.
1: ഇതിനെ
0: പോലത്തെ ഒരു പ്ലേയേഴ്സിന് ആ പെനാൽറ്റി ബോക്സിന്റെ എവിടെയെങ്കിലും വെച്ചിട്ടൊരു പിന്നെ ബോൾ കിട്ടി.
1: ഡിഫൻസിൽ ചെറിയൊരു പിഴവ് മതി, പ്രത്യേകിച്ചും ഹെഡർ വഴി വരുന്ന ഗോളുകളൊക്കെ തടയാൻ തുടങ്ങിയല്ല.
2: അതങ്ങനെ തുടരുന്നത് അല്ലേ. പക്ഷെ നമ്മുടെ മെസ്സിയുടെ ഗോളൊക്കെ നമ്മുടെ ഒസീനെ തടഞ്ഞിടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പരക്കുള്ള ഒരു സംസാരം. ചില്ലറക്കാരനല്ല ഒസീനി അല്ലേ. ടീം എന്ന് പറയുന്നത് മികച്ച പെർഫോമൻസ്
1: കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു.
0: ഇന്നലെ മറ്റേ സ്വീഡനും പിന്നെ ഐവറി കോസ്റ്റും നമ്മൾ കളി കണ്ടു.
2: പുലർച്ചെ കളി അല്ലേ. ഫ്രാൻസുകാരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന കളികൾ അല്ലേ. നമ്മൾ ടൈം ഷെഡ്യൂൾ പറയുമ്പോ എപ്പോഴും പറയുന്നു.
0: സോറി, സ്വീഡൻ സ്വീഡൻ അല്ല, നോർവേ.
2: നോർവേ ഐവറി കോസ്റ്റ് നോർവേ തമ്മിലാണ് ഉണ്ടായിരുന്നത്.
1: ഐവറി കോസ്റ്റ്
2: പത്തര അതെ. അത് നോർവേ പതിവ് നമ്മുടെ ഹാളണ്ടിന്റെ മികവില് ജയിച്ചു ഒരു വിധം.
0: ഐവറി കോസ്റ്റ് നന്നായി കളിച്ചു, പക്ഷെ അവർക്ക് പിന്നെ ഫിനിഷിങ്ങിലുള്ള കുറെ പഴവുകളൊക്കെ ബോക്സിൽ എത്തിയിട്ട് അവരെ കളഞ്ഞു കുളിക്കുകയായിരുന്നു അവസരം.
2: ഓഹോ, ശരി. ഗോൾ അടിക്ക് തന്നെ വേണല്ലോ അല്ലെ നമുക്ക് വിജയിക്കാനായിട്ട്. പെർഫോമൻസ് കൊണ്ട് മാത്രം
0: ഒരു സെക്കൻഡ് ടീമായിരുന്നു നെതർലാൻഡ്. അവര് പോയത് ഭയങ്കര സങ്കടമായി.
2: അതുകൊണ്ട് നെതർലാൻഡ്സ് പ്രവചനത്തിൽ നെതർലാൻഡ്സ് ഉണ്ടായിരുന്നു.
0: ഫസ്റ്റ് ടീം എന്നും അർജന്റീന ആയിരുന്നെങ്കിലും സെക്കൻഡ് ടീം എന്നുള്ള കളിക്ക് എപ്പോഴും പിന്നെ നെതർലാൻഡ്
1: സാധ്യത കൊടുത്തിരുന്നു.
2: അപ്പൊ ഡച്ച് പട മടങ്ങാണ് അല്ലേ. മൊറാക്കോനക്ക് മുമ്പിൽ കീഴടങ്ങി. യെസ്, ഹലോ
1: ഹലോ.
2: സാരിയിലെ അത്യാവശ്യ വിശേഷങ്ങളൊക്കെ നന്നായി തന്നെ
1: പങ്കുവച്ചിട്ടുണ്ട്. നമുക്കും കൂടി പകർന്നു.
2: ഇനി അതെ അതെ അതെ, തീർച്ചയായിട്ടും.
1: അഥവാ കളി കാണാൻ വിട്ടുപോയ വല്ലവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇനിയുള്ള കളികൾ കാണാനുള്ള ഒരു ആവേശം.
2: ഫാൻ ടീമിന്റെ കളി മാത്രമല്ല കാണുന്നത്, മറ്റു കളികളും കൂടി കണ്ടുള്ള ഒരു വിലയിരുത്തൽ പറഞ്ഞു അല്ലെ. ഐവറി കോസ്റ്റ് നോർവേഡ് ഉള്ളത്
1: അതൊരു വിശാലമായ മനസ്സുള്ള ഒരു ഫുട്ബോൾ പ്രേമിയുടെ മനസ്സാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അതായത് സ്വന്തം ഇഷ്ടം ഉള്ള ടീമിന്റെ കളി മാത്രമല്ല കാണുന്നത്, അല്ലാത്ത കളികളും കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്,
2: പറയുന്നുണ്ട്. നെതർലാൻഡ്സിൽ പറഞ്ഞു അർജന്റീനയാണ് ഇഷ്ട ടീമെങ്കിലും ഹോളണ്ടിന്റെ കളി നെതർലാൻഡ്സിന്റെ കളിയും കൂടി ഒരു നല്ല കളിയായിട്ട് വിലയിരുത്തുന്നു. പക്ഷെ എല്ലാവരും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. നെതർലാൻഡ്സിന്റെ ഒരു കളിയെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രവചന സിംഹങ്ങൾ, പോൾ നീരാളിക്ക് ശേഷം ലിംബസ് എന്തൊക്കെ പൂച്ചയ്ക്കൊക്കെ ശേഷം നമ്മുടെ ഒരു പ്രവചന, നമ്മുടെ എന്താ പറയാ, നെതർലാൻഡ്സ് കിരീടം നേടുമെന്നും ബ്രസീൽ ജപ്പാനോട് തോറ്റു പുറത്താകുമെന്ന് പറഞ്ഞ
1: ജപ്പാനോട് തോൽക്കുമെന്ന് ആദ്യത്തെ ഗോൾ അടിച്ചപ്പോൾ ഇവർ കരുതി ബ്രസീൽ തോറ്റു
2: എന്നുള്ളത്.
1: അപ്പൊ ചിലപ്പോ ഈ പറഞ്ഞ സത്യമാവുമെന്ന് ആ സമയത്ത് ചില ആരാധകര് തോന്നിയിട്ടുണ്ടാവും, വിഷമം തോന്നിയിട്ടുണ്ടാവും ബ്രസീൽ ആരാധകർക്ക്. പക്ഷെ ഈക്വലൈസർ വന്നപ്പോഴേ ഉറപ്പായി ഇതെന്തായാലും ബ്രസീൽ
2: ജയിക്കും. അതിന്റെ ഒരു സെക്കൻഡ് ഹാഫിൽ ശരിക്കും അങ്ങനത്തെ ഒരു കളി തന്നെ.
1: അവസാന നിമിഷത്തിൽ കളി തീരുന്നതിന് മുമ്പ് ഗോൾ അടിച്ച് ബ്രസീൽ അവരുടെ സ്റ്റാമ്പ് വെച്ചു.
2: ശരിക്കും അവരുടെ ഒരു എന്താ പറയാ, ഒരു മോഹമഞ്ഞ നിറഞ്ഞ ഒരു മൈതാനമായിരുന്നു അത്. ശരിക്കും
1: ഒരു വിധത്തിൽ ഇത് നന്നായി, കാരണം ഇനിയുള്ള കളികൾ നന്നായിട്ട് കളിക്കാൻ ബ്രസീലിന് അതൊരു
2: പ്രചോദനമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ യോക്കിം ക്ലെമന്റിന്റെ ഒരു പ്രവചനം തെറ്റി എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വന്നത്. നെതർലാൻഡ്സ് കിരീടം ചൂടുമെന്ന് പറഞ്ഞത് അത് തകർന്നു. അപ്പൊ പ്രവചനങ്ങളൊക്കെ നമുക്ക് ഇനിയും നടത്താം, അതൊക്കെ ശരിയാവോ തെറ്റാവോ എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നമുക്ക്
1: ലൈനിലുണ്ട്.
2: അതെ, യെസ്, കാത്തുതാ നമുക്ക് കണക്ട് ചെയ്യാം. ഹലോ,
3: ഹലോ,
1: നമസ്കാരം. ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹംസ കരുവാര കൊണ്ട് കക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്.
3: അതെ,
2: എന്താണ് ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്?
3: പരിപാടികളൊന്നുമില്ല, ഇങ്ങനെ കഴിച്ച പരിമിതി ഇല്ലാതാണ്.
2: ഓ,
1: കഴിച്ച പരിമിതി ഉണ്ടോ?
2: കളി വിശേഷങ്ങൾ കേൾക്കുന്നുണ്ട്.
1: കാഴ്ച കൊണ്ട് ഫുട്ബോൾ സ്നേഹിക്കുന്ന ആളാണ് ഹംസക്ക.
3: അതെ അതെ, പന്തലിനെ സ്നേഹിക്കുന്ന ആളാണ്
2: ഹംസക്കയുടെ ഫുട്ബോൾ വിശേഷങ്ങൾ അങ്ങോട്ട് പങ്കുവെച്ചോളൂ, പറഞ്ഞോളൂ.
3: ഞാൻ ബ്രസീൽ ആരാധകനാണ്.
2: അപ്പോ മഞ്ഞളിടു ഒക്കെ അവിടെ വിതരണം ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കണോ?
1: ജപ്പാനോട്
2: ജയിച്ചപ്പോ അല്ലേ? യെസ്. അപ്പൊ കളി വിശേഷങ്ങൾ
1: എങ്ങനെയാണ് അവിടെ കളി കാണുന്നതും കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ടോ? ഇങ്ങനെ കമ്പനി ആയിട്ടാണോ കളി കാണുന്നത്?
3: ഞാന് ചെറുക്കന്മാര് രണ്ടാളും അർജന്റീന ആണ്. ഞാൻ മാത്രമാണ് ബ്രസീല് വീട്ടില്. അപ്പൊ ഒരു രണ്ടാളും കളിക്ക് പോകും, ഞാന് കളിക്കൊക്കെ പോക്കൊന്നുമില്ല, കാരണം നമുക്ക് കളി അല്ലാതെ കാണാൻ കഴിയില്ലല്ലോ.

0: അപ്പൊ നമ്മളതിന്റെ ആരാധകരായി തന്നെ ഉള്ളു. അപ്പൊ ബ്രസീലിന്റെ ആരാധകനാണ്. അപ്പൊ നമ്മൾ വിഷയങ്ങളൊക്കെ ഇങ്ങനെ അറിയും റേഡിയത്തിലൂടെ വാർത്തയിലൂടെയും. പിന്നെ നമ്മള് ചെറുപ്പം മുതലേ വെച്ച റേഡിയത്തിന്റെ ആരാധകനാണ്.
1: അല്ല, മക്കള് ടിവിയില് കളി കാണാറില്ലേ?
0: ആ ഒരു കളി വീട്ടില് ടിവി ഇല്ല, ഒരു പിന്നെ കാണലും ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ ക്ലബില് കയറിയില് പിന്നെ വേറെ പുറത്തൊക്കെ കാണല്.
2: ആ പുറത്തിപ്പോ ബിഗ് സ്ക്രീനുകളും ക്ലബുകളിലൊക്കെ ഉണ്ടല്ലോ അല്ലെ, അവിടെയൊക്കെ പോയി കാണും അല്ലെ?
0: അതെ അതെ, അവിടെയൊക്കെ ഒരു പോയി കാണല്. പിന്നെ ഓരോടെ നമ്മളിങ്ങനെ ഒരു ബ്രസീലാണ് നമ്മളിത് ബാധിച്ചതല്ല, ഞാൻ ബ്രസീലിന്റെ ആരാധകനാണ് എല്ലാവർക്കും നമ്മൾ പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ.
1: എല്ലാവർക്കും അറിയാം,
2: അറിയുന്നുണ്ട് അല്ലെ?
0: എല്ലാവർക്കും അറിയാം.
2: അപ്പൊ വീട്ടിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നറിയാൻ സന്തോഷം.
1: രണ്ട് ഫാൻ ടീമുകൾ ഉണ്ടെങ്കിലും വീട്ടിൽ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ വീട്ടിൽ നടക്കുന്നില്ലല്ലോ. അർജന്റീനയും ബ്രസീലും ഫൈനലിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന
2: ഇല്ല. ഉപ്പി മക്കളൊക്കെ സൗഹൃദ മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബ്രസീലിന്റെ കളിവിശേഷങ്ങളൊക്കെ നല്ല കളിയായിട്ടാണ് ജപ്പാനോട് കളിച്ചതല്ലേ?
1: ബ്രസീലിന് കൊറേ പ്രാവശ്യം കിട്ടിയതല്ലേ?
2: അതെ, നമ്മുടെ നിത്യ പറഞ്ഞ വേറെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുക എന്നുള്ളൊരു സമാശ്വാസ കപ്പായിട്ട് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് അല്ലേ പറയുന്നത്. പക്ഷെ എന്നാലും ബ്രസീൽ കപ്പ് നേടി എന്ന് പറയുമ്പോഴും കുറച്ച് അടുത്തൊന്നിപ്പോ നേടാൻ കഴിഞ്ഞിട്ടില്ല ബ്രസീലിന് അല്ലേ? അതൊരു അഭിമാന പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അവർക്കത് നേടാൻ കഴിയട്ടെ അല്ലേ?
0: ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കാരണം അർജന്റീന കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയതല്ലേ, അപ്പൊ ഞങ്ങൾക്ക് ഒരു ചാൻസ് തരും.
2: അതെ അതെ, എന്നാലും ലാറ്റിൻ അമേരിക്ക വിട്ടൊരു കളിയില്ല കപ്പിന് അല്ലേ? ഓക്കെ ശരി. അപ്പൊ പിന്നെ അപ്പൊ എന്തായാലും ഹംസക്കയുടെ ടീം വിജയിക്കാനായിട്ട് ഇതാ ആശംസകളൊക്കെ നേരുന്നു. ഹലോ,
1: നമ്മളുടെ ഫുട്ബോൾ ലോകകപ്പിന്റെ ചരിത്രത്തില് രണ്ട് ട്രോഫികൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. 1930 മുതൽ 70 വരെ നൽകിയ യൂറിൽമേ ട്രോഫി എന്ന് പറയുന്ന ഒരു ട്രോഫി ഉണ്ടായിരുന്നു.
2: അതായത് ഫുട്ബോൾ ആരംഭിച്ച ഫിഫ ലോകകപ്പ് ആരംഭിച്ച തൊട്ട്. ഓക്കെ,
1: പിന്നെ 74 മുതലാണ് ഇന്ന് വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള ഈ ലോകകപ്പ് ട്രോഫി ഉള്ളത്.
2: ഓഹോ.
1: അപ്പൊ ആദ്യം ഈ 1930 ഫിഫയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്ന യൂറിൽമേ എന്ന് പറയുന്ന ജൂൾസ് മെറിമെറ്റ് എന്ന് പറയുന്ന യൂറിൽമേ ട്രോഫി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ ട്രോഫി കൊണ്ടുവന്നത്. അങ്ങനെ ആ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ട്രോഫി അറിയപ്പെട്ടിരുന്നത്. പഴയ ഗ്രീക്ക് ദേവതയായിട്ടുള്ള നൈക്കി എന്ന് പറയുന്ന ദേവത ഒരു പാത്രം അങ്ങനെ പൊന്തിച്ചു പിടിച്ചു നിൽക്കുന്ന രീതിയിലായിരുന്നു
2: ആ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അല്ലേ?
1: കപ്പിന്റെ പേര് വിക്ടറി എന്നായിരുന്നു,
2: വിജയം.
1: പിന്നെ അത് നമ്മളുടെ ഈ യൂറിൽമേ എന്ന പ്രസിഡന്റിന്റെ ഇതിനു വേണ്ടിയിട്ട് ആ പേര്
2: മാറ്റിയതാണ്. ഓക്കെ, അപ്പൊ ഫുട്ബോൾ കപ്പിനു മുണ്ട് കഥ പറയാം അല്ലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ ഇതാ വിശേഷങ്ങൾ പറയാനായിട്ട് ഇതാ എത്തിയിട്ടുണ്ട്, നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ,
3: ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം. ഫുട്ബോൾ ബീറ്റ്സിന്റെ ഗ്രൗണ്ടിലേക്ക് ആരാണ് വന്ന് കയറിയത്?
2: ആരാണ്? ഷാനിദ്. എവിടുന്നാണ്? വേങ്ങര. എന്താ ചെയ്യുന്നത്? ഡിഗ്രി പഠിക്കാണ്. അപ്പോ ഫുട്ബോൾ പോരട്ടെ, എങ്ങോട്ട് വിശേഷങ്ങള്? ഫുട്ബോൾ വിശേഷങ്ങൾ ഇങ്ങോട്ട് പോരട്ടെ.
1: ഷാനിദ് എന്താണ് ഡിഗ്രിക്ക് എന്താണ് സബ്ജക്ട്?
2: സോഷ്യോളജി. തൽക്കാലം നമുക്ക് സോഷ്യോളജിയൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് ഫുട്ബോൾ വിശേഷങ്ങൾ ഇങ്ങോട്ട് പറയാല്ലേ. ഏതാണ് ഷാനിദിന്റെ ടീം? അർജന്റീന. യെസ്, മെസ്സിയുടെ പുതിയ റെക്കോർഡൊക്കെ അറിഞ്ഞില്ലേ? ആ ഈ ഒരു ഈ ലോകകപ്പിൽ തന്നെ ആറിലാണ് നിൽക്കുന്നത്. ഒപ്പം എംബാപ്പ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ അതെ, എംബാപ്പ ഇന്നലെ ആറാക്കി. മെസ്സിയുടെ കളി ഇതാ വരായിരിക്കുന്നുള്ളൂ നോക്കൗട്ടിൽ, ഇനി വരുന്നുണ്ട് അല്ലേ കേപ്പുവർത്തിയായിട്ട്. ആ അപ്പൊ വീണ്ടും നേടുന്നു വിചാരിക്കുന്നു. എന്താണ് ഒരു അർജന്റീന കളിയുടെ ഒരു ഫാൻ, എന്താ പറയാ, ആരാധകനാവാനുള്ളൊരു കാരണം എന്തായിരുന്നു? എങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല അല്ലേ, നല്ല കളി. പോയോ?
1: ഹലോ, ഹലോ, ആ പറയൂ
2: ഷാനിദേ. എങ്ങനെയാണ് കളി, ടീമായിട്ടാണോ കാണാ, വീട്ടിൽ നിന്നാണോ കാണാ, അതോ ടീമായിട്ട് ക്ലബിൽ പുറത്തു പോയിട്ടൊക്കെയാണോ? വീട്ടിലിരുന്നിട്ടാ? ആ ഫോണിലാണ് കാണുന്നത്. ഓക്കെ, ആ അപ്പൊ അവിടെയുള്ള അവിടെ ഒരു ഷാനിദിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളൊരു എന്താണ് കളിയുടെ ആരവങ്ങളൊക്കെ എങ്ങനെയാണ്? ആരാണ് കുറച്ച് ഫാൻ ടീമുകളൊക്കെ ഉള്ളത്? എങ്ങനെയൊക്കെയാണ് അവിടെ? ഒറ്റയ്ക്കാണോ അവിടെ വീട്ടിൽ കാണല്? ഫുൾ അർജന്റീന ആണോ? ആ കട്ടയ്ക്ക് അർജന്റീന ആണോ കട്ടയില് അല്ലേ? ആ അപ്പൊ വല്ലാണ്ട് അടിപിടി ബഹളൊന്നും ഇല്ല
1: വേങ്ങര ആ ഭാഗത്തുള്ള ആൾക്കാർ.

0: മുഴുവൻ അർജന്റീന ഫാൻസാണോ?
1: അല്ല, ഷാനിദിന്റെ ചുറ്റുവട്ടത്തെ മാത്രമേ പറഞ്ഞുള്ളൂ. വേങ്ങരക്കാരെ മുഴുവൻ അങ്ങനെ അർജന്റീനക്കാരാക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആരെങ്കിലും ഓടി വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ഫുട്ബോൾ പിച്ചിലേക്ക്. ഓക്കെ ഷാനിദ്, എന്തായാലും അർജന്റീനയുടെ കളി, കൂടുതൽ വിജയങ്ങളും കൂടുതൽ റെക്കോർഡുകളും കാണാൻ നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, ബൈ ബൈ.
0: വിളിച്ചതിന് ഒരുപാട് സന്തോഷം ഷാനിദ്.
1: ഓക്കെ, ബൈ ബൈ, താങ്ക്
0: യു സോ മച്ച്.
1: അപ്പൊ നമ്മുടെ ബ്രസീൽ ടീമും നമ്മുടെ റൊണാൾഡോയുടെ ഇഷ്ട ആരാധികയും പിന്നെ നമ്മുടെ അർജന്റീന ആരാധകരും ഒക്കെ നമ്മുടെ ഇന്നത്തെ ഫുട്ബോൾ ബീച്ചിൽ ഇങ്ങനെ കടന്നുപോയി അല്ലേ.
0: നമ്മൾ പഴയ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
1: അതെ, ഫുട്ബോൾ കപ്പിൽ
0: പഴയ യൂറിൽ മേക്കപ്പ് 3 തവണ തുടർച്ചയായിട്ട് ബ്രസീൽ ടീം നേടി. അങ്ങനെ ആ ടീം സ്വന്തമായി ആ കപ്പ് കൊടുത്തു, ഈ റോളിംഗ് ട്രോഫി എന്നൊക്കെ പറയുന്നത് പോലെ.
1: 58-ലും 62-ലും ആ ഒരു തുടർച്ചയിലായിരിക്കില്ല. അപ്പൊ 3 ഓട്ടം നേടിയപ്പോ
0: സ്വന്തമായി. പക്ഷെ അതിനുശേഷം 1983 ബ്രസീലിൽ വെച്ചിട്ട് ആ ട്രോഫി കളവ് പോയി, മോഷണം പോയി. അതിനുശേഷം അത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല.
1: പുതിയ കപ്പിന്റെ
0: തന്നെയാണ് നമ്മുടെ പുതിയ കപ്പ്
1: ഇപ്പോൾ കാണുന്നത്, നമ്മുടെ പുതിയ കപ്പിലേക്ക് വരുന്നത്.
0: അതാണ് പഴയ ചരിത്രം, നമ്മുടെ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ പഴയ
1: ചരിത്രം. ഓക്കെ,
0: അപ്പൊ യൂറോപ്യൻ കപ്പ് നമുക്ക് എന്താ പറയാ, ഇതുപോലെ ഒരുപാട് പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രം അന്വേഷിക്കുന്നവർക്കൊക്കെ ഇത് അറിയുന്നുണ്ടാവും, ഓർമ്മയുണ്ടാവും. യൂറിൽ മേക്കപ്പ് എന്നായിരുന്നു പഴയ വേൾഡ് കപ്പിന്റെ പേര്.
1: അപ്പൊ ഒരുപാട് ചരിത്രവും വർത്തമാനവും ഭാവിയും ഒക്കെ നമ്മുടെ
0: വർത്തമാനവും ഭാവി എന്താവും
1: നമുക്ക് കാത്തിരിക്കാം അല്ലേ. നമ്മുടെ ഫൈനലിലേക്ക് നമുക്ക് കാത്തിരിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ കളിയുടെ റിസൾട്ട് പറഞ്ഞ 2 റിസൾട്ടും കൂടി ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഇറങ്ങാൻ ഇന്നത്തെ കളി വെച്ച് ഇന്നത്തെ കളിയുടെ ഒരു ഒരു ടൈമും കൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോവാം അല്ലേ. നമ്മുടെ ഐവറി കോസ്റ്റ് നോർവേയുടെ നമ്മൾ റിസൾട്ട് പറഞ്ഞു, അത് നോർവെയാണ് നമ്മൾ ഇപ്പോൾ പ്രീ ക്വാർട്ടറിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. പിന്നെ ഫ്രാൻസ് സ്വീഡനിൽ തകർപ്പൻ കളി ജയത്തോടെ 3-0 ഫ്രാൻസ്. വീണ്ടും എംബാപ്പയുടെ റെക്കോർഡ് ഇന്ന് അതിലേക്ക് ഉയരാനുള്ള ഒരു കാരണം കൂടി അങ്ങനെയാണ് അല്ലേ. നമ്മുടെ ഫ്രാൻസ് സ്വീഡൻ 3-0. പിന്നെ രാവിലെ 6:30 കഴിഞ്ഞാണ് മെക്സിക്കോയും ഇക്വഡോറും അല്ലേ. ഇക്വഡോർ മെക്സിക്കോ ഇതുവരെ നടന്ന 3 ടീമുകളാണ് ഇതുവരെ നടന്ന ഗ്രൂപ്പ് മത്സരങ്ങളിൽ വിജയിച്ചുകൊണ്ട് ഒരു മത്സരത്തിൽ തോൽക്കാതെ എത്തിയത് അർജന്റീനയും ഫ്രാൻസും മെക്സിക്കോയുമാണ് എത്തിയത്. മെക്സിക്കോ ദാ ഇവിടെ റൗണ്ട് ഓഫ് 32-ലും വീണ്ടും ഇക്വഡോറിനെ 2-0 ഇതിൽ പരാജയപ്പെടുത്തിയുകൊണ്ട് ദാ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമയം ദാ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കളിയും കൂടി ഒന്ന് നമുക്ക് പറയാം അല്ലേ.
0: ഇന്നപ്പോൾ
1: നമ്മുടെ 9:30 ഇംഗ്ലണ്ട് കോങ്കോ ആണ്. നമ്മുടെ ഇംഗ്ലണ്ടിനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിവാദമായിട്ടുള്ള നമ്മുടെ രസകരമായ വാർത്ത കേട്ട ഘാനയിലെ മന്ത്രവാദി ഇംഗ്ലണ്ട് ടീം ക്യാപ്റ്റൻ നായകനെ ഹാരിക്കേനെ ശപിച്ചൊരു വാർത്ത കേട്ടു. ഇന്ന് അത്തരത്തിലുള്ള ശാപങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇംഗ്ലണ്ട് കോങ്കോ മത്സരം 9:00 നമുക്ക് കാണാം. വ്യാഴം നാളെ പുലർച്ചെ 1:30 ബെൽജിയം സെനഗലുണ്ട്. ദെൻ 5:00 USA ബോസ്റ്റിയ ഉണ്ട്. അപ്പൊ പുതിയ കളികൾ കാണാനും ചിലത് പഠിക്കാനും പഠിപ്പിക്കാനുമായി നമുക്ക് വീണ്ടും നമ്മുടെ
0: അട്ടിമറികൾ വരുമോ എന്ന് കൂടി നമുക്ക്
1: കാത്തിരിക്കാം അല്ലേ. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ഫുട്ബോൾ ബീച്ചിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്, അവസാനിക്കുകയാണ്. ഇന്നത്തെ ഫുട്ബോൾ ബീച്ചിൽ നിന്ന് കമന്ററി ബോക്സിൽ നിന്ന് വിട പറയുന്നു ഞാൻ ജയ.
0: ഞാൻ രവി മേലാറ്റൂർ.
1: സ്റ്റുഡിയോ സഹായവുമായി ഒപ്പമുണ്ടായിരുന്നു അസ്കർ. സാങ്കേതിക സഹായം നൽകിയത് സെയ്ദ് അലിവി, EM ഷജീർ എന്നിവർ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.
0: നാളെ വീണ്ടും കാണാം എന്ന
1: പ്രതീക്ഷയോടെ.
0: പ്രതീക്ഷയോടെ.
1: യെസ്, ബൈ ബൈ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.
1: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: FM പ്രധാന വാർത്തകൾ.

0: പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇതുവരെ വാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഗവൺമെന്റ് അനുമതിയില്ലാതെ ഓഹരികൾ കൈമാറാൻ കഴിയില്ലെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഗവൺമെന്റിന്റെ അഭിപ്രായം തേടുമ്പോൾ നിലപാട് അറിയിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിഷയം പ്രത്യേക അന്വേഷണ സമിതിയുടെ നിയന്ത്രണത്തിലാണെന്നും ഗവൺമെന്റിന് ഇടപെടാൻ അധികാരമില്ലെന്നും അദ്ദേഹം ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. മുതിർന്ന നാടക സംവിധായിക വിജയ മേത്തയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ആധുനിക മറാത്തി നാടകവേദിയുടെ പൂർവികയായ മേത്തയുടെ സർഗാത്മകതയും കലാപ്രതിബദ്ധതയും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ അനുസ്മരിച്ചു. വി ബി ജി റാംജി പദ്ധതി പ്രാബല്യത്തിൽ വന്നത് ചരിത്രപരമായ കാര്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഗ്രാമങ്ങളിലെ തൊഴിലാളികൾക്ക് അന്തസ്, ആത്മാഭിമാനം, സുരക്ഷിതമായ ഉപജീവന മാർഗം എന്നിവ ഈ നിയമത്തിലൂടെ ഉറപ്പാക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യം ഇന്ന് 78th ദേശീയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ദിനം ആഘോഷിക്കുന്നു. 1949 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കാണ് ദിനാഘോഷം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 19 kg വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ വില 153.50 rupees കുറച്ചു. പുതിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇക്വഡോറിനെതിരെ എതിരില്ലാത്ത 2 goals മെക്സിക്കോയുടെ ജയം.
1: FM പ്രധാന വാർത്തകൾ. ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേതനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
3: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05. സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: 71
8: തലമുറകൾ പിന്നിട്ട യാത്ര,
7: 53 crore+ ഉപഭോക്താക്കൾ.
8: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 decades തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
7: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
8: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: ട്രെയിൻ സമയം. ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 166-10 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, 166-06 തിരുവനന്തപുരം മാംഗ്ലൂർ എറണാട് എക്സ്പ്രസ് 11:33, 161-60 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38, 163-30 മാംഗ്ലൂർ നാഗർകോവിൽ ജംഗ്ഷൻ അമൃത് ഭാരത് എക്സ്പ്രസ് 11:41, 163-23 കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് 11:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 566-09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും. ട്രെയിൻ സമയം.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും I care, you can trust.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: 71 വർഷങ്ങൾ,
4: തലമുറകൾ പിന്നിട്ട യാത്ര,
3: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
4: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
3: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
4: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
5: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
6: പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ 3-ാം ദിനമായ ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ 8,830 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 137 കുട്ടികളും ഉൾപ്പെടും. ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തിയും റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങിയ ട്രാൻസിസ്റ്റ് ബൂത്തുകൾ വഴിയും സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയുമാണ് പോളിയോ മരുന്ന് നൽകിയത്. ഇതോടെ ജില്ലയിൽ പോളിയോ തുള്ളിമരുന്ന് നൽകിയ കുട്ടികളുടെ എണ്ണം 185,171. ഇതിൽ 1301 പേർ അതിഥി തൊഴിലാളികളുടെ കുട്ടികളാണ്. ജില്ലയിൽ 5 വയസ്സിൽ താഴെയുള്ള 1,59,345 കുട്ടികളാണ് ഉള്ളത്. ഇതിൽ 97.80% പേർക്കാണ് തുള്ളിമരുന്ന് നൽകിയത്. കോഴിക്കോട് മുക്കം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും സർവകക്ഷി യോഗം ചേരുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും വാർഡ് മെമ്പർമാരും ആശാ വർക്കർമാരും സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. കോഴിക്കോട് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പുതുക്കിപ്പണിത ചെയ്യൂർ കൌങ്ങുംതോട്ടത്തിൽ റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫീറ 3-ാം കുഞ്ഞി നിർവഹിച്ചു. 6-ാം വാർഡ് മെമ്പർ ഉമേഷ് പെരുവങ്കര പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു.
5: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: ദിവസവും കാലത്ത് 6:35
7: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
8: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
9: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
10: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
9: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
11: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
12: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
11: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി,
13: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
14: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
13: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
14: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
3: 71 വർഷങ്ങൾ,
4: തലമുറകൾ പിന്നിട്ട യാത്ര,
3: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
4: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
3: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
4: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
6: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം.
4: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
6: സമയം 11 മണി കഴിഞ്ഞ് 1:14.
15: സ്മൃതിഗീതങ്ങൾ.

പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്മൃതിഗീതങ്ങളിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പിലൂടെ ഗാനങ്ങൾ ആവശ്യപ്പെടാം.

അതെ, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഗാനവും കേൾക്കാം. വാട്സപ്പ് നമ്പർ പറയാം, 9495055006000. പാട്ടിൻ്റെ വരി, ചിത്രത്തിൻ്റെ പേര്, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495055006000. സ്മൃതിഗീതത്തിൽ ആദ്യം രാമൻകുട്ടി കൊണ്ടിപറമ്പ് കത്തിലൂടെ ആവശ്യപ്പെട്ട ഗാനമാണ്. ചിത്രം അരക്കള്ളൻ മുക്കാക്കള്ളൻ, പാടിയത് യേശുദാസ്, ജാനകി എന്നിവർ. ബി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, പി ഭാസ്കരൻ്റെ രചന.

അടുത്ത ഗാനം ആത്തിക സിദ്ദീഖ്, കോട്ടക്കൽ പറപ്പൂർ. വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനമാണ് ഈ ഗാനം. വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിൽ നിന്ന്, ഗായകൻ യേശുദാസ്. കുഞ്ഞുമൊയ്തീൻ കുട്ടിയുടെ രചന, മോഹൻ സിതാരയുടെ സംഗീതം.

പട്ടാമ്പി കരിമ്പുള്ളി രാജൻ, ഭാര്യ അജിത, മക്കൾ ഷീബ, അനീത്, റിൻസി, അനൂപ്, കൊച്ചുമോൻ ആരുഷ് എന്നിവർ. കത്തിലൂടെ ആവശ്യപ്പെട്ട ഗാനം ഇനി കേൾക്കാം. ചിത്രം എന്റെ ഗ്രാമം.

സ്മൃതിഗീതങ്ങളിൽ ഇനി കവനൂരിൽ നിന്നും സാബിറ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനമാണ്. ഈ ഗാനം ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് പി മാധുരി. എം ഡി രാജേന്ദ്രൻ്റെ രചന, ജി ദേവരാജൻ്റെ സംഗീതം.

അടുത്ത ഗാനം നീലക്കുയിൽ എന്ന ചിത്രത്തിലേതാണ്. ഗാനരചന ഭി ഭാസ്കരൻ, സംഗീതം നൽകി ആലപിച്ചത് കെ രാഘവൻ. ഈ ഗാനം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു. മുളഞ്ഞൂർ ഒറ്റപ്പാലത്ത് നിന്ന് പി എം വാസുദേവൻ നമ്പൂതിരി, പാർവതി വാസുദേവൻ, പ്രസീത ജയേഷ്, ജയേഷ് നമ്പൂതിരി, നാരായണൻ നമ്പൂതിരി, അമൃത നാരായണൻ, ശ്രീദേവി, ശ്രീഹരി, നിഹാരികാമോൾ എന്നിവർ.

ഉദയം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് ഇനി. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി. ഈ ഗാനം വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു കടമ്പഴിപ്പുറത്ത് നിന്ന് വിശ്വനാഥൻ.

അടുത്ത ഗാനം അക്കരപ്പച്ച എന്ന ചിത്രത്തിൽ നിന്ന്. പാടിയത് യേശുദാസ്, പി മാധുരി എന്നിവർ. വയലാർ രാമവർമ്മയുടെ രചന, ജി ദേവരാജന്റെ സംഗീതം. ഈ ഗാനം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു സരോജിനി നാരായണൻ, ഒറവാംപുറം.

0: സമയം 11 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 40 സെക്കൻഡ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: സ്മൃതിഗീതങ്ങൾ.
0: മോഹൻദാസ് ചമ്മർക്കാട്ടൂർ കത്തിലൂടെ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. ഈ ഗാനം ചുക്ക് എന്ന ചിത്രത്തിൽ നിന്ന്. പാടിയത് യേശുദാസ്. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ.

സ്മൃതിഗീതങ്ങളിൽ ഇനി ഇന്നലെ ഇന്ന് എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗായകൻ യേശുദാസ്, ബിജു തിരുമലയുടെ രചന, ജി ദേവരാജന്റെ സംഗീതം. ഈ ഗാനം വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു നിലമ്പൂരിൽ നിന്ന് പുഷ്പ, ഷൈമ, ശ്രീലത എന്നിവർ.

രാജ്യമരത്തംകോട് കത്തിലൂടെ ആവശ്യപ്പെട്ട ഗാനം ഇനി കേട്ടാലോ. ഈ ഗാനം താളം മനസ്സിന് താളം എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് ജയചന്ദ്രൻ.

ഇപ്പോൾ കേട്ടത് രചന ദേവദാസ്, സംഗീതം ജി ദേവരാജൻ. ഇനി കേൾക്കാം അന്വേഷണം എന്ന ചിത്രത്തിലെ ഗാനം. ഗായകൻ യേശുദാസ്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, എം കെ അർജുനന്റെ സംഗീതം. ഈ ഗാനം വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു അരീക്കോട് നിന്ന് പി കെ സാജിത്.

ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് എം കെ അർജുനൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ഇനി ചിത്രം കാത്തിരുന്ന നിമിഷം. ഈ ഗാനം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു മഞ്ചേരി വേട്ടക്കോടിൽ നിന്ന് സേതു മാധവൻ.

സ്മൃതിഗീതങ്ങളിൽ അവസാനമായി അഷ്റഫ് മാടത്തിങ്ങൽ പൊന്നാനി വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനമാണ്. ചിത്രം പ്രതീക്ഷ, ഗായകൻ യേശുദാസ്, ഗാനരചന എൻ വി കുറുപ്പ്, സംഗീതം സലീൽ ചൗധരി.

പ്രിയപ്പെട്ടവരെ, സ്മൃതിഗീതങ്ങളുടെ സമയം ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഈ പരിപാടിയിലേക്ക് കത്തുകൾ എഴുതുക. വിലാസം പറയാം. സ്മൃതിഗീതങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, മഞ്ചേരി കോളേജ് പി ഒ, മഞ്ചേരി. പിൻകോഡ് 6761212. കത്തുകൾ അയക്കുമ്പോൾ തീയതി കൂടി വയ്ക്കാൻ മറക്കരുത്.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: FM പ്രധാന വാർത്തകൾ.
1: നമസ്കാരം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലെ വിദേശ നിക്ഷേപത്തിൽ ബന്ധപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി നേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മൂന്നാം ഗഡു നൽകാതിരുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകാത്തതുകൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിയമസഭയിൽ അടിയന്തര പ്രമേയാവതരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണെന്ന് ജി ആർ അനിൽ MLA. ഗ്രാമീണ മേഖലയെയും വലിയൊരു വിഭാഗം ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തെയും ഇത് ബാധിക്കുന്നുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കൌണ്ടന്റുമാർക്ക് ആശംസ നേർന്നു. അവർ രാജ്യത്തിന്റെ സാമ്പത്തിക സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിച്ച് നിക്ഷേപകരിൽ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 31-ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത് ചുമതലയേറ്റു. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ച ഒഴിവിലാണ് നിയമനം. അന്തരിച്ച മുൻ മണലൂർ MLA കോൺഗ്രസ് നേതാവുമായ PA മാധവന്റെ ഭൌതികദേഹം ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മുണ്ടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. PA മാധവന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ്

0: ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. അഞ്ച് മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 1605 മംഗളൂരു തിരുവനന്തപുരം എറണാട് എക്സ്പ്രസ് 6 മിനിറ്റ് വൈകി 12:14. ട്രെയിൻ നമ്പർ 1619 ചെന്നൈ മംഗളൂരു മെയിൽ എക്സ്പ്രസ് 1 മണി കഴിഞ്ഞ് 8 മിനിറ്റിനും. ട്രെയിൻ നമ്പർ 12617 എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ മംഗള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 4:28. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.

0: of the evolving security environment. Addressing the media today after assuming charge as the 31st Chief of Army Staff, General Seth highlighted that the Indian Army's objective is to build a technology-enabled, future-ready army that is empowered in every respect and capable of operating across multiple domains. Noted film and theatre personality Vijaya Mehta passed away at a Mumbai residence last night at the age of 92. She was one of the pioneers of experimental Marathi theatre. Fondly known as Bai, Vijaya Mehta introduced a new theatrical language, fresh perspectives and a globally informed approach to Marathi stagecraft through the theatre group Rangayan. Her landmark productions include Barrister, Sakharam Binder, Hamida Baichi Koti, among others. As a teacher and a mentor, she trained several generations of actors and theatre practitioners. Vijaya Mehta was honoured with the Sangeet Natak Academy Award in 1975. Prime Minister Narendra Modi has expressed grief over the passing of the veteran theatre director and remembered her creativity and commitment to artistic excellence. The latest passport application height fee has been implemented under the Passports Amendment Rules 2026 from today. Under the revised fee structure, a 36-page fresh passport or reissue of a passport will now cost ₹2,500. The fee for a 60-page ordinary passport or its reissue has now been fixed at ₹3,500, while under the Tatkal scheme, it will cost ₹6,000. Union Minister Shivraj Singh Chauhan and Kiran Rijiju arrived in Itanagar today to assess the flood situation and the damage caused by the recent calamity. Home Minister Amit Shah spoke with Chief Minister Pema Khandu yesterday. During the interaction, Mr. Khandu briefed the Union Home Minister on the evolving situation and the ongoing relief, rescue and rehabilitation efforts. Chief Minister Pema Khandu thanked Prime Minister Modi for his prompt concern and support in deputing the two union ministers to personally assess the situation. And that is the end of this news bulletin.
1: Akashavani 102.7 Manjeri FM Malayalathinte Hrudaya Thanam.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: 71 വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
3: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
3: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: വന്ധ്യതാ നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
6: അതിപ്പ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
7: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
6: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
7: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
8: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ.

0: ആയിരത്തിലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
5: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555858526.
6: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
7: എന്നും രാവിലെ 7:00.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
7: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
8: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ഇന്നത്തെ ഗാനം
7: എന്നും രാവിലെ 7:35.
8: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
9: ശനിയും ഞായറും രാവിലെ 7:50.
7: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
7: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
8: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
10: 71 വർഷങ്ങൾ
11: തലമുറകൾ പിന്നിട്ട യാത്ര,
10: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
11: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
10: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
11: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
12: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
13: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും
14: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
13: രാവിലെ 8:23.
14: പ്രായോജകർ,
13: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
14: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
15: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
16: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
7: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
8: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
17: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
18: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ഡിക്കാട് റോഡ്, മഞ്ചേരി.
11: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
7: ഇശലിലെ അടുത്ത ഗാനം പാടിയത് കണ്ണൂർ ഷെരീഫ്.

ഇപ്പോൾ കേൾക്കാം ജാലകം. ഫിഷറീസ് വകുപ്പ് മലപ്പുറം ജില്ലയിൽ നടപ്പിലാക്കുന്ന ഒരു നെല്ലും ഒരു മീനും പദ്ധതിയിലേക്ക് കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷയോടൊപ്പം കോൾ പടവ് കമ്മിറ്റിയുടെ സമ്മതപത്രം, എ ഫോം, കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രം എന്നിവ സഹിതം ഈ മാസം 7 പൊന്നാനി മത്സ്യഭവൻ ഓഫീസിൽ അപേക്ഷ ലഭ്യമാക്കണം. അപേക്ഷാ ഫോം പൊന്നാനി ചന്തപ്പടിയിലുള്ള മത്സ്യഭവൻ ഓഫീസിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 9746201219. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9746201219. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് റെസിഡൻഷ്യൽ മെഡിക്കൽ എൻട്രൻസ് പരിശീലന ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. 1 മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിനാണ് സർക്കാർ ധനസഹായം നൽകുന്നത്. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും മലപ്പുറം ജില്ലയിലെ മത്സ്യഭവനുകളിൽ നിന്നും ലഭ്യമാണ്. ഈ മാസം 15 പൂരിപ്പിച്ച അപേക്ഷാ ഫോം ജില്ലാ ഫിഷറീസ് ഓഫീസിൽ സ്വീകരിക്കും. ഹയർ സെക്കൻഡറി അഥവാ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ് അഥവാ ബയോളജി വിഷയങ്ങൾക്ക് 85% മാർക്കോടെ വിജയിച്ചതോ മുൻവർഷം നടത്തിയ നീറ്റ് പരീക്ഷയിൽ 41% മാർക്ക് ലഭിച്ചതോ ആയ, കെമിസ്ട്രി 41% മാർക്ക് ലഭിച്ചവരോ ആയ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും ഫിംസ് ഐ ഡി ഉള്ളവരുമായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. ഒരു വിദ്യാർത്ഥിക്ക് 1 മാത്രമേ ആനുകൂല്യത്തിന് അർഹത ഉണ്ടാകൂ. ഫോൺ നമ്പർ 0494266428. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0494266628. 2025-26 വർഷം വിവിധ

0: പരീക്ഷകളിൽ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഗ്രാൻഡ്സ് 3.0 സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. 10-ാം ക്ലാസ്, +2 എന്നിവ സംസ്ഥാനത്തിനകത്ത് സർക്കാർ അഥവാ എയ്ഡഡ് സ്കൂളുകളിലും MRSലും സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവരും ആകണം. ഡിപ്ലോമ കോഴ്സുകൾ 2 വർഷത്തെ AICTE അംഗീകാരമുള്ള റെഗുലർ മെട്രിക് കോഴ്സുകളായിരിക്കണം. സംസ്ഥാനത്തിനകത്തുള്ള മറ്റെല്ലാ കോഴ്സുകളും ഈ ഗ്രാൻഡ്സ് മാനദണ്ഡപ്രകാരം സ്കോളർഷിപ്പിന് അർഹതയുള്ളതായിരിക്കണം. അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് ഈ ഗ്രാൻഡ്സിൽ സമർപ്പിക്കണം. അപേക്ഷയുടെ പ്രിന്റൌട്ട്, മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് എന്നിവ ബന്ധപ്പെട്ട ബ്ലോക്ക് അഥവാ മുനിസിപ്പാലിറ്റി അഥവാ കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 15 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0495-2370379 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0495-2370379. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ അംഗത്തൊഴിലാളികളുടെ മക്കൾക്ക് നൽകി വരുന്ന SSLC പഠന സഹായത്തിനുള്ള അപേക്ഷകൾ ഈ മാസം 1 മുതൽ അടുത്ത മാസം 1 വരെ മലപ്പുറം ജില്ലാ ഓഫീസിൽ സ്വീകരിക്കും. മറ്റ് വിവിധ കോഴ്സുകൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ഈ വർഷത്തെ ക്ലാസ് തുടങ്ങിയ ദിവസം മുതൽ 45 ദിവസത്തിനകം ഓഫീസിൽ ലഭ്യമാക്കണം. സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ബോർഡ് അംഗീകൃത സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്നവർക്ക് മെറിറ്റ് സീറ്റിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എന്നതിനുള്ള രേഖകൾ ഹാജരാക്കണം. പാരലൽ കോളേജിൽ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഫോൺ നമ്പർ 0483-2738452. ജാലകം സമാപിച്ചു. സമയം 12 മണി കഴിഞ്ഞ് 29:50. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനബിൽ പാസാക്കി 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. ശബരിമല അടിസ്ഥാന സൌകര്യ വികസനം ചർച്ച ചെയ്യാൻ ഈ മാസം 9 യോഗം ചേരുമെന്ന് മന്ത്രി K.മുരളീധരൻ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 183 രൂപ 50 പൈസ കുറച്ച് എണ്ണക്കമ്പനികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026-27 ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ഈ വിഷയമുന്നയിച്ച് പ്രതിപക്ഷത്തിൽ നിന്ന് G.R. അനിലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് G.R. അനിൽ പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഉള്ളതാണെന്നും എന്നാൽ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ധനബിൽ സഭ പാസാക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. മാരിടൈം മ്യൂസിയം അതിനുള്ള സാധ്യതകൾ തുറന്നിടുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പദ്ധതി വഴി ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ 1/3 പ്രദേശവാസികൾക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
2: സംസ്ഥാന സർക്കാരിന് ഈ സംസ്ഥാനത്തിന് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകാൻ, കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാകാൻ, സംസ്ഥാനത്തിന്റെ GST വരുമാനം വർദ്ധിപ്പിക്കാൻ, സംസ്ഥാനത്തിന് കൂടുതൽ ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള

0: നല്ല അവസരമാണ് ഈ പോർട്ടുള്ളത്. ഈ ഒരു മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പഠനം നടത്തിയിട്ടുണ്ട്. കണ്ടെയ്നർ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളോട് അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
1: ശബരിമലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഈ മാസം 9-ാം തീയതി ദേവസ്വം ബോർഡ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. ഈ വർഷത്തെ ശബരിമല

0: മന്ത്രി കെ മുരളീധരൻ. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം സുഗമമാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പമ്പയിൽ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തും. ശബരിമല മാസ്റ്റർ പ്ലാനിൽ നിലയ്ക്കൽ മുതലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം നിയമസഭയെ അറിയിച്ചു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഉന്നമനത്തിനായി തൊഴിൽ സാധ്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പോലുള്ള പദ്ധതികൾ സർക്കാർ വിഭാവനം ചെയ്യുന്നതായും മന്ത്രി അറിയിച്ചു. PSC മൂല്യനിർണയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തകൾ അതീവ ഗൌരവതരമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. 3.5 ലക്ഷം രൂപ മാസശമ്പളം ലഭിക്കുന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്ക് നടന്ന പരീക്ഷയിൽ 10 ചോദ്യങ്ങൾ മൂല്യനിർണയത്തിൽ വിട്ടുപോയത് അംഗീകരിക്കാൻ കഴിയില്ല. KAS, PRD ഇൻഫർമേഷൻ ഓഫീസർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പരീക്ഷകളിലും ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ ഇന്ന് കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമാകും. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ച് പോകുന്നതാണോ എന്ന് പരിശോധിക്കുകയും അല്ലെങ്കിൽ എന്യൂമറേറ്റർ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. പാലക്കാട് ജില്ലയിലെ ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് ജൈവ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഹരിത ഇടനാഴി പദ്ധതി നടപ്പാക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പദ്ധതിയുടെ ഭാഗമായി 5 വർഷത്തിനുള്ളിൽ ജില്ലയിൽ 5 ലക്ഷം കരിമ്പന തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വാളയാർ മുതൽ ചുള്ളിയാർ ഡാം വരെയുള്ള പ്രദേശങ്ങളിലാണ് കരിമ്പനകൾ നട്ടുപിടിപ്പിക്കുക. കരിമ്പന വേരുകളിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കിവിടാനും തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റിനെ തടയാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള നദീതീരങ്ങളും ഹരിത ഇടനാഴി പദ്ധതിയുടെ ഭാഗമാകും.
0: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുറഞ്ഞു. 19 കിലോഗ്രാം ഉള്ള വാണിജ്യ LPG സിലിണ്ടർ വിലയിൽ 183.50 രൂപയാണ് എണ്ണക്കമ്പനികൾ കുറച്ചത്. പുതുക്കിയ വില ഇന്ന് പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഡോക്ടർമാർക്ക് ആശംസകൾ നേർന്നു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യപരിപാലന വ്യവസ്ഥയുടെ നട്ടല്ലെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഗ്രാമവികസന മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനമനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വേതന നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: BBG റാംജി പ്രാബല്യത്തിൽ വരുന്നതോടെ അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്നും 125 ദിവസമായി വർദ്ധിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് BBG റാംജി നിയമം കൊണ്ടുവന്നത്. MGNREGA ദേശീയ ശരാശരി വേതനം 298.8 രൂപ എന്നത് BBG റാംജിയിൽ 327.4 രൂപയായി ഉയർന്നു. മുൻപ് 300 രൂപയിൽ താഴെ വേതനം ഉണ്ടായിരുന്ന 21 സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പുതിയ മാനദണ്ഡത്തിലേക്ക് കൊണ്ടുവന്നു. അരുണാചൽ പ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വർധനയുണ്ടായതെന്ന് മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ 401 രൂപയാണ് വേതനം. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മണലൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവൻ അന്തരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഭൌതികദേഹം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ ഉച്ചയ്ക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിക്കും. PA മാധവന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ കടന്നു.

0: ഇക്വഡോറിനെ എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് മെക്സിക്കോ പരാജയപ്പെടുത്തിയത്. രാവിലെ നടന്ന മറ്റൊരു മത്സരത്തിൽ സ്വീഡനെതിരെ ഫ്രാൻസ് എതിരില്ലാത്ത മൂന്ന് ഗോളിനാണ് ജയിച്ചത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട് കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 600 പോയിന്റ് ഉയർന്ന് 77,094, നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,037 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോകെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ LPG ഉൽപ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വോക്കൌട്ട്. ധനബിൽ പാസാക്കി. 16 നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോഗോവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശബരിമല അടിസ്ഥാന സൌകര്യ വികസനം ചർച്ച ചെയ്യാൻ ഈ മാസം 9 യോഗം ചേരുമെന്ന് മന്ത്രി K. മുരളീധരൻ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 183.50 രൂപ കുറച്ച് എണ്ണക്കമ്പനികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി

0: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ സംസാരിക്കുന്നു.
1: ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമായി രാജ്യമെമ്പാടും ആചരിക്കുകയാണ്. പ്രഗത്ഭനായ വിഷകുരനും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനവും ചരമദിനവുമാണ് ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത്. ഡോക്ടർമാർ സമൂഹത്തിന് നൽകുന്ന വിലപ്പെട്ട സംഭാവനകൾ സ്മരിക്കുവാനും പ്രശസ്തരായ ഡോക്ടർമാരെ ആദരിക്കുവാനും ഡോക്ടർമാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമായി നിരവധി പരിപാടികൾ ഡോക്ടേഴ്സ് ദിനത്തിൽ സംഘടിപ്പിക്കാറുണ്ട്. ഡോക്ടർമാരെ കാണപ്പെട്ട ദൈവമായി കണക്കാക്കുകയും അവരെ ആദരവോടെ കാണുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. രാജഭരണകാലത്ത് ചികിത്സാ കാര്യങ്ങളിൽ കൊട്ടാരം വൈദ്യന്റേതായിരുന്നു അവസാന വാക്ക്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് പ്രഗത്ഭരായ ഡോക്ടർമാരെ കൊണ്ടുവന്ന് ആശുപത്രികൾ സ്ഥാപിച്ച് പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്താൻ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ശ്രദ്ധിച്ചിരുന്നു. കേരള മോഡൽ ഹെൽത്ത് എന്ന ലോകമെമ്പാടും അംഗീകരിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മാതൃകയുടെ തുടക്കം തിരുവിതാംകൂർ രാജഭരണകാലത്തായിരുന്നു എന്ന് പറയാം. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ സാർവത്രികമായി പൊതുസമൂഹത്തിന് നൽകുവാനായി എന്നതായിരുന്നു കേരള മോഡൽ ആരോഗ്യ മാതൃകയുടെ സവിശേഷത. സമർത്ഥരായ ഡോക്ടർമാരോടൊപ്പം ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരും സമൂഹവും കൈകോർത്തപ്പോഴാണ് കേരള മോഡൽ ആരോഗ്യ മാതൃക ജന്മം കൊണ്ടത്. നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും ലോകമെമ്പാടുമുള്ള പ്രശസ്തമായ ആശുപത്രികളിൽ സ്തുത്യർഹമായ സേവനം ചെയ്യുന്നുണ്ട്. തൊഴിൽ മേഖലയിലുള്ള അസാമാന്യമായ സാമർഥ്യവും മാതൃകാപരമായ പെരുമാറ്റവും സേവന മനോഭാവവും കൈമുതലായുള്ള നമ്മുടെ ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ലോകമെന്നും ആദരവോടെയാണ് കാണുന്നത്. പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും സ്വന്തം ജീവനെ പോലും തൃണവൽഗണിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ സേവനം ചെയ്യുന്നത്. കോവിഡ് കാലത്ത് ലോകം മുഴുവൻ അടച്ചുപൂട്ടിയ മുറിക്കുള്ളിൽ സുരക്ഷിതമായി കഴിഞ്ഞപ്പോൾ സുരക്ഷാ കവചങ്ങളും ധരിച്ച് രാപ്പകൽ ഭേദ്യമന്യെ രോഗികളെ ശുശ്രൂഷിക്കുവാനായി നമ്മുടെ ഡോക്ടർമാർ തയ്യാറായി. പല വികസിത വിദേശ രാജ്യങ്ങളിലും കോവിഡ് ഭരണനിരക്ക് കുത്തനെ ഉയർന്നപ്പോഴും

0: ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് തീവ്രപരിചരണം നൽകി കോവിഡ് മരണങ്ങൾ നിയന്ത്രിക്കുവാൻ നമ്മുടെ ഡോക്ടർമാർക്ക് സാധിച്ചു. അതിനിടയിൽ കോവിഡ് ബാധിച്ച് ഒട്ടനവധി ആരോഗ്യ പ്രവർത്തകർ മരണത്തിന് കീഴടങ്ങുകയുമുണ്ടായി. ഇന്ത്യയിൽ മാത്രം 400 ഡോക്ടർമാരാണ് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത്. 5.5 വർഷത്തെ സുദീർഘമായ പഠന പ്രക്രിയയിലൂടെയാണ് ഒരു വിദ്യാർത്ഥി MBBS ബിരുദം കരസ്ഥമാക്കുന്നത്. നീറ്റ് UG എന്ന പ്രവേശന പരീക്ഷയാണ് ആദ്യത്തെ കടമ്പ. അതിനുശേഷം വിവിധ സെമസ്റ്ററുകളിലായി 100+ പരീക്ഷകൾ പാസ്സായാൽ മാത്രമേ ഡോക്ടറാകാനുള്ള അടിസ്ഥാന യോഗ്യത ഒരു വിദ്യാർത്ഥിക്ക് കൈവരികയുള്ളൂ. അതിനുശേഷം 3 വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനവും പിന്നീട് 3 വർഷം സൂപ്പർ സ്പെഷ്യാലിറ്റി പഠനത്തിനുമായി ജീവിതത്തിലെ 12 വർഷങ്ങളാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പഠനത്തിനായി ചിലവഴിക്കേണ്ടി വരുന്നത്. മനുഷ്യ ശരീരത്തിന്റെ സങ്കീർണമായ ഘടനയും രോഗങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങളും ചികിത്സയുടെ വിശദാംശങ്ങളും മനുഷ്യ മനസ്സിന്റെ വിചിത്രമായ സഞ്ചാരപഥങ്ങളും അവയിലുണ്ടാകുന്ന വൈകല്യങ്ങളുമൊക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഡോക്ടറായി മാറുന്നത്. രോഗാതുരതകളും രോഗാകുലതകളും അകറ്റാനും വേദന ശമിപ്പിക്കുവാനും സൗഖ്യം പകരാനും ആശ്വാസം പ്രദാനം ചെയ്യാനും പ്രാപ്തനായ ഡോക്ടറെ സമൂഹം കാണപ്പെട്ട ഒരു ദൈവത്തെപ്പോലെ കാണുന്നതിൽ അത്ഭുതപ്പെടാനില്ല. എന്നാൽ സമീപകാലത്തുണ്ടായ ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഡോക്ടർമാരുടെ മനോവീര്യം കെടുത്തുന്നതാണ്. ഡോക്ടർമാർക്കെതിരായും ആശുപത്രികൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ഉറ്റവരും ബന്ധുക്കളും മരണത്തിന് കീഴടങ്ങുന്നത് സങ്കടകരമായ കാര്യമാണ്. എന്നാൽ വൈദ്യശാസ്ത്രത്തിനും പരിമിതികളുണ്ടെന്ന കാര്യം സമൂഹം ഓർക്കണം. ആധുനിക വൈദ്യശാസ്ത്രത്തിലും ചികിത്സയിലും അമിത ആത്മവിശ്വാസം ഉണ്ടാകാൻ പാടില്ല. ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത തരത്തിലുള്ള സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി അനവധി രോഗികൾ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടാറുണ്ട്. നിരവധി ദീർഘസ്ഥായി രോഗങ്ങൾ മൂലം രോഗാതുരതയേറിയ രോഗികൾ ഗുരുതരാവസ്ഥയിലെത്തുവാൻ സാധ്യത കൂടുതലാണ്. അത്തരം കേസുകളിൽ സംയോജിതമായി ഇടപെട്ടുകൊണ്ട് അടിയന്തര ചികിത്സ നൽകുവാൻ ഡോക്ടർമാർക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. അതിനു പകരം അകാരണമായി ഡോക്ടർമാർക്കെതിരെ നീങ്ങിയാൽ ഡിഫൻസീവ് പ്രാക്ടീസ് എന്ന പ്രതിരോധ ചികിത്സയിലേക്ക് നീങ്ങുവാൻ ഡോക്ടർമാർ നിർബന്ധിതരായേക്കും. റിസ്ക് എടുത്ത് ചികിത്സിക്കാൻ ഡോക്ടർമാർ തയ്യാറാകാതെ വന്നാൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ ചികിത്സയായിരിക്കും തടസ്സപ്പെടുന്നത്. അത്യന്താധുനിക പരിശോധനാ മാർഗങ്ങളും ചികിത്സാവിധികളും ഉടലെടുത്തതോടെ ഡോക്ടർ രോഗി ബന്ധത്തിലുള്ള അപജയമുണ്ടായതായി പരക്കെ പരാതി ഉയരുന്നുണ്ട്. രോഗിയോടുള്ള സൗഹാർദ്ദപരമായ പെരുമാറ്റം, കാരുണ്യത്തോടെയുള്ള ഒരു സ്പർശം, ഒരു വാക്ക്, ഇതിനൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. ഒരു കാലത്ത് നമ്മുടെ കുടുംബ ഡോക്ടർമാരുടെ കൈമുതലും കൈപുണ്യവും രോഗികൾക്ക് ആശ്വാസമേകുന്ന പെരുമാറ്റമായിരുന്നു. ഡോക്ടർ രോഗി ബന്ധത്തിലുള്ള ഊഷ്മളതയും ഹൃദയബന്ധവും വീണ്ടെടുക്കുവാൻ ഡോക്ടർമാരും ശ്രമിക്കണം. എല്ലാ രോഗാവസ്ഥകളും ഭേദമാക്കാൻ കഴിയുകയില്ലെങ്കിലും ഡോക്ടർമാരുടെ സംയോജിതമായ ഇടപെടലിലൂടെ രോഗിക്കെപ്പോഴും സാന്ത്വനമേകുവാൻ കഴിയും എന്ന കാര്യം ഓർക്കണം. പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും പ്രളയം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ജനജീവിതം സ്തംഭിപ്പിക്കുമ്പോഴും ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനും ശുചീകരണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുവാനും ഡോക്ടർമാർക്ക് കഴിയണം. രോഗനിർണയത്തിലും ചികിത്സയുടെ ഫലം ഉറപ്പാക്കാനും ഡോക്ടർമാരോടൊപ്പം രോഗികളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗം ഗുരുതരാവസ്ഥയിലെത്തുന്നത് പലപ്പോഴും രോഗലക്ഷണങ്ങൾ അവ്യക്തമാകുന്നത് മൂലവും രോഗി കൃത്യമായിട്ടുള്ള വിവരങ്ങളും രോഗചരിത്രവും ഡോക്ടർമാർക്ക് നൽകാത്തതുകൊണ്ടും കൂടി ആയിരിക്കാം. രോഗികൾ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് സ്വയം ചികിത്സ. രോഗലക്ഷണങ്ങൾ അവ്യക്തമാകുന്നത് കൂടാതെ മരുന്നിന്റെ പാർശ്വഫലങ്ങൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും സ്വയം ചികിത്സ കാരണമാകും. മരുന്നുകളോടൊപ്പം തന്നെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഭക്ഷണ ക്രമീകരണവും അതോടൊപ്പം വ്യായാമം ഉൾപ്പെടെയുള്ള ജീവിതശൈലി പുനഃക്രമീകരണവും ഉണ്ടായാൽ മാത്രമേ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് രോഗികളും ഓർക്കേണ്ടതുണ്ട്. ജൂലൈ 1 മറ്റൊരു ഡോക്ടർ ദിനം കൂടി സമാഗതമാകുമ്പോൾ നമ്മുടെ ജീവനും ജീവിതവും സംരക്ഷിക്കുവാനായി ഡോക്ടർമാർ നടത്തുന്ന നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങളെ നമുക്ക് ആദരവോടുകൂടി സ്മരിക്കാം. ഒപ്പം നാടിന്റെയും നാട്ടുകാരുടെയും ആരോഗ്യ ജീവിതം ഉറപ്പാക്കാനായി ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണയും നൽകാം.
1: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ആലപ്പുഴ ഗവൺമെന്റ്

0: ഇടി മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ.
1: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
2: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. BBG റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യ എല്ലാ മേഖലയെയും മാറ്റിമറിക്കുന്നതായും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ സജ്ജരായിരിക്കണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ യുവാക്കളുടെ ഊർജ്ജം, കഴിവ്, പ്രതിബദ്ധത എന്നിവയിലൂടെ മാത്രമേ വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: To building a more inclusive and prosperous India. Dear students, you are going to begin your careers at a transformative juncture when India is moving confidently towards becoming a developed nation by 2047. This vision of Viksit Bharat can be realized only through the energy, talent and commitment of our youth.
0: ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുള്ള മെഡലുകളും രാഷ്ട്രപതി ചടങ്ങിൽ വിതരണം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100ൽ നിന്നും 125 ആയി ഇതോടെ ഉയരും. പദ്ധതിക്കായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് BBG റാംജി നിയമം കൊണ്ടുവന്നത്. BBG റാംജി നിയമം പ്രകാരം തൊഴിലാളികളുടെ പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം BBG റാംജി പ്രകാരം 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നു. 2026-27

0: ിലെ സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ജി ആർ അനിൽ ആരോപിച്ചു. ഫണ്ടിൽ ആനുപാതികമായ കുറവുണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള മൂന്നാം ഗഡു കൊടുക്കാമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ഡിസംബറിൽ കൊടുക്കേണ്ടിയിരുന്ന മൂന്നാം ഗഡു തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കൊടുക്കാതിരുന്നത് എൽ ഡി എഫ് സർക്കാരാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച തുകയേക്കാൾ കൂടുതൽ യു ഡി എഫ് സർക്കാർ ഇപ്പോൾ നൽകി ിട്ടുണ്ടെന്നും കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ 57% കുറവുണ്ടാകുമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവാണ് വന്നത്. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ പുതുക്കിയ വില. റെസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ എന്നിവയ്ക്ക് വിലക്കുറവ് ആശ്വാസമേകും. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പുതുക്കിയ ഫീസ് ഘടന പ്രകാരം 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിനായുള്ള അപേക്ഷാ ഫീസ് 2,500 രൂപയായി ഉയർത്തി. 36 പേജ് തത്കാൽ പാസ്പോർട്ടിന് 5,000 രൂപയാണ് അപേക്ഷാ ഫീസ്. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 3,500 രൂപയും തത്കാൽ പാസ്പോർട്ടിന് 6,000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ 36 പേജ് പാസ്പോർട്ട് പുതുക്കുന്നതിന് 5,000 രൂപയും 60 പേജ് പാസ്പോർട്ടിന് 6,000 രൂപയുമാണ് പുതുക്കിയ അപേക്ഷാ ഫീസ്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയവർ ഇതുപ്രകാരം ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറേണ്ടതാണ്. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുഗമമായ ഡിജിറ്റൽ പേയ്മെന്റുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ തുടങ്ങിയ പ്രമുഖർ. മനുഷ്യരാശിയെ സേവിക്കുന്നതിൽ ഡോക്ടർമാർ പുലർത്തുന്ന സമർപ്പണ മനോഭാവത്തെയും പ്രതിബദ്ധതയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടലെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. രാജ്യത്തെ ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ സുപ്രധാന ഘടകമായ ഡോക്ടർമാർ രോഗി പരിചരണത്തിൽ ഉന്നത നിലവാരം ഉറപ്പാക്കും ായി ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം വേഗത്തിലാക്കേണ്ടതുണ്ടെന്ന് കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ്. വിവിധ മേഖലകളിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ ശേഷിയുള്ള സേനയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനറൽ സേഠ് വ്യക്തമാക്കി.
3: ഫ്യൂച്ചർ റെഡി ആർമി നിർമ്മാണ കർണാ ഹെ ജോ ഹർ തരീകെ സേ സശക്ത ഹോ ഓർ മൾട്ടി ഡൊമൈൻ മേ ഓപ്പറേറ്റ് കർണേ കെ ലിയേ സക്ഷം ഹോ ഇൻ സഭി ഉദ്ദേശ്യോ കോ മദ്ദേനസർ റഖ്തേ ഹുവേ ഓർ മാനനീയ രക്ഷാമന്ത്രി ദ്വാര ഡെക്കേഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ കേ അന്തർഗത് ദിയേ ഗയ മാർഗ ദർശൻ സേ പ്രേരണ ലേതേ ഹുവേ മേനേ അപ്നേ ഫോക്കസ് ഏരിയാസ് നിർധാരിത് കിയേ ഹേ.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. ആസ്ട്രക സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ആതിഥേയരായ മെക്സിക്കോയുടെ വിജയം. സ്വീഡനെതിരായ നോക്കൌട്ടിൽ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ജയം നേടി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോ മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. USA ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓൾ

0: ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. യുപിഐ സംവിധാനത്തിലൂടെയുള്ള പണമിടപാടുകളുടെ എണ്ണം 23% ഉയർന്നു. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട വാർഷിക കണക്കുകൾ പ്രകാരം 22 ബില്യൺ അധികമാണ് ഇന്ത്യയിലെ യുപിഐ ഇടപാടുകൾ. ജൂൺ മാസത്തിൽ യുപിഐ വഴി പ്രതിദിനം ശരാശരി 75.7 കോടി ഇടപാടുകളാണ് നടന്നത്. 8-ലേറെ രാജ്യങ്ങളിലും യുപിഐ സംവിധാനം പ്രാബല്യത്തിലുണ്ട്. മറാത്തി ചലച്ചിത്ര നാടക പ്രവർത്തക വിജയ മേത്ത മുംബൈയിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംഗീത നാടക അക്കാദമി അവാർഡും മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. വിജയ മേത്തയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സമാധാന ധാരണയെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്ര മാർഗത്തിലൂടെ പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും വ്യക്തമാക്കി. വാണിജ്യ ഗതാഗതം സുഗമമാക്കുന്നതിൽ മേഖലയിലെ സുസ്ഥിര സമാധാനം പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. നാളെ നടക്കുന്ന 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബിബിജി റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് പെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ റിപ്പോർട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: 71 വർഷങ്ങൾ,
2: തലമുറകൾ പിന്നിട്ട യാത്ര,
3: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
3: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

ഇപ്പോൾ ഈ നിലയം ഇനി തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്രഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 നാല് മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ പരിപാടികൾ കേൾക്കാം. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് ഇനി തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

കേൾക്കാം. പഴം പച്ചക്കറി വില നിലവാരം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം. വിലകൾ കിലോഗ്രാമിന് നാടൻ, മറുനാടൻ, മൊത്തവില, ചില്ലറ വില എന്നീ ക്രമത്തിൽ. ചീര, പച്ച, നാടൻ, മൊത്തവില 20, ചില്ലറ വില 30, മറുനാടൻ 20-30. ചീര ചുവപ്പ് 20-30, 20-30. കുമ്പളങ്ങ 13-20, 13-20. ഏത്തയ്ക്ക 37-48, 37-48. പാളയന്തോടൻ 23-30, 25-35.

റോബസ്റ്റ 23-30, 30-40, പാവയ്ക്ക 40-50, 36-45, ചുരയ്ക്ക 20-30, 20-30, പയർ 50-65, 42-50, വെള്ളരി 15-25, 15-25, ചേന 28-40, 28-35, കോവയ്ക്ക 35-45, 35-45, മത്തൻ 14-20, 14-20, പടവലം 35-45, 35-45, ഇഞ്ചി നാടൻ 130-150, മരച്ചീനി നാടൻ 24-30. ഇനി മറുനാടൻ വിലകളാണ്. ഞാലിപ്പൂവൻ ചില്ലറ മൊത്തവില 45, ചില്ലറ വില 55. പൂവൻ 35-45, ബീട്രൂട്ട് 35-45, വെണ്ടയ്ക്ക 40-50, വഴുതന 33-40, കത്തിരി ഉരുണ്ടത് 30-40, കാബേജ് 30-40, കാരറ്റ് 55-65, കോളിഫ്ലവർ 40-50, കൊത്തമര 35-45, കൂർക്ക 60-70, ചേമ്പ് വലുത് 65-75, ചേമ്പ് ചെറുത് 35-45, മുരിങ്ങക്കായ 70-80, ബീൻസ് 75-85, പച്ചമുളക് 40-50, ചെറുനാരങ്ങ ഒരെണ്ണത്തിന് 3 രൂപ. മറുനാടൻ്റെ വില ഒരെണ്ണത്തിന് 4 രൂപ. മാങ്ങ പച്ച 35-45, സവാള 26-30, ചെറിയ ഉള്ളി 60-70, ഉരുളക്കിഴങ്ങ് 24-30, തക്കാളി 24-28. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില. പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 30, മൊത്തവില 31. പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 54, മൊത്തവില 55. നിങ്ങൾ ഇതുവരെ കേട്ടത് പഴം പച്ചക്കറി വില നിലവാരം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം നൽകുന്ന മഞ്ചേരി മാർക്കറ്റിലെ വില വിവരം.

ഇന്നത്തെ ഗാനാമൃതത്തിൽ ചലച്ചിത്ര സംവിധായകനും ഗാനരചയിതാവും തിരക്കഥാകൃത്തും ഒക്കെയായ സത്യൻ അന്തിക്കാട് എഴുതിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ലവ് ലെറ്റർ എന്ന ചിത്രത്തിൽ അമ്പിളി പാടിയത്. സത്യൻ അന്തിക്കാടിൻ്റെ രചനയ്ക്ക് സംഗീതം നൽകിയത് കെ ജെ ജോയ്.

ഗാനാമൃതത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സത്യൻ നന്ദിക്കാട് ഗാനരചന നിർവഹിച്ച ഗാനങ്ങളാണ്. അടുത്ത ഗാനം സിന്ദൂരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന എ ടി ഉമ്മർ.

0: work from home, high salary, ஒரு மொட்டை கிளிக்கலோ, அடி போலி.
1: குடுங்கி.
2: அக்ஞாத லிங்குகளில் கிளிக் செய்யருது. RBI பரையுன்னு.
3: அறிவு நேடு ஜாகிரத புலர்த்து.
4: ഗാനാമൃതത്തിൽ അടുത്ത ഗാനം അസ്തമയം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയത്. സത്യൻ അന്തിക്കാടിൻ്റെ ഈ ഗാനത്തിന് സംഗീതം പകർന്നത് ശ്യാം.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: പ്രിയപ്പെട്ടവരെ, ഗാനാമൃതത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സത്യൻ അന്തിക്കാട് എഴുതിയ പാട്ടുകളാണ്. അടുത്ത ഗാനം ആരും അന്യരല്ല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. സംഗീതം പകർന്നത് എം കെ അർജുനൻ.

ഗാനാമൃതം പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ജലതരംഗം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. സംഗീതം നൽകിയത് എ ടി ഉമ്മർ.

ചൂള എന്ന ചിത്രത്തിനുവേണ്ടി സത്യൻ അന്തിക്കാട് എഴുതിയ ഗാനമാണ് അടുത്തത്. ഗായകൻ കെ ജെ യേശുദാസ്. ഈ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് രവീന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധായകനായുള്ള ആദ്യ ഗാനമാണ് ഇത്.

ഗാനാമൃതത്തിലെ അടുത്ത ഗാനം അവതാരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. സത്യൻ അന്തിക്കാടിൻ്റെ ഈ ഗാനത്തിന് സംഗീതം നൽകിയത് എ ടി ഉമ്മർ.

സത്യനന്ദിക്കാട് എഴുതിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനാമൃതമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നീയോ ഞാനോ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത്. ഈ ഗാനത്തിന് ഈണം നൽകിയത് ശ്യാം.

അഗ്നിവ്യൂഹം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം. സത്യനന്ദിക്കാടിന്റെ ഈ ഗാനത്തിന് സംഗീതം നൽകിയതും എ ടി ഉമ്മർ.

ഇതിലേ വന്നവർ എന്ന ചിത്രത്തിനു വേണ്ടി സത്യനന്ദിക്കാട് എഴുതിയ ഗാനമാണ് അടുത്തത്. ഈ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്, സംഗീതം ശ്യാം.

ഗാനാമൃതത്തിൽ അവസാനമായി എനിക്കു ഞാൻ സ്വന്തം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. സത്യൻ അന്തിക്കാടിൻ്റെ ഈ ഗാനത്തിന് വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം.

0: സത്യനന്ദിക്കാട് എഴുതിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ഭരണനിർവഹണത്തിന് പുതിയ മുഖം നൽകി പൌരന്മാരെ ശാക്തീകരിക്കുകയും സമഗ്ര വികസനം സാധ്യമാക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിയുടെ 11 വാർഷികത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെനിസ്വേലയിലെ ഭൂകമ്പത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ അമിസ്റ്റാർഡ് ദുരിതാശ്വാസ ദൌത്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാരെയും മെഡിക്കൽ വിദഗ്ധരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ മെഡിക്കൽ വിദഗ്ധരുടെ സേവനങ്ങൾ സമൂഹത്തിന് എന്നും മാതൃകയാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. തുറമുഖ മേഖല പോലെ ഏവിയേഷൻ മേഖലയെ തൊഴിലവസരങ്ങളും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് മാധ്യമമായി ഉപയോഗിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഏവിയേഷൻ മേഖലയുടെ വികസനം എല്ലാ മേഖലകളിലും പുരോഗതി കൊണ്ടുവരുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. PM ശ്രീയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയുടെ 2 യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ സമ്മേളനത്തിന് ശേഷമാണ് യോഗം. വെനിസ്വേലയിൽ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1943 ആയി. പരിക്കേറ്റവർ 10571 ആണ്. 5380 പേരെ രക്ഷപ്പെടുത്തിയതായി വെനിസ്വേലൻ ഗവൺമെന്റ് അറിയിച്ചു. രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെയും നിലപാടുകളെയും നഖശിഖാന്തം എതിർത്ത നേതാവാണ് ശ്യാമപ്രസാദ് മുഖർജിയെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ശ്യാമപ്രസാദ് മുഖർജിയുടെ 125 ജന്മവാർഷികത്തിൽ BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ കൂരൻമുക്കിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകനും മരിച്ചു. മട്ടന്നൂർ കോളാരി സ്വദേശികളായ വിനോദ്, മകൻ വൈഷ്ണവ് എന്നിവരാണ് മരിച്ചത്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസിലെ പ്രതിയെ പിടികൂടി. ആലുവ കൈപ്ര സ്വദേശി മുഹമ്മദ് യാസിൻ ആണ് റെയിൽവേ പോലീസ്

0: പോലീസിന്റെ പിടിയിലായത്.
1: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം പറയാം. ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19, ട്രെയിൻ നമ്പർ 16324 മംഗളൂരു കോയമ്പത്തൂർ മെയിൽ എക്സ്പ്രസ് 2:34 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ദിവസവും കാലത്ത് 6:35
3: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
4: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 1 മണി കഴിഞ്ഞ് 59:46. ഇനി അല്പസമയത്തിനകം കേൾക്കാം മിഡ് ഡേ ന്യൂസ്.

0: Brazilians continue to inspire the nation and strengthen our collective pursuit.
1: In FIFA World Cup, Mexico defeated Ecuador 2-0 in the round of 32 clash at the Mexico City Stadium this morning to qualify for the round of 16. Raul Jimenez and Julian Quiles scored for Mexico. This marked Mexico's first World Cup knockout stage win in 40 years. Earlier, Kylian Mbappe further enhanced his World Cup legacy to lead France to a comfortable 3-0 win against Sweden in the round of 32. Mbappe struck twice to take his World Cup tally to 18 goals, now two clear of Miroslav Klose and only one behind Lionel Messi. Norway has also sailed to the round of 16, beating Ivory Coast 2-1 in Texas. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says 11 years of Digital India empowered the poor and the underprivileged, making life easier for millions. Increased wages under Viksit Bharat Ji Ramji Act become effective from today. Union Minister Shivraj Singh Chauhan and Kiran Rijiju undertake aerial survey of flooded areas of Arunachal Pradesh. Newly appointed Army Chief General Dhiraj Seth stresses on modernization of army to tackle challenges of evolving security environment. Afghanistan attacks ISIS targets in Pakistan. Monsoon likely to advance to Delhi, Haryana, Chandigarh and Punjab in the next 2 days. And in FIFA World Cup, Mexico defeat Ecuador 2-0 the entire round of 16. And with that, we end the Midday News.
2: Agashavani.
3: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം അവസാന ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
4: കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ അനങ്ങിത്തുടങ്ങിയ ഈ നാടകചക്രം ദുഃഖവെള്ളിയിലേക്കുള്ള തയ്യാറെടുപ്പ് ദിനങ്ങളിലെ ആദ്യ വെള്ളിയായ ഇന്ന് ഉരുണ്ടുതീരുകയാണ്. കുറ്റം ശിക്ഷയുടെ തീരമണയാൻ പോകുന്നു. ലോകമെത്ര വെറുതെ വിട്ടാലും കുറ്റവാളി ശിക്ഷാനികേതനത്തിന് ചുറ്റും അശാന്തിയിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കും. പശ്ചാത്താപമെങ്കിൽ ഭ്രമണം തീർത്ഥാടനമായി മാറും. നായകന്റെ പേര് റസ്കോൾ നിക്കോ. റസ്കലോട്ട് എന്ന റഷ്യൻ ക്രിയാപദത്തിനർത്ഥം സ്പ്ലിറ്റ്, വേർതിരിവ് എന്നൊക്കെയാണ്. റസ്കോളിനുള്ളിലെ ശരിയും തെറ്റും തമ്മിലുള്ള സ്പ്ലിറ്റും തമ്മിലടിയും അനുരഞ്ജനത്തിന്റെ, പുനരുജ്ജീവനത്തിന്റെ പുലരി തൊടുകയാണ്. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ രണ്ടുപേരെ കൊന്നുകളഞ്ഞ റസ്കോൾ നിക്കോവിന്റെ കുറ്റബോധത്തിന്റെ സങ്കീർണമായ അപഗ്രഥനമാണ് ഇതുവരെ ആടിക്കഴിഞ്ഞത്. പ്രതിനായകൻ റസ്കോൾ നിക്കോവ് സമൂഹ നിയമത്തിന്റെ പ്രതീകമായ പെട്രോവിച്ച് എന്ന പോലീസ് ഓഫീസറുടെ മുന്നിലണഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം അസ്ഥി വിളർക്കുന്ന കൊടുന്തണുപ്പിൽ ഉറങ്ങുന്ന സൈബീരിയ എന്ന തടവു കേന്ദ്രത്തിലേക്ക് ഒരു തീർത്ഥാടനമൊരുങ്ങുകയാണ്.
5: അത് ശരിയാണോ? പുനരാലോചന നടത്തിയാലോ? കുറ്റസമ്മതം നടത്താൻ അവിടെ എന്തിനു പോണം? പിടികൊടുക്കണോ? വയ്യ. ഒരാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം മിക്കവാറും ഈ പാലത്തിലൂടെ എന്നെ ഒരു ജയിൽ വണ്ടിയിൽ കൊണ്ടുപോകും. അപ്പോൾ എനിക്കെങ്ങനെ ഈ പുഴയിലേക്ക് നോക്കാനാകും? അവളുടെ ശബ്ദമല്ലേ മനസ്സിൽ മുഴങ്ങുന്നത്? സോണിയയുടെ.
6: പൊതുസ്ഥലങ്ങളിലേക്ക് ചെന്ന് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ കുനിഞ്ഞു വണങ്ങി മണ്ണിനെ ചുംബിക്കുക. കാരണം

0: സോണിയ, ഞാൻ അനുസരിക്കുന്നു. ഈ മൈതാനത്തിന്റെ നടുവിൽ ഞാൻ മുട്ടുകുത്തട്ടെ. ഈ ചെളി പുരണ്ട മണ്ണിൽ പരമാനന്ദത്തോടെ ചുംബിക്കട്ടെ.
1: ഇടേ നോക്കടേ, അടിച്ച് പിമ്പിരിയെ ചെയ്യുന്നു കണ്ടാലേ അവൻ.
2: ഏയ്, അതല്ല, ഈ മണ്ണിനോടും തന്റെ കുഞ്ഞുങ്ങളോടും യാത്ര പറഞ്ഞ് ജെറുസലേമിലേക്ക് പോവുകയാണ്. സഹോദരന്മാരെ, ലോകത്തെ മുഴുവൻ കുനിഞ്ഞു വണങ്ങി മഹത്തായ സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തെയും അതിന്റെ നടപ്പാതയെയും ചുംബിക്കുന്നു.
3: വളരെ ചെറുപ്പം, മാന്യൻ.
0: ഇല്ല, എനിക്ക് ഉറക്കെ പറയാനാകുന്നില്ല ഞാനൊരു കൊലപാതകിയാണെന്ന്. ഇല്ല, ഞാൻ വിഴുങ്ങിക്കളയുന്നു. എനിക്ക് പറയാനാവുന്നില്ല, നാവ് പൊന്തുന്നില്ല. അവിടെ 50 വാരാകലെ ഒളിച്ചു നിന്ന് നോക്കുന്നത് സോണിയല്ലേ? അവളോട് വരണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ എന്നെ പിന്തുടരുകയാണ്. വരികയാണോ അവൾ ജീവിതത്തിന്റെ അന്ത്യം വരേക്കും? അതാ പോലീസ് സ്റ്റേഷൻ.

0: അകത്ത് അകത്താരുമില്ലേ?
1: നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്?
2: ഞാനിതാ അങ്ങയുടെ സേവനത്തിനായി തയ്യാർ എന്റെ പ്രിയപ്പെട്ട സാർ.
0: അതെ, ഇയാൾ പെട്രോവിച്ച് എന്നെയും പ്രതീക്ഷിച്ച് എന്റെ വരവും പ്രതീക്ഷിച്ച്.
2: അങ്ങെന്തെങ്കിലും പറഞ്ഞോ?
0: ഇല്ല.
2: അത് കള്ളം. വരവും പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നെന്ന്? അതെ, പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം, ഒരു തൊപ്പിയിൽ എന്താണുള്ളത് അത് കടയിൽ നിന്ന് വാങ്ങാം. തൊപ്പിക്കുള്ളിൽ എന്താണുള്ളത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കഴിയില്ല.
0: അപ്പോൾ ക്ഷമാപണം നടത്തിയത് എന്തിനാണ് സർ?
2: കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചോ പേടിപ്പിച്ചോ? കാര്യമൊന്നുമില്ല. നിങ്ങളുടെ സഹോദരിയെ കാണാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി. ഉന്നത സംസ്കാരമുള്ള സുന്ദരിയായ യുവതി, മാന്യവരിത. നിങ്ങളെ ഞാൻ വല്ലാതെ സംശയിച്ചു കേട്ടോ. ആ സംഭവം ഭംഗിയായി ഞാൻ പരിഹരിച്ചു. നിങ്ങളുടെ ധാർമ്മിക രോഷം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അമ്മയും സഹോദരിയും വന്നതുകൊണ്ട് നിങ്ങൾ താമസ സ്ഥലം മാറുമായിരിക്കും ഇല്ലേ?
0: ഇല്ല, ഞാൻ താമസം മാറ്റുന്നില്ല. ഇവിടെ ഞാൻ വെറുതെ ഒന്ന് കയറിയതാണ്. ഒരു കാര്യം ചോദിക്കാൻ. സമത്വം ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു.
2: ഓ, അതറിഞ്ഞില്ലേ? അയാൾക്ക് സ്ഥലം മാറ്റമായി ഇന്നലെ. പോകുമ്പോൾ ഇവിടെയുള്ള എല്ലാവരുമായി അയാൾ വഴക്കിട്ടു, തീർത്ത് മോശമായ രീതിയിൽ. ധിക്കാരി. ബുദ്ധിമാന്മാരെല്ലാം അങ്ങനെയാണ്.
0: ഇയാൾ എന്താണ്? അഭിനയമാണോ?

0: അതോ കേസ് ഇല്ലാതാക്കിയോ?
1: നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ?
0: ഇല്ല.
1: അല്ല, പറഞ്ഞു. അതെ, നിങ്ങൾ ഊഹിച്ചത് തന്നെ. നിങ്ങളെ അതിൽ നിന്നൂരി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ആ,
0: എന്തൊക്കെയാണത്?
1: നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല നടക്കുന്നത്. ഇന്ന് കാലത്ത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ഒരു മാന്യൻ സ്വയം വെടിവെച്ച് മരിച്ചു. ഒരു സിഡ്രിഗെയ്ലോഗ്.
0: സിഡ്രിഗെയ്ലോഗ്?
1: ആളെ അറിയുമോ?
0: അയാളിന്റെ സുഹൃത്തായിരുന്നു. എന്റെ അനിയത്തി അയാളുടെ വീട്ടിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിരുന്നു.
1: ഇന്നലെ അയാളെ കണ്ടിരുന്നു.
0: ഇന്നലെയും അയാളെ കണ്ടിരുന്നു.
1: ഏയ്, നിങ്ങൾ വീണ്ടും വിളർത്തിരിക്കുന്നുവല്ലോ. ഹോ, വല്ലാത്ത ചൂട്. ഇതിനുള്ളിൽ ശരിക്ക് ശുദ്ധവായു കടക്കുന്നില്ല.
0: ശരി, ഞാൻ പോട്ടെ. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം.
1: ഒരിക്കലും ബുദ്ധിമുട്ടല്ല, ബുദ്ധിമുട്ടല്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ വരാം. നിങ്ങളെ കാണുന്നത് എനിക്കിഷ്ടമാണ്. എപ്പോഴും വരാം.
0: ഞാൻ വെറുതെ വന്നതാണ്, സെമറ്റോവിനെ ഒന്ന് കാണാൻ മാത്രം.
1: അതെ, മനസ്സിലായി, മനസ്സിലായി. ആ, നിങ്ങളെ കാണുന്നത് തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്.
0: ഞാൻ പുറത്തിറങ്ങുകയാണ്. കോണിപ്പടി ഇറങ്ങുമ്പോൾ എന്താണൊരു തളർച്ച. അതാ, ദൂരെയല്ലാതെ സോണിയ നിൽക്കുന്നു. തീവ്രവേദനയും നൈരാശ്യവും അവളുടെ മുഖത്ത് കാണുന്നുവല്ലോ. എനിക്ക് എവിടെയെങ്കിലും ഒന്നിരിക്കണം. മുകളിലേക്ക് തന്നെ പോകാം. വയ്യ, വയ്യ.
1: ഏ, റസ്കോൾനിക്കോ, യാത്ര പറഞ്ഞു പോയിട്ട് നിങ്ങൾ മടങ്ങി വന്നു. നിങ്ങൾക്ക് സുഖമില്ല. ഒരു ഒരു കസേര. ആ, ഇവിടെ ഇരിക്കൂ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ.
0: വേണ്ട, വേണ്ട, വേണ്ട. ഞാൻ കുറ്റസമ്മതം നടത്തുന്നു. ഞാനാണ് ഞാനാണ് ആ പണ്ടം പണയം വാങ്ങി പലിശയ്ക്ക് പണം കൊടുക്കുന്ന വൃദ്ധയെയും അവരുടെ സഹോദരി എലിസബറ്റിയും മുഴുകൊണ്ട് വെട്ടിക്കൊന്നത്. അതെ, മഴുകൊണ്ട് വെട്ടി വെട്ടിക്കൊന്നത്. അവരെ കൊള്ളയടിക്കുകയായിരുന്നു എന്റെ ഉദ്ദേശ്യം. ഞാനിതാ കീഴടങ്ങുന്നു, കുറ്റമേറ്റു പറയുന്നു, കുറ്റമേറ്റു പറയുന്നു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, മർമെലഡോവ് തമലം ശ്രീകുമാർ, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, സ്വിഡ്രിഗൈ ലോഗ് അനന്തപുരം രവി, റസുമിഹിൻ സന്തോഷ് കുമാർ സൌപർണിക, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, ലൂഷിൻ കണ്ണൻ നായർ, നിക്കോള പ്രവീൺ രാജ് കിളിമാനൂർ, ആൻഡ്രി അനീഷ് നായർ, പലിശക്കാരി വൃദ്ധ അടൂർ ആശാദേവി, സോണിയ നിതുന നെവിൽ, കാതറീന സിന്ധു വിജയൻ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ

0: കവിതാ സഖി, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ, അമാലിയ, ആശ റാഫി, പോലങ്ക, ബേബി അശ്വേത, കൂടാതെ ബിജു കല്ലുവാതുക്കൽ, സുഷമ അനിൽ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്, സന്ദീപ് സുരേഷ്, രജു കോലിയക്കോട്, സജികുമാർ പോത്തൻകോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
1: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: 71 വർഷങ്ങൾ,
2: തലമുറകൾ പിന്നിട്ട യാത്ര,
3: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
3: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
4: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
5: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555-0424.
2: ജൂലൈ 1, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 30:40. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം തടവറ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന സത്യൻ നന്ദിക്കാട്, സംഗീതം എ.ടി. ഉമ്മർ.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തുവരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ഏദൻ തോട്ടം എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനം കേൾക്കാം. സത്യനന്ദിക്കാടിന്റെ വരികൾക്ക് ഈണം നൽകിയത് ശ്യാം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്ക് തുടർന്ന് കേൾക്കാം. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 44:33.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ആദ്യം ഈ നിലയം ഇന്ന് ഇനി തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ കേൾക്കാം. ഇതിൽ 5:45 കേൾക്കാം ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.

6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ഗോപാലകൃഷ്ണൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും കേരള കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറും ആയ ബി വി പ്രദീപ് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റയാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ, തൃശൂർ അഞ്ചാവക്കാട്, ആരോഗ്യജാലകം. ശസ്ത്രക്രിയയിലൂടെ കുട്ടികളുടെ ബധിരത മാറ്റിയെടുക്കാം. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ R. സുമ സംസാരിക്കുന്നു.

7-15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. നോവൽ വായന യോസെ മൗരോദെ വാസ്കോൺസിലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. നവജാത ശിശുക്കളിൽ കാണുന്ന വിവിധ ശാരീരിക വൈഷമ്യങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും. മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി സി അഞ്ജലി സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. കാവ്യധാര. എഴുത്തച്ഛൻ എഴുതിയ ഹരിനാമ കീർത്തനത്തിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം ആരതി വിജി. 7:50 സുംന ബാം മൾട്ടിറബ് കായികലോകം. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി. കരിയർ ടിപ്സ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം സെന്ററിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ

രഘുൽ വി രാജൻ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ നല്ല മലയാളം. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ഓർമ്മച്ചെപ്പ് കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ TP മെഹറൂഫ് രാജ്. 12 ഭാഗം.

855 സസ്നേഹം, തിരക്കഥാകൃത്ത് ജോൺ പോളിനെ കുറിച്ചുള്ള ഓർമ്മകൾ മകൾ ജിഷ ജോൺ പങ്കുവയ്ക്കുന്നു. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 10:00 റേഡിയോ ഹെൽത്ത്, ആരോഗ്യ കേരളം സ്പോൺസേഡ് പരിപാടി, 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ടവ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 12:10 ഇശൽ. 12:25 ജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ഉച്ചയ്ക്ക് 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ടവ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ഡയൽ എ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ കേൾക്കാം. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
3: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം
3: എന്നും രാവിലെ 7:00.
4: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
5: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
5: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
5: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:03.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 2:00 കഴിഞ്ഞ് 55:12.
6: FM പ്രധാന വാർത്തകൾ.
5: നമസ്കാരം. ഡിജിറ്റൽ ഇന്ത്യ സംരംഭം കഴിഞ്ഞ 11 വർഷങ്ങൾക്കിടെ ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. 2026 കേരള ധനകാര്യ ബിൽ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ധനബിൽ പാസാക്കിയ ശേഷം 16 നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്ന സാഹചര്യം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അറിവാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനതല ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്റർ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. അന്താരാഷ്ട്ര മുൻ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം.
6: FM പ്രധാന വാർത്തകൾ.
7: ട്രെയിൻ സമയം.
5: തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് 4:18. ട്രെയിൻ നമ്പർ 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20. ട്രെയിൻ നമ്പർ 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷന്റെ സമയം. ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01. ട്രെയിൻ നമ്പർ 56608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
7: ട്രെയിൻ സമയം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനമാഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

സമയം 3 മണി കഴിഞ്ഞ് 50 സെക്കൻഡ്. കേൾക്കാം ചലച്ചിത്രഗാനങ്ങൾ. ചിത്രം അടുത്തടുത്ത്. യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ ഗാനം. സത്യനന്ദിക്കാടിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് രവീന്ദ്രൻ.

അദ്ദേഹം എന്ന ഇദ്ദേഹം. ഈ ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും മിൻമിനിയും ചേർന്ന് പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

എയർ ഹോസ്റ്റസ് എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും ചേർന്ന് പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ ഗാനരചന, സംഗീതം സലീൽ ചൌധരി.

ചിത്രം ഈ ഗാനം മറക്കുമോ? യേശുദാസും സബിത ചൗധരിയും ചേർന്ന് പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണം നൽകിയത് സലീൽ ചൗധരി.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ. ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. 2026 കേരള ധനകാര്യ ബിൽ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്ന സാഹചര്യം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. പീക്ക് സമയങ്ങളിലെ ഉയർന്ന വൈദ്യുതി ആവശ്യകത നേരിടാൻ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദന ശേഷി കാര്യമായി വർദ്ധിപ്പിക്കാനും ലാഭകരമായ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടാനും ആലോചിക്കുന്നതായി വൈദ്യുതി മന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇടുക്കി ജില്ലാ അതിർത്തിയിലെ തമിഴ്നാട് വനത്തിൽ കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്ക്. പെരിയാർ കടുവ സങ്കേതത്തിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സതീഷ് രാജിനെയാണ് ആന ആക്രമിച്ചത്. മൂന്നാറിൽ 10 വിഭാഗങ്ങളിലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നവർക്കും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്കും കനത്ത പിഴ ചുമത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണത്തിന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മുൻ ഇന്ത്യൻ താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം.
3: FM പ്രധാന വാർത്തകൾ.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
4: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
6: ആയുർവേദ

0: ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7 മണിക്ക്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
0: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
5: ട്രെയിൻ സമയം.
6: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം. ട്രെയിൻ നമ്പർ 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20. ട്രെയിൻ നമ്പർ 1630 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50. ട്രെയിൻ നമ്പർ 1608 കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
5: ട്രെയിൻ സമയം.

ഇത് നാലുമണിപ്പൂക്കളുടെ സമയം. ഇന്ന് നാലുമണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഞാൻ രവി മേലാറ്റൂർ. നമ്മുടെ രാജ്യത്ത് എല്ലാ വർഷവും ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനം ആഘോഷിക്കുന്നത്. പ്രശസ്ത ബിഷപ്പുകാരനും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനവും ചരമദിനവുമാണ് ഈ ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കായി, അവരുടെ ആരോഗ്യത്തിനായി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് നന്ദി പറയാൻ കൂടിയാണ് ഈ ദിനം. എല്ലാവർക്കും ശുഭ സായാഹ്നം നേർന്നുകൊണ്ട് നാലുമണിപ്പൂക്കൾ ആരംഭിക്കാം.

0: മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും നിരന്തരമായ ഉപയോഗം കണ്ണിന് സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇതിന് എന്തെങ്കിലും രക്ഷ നേടാൻ വഴിയുണ്ടോ? കേൾക്കാം നമുക്ക് മുനീർ ആമയൂരിൻ്റെ ഈ വാക്കുകൾ.
1: രാത്രികാലത്ത് ഒരുപാട് ഫോണിലോട്ട് നോക്കിയിരുന്നാൽ പണി കിട്ടും, കണ്ണിന് പണി കിട്ടും, പിന്നെ ആരോഗ്യത്തിന് പണി കിട്ടും. പണി കിട്ടാതിരിക്കുവാൻ എന്തുണ്ട് മാർഗമെന്ന് ചോദിക്കുമ്പോൾ രണ്ടുണ്ട് ഉത്തരം. ഒന്ന്, ബ്ലൂ ഫിൽറ്റർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. രാത്രികാലത്ത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിലുള്ള നീല തരംഗങ്ങൾ കണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഇത്തിരി ഹാനികരമാണ്. അപ്പോൾ അത് ഒഴിവാക്കുവാനായി സെറ്റിംഗ്സിൽ പോയി ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്നുള്ളത് ഓൺ ചെയ്യുക. ചില ഫോണുകളിൽ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്നുള്ളതിന് പകരം നൈറ്റ് ഷിഫ്റ്റ് എന്നായിരിക്കും ഓപ്ഷൻ കാണുന്നത്. അങ്ങനെയെങ്കിൽ ആ നൈറ്റ് ഷിഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഓണാക്കിയിടുക. ഇതൊരു കാര്യം. ഇനി രാത്രി മാത്രമല്ല, ഏത് സമയത്താണെങ്കിലും ദീർഘനേരം സ്ക്രീനിലോട്ട് നോക്കിയിരിക്കുമ്പോൾ ജാഗ്രത വേണം. കണ്ണുകളുടെ ആരോഗ്യം ഏറ്റവും പ്രധാനമല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ മൊബൈലും ലാപ്ടോപ്പും ഒക്കെ. അപ്പോൾ അതിനായുള്ളൊരു സൂത്രവിദ്യ പറയാം. 20-20-20 പറയുന്നത് 20-20 ക്രിക്കറ്റിനെ കുറിച്ചൊന്നുമല്ല കേട്ടോ, മറിച്ച് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു നിയമമാണ്. ഓരോ 20 മിനിറ്റിലും 20 സെക്കൻഡ് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് ഈ 20 സെക്കൻഡ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നുമൊക്കെ കണ്ണ് മാറ്റി 20 അടി ദൂരെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് ശ്രദ്ധയൊന്നുക. ഇതാണ് 20-20-20 റൂൾ. ഒന്നുകൂടി പറയാം, ഓരോ 20 മിനിറ്റിലും സ്ക്രീനിൽ നിന്നൊരു ബ്രേക്ക് എടുക്കണം, ചുരുങ്ങിയത് 20 സെക്കൻഡ് നേരത്തേക്ക്. ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണിൽ നിന്നും 20 അടി അകലെയുള്ള ഒരു വസ്തുവിലേക്ക് നോക്കുക. ഓക്കെ, പിന്നെ വേറൊരു ടിപ്പും കൂടി പറയാം. കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിമ്മുന്നതും കണ്ണിനെ സജലമാക്കുവാൻ നല്ലതാണ്, കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുകൊണ്ട് ദീർഘനേരമൊക്കെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽ വെക്കണേ. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഒന്ന്, ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ഓൺ ചെയ്യുന്നതിനെ കുറിച്ച്. രണ്ട്, 20-20-20.

0: വർഷങ്ങൾ,
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23
3: പ്രായോജകർ
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
4: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
5: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
6: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
7: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
8: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
10: കുടുങ്ങി
11: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
12: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
13: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
14: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
13: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
14: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
13: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
14: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
13: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
13: എന്നും രാവിലെ 8:03.
15: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
16: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
17: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
16: CH സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.

0: പ്രിയപ്പെട്ടവരെ, സ്വപ്നങ്ങൾ കാണുന്നത് യാഥാർത്ഥ്യമാക്കാൻ അശ്രാന്ത പരിശ്രമവും നിശ്ചയദാർഢ്യവും വേണം. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം നൽകിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ വിജയഗാഥ നമുക്ക് കേൾക്കാം.
1: ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ ഭാരതം മാപ്പിൽ കാണുന്നതിനേക്കാൾ വലുതായി തോന്നുന്നു. ഈ വാക്കുകൾ മുഴങ്ങിയത് ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നാണ്. പറഞ്ഞത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല, നക്ഷത്രങ്ങൾക്കിടയിൽ സഞ്ചരിക്കുന്ന ഭാരതപുത്രൻ. 2025 ജൂൺ 26 ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 28 മണിക്കൂർ നീണ്ട സ്വപ്നയാത്രയ്ക്കൊടുവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പേടകം ഡോക്ക് ചെയ്തപ്പോൾ ശുഭാംശു 140 കോടി ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങൾക്കാണ് ചിറകുകൾ കൊടുത്തത്. 1984 രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ, എന്നാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. 1985 ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ജനിച്ച ശുഭാംശു അസാധാരണമായ സ്വപ്നങ്ങളുള്ളവനായിരുന്നു. ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്നപ്പോൾ ആദ്യത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി. ടെസ്റ്റ് പൈലറ്റായി പ്രവർത്തിച്ച കാലത്ത് അദ്ദേഹം പറത്തിയത് കേവലം വിമാനങ്ങളല്ല, സ്വപ്നങ്ങളായിരുന്നു. ആകാശത്തിലുള്ള ഓരോ മണിക്കൂറും അദ്ദേഹത്തെ കൂടുതൽ ദൃഢനിശ്ചയമുള്ളവനാക്കി. ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കാനുള്ള ISRO പ്രൊജക്റ്റായ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ശുഭാംശുവിന്റെ സ്വപ്നങ്ങൾ പുതിയൊരു മാനം കൈവരിച്ചു. റഷ്യയിലും അമേരിക്കയിലുമുള്ള കഠിന പരിശീലനങ്ങൾ, ജീവൻ പണയം വയ്ക്കുന്ന നിമിഷങ്ങൾ, എന്നാൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അചഞ്ചലമായിരുന്നു. AXIOM-4 ദൗത്യത്തിന്റെ ഭാഗമായി സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിൽ ആകാശം തുളച്ചു കയറുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്ത്യയുടെ ആത്മാവ് കുടികൊണ്ടിരുന്നു. 28 മണിക്കൂറിന്റെ യാത്രയിൽ ആശയവിനിമയ സംവിധാനം തകരാറില്ല.

0: ായപ്പോൾ പോലും പരിഭ്രാന്തനായില്ല. സഹയാത്രികരോടൊപ്പം ചേർന്ന് പ്രശ്നം പരിഹരിച്ചു. പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ തളരാത്ത ഇന്ത്യൻ മനോഭാവത്തിന്റെ തെളിവായിരുന്നു അത്. ബഹിരാകാശത്ത് നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുമ്പോൾ ശുഭാംശ് പറഞ്ഞു, മാതൃഭൂമിയിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഏറ്റവും ദൂരെയാണ്, എന്നാൽ ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളിൽ ഏറ്റവും അടുത്താണ്. നിങ്ങളുടെ ഈ യാത്ര യുവ ഇന്ത്യക്ക് പുതിയ പ്രഭാതമാണ് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി. ശുഭാംശു സഹയാത്രികരുമായി ഇന്ത്യൻ മധുര പലഹാരങ്ങൾ പങ്കുവച്ചു. പുതിയ പരിസ്ഥിതിയിൽ ഉറങ്ങാനുള്ള വെല്ലുവിളികളെക്കുറിച്ച് തമാശയോടെ സംസാരിച്ചു. അസാധാരണമായ സാഹചര്യങ്ങളെ നറുപുഞ്ചിരിയോടെ നേരിടുന്ന ഇന്ത്യൻ മനസ്സിന്റെ സൗന്ദര്യം. 14 ദിവസത്തെ ദൗത്യത്തിനിടെ 60 ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി. ഓരോ പരീക്ഷണവും ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന് പുതിയ ചക്രവാളങ്ങൾ തുറന്നു. ശുഭാംശു പറഞ്ഞതുപോലെ ബഹിരാകാശത്തു നിന്ന് ഇന്ത്യ വലുതായി കാണപ്പെടുന്നുവെങ്കിൽ നമുക്ക് പറന്നുയരാനുള്ള ലക്ഷ്യങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ സാധ്യതകളും അനന്തമായി തോന്നും. നക്ഷത്രങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് സ്വപ്നങ്ങളിൽ നിന്നാണ്. എഴുന്നേൽക്കുക, സ്വപ്നം കാണുക, പറന്നുയരുക. തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
2: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം എന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
2: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
2: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
3: 20 ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000 സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
2: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: 71 വർഷങ്ങൾ
7: തലമുറകൾ പിന്നിട്ട യാത്ര,
6: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
7: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
6: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
7: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
9: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
10: കൊലുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
12: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊലുമ്പയിൽ ഹോസ്പിറ്റലിലും.
13: സാന്ത്വനത്തിന്റെ കരസ്പർശം, MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ഇന്നത്തെ ഗാനം
13: എന്നും രാവിലെ 7:35.
8: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
14: നമ്മുടെ ആരോഗ്യ പരിചരണത്തിൽ ചെവിയുടെ പ്രാധാന്യം വളരെ വലിയതാണ്. ചെറിയ അശ്രദ്ധ മൂലം കേൾവി നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട്. ചെവിയിലുണ്ടാകുന്ന അണുബാധ തടയാനുള്ള മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ R. സുമ.
15: ജലദോഷത്തിന്റെ ഭാഗമായി ചെവിയിൽ കടുത്ത വേദനയോടെ ഉണ്ടാവുന്ന നീർക്കെട്ട് ശരിയാം വിധം ചികിത്സിച്ചില്ലെങ്കിൽ കർണപടം പൊട്ടി ചെവിയിൽ നിന്നും നീരൊലിപ്പിന് കാരണമാകുന്നു. ഇത്തരത്തിലുള്ള അണുബാധ തടയാനുള്ള പ്രധാന മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചെവി ഇടയ്ക്കിടെ ഇയർബഡ്സോ മറ്റെന്തെങ്കിലുമോ ഇട്ട് വൃത്തിയാക്കുന്ന ശീലം പാടെ ഉപേക്ഷിക്കണം. ഇനി ശരിയായ രീതിയിൽ മുലപ്പാൽ കൊടുക്കുക. കുഞ്ഞുങ്ങളെ ഒരിക്കലും കിടത്തി മുലയൂട്ടാതിരിക്കുക. ചെവിക്ക് ശക്തമായ വേദനയോ ഒലിപ്പോ ചീത്ത വാസനയോ കേൾവിക്കുറവോ തോന്നുന്ന പക്ഷം ENT ഡോക്ടറുടെ വിദഗ്ധോപദേശം തേടേണ്ടതാണ്. കുട്ടികളിൽ ചെവിക്കുള്ളിൽ അന്യവസ്തുക്കൾ നിക്ഷേപിക്കാനുള്ള പ്രവണത സാധാരണയായി കണ്ടുവരാറുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഒരിക്കലും

എങ്കിലും ജീവനുള്ള ഒരു പ്രാണി പോയാലുള്ള അവസ്ഥ അത് അനുഭവിച്ചവർക്കേ അറിയൂ. ഒരു കുഞ്ഞുറുമ്പ് പോയാൽ പോലും ഒരു ആന പോയ പ്രതീതിയാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും അത് രാത്രിയിലാണ് സംഭവിക്കുന്നത് എന്നതുകൊണ്ട് നമ്മുടെ ഉത്കണ്ഠ കൂടുന്നു. ഇയർബഡ്സോ കമ്പിയോ എന്തെങ്കിലും ഇട്ട് പ്രാണിയെ പുറത്തെടുക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ ആ പ്രാണി വെപ്രാളത്തിൽ ചെവിയിൽ കൂടുതൽ മുറിവുണ്ടാക്കുകയും കർണപടത്തിൽ കടിച്ചു തൂങ്ങി പാടയ്ക്ക് ഒട്ടയുണ്ടാക്കാനും കൂടുതൽ ഉള്ളിലോട്ട് കയറിപ്പോവാനും സാധ്യതയുണ്ട്. കുറച്ച് എണ്ണയോ ഉപ്പ് ലായനയോ ഒഴിച്ചാൽ പ്രാണി ചത്തുപോവുകയും നിശ്ചലമാവുകയും ചെയ്യും. ഇതാണ് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതിനുശേഷം ഒരു ENT ഡോക്ടറെ കാണുക. ഒരിക്കലും പ്രാണിയെ തനിയെ എടുക്കാൻ ശ്രമിക്കാതിരിക്കുക. ചൂടാക്കിയ എണ്ണയും മറ്റും ചെവിയിൽ ഒഴിക്കാൻ ശ്രമിക്കരുത്. ജന്മനാളുള്ള ഭദ്രത കുഞ്ഞിന്റെ വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ സംഭവിക്കുന്ന തകരാറുകൾ മൂലമാകാം. ഇത്തരം തകരാറുകൾ ജനനത്തിന് മുൻപോ ജനന സമയത്തോ അതിനുശേഷമോ സംഭവിക്കാം. ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുണ്ടാവുന്ന അണുബാധ, ഗർഭാവസ്ഥയിലെ ചില മരുന്നുകളുടെ ഉപയോഗം, കുടുംബത്തിൽ അടുത്ത ബന്ധുക്കൾക്കുള്ള കേൾവിക്കുറവ്, മാസം തികയുന്നതിന് മുമ്പുള്ള പ്രസവം, ജനിച്ച ഉടനെയുള്ള മഞ്ഞപ്പിത്തം, ഇവയെല്ലാം കേൾവിക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ്. ഇതുകൂടാതെ ജനന സമയത്തോ ജനിച്ച ഉടനെയോ തലച്ചോറിനുണ്ടാകുന്ന അണുബാധ, മസ്തിഷ്ക ജ്വരം അഥവാ മെനിഞ്ചൈറ്റിസ്, അപകടങ്ങൾ, ഇവയെല്ലാം ഭദ്രതയ്ക്ക് കാരണമാവാം. കേൾവിക്കുറവ് എത്രയും പെട്ടെന്ന് തിരിച്ചറിയുക എന്നത് പരമപ്രധാനമായൊരു ആവശ്യകതയാണ്. കുഞ്ഞ് അമ്മയുടെ ശബ്ദത്തിനോട് പ്രതികരിക്കാതിരിക്കുക, അമിത ശബ്ദം കേട്ടാൽ ഞെട്ടാതിരിക്കുക, ഇവയെല്ലാം ഭദ്രതയുടെ ലക്ഷണങ്ങളായി കണക്കാക്കണം.

0: ആശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35
2: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
3: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
6: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

0: AIF അഥവാ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന പദ്ധതിയെക്കുറിച്ചും അതുവഴി നമുക്ക് ഉപയോഗപ്രദമാവുന്ന വ്യത്യസ്ത കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇനി കേൾക്കാം.
1: കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കാർഷിക അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപം ബാങ്ക് ലോൺ വഴി ലഭ്യമാക്കി വായ്പകൾക്ക് പലിശയിൽ ഇളവ് നൽകുന്ന പദ്ധതിയായ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അഥവാ AIF എന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് 7 വർഷം വരെ 6% പലിശ നിരക്കിൽ ലോൺ ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിൽ ഒരു ഗുണഭോക്താവിന് ഒരു സംരംഭത്തിന് പരമാവധി 2 കോടി രൂപ വരെ ലഭ്യമാകും. ഒരാൾക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിലായി 25 സംരംഭങ്ങൾക്ക് വരെ ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം. പ്രാഥമിക സംസ്കരണ കേന്ദ്രങ്ങൾ, പാക്ക് ഹൗസുകൾ, കൂൺകൃഷി, ഹൈഡ്രോപോണിക് ഫാമിംഗ്, കൃത്യത കൃഷിക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, വെയർഹൌസ്, പോളിഹൌസ്, റീഫർ വാൻ, ശാസ്ത്രീയമായി പഴം പഴുപ്പിക്കുന്ന മുറികൾ, യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്ന കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ, കാർഷിക നഴ്സറികൾ, ജൈവവള ഉൽപ്പാദനം, കാർഷിക ഡ്രോണുകൾ, ഇ മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള വിതരണ ശൃംഖല, സംഭരണ കേന്ദ്രങ്ങൾ, ഗുണനിലവാര കേന്ദ്രങ്ങൾ, വിളഭൂമിയിലും വിളവെടുപ്പിനുമുള്ള യന്ത്രങ്ങൾ, തേൻ സംസ്കരണം, പട്ടുനൂൽ കൃഷി, കാർഷിക പമ്പുകൾ, നിലവിലുള്ള പമ്പുകളുടെ സൗരോർജ്ജവൽക്കരണം തുടങ്ങിയവയ്ക്ക് അനുവദിക്കുന്ന ലോണുകൾക്കാണ് പലിശയിൽ ഇളവ് നൽകുന്നത്. ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ഇതിനു പുറമെ കൃഷി വ്യവസായ വാണിജ്യ വകുപ്പുകളിൽ നിന്നും വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ വഴി സബ്സിഡിയും ലഭ്യമാവും. കൃഷിവകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ PM KUSUM, വ്യവസായ വാണിജ്യ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എന്റർപ്രൈസസ് മൂലധന നിക്ഷേപത്തിനുള്ള സബ്സിഡി, നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന ടെക്നോളജി മിഷൻ ഓൺ കോക്കനട്ട് തുടങ്ങിയ പദ്ധതികൾ AIF പദ്ധതിയുമായി ബന്ധിപ്പിക്കുമ്പോൾ പരമാവധി സബ്സിഡിക്ക് പുറമെ 6% പലിശ സബ്സിഡി കൂടി ലഭിക്കുന്നു. ഈ പദ്ധതി 2026 സെപ്റ്റംബർ വരെയുള്ള ലോണുകൾക്കാണ് ലഭ്യമാകുന്നത്. നിലവിൽ കാർഷിക മേഖലയിൽ എടുത്തിട്ടുള്ള ലോണുകളും ഈ പദ്ധതിയിലേക്ക് മാറ്റാം. കൂടുതൽ വിവരങ്ങൾക്കും സബ്സിഡി ആനുകൂല്യത്തിനും കൃഷിഭവനുമായോ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമായോ ജില്ലാ കൃഷി ഓഫീസുമായോ ബന്ധപ്പെടാം. 7907430240 അല്ലെങ്കിൽ 8137080197 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പറുകൾ വീണ്ടും പറയാം. 7907430240 8137080197. കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിന് ശേഷമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസ്സിംഗ് ആൻഡ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ

0: സ്വയം സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നവരായിരിക്കണം. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിന്റെ 33% വരെ, അതായത് പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: തിമിരത്തിന്റെ അസ്കിതണ്ടോ?

0: ദിവസവും കാലത്ത് 6:35
1: തിമിരത്തിന്റെ അസ്കിതുണ്ടോ എന്നൊരു സംശയം.
2: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
3: 71 വർഷങ്ങൾ
4: തലമുറകൾ പിന്നിട്ട യാത്ര,
3: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
4: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
3: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
4: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
5: ആയിഷ ഗർഭിണിയാണോലേ?
6: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
5: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
7: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
5: തന്നെയോ? അതേതായാലും നന്നായി.
7: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
5: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
0: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: നമ്മുടെ ഭക്ഷണ രീതികളിൽ ഒട്ടുമിക്ക വിഭവങ്ങളിലും ജീരകം ചേർക്കാറുണ്ട്. കേവലം സ്വാദ് കൂട്ടുക എന്നതിലുപരി ഒരുപാട് ഔഷധ ഗുണങ്ങൾ ജീരകത്തിനുണ്ട്. ജീരകത്തിൻ്റെ ഈ ഗുണങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ പെരിന്തൽമണ്ണ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീമിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം.
10: കേരളീയർ ഭക്ഷണത്തിനും വളരെയധികം ഉപയോഗിക്കുന്നതും നിരവധി ആയുർവേദ മരുന്നുകളിൽ പ്രധാന ചേരുവകയുമായ ഒരു ഔഷധമാണ് ജീരകം. ലോകവിപണിയിൽ സുഗന്ധ മസാല എന്ന നിലയിലും ജീരകത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ജീരകം പ്രധാനമായും 4 ഇനങ്ങളുണ്ട്: നല്ല ജീരകം അഥവാ ചെറിയ ജീരകം, പെരുംജീരകം, കരിഞ്ജീരകം, കാട്ടുജീരകം എന്നിവയാണവ. ഇതിൽ നല്ല ജീരകം എന്നറിയപ്പെടുന്ന കുമിനം സിമിനം ആണ് ഇവിടെ പ്രതിപാദിപ്പിക്കുന്നത്. കരിഞ്ജീരകമായി കാരം, ബൾബോ കാസ്റ്റാനം, നിഗല്ല സറ്റേവ എന്നിവയും പെരുംജീരകമായി ഫേനിക്കുലം വൾഗയർ എന്നിവയും ഉപയോഗിച്ചു വരുന്നു. വടക്കേ ഇന്ത്യയിലെ ജമ്മുകാശ്മീർ, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് വൻതോതിൽ ജീരകം കൃഷി ചെയ്തു വരുന്നത്. കുടിവെള്ളം തിളപ്പിക്കുന്നതിനും കറികളിൽ സുഗന്ധത്തിനും രുചിക്കുമായി ചേർക്കുന്ന ജീരകം ആയുർവേദ രീതിയ ഉഷ്ണവീര്യമുള്ളതും എരിവ്, തിക്തം അഥവാ കൈപ്രസത്തോടു കൂടിയതുമായ ഔഷധമാണ്. ദഹനരസത്തെ ഉത്തേജിപ്പിക്കു വഴി ആഹാരത്തെ എളുപ്പത്തിൽ ദഹിപ്പിക്കുന്നതിനും വയറുവീർപ്പ്, ഛർദി, അതിസാരം, ശ്വാസകാസ രോഗങ്ങൾ എന്നിവ ഇല്ലാതാക്കാനും കഴിവുള്ളതാണ്. സ്ത്രീകളിൽ ഗർഭാശയ ശുദ്ധിക്കും മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും രുചിയില്ലായ്മ അകറ്റുന്നതിനും ജീരകം ഉത്തമമാണ്. ജീരകത്തിൽ 19% പ്രോട്ടീൻ, 36% കാർബോഹൈഡ്രേറ്റ്, 12% ഫൈബർ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് 4% ബാഷ്പീകരണ സ്വഭാവമുള്ള തൈലവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. തൈലത്തിൽ 40% കുമിൻ ആൽഡിഹൈഡ് എന്ന സുഗന്ധവും ഡൈപെൻഡിൻ, പാരാസിമിൻ എന്നിവയും അടങ്ങിയിരിക്കുന്നു. കൂടാതെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ബി കോംപ്ലക്സ്, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയും ജീരകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ജീരകത്തിൻ്റെ ചില ഉപയോഗങ്ങൾ പരിചയപ്പെടാം. 1 സ്പൂൺ ജീരകം പൊടിച്ച് തൈരിൽ ചേർത്ത് കലക്കി കുടിക്കുന്നത് അതിസാരം ശമിക്കുന്നതിന് സഹായകരമാണ്. അതുപോലെ തന്നെ ജീരകം വറുത്ത് പൊടിച്ച് കൽക്കണ്ടമോ തേനോ ചേർത്ത് കഴിച്ചാൽ ഇക്കിൾ രോഗം ശമിക്കും. ജീരകം, മയിൽപ്പീലി കത്തിച്ച ഭസ്മം ഇവ സമമെടുത്ത് പൊടിച്ച് 2 ഗ്രാം വീതം തേൻ ചേർത്ത് കഴിച്ചാൽ ശ്വാസമുട്ടൽ ഇല്ലാതാകും. ജീരകം ചതച്ചതും ഉണക്കമുന്തിരിയും ചുടുവെള്ളത്തിൽ ഒരു രാത്രി വെച്ചിരുന്ന് പിറ്റേ ദിവസം രാവിലെ കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. ജീരകാരിഷ്ടം, പഞ്ചജീരകൂടം, ബലാജീരകാദി കഷായം എന്നിവ ജീരകം ചേർത്ത് തയ്യാറാക്കുന്ന ചില ആയുർവേദ ഔഷധങ്ങളാണ്.

0: പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളിൽ സ്വന്തം സർഗവൈഭവം കൊണ്ട് പ്രശസ്തനായ സാഹിത്യകാരൻ എഡ്ഗാർ അല്ലൻ പോൾ. ബാല്യത്തിൽ തന്നെ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടിട്ടും സാഹിത്യലോകത്ത് തൻ്റെ പ്രതിഭ തെളിയിച്ച ജീവിതത്തെ നമുക്ക് പറഞ്ഞു തരുന്നു ജി കെ രാംമോഹൻ.
1: ലോകപ്രശസ്തനായ കവിയും കഥാകാരനുമായിരുന്നു എഡ്ഗാർ അല്ലൻ പോ. അദ്ദേഹം ജനിച്ച് അധികം വൈകാതെ മാതാപിതാക്കൾ ഈ ലോകം വിട്ടുപോയി. ജോൺ അല്ലൻ എന്നൊരു വ്യാപാരി അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തുവെങ്കിലും അവർ തമ്മിലുള്ള ബന്ധം ഒട്ടും സുഖകരമായിരുന്നില്ല. പട്ടാളക്കാരനാകാൻ മിലിറ്ററി അക്കാദമിയിൽ ചേർന്നുവെങ്കിലും അവിടുത്തെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാനാവാതെ അദ്ദേഹത്തിന് അവിടെ നിന്ന് പിരിഞ്ഞു പോരേണ്ടി വന്നു. മറ്റെഴുത്തുകാരെ പോലെ അലൻ പോവിനെയും തുടക്കത്തിൽ അംഗീകരിക്കാൻ ആളുണ്ടായില്ല.

ജീവിക്കാൻ വേണ്ടി സാഹിത്യ നിരൂപകനായും എഡിറ്ററായും ഒക്കെ ജോലി ചെയ്യേണ്ടി വന്ന അല്ലനെ 1845 പുറത്തിറക്കിയ റേവനും മറ്റ് കവിതകളും എന്ന കൃതിയിലൂടെ സഹൃദയ ലോകം തിരിച്ചറിഞ്ഞ് അംഗീകരിച്ചു. ജീവിതാനുഭവങ്ങളുടെ കനൽ ചൂടിൽ പിറന്നവയായിരുന്നു അലൻ പോയുടെ ഓരോ കൃതിയും. അദ്ദേഹത്തെ ഒരു മസോക്കിസ്റ്റായും തികച്ചും കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന അരാജകവാദി എന്നുമൊക്കെ പലതരം വ്യാഖ്യാനങ്ങളുണ്ടായി എങ്കിലും അനന്യമായ തൻ്റെ സർഗപ്രതിഭ കൊണ്ട് ഈ ദുരാരോപണങ്ങളെ മറികടക്കാൻ അലൻ പോയ്ക്ക് കഴിഞ്ഞു. മനുഷ്യ മനസ്സിനെയും ആത്മാവിനെയും ബാധിക്കുന്ന നിറഞ്ഞ ശൂന്യതയും ഒറ്റപ്പെടലും അതിമനോഹരമായി ആവിഷ്കരിച്ചു എന്നതിലാണ് അലൻ പോവിൻ്റെ മികവ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. നന്നേ ചെറുപ്പത്തിലെ സംഭവിച്ച മാതാപിതാക്കളുടെ വിയോഗം, കേവലം 14 വയസ്സുള്ളപ്പോൾ സ്വജീവിതത്തിലേക്ക് കടന്നു വന്ന വെർജീനിയയുടെ ദാരുണമായ അന്ത്യം, ഇതൊക്കെ അലൻ പോയുടെ എഴുത്തു ജീവിതത്തെയും സ്വകാര്യ ജീവിതത്തെയും ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട് എന്നതാണ് നേര്. മെസ്മറിക് റെവലേഷൻ എന്ന കഥയിൽ മെസ്മറിസത്തിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് വാചാലനാവുന്നത് നാം കാണുന്നു. ദി സ്പെക്ടക്കിൾസ് എന്ന കഥയിലാവട്ടെ, ആദ്യ കാഴ്ചയിൽ ഉദിക്കുന്ന അനുരാഗത്തെ അഥവാ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന ചൊല്ലിനെ കണക്കെട്ട് കളിയാക്കുന്നുണ്ട് അദ്ദേഹം. തുടർന്ന് ജീവിതാനുഭവങ്ങൾ അതിനനുകൂലമായ നിലപാടെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്നും അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നു. എലോൺ എന്ന കവിത തികഞ്ഞ ഏകാഗ്രിയായ ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ തേങ്ങലുകളാണ്. അലൻ പോയുടെ കഥകളും കവിതകളും വായിക്കുക, അതു നിങ്ങളെ അനുഭൂതിയുടെ പുതിയ തലത്തിൽ എത്തിക്കും എന്നതിൽ സംശയമില്ല.

0: പ്രിയമുള്ളവരെ, നാലു മണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് വിട വാങ്ങുകയാണ് ഞാൻ, രവി മേനാറ്റൂർ. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: സമയം 4 മണി കഴിഞ്ഞ് 55:31.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗുമായി ബന്ധിപ്പിക്കുന്ന NH-148AE-യിൽ 6-വരി തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. 2026 ധനവിനിയോഗ ബിൽ നിയമസഭ ശബ്ദവോട്ടോടെ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്ന സാഹചര്യം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. പീക്ക് സമയങ്ങളിലെ ഉയർന്ന വൈദ്യുതി ആവശ്യകത നേരിടാൻ, ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദന ശേഷി കാര്യമായി വർദ്ധിപ്പിക്കാനും, ലാഭകരമായ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടാനും ആലോചിക്കുന്നതായി വൈദ്യുതി മന്ത്രി. 4 വർഷത്തെ ബിരുദ കോഴ്സിന്റെ പ്രശ്നങ്ങൾ പഠിച്ച് ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ഇടുക്കി ജില്ലാ അതിർത്തിയിലെ തമിഴ്നാട് വനത്തിൽ കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്ക്. പെരിയാർ കടുവ സങ്കേതത്തിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സതീഷ് രാജിനെയാണ് ആന ആക്രമിച്ചത്. മൂന്നാറിൽ 10 വിഭാഗങ്ങളിലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നവർക്കും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്കും കനത്ത പിഴ ചുമത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവര ശേഖരണത്തിന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നു.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.

0: തിന്മ വാഴുന്ന ലഹരിക്ക് അടിമപ്പെടാതെ നന്മയും സ്നേഹവുമുള്ള കളികളെയും വ്യായാമങ്ങളെയും പ്രവൃത്തികളിലേക്ക് കൊണ്ടുവന്ന് യഥാർത്ഥ മനുഷ്യരായി വിദ്യാർത്ഥി സമൂഹം മാറണമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ കെ അനുശ്രീ പറഞ്ഞു. ലോക ലഹരി ദിനത്തോടനുബന്ധിച്ച് രായിരമംഗലം SMM സ്കൂളും ദേശീയ മനുഷ്യാവകാശ സംഘടനയായ NFPR താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പി ടി എ പ്രസിഡന്റ് YP ലത്തീഫ് അധ്യക്ഷനായി. NFPR ജില്ലാ പ്രസിഡന്റ് മുസ്തഫ ഹാജി പുത്തൻതെരു മുഖ്യപ്രഭാഷണം നടത്തി. നാടുവൃത്താന്തം സമാപിച്ചു. സമയം 4 മണി കഴിഞ്ഞ് 59:50. ഇനി അല്പസമയത്തിനകം ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ പരിപാടികൾ കേൾക്കാം.
1: ആകാശവാണി, സമയം 5 മണി. ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് പേയാട് ശാന്തിനികേതൻ സ്കൂളിലെ ഹിന്ദി അധ്യാപിക അർച്ചന. പഠിക്കുന്നവർ മീര നായർ എൽ, ഗോകുൽ ജി എന്നിവർ.
2: നമസ്തേ ബച്ചു.
3: നമസ്തേ അധ്യാപിക ജി.
2: പഹലെ ആപ് അപ്നാ പരിചയ ദീജിയേ.
3: അധ്യാപിക ജി, മേരാ നാം മീര നായർ എൽ ഹെ.
4: അധ്യാപിക ജി, മേരാ നാം

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയ

0: ടീം ബാങ്കർ.
1: ആകാശവാണി
2: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് സോപാന സംഗീതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് തുറവൂർ എൻ. രഘുനാഥ്.

0: തുറവൂർ എൻ രഘുനാഥ് അവതരിപ്പിച്ച സോപാന സംഗീതമാണ് ഇതുവരെ കേട്ടത്. കൂടെ പങ്കെടുത്തത് തുറവൂർ ദേവനാരായണൻ.
1: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി സ്പൈസ് കേൾക്കാം.
3: Hi dear friends and welcome to our program Spice the Voice of Hope with me your RJ Chetan. It is easy to get pulled down by our limitations whether they are real or perceived.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം സ്വപ്നം കൊണ്ട് തുലാഭാരം.

0: ചലച്ചിത്രഗാനം കഴിഞ്ഞു.
1: ഉറക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന വിളയാണ് ചീര. പ്രോട്ടീനുകളാലും ധാതുലവണങ്ങളാലും സമ്പുഷ്ടമായ ചീര മലയാളിയുടെ പ്രധാന ഇലക്കറി കൂടിയാണ്. കേരളത്തിലെ കാലാവസ്ഥയിലും മണ്ണിലും കൃഷി ചെയ്യാൻ അനുയോജ്യമായ ചീര വളരെ എളുപ്പത്തിലും വേഗത്തിലും കൃഷി ചെയ്യാൻ സാധിക്കുന്ന വിള കൂടിയാണ്. നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ചീര ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ചക്കുറവ് പരിഹരിക്കുന്നതിനും കാരണമാകുന്നു. ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ചീരയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാറ്റുവേലയിൽ. നമ്മോടൊപ്പം ചേരുന്നു വെള്ളായണി കാർഷിക കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയായ അപർണ. നമസ്കാരം അപർണ.
1: നമസ്കാരം.
0: നമ്മുടെ കാലാവസ്ഥയും മണ്ണുമെല്ലാം ചീരകൃഷിക്ക് വളരെ അനുയോജ്യമാണല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആദ്യം
1: കേരളത്തിലെ കാലാവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച വിളയാണ് ചീര. അധിക മഴയുള്ള സമയം ഒഴിച്ചാൽ എല്ലാ സമയത്തും നമുക്ക് ചീരകൃഷി ചെയ്യാനായി സാധിക്കും. അതിനുവേണ്ടിയിട്ട് നമ്മൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ്. അതുകൂടാതെ തന്നെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണാണ് ചീരകൃഷി ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ളത്. ചൂടുകൂടിയ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് പൊതുവെ ചീരകൃഷി ചെയ്യാനായിട്ട് അനുയോജ്യം. ഇപ്പം കേരളത്തിലായിക്കോട്ടെ മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, നമ്മൾ അടുക്കളത്തോട്ടമായിട്ടും വാണിജ്യാടിസ്ഥാനത്തിലുമെല്ലാം ചീര കൃഷി ചെയ്യാവുന്നതാണ്.
0: ഏത് സമയവും കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണെന്ന് കേട്ടിട്ടുണ്ട് ചീര. അതായത് മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഒക്കെ ചീര കൃഷി ചെയ്യാം. വേനൽക്കാലം കൂടുതൽ അനുയോജ്യമാണെന്ന് തോന്നുന്നു അല്ലെ ചീര കൃഷിക്ക്?
1: തീർച്ചയായും.
0: അപ്പൊ ഈ ചീര കൃഷിയിൽ ഏതൊക്കെ ഇനങ്ങളാണ് ഉള്ളതെന്ന് പറയാമോ?
1: ചീരയിലെ ഇനങ്ങളെ നോക്കുകയാണെങ്കിൽ നമുക്ക് പല പല ഇനങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പല തവണകളായിട്ട് വിളവെടുക്കാൻ പറ്റുന്നവയും ഒരു തവണയാ മാത്രം വിളവെടുക്കാൻ പറ്റുന്ന ചീര ഇനങ്ങളും ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഇളം പച്ച, കടും പച്ച, ചുവപ്പ്, കടും ചുവപ്പ്, വ്യത്യസ്ത നിറത്തിൽ നമുക്കിന്ന് ചീര ലഭിക്കും. ചുവന്ന ചീരയാണെങ്കിൽ കണ്ണാര ലോക്കൽ, കൃഷ്ണശ്രീ, കെ യു വൈഗ, അരുൺ എന്നീ ഇനങ്ങളാണുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് കെ യു വൈഗയാണ്. നമുക്ക് പല തവണകളായിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വിള കൂടിയാണ്. മാത്രമല്ല ഉയർന്ന ഉൽപ്പാദനശേഷിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചീരയിലൊരു പ്രശ്നമാണ് പൂവിടുന്നത്. കെ യു വൈഗ എന്ന ഈ ഇനം പതുക്കെയാണ് ഇതിൽ പൂവിടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലെ കർഷകർക്ക് കൃഷി ചെയ്യാനായിട്ട് കെ യു വൈഗ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ പച്ചയാണെങ്കിൽ സി ഒ വൺ, സി ഒ ടു, മോഹിനി, രേണുശ്രീ എന്നീ ഇനങ്ങളും ലഭ്യമാണ്.
0: ചീരയുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് മറ്റു പച്ചക്കറിയിൽ നിന്നും ചീരയെ വേറിട്ട് നിർത്തുന്നത്?
1: അടുക്കള തോട്ടത്തിലായിക്കോട്ടെ അതല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിലായിക്കോട്ടെ, നമുക്ക് രണ്ടിലും നമുക്ക് ചീര കൃഷി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു ഇലക്കറി കൂടിയാണ്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചീര കണ്ടാൽ വാങ്ങിയേക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഓരോ മലയാളികളും. കൂടാതെ നമ്മളുടെ ക്രോപ്പ് റൊട്ടേഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വിളയാണ് ചീര. ചീരയുടെ പെട്ടെന്നുള്ള വളർച്ചയാണ് മറ്റൊരു കാരണം. അതുപോലെ തന്നെ പാവപ്പെട്ടവൻ്റെ ഇലക്കറി എന്നാണ് ചീര അറിയപ്പെടുന്നത്. ഉയർന്ന പോഷക ഗുണവും ഇതിന് മറ്റൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. ദിവസേന 50 മുതൽ 100 ഗ്രാം വരെ പല വിഭവങ്ങളായിട്ട് നമ്മൾ ചീര കഴിക്കുകയാണെങ്കിൽ കുട്ടികളിലുള്ള കാഴ്ചക്കുറവിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു.
0: കൃഷിരീതിയെക്കുറിച്ചൊന്ന് പറയാമോ? ചീരയുടെ നടീൽ എങ്ങനെയാണ്?
1: ഒരു സെന്റിൽ കൃഷി ചെയ്യുന്ന കർഷകനാണെങ്കിൽ വെറും 8 ഗ്രാം വിത്ത് മാത്രം മതിയാകും. നല്ല രീതിയിൽ നിലമൊരുക്കി വിത്ത് വിതയ്ക്കാവുന്നതാണ്. ഈ ചീരയുടെ വിത്ത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ 1 ഗ്രാം വിത്തിന് 100 ഗ്രാം മണൽ എന്ന രീതിയിൽ മിക്സ് ചെയ്ത് 1 സെന്റിമീറ്റർ ആഴത്തിൽ വിതറിക്കൊടുക്കാവുന്നതാണ്. പറിച്ചു നടലാണെങ്കിൽ ആദ്യമേ നമ്മൾ പോട്രേജിലൊക്കെ വളർത്തിയെടുത്ത ചീര 3 ആഴ്ച പ്രായമായ സ്റ്റേജ് എത്തുമ്പോൾ നമുക്കതിനെ പറിച്ചു നടാവുന്നതാണ്.
0: നടീലിന്റെ കാര്യം പറഞ്ഞല്ലോ, ചീരയുടെ വളപ്രയോഗ രീതികൾ എന്താണ്?
1: നിലമൊരുക്കിയ ഉടൻ ചാണകമോ കമ്പോസ്റ്റോ ജൈവവളം നമുക്ക് അടിവളമായിട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ്. NPK എടുക്കുകയാണെങ്കിൽ 100, 50, 50 കിലോഗ്രാം എന്നുള്ള റേഷ്യോയിലായിരിക്കും ചീരയ്ക്ക് വേണ്ടിയിട്ട് വളപ്രയോഗമായിട്ട് നടത്തേണ്ടത്. പല തവണകളായിട്ട് നമുക്ക് ചീര വിളവെടുക്കാവുന്നതാണ്. ഓരോ തവണ വിളവെടുത്തതിനു ശേഷവും 1% യൂറിയ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത വിളവെടുക്കുന്നതിന് നമുക്ക് കുറച്ച് വിളവ് കൂടുതലായിട്ട് ലഭിക്കാനായിട്ടും ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും. ഇപ്പോൾ അടുക്കള തോട്ടത്തിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് നമുക്ക് ജൈവവളമായിട്ടും നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചീര കൃഷി ചെയ്യാവുന്നതാണ്.
0: ചീരയുടെ രോഗ കീട നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ?
1: ചീര ഒരു ഇലക്കറി ആയതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും സംയോജിത കീടരോഗ നിയന്ത്രണമാണ് നല്ലത്.

0: ഉള്ളത്. പക്ഷേ ഇലക്കറി നമ്മൾ ഇലയായിട്ട് ഭക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ജൈവ കീട നിയന്ത്രണം കർഷകർക്ക് തിരഞ്ഞെടുക്കാവുന്നൊരു ഓപ്ഷൻ കൂടിയാണ്. ഇതിൽ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വെള്ളീച്ച, ചാഴി, പുഴുക്കൾ, ഇത്തരത്തിലുള്ള ധാരാളം കീടങ്ങൾ നമുക്ക് ചീരയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കീടങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് വേപ്പില മിശ്രിതം ചെടിയിൽ തളിക്കുന്നത് ഉചിതമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. രോഗങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രോഗം ബാധിച്ച ചെടിയാണെങ്കിൽ അത് അപ്പോൾ തന്നെ നമ്മൾ നീക്കം ചെയ്യുക. കൂടാതെ തന്നെ എലിപ്പുള്ളി രോഗമാണ് കൂടുതലായിട്ട് നമുക്ക് ചിരയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്ന CO1 എന്ന ഇനം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് തന്നെ സ്യൂഡോമോണാസ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതും ഈ രോഗത്തെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാൻ സാധിക്കും. പിന്നെ ചിലയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും പച്ച ചീരയും ചുവന്ന ചീരയും ഇടകലർത്തി നടുന്നത്. ഇതും ഒരു പരിധിവരെ നമുക്ക് ഈ രോഗങ്ങളെയും കീടങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നു. ഈ ട്രൈക്കോഡർമ പോലുള്ള സമ്പുഷ്ടീകരിച്ച ചാണകം ഇട്ടു കൊടുക്കുന്നതും വേപ്പില പിണ്ണാക്ക് മണ്ണിൽ ഇട്ടു കൊടുക്കുന്നതും എല്ലാം നമുക്ക് ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു.
1: ഈ ചീര വിളവെടുക്കുന്നത് എപ്പോഴാണ്?
0: നട്ടതിനു ശേഷം 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ആദ്യത്തെ വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും. 4 മുതൽ 5 തവണ വരെ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. ആദ്യം 3 ആഴ്ച കൊണ്ട് വിളവെടുത്ത ചീര അത് കഴിഞ്ഞ് 10ഓ 15ഓ ദിവസം ഇടവിട്ട് നമുക്ക് വീണ്ടും വിളവെടുക്കുന്നതാണ്. അത് ചെടിയുടെ വളർച്ച കൂടി നോക്കിയിട്ട് വേണം നമ്മൾ വിളവെടുക്കുന്നത്. വിളവെടുത്ത ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1% യൂറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും അടുത്ത വിളവെടുപ്പിന് അത് ഗുണകരമാക്കും. പിന്നെ വിളവെടുപ്പിന് ശേഷം ഇലകളിലെ വെള്ളം പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഉയർന്ന ചൂടിലൊന്നും ചീര സൂക്ഷിക്കാതിരിക്കുക. വിളവെടുത്ത ഉടനെ തന്നെ ചീര ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം.
1: ചീര നട്ടുകഴിഞ്ഞ് ഏകദേശം 1 മാസമൊക്കെ ആകാറാകുമ്പോൾ ഈ ചീര പൂക്കാറുണ്ടല്ലോ, അത് ഗുണമാണോ ദോഷമാണോ?
0: വിത്തിന് വേണ്ടി വളർത്തുന്ന ചീരകളാണെങ്കിൽ നമുക്ക് പൂക്കുന്നത് തീർച്ചയായിട്ടും ഗുണം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇലക്കറിയായിട്ടാണ് ചീര കൃഷി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചീര പൂക്കുന്നത് നമുക്ക് ദോഷകരം തന്നെയാണ്. ചീര പൂത്തു കഴിഞ്ഞാൽ ഇലയുടെ ഗുണമേന്മയിൽ കുറവ് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൂക്കുന്നതിന് മുമ്പ് തന്നെ വിളവെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം.
1: ചീര നമുക്ക് ഇടവിളയായിട്ടും കൃഷി ചെയ്യാമല്ലോ, അപ്പൊ ഏതൊക്കെ വിളകളുടെ ഇടവിളയായിട്ടാണ് നമുക്ക് ചീര കൃഷി ചെയ്യാൻ സാധിക്കുന്നത്?
0: വാഴ നനയുമ്പോൾ ചീര നനയും എന്ന് പറയുന്നതിന്റെ ഔചിത്യം ഇവിടെയാണ്. കാരണം വാഴ, തെങ്ങ്, ചോളം അതല്ലാതെ നമ്മളുടെ നാട്ടിലുള്ള പച്ചക്കറികളുടെ ഇടയിലെല്ലാം നമുക്ക് ചീര ഒരു ഇടവിളയായിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. ഇടവിളയായിട്ട് ചീര കൃഷി ചെയ്യുമ്പോൾ അതിന്റെ ഇനം കൂടെ നമ്മൾ നോക്കണം. കാരണം മുഖ്യവിളയുടെ തണൽ നടുന്ന ചീരയ്ക്ക് പ്രശ്നമാണോ എന്ന് കൂടെ അന്വേഷിച്ചതിനു ശേഷം അത്തരത്തിലുള്ള തണലിന് പ്രതിരോധിക്കുന്ന വിളകൾ വേണം നമ്മൾ ഇടവിളയായിട്ട് കൃഷി ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. രോഗപ്രതിരോധത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഉള്ള സ്ഥലം മാക്സിമം ഉപയോഗിക്കാനായിട്ടും ഇത്തരത്തിൽ ചീര ഇടവിളയായിട്ട് ചെയ്യുന്നത് സഹായിക്കുന്നു.
1: നമുക്ക് ചീര കൃഷിക്ക് ഗുണമേന്മയുള്ള വിത്തുകൾ എവിടെ നിന്നാണ് ലഭിക്കുക?
0: ചീര കൃഷി ചെയ്യുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമുക്കിപ്പം കൃഷി ഭവനിൽ നിന്നായിക്കോട്ടെ, KVK, കേരള സർവകലാശാലയുടെ പല ഔട്ട്ലെറ്റിൽ നിന്നും നമുക്ക് ഈ ചീര വിത്തുകൾ ലഭിക്കുന്നതാണ്. ചീര ആയിക്കോട്ടെ മറ്റേത് പച്ചക്കറി ആയിക്കോട്ടെ, കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കർഷകനോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്കോ വിത്തുകളെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാണ്. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ നമുക്ക് എല്ലാവർക്കും കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു വിളയാണ് ചീര. കുറച്ച് സമയവും കുറച്ച് സ്ഥലവും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചീര കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.
1: ഒരുപാട് ഗുണങ്ങളുള്ള ചീരയെക്കുറിച്ചാണ് അപർണ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത് നമുക്കൊരു താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലാണെങ്കിൽ പോലും കുറച്ച് സമയം ചെലവഴിച്ചാൽ നമുക്ക് വിഷരഹിതമായ ഒരു ഇലക്കറി വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് എടുക്കാൻ സാധിക്കും. കൂടാതെ നമ്മുടെ മക്കൾക്കും കുടുംബത്തിലെ എല്ലാവർക്കും പോഷകസമ്പുഷ്ടമായ വിഷരഹിതമായ ആരോഗ്യ ഭക്ഷണം നമുക്ക് തന്നെ തയ്യാറാക്കാനും സാധിക്കും. ഇത്രയും നേരം ചീരയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവച്ചതിന് വെള്ളായണി കാർഷിക കോളേജിലെ PG വിദ്യാർത്ഥിനിയായ അപർണയ്ക്ക് നന്ദി അറിയിക്കുന്നു.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി.
2: പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി കൃത്യതയോടെയുള്ള പരിശ്രമങ്ങളും നയരൂപീകരണവും സമൂഹതലത്തിൽ ബോധവൽക്കരണവും നൽകാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പെൺകുട്ടികളുടെ

0: സംരക്ഷണവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം.
1: ये तो चाहते हैं कि बहू तो हमें पढ़ी लिखी मिले, लेकिन बेटी को पढ़ाना है तो 50 बार सोचने के लिए मजबूर हो जाते हैं.
0: पद्धति के തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി.
1: यह अन्याय कब तक चलेगा? ये हमारी सोच में ये दोगलापन कब तक चलेगा? अगर बहू पढ़ी लिखी चाहती है तो बेटी को भी पढ़ाना ये हमारी जिम्मेवारी बनती. अगर हम बेटी को नहीं पढ़ाएंगे तो बहू भी पढ़ी लिखी मिले ये अपेक्षा करना अपने आप के साथ अन्याय है.
0: ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നേരിടാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലിംഗനിർണയം, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ദേശീയ തലത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ പെൺകുഞ്ഞുങ്ങളുടെ ലിംഗാനുപാതം കുറവുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ പഠനം നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാനവ വിഭവശേഷി മന്ത്രാലയവും ഒന്നിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ദ്രുതകർമ്മസേന, ആരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, പഞ്ചായത്തീരാജ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ മറ്റ് സംസ്ഥാന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ. മറ്റു സ്ഥലങ്ങളിൽ അവരവരുടേതായ ഭരണ സംവിധാനവും വനിതാ ശാക്തീകരണ വിഭാഗവുമാണ് ചുമതലക്കാർ. പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പോഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നൽകുന്നില്ല എന്നും പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുട്ടികളിലെ ലിംഗവ്യത്യാസാനുപാതം കുറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ബോധവൽക്കരണ വീഡിയോകളും സർക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും തുല്യനീതി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു.
2: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
3: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം സി എം പി കാസർകോട് ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ടി വി ഉമേശൻ നിർവഹിച്ചു. ഭരണാധികാരികൾക്ക് ജനങ്ങൾ നൽകിയ അധികാരം ജനക്ഷേമത്തിനായി വിനിയോഗിക്കാത്തതിന്റെ ദുരന്തഫലമാണ് ഇന്ന് ജനങ്ങൾക്ക് തെരുവിൽ സമരമിരിക്കേണ്ടി വരുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് നാടിന്റെ യഥാർത്ഥ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇടപെടുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടു. ഇതിന്റെ അനന്തരഫലമാണ് ഇന്ന് നീലേശ്വരത്തിന്റെ ഹൃദയഭാഗമായ മാർക്കറ്റ് ജംഗ്ഷനിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ മൺമതിൽ നിർമ്മാണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീലേശ്വരത്തിന്റെ ഭാവി വികസനത്തിന് കരുനിഴൽ വീഴ്ത്തുന്ന എംബാങ്ക്മെന്റ് രീതിയിലുള്ള നിർമ്മാണത്തിനെതിരെ ശക്തമായ ജനവികാരമാണ് യോഗത്തിൽ അലയടിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും കുടുംബാംഗങ്ങൾക്കും ആശ്വാസമായി കാസർഗോഡ് ചേവാറിൽ നവജീവനം കെ ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷൻ സ്പെഷ്യൽ സ്കൂൾ തുടങ്ങി. ആദ്യഘട്ടത്തിൽ 200 കുട്ടികൾക്കുള്ള പഠന സൌകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരേസമയം 100 പേർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷനും 50 പേർക്ക് വീതം തെറാപ്പിയും തൊഴിൽ പരിശീലനവും നൽകാൻ ഇവിടെ സൌകര്യമുണ്ട്. കെ ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷന്റെ സഹായത്തോടെ നോർബർട്ടൈൻ FCC സഭകൾ സംയുക്തമായാണ് സ്പെഷ്യൽ സ്കൂൾ യാഥാർത്ഥ്യമാക്കിയത്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ ഏതാനും ദിവസം താമസിപ്പിക്കുന്നതിനുള്ള ഹോസ്റ്റൽ സൌകര്യം രണ്ടാം ഘട്ടത്തിൽ സജ്ജമാക്കും. 2 വർഷത്തിനുള്ളിൽ ഇത് യാഥാർത്ഥ്യമാക്കാനാണ് ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷൻ ലക്ഷ്യമിടുന്നത്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് തൊഴിൽ പരിശീലനത്തിന് സൌകര്യമൊരുക്കും. മാതാപിതാക്കൾ മരിച്ചുപോയ ദുരിതബാധിതരെ അവരുടെ ജീവിതകാലം മുഴുവൻ പരിപാലിക്കുന്നതിനുള്ള സൌകര്യമാണ് മൂന്നാം ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യൽ സ്കൂളിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ തുടരെ മിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികളെക്കുറിച്ചും കുടുംബജീവിതത്തിലെ സന്തോഷങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച ശില്പശാല കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ പുറത്തിറക്കിയ 2 പ്രധാന പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ഗോത്രവിഭാഗത്തിലെ കുട്ടികൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് സമാനതകളില്ലാതെ വേദിയൊരുക്കുന്ന കൊറക തനത് പദ്ധതിയുടെ ഭാഗമായി കൊറക വിഭാഗത്തിന്റെ ജീവിത തുടിപ്പുകളെ രേഖപ്പെടുത്തുന്ന 1 കുന്നിന്മേൽ 1 മണ്ണിന്മേൽ എന്ന പുസ്തകം എഴുത്തുകാരൻ സന്തോഷ് പനയാൽ പ്രകാശനം ചെയ്തു. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് വിഷയാവതരണം നടത്തി. പ്രാദേശിക ഉൾച്ചേരലുകൾ, സാമ്പത്തിക ഭദ്രത, ബൃഹത് സംരംഭ പദ്ധതികൾ, കാർഷിക മൃഗസംരക്ഷണ മേഖലയിലെ നൂതന ആശയങ്ങൾ എന്നിവയിലൂടെ സ്ത്രീ സ്വയം പര്യാപ്തത ഉറപ്പാക്കാനാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടുന്ന വിപത്താണ് ലഹരിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർഗോഡ് പറഞ്ഞു. നാശാമുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ സാമൂഹ്യ നീതി വകുപ്പും ജില്ലാ പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെയുള്ള പോരാട്ടം പോലീസിന്റെയോ എക്സൈസിന്റെയോ മാത്രം ചുമതലയല്ലെന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഇതിന്റെ ഭാഗമാകണമെന്നും MP പറഞ്ഞു. ആഭ്യന്തരവകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ വഴി 10 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുക്കാനും 3000 പേരെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചതായും MP പറഞ്ഞു. ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് വായനയിൽ പരിമിതി നേടുന്നവർക്കായി 100 പുസ്തകങ്ങൾ ശബ്ദരൂപത്തിലാകുന്ന ബൃഹത് പദ്ധതിക്ക് തുടക്കമിട്ട് കാസർഗോഡ് പടന്നക്കാട് നെഹ്റു കോളേജ് NSS യൂണിറ്റ്. കാഴ്ച പരിമിതിയുള്ളവർക്കും കേട്ടുമാത്രം കാര്യങ്ങൾ ഗ്രഹിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന മറ്റ് പഠിതാക്കൾക്കും അറിവിലേക്ക് തുല്യമായ പ്രവേശനം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വായന സുലഭവും ആകർഷകവുമാക്കാനും തിരക്കേറിയ ജീവിതശൈലിയുള്ളവർക്ക് യാത്രകളിലും മറ്റും അറിവ് നേടാനും സഹായകരമാകുന്ന നിഗമനത്തിലാണ് ഓഡിയോ ഫയലുകൾ തയ്യാറാക്കുന്നത്. പദ്ധതിയുടെ ആദ്യപടിയായി NSS വളണ്ടിയർമാർ സ്വയം വായിച്ച് റെക്കോർഡ് ചെയ്ത ഓഡിയോ പുസ്തകങ്ങൾ NSS പ്രോഗ്രാം ഓഫീസർ കെ സനോജ് കോളേജ് ലൈബ്രറിയിന് കൈമാറി.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു.

ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: നാളെ ശാസ്ത്രലോകത്തിൽ ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും. ഡോക്ടർ പ്രിയ ശ്രീനിവാസ് സംസാരിക്കുന്നു.
1: സാധാരണ ശരീരകോശങ്ങളിൽ സംഭവിക്കുന്ന ജനിതകവും തന്മാത്രാതലത്തിലുള്ളതുമായ മാറ്റങ്ങൾ മൂലം രൂപപ്പെടുന്ന നിരവധി രോഗങ്ങളുടെ കൂട്ടായ പേരാണ് ക്യാൻസർ. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ക്യാൻസർ ചികിത്സാരംഗം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായകൻ രവിശങ്കർ. മാണിക്കക്കല്ല് എന്ന ചിത്രത്തിലെ ചെമ്പരത്തി കമ്മലിട്ട് എന്ന ഹിറ്റ് ഗാനത്തിലൂടെ പ്രേക്ഷക മനം കവർന്ന അദ്ദേഹം നിരവധി സിനിമകളിലും ആൽബങ്ങളിലും ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണിക്കായി നിരവധി ലളിത ഗാനങ്ങളും അദ്ദേഹം പാടിയിട്ടുണ്ട്. ശ്രോതാക്കൾക്ക് ഗായകൻ രവിശങ്കറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9495956321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 അല്ലെങ്കിൽ 9495956321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12:30. അതിഥി ഗായകൻ രവിശങ്കർ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ,
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡെല്ലിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ.

0: സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്താനും ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിക്കാനും ഇതിലൂടെ സാധിച്ചു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: സർക്കാർ അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതികളോടെയാണ് ധനബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെ അടങ്ങുന്ന ബില്ലാണ് സഭ ശബ്ദ വോട്ടോടെ പാസാക്കിയത്. അതേസമയം പ്രതിപക്ഷത്തോടൊപ്പം BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. എന്നാൽ പരിമിതമായ നിർദ്ദേശങ്ങളാണ് ധനബില്ലിൽ ഉള്ളതെന്നും ബില്ലിൽ ഒന്നും ഒളിപ്പിച്ച് കടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്നത് കേരളത്തിലാണെന്നും വീര്യം കുറഞ്ഞ മദ്യം വേണ്ട എന്ന മദ്യനയത്തിൽ തീരുമാനിച്ചാൽ അങ്ങനെ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
0: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബില്ലിനു പിന്നിൽ ദുരൂഹതയുണ്ടെന്നും മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കാനുള്ള ഇടത് സർക്കാരിന്റെ പദ്ധതിയെ ഇതിലൂടെ അട്ടിമറിച്ചതായും അദ്ദേഹം വിമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അദാനി പോർട്ടലിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് സാധ്യമാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ബഹുരാഷ്ട്ര കമ്പനിയായ MSEക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറാൻ പോകുന്നതായ വാർത്തകൾ ആശങ്കപ്പെടുത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരം ഉണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി.
2: സംഭരണികളിൽ നിലവിൽ സംഭരണശേഷിയുടെ 21.31% മാത്രമേ വെള്ളമുള്ളൂ. അന്തരീക്ഷ താപനില ഉയർന്നത് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായി. അതിനാൽ പീക്ക് സമയത്ത് ചില നിയന്ത്രണങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. മഴ കിട്ടും, അടക്കി കൊടുക്കാൻ സാധിക്കുമെന്ന നിലയിൽ സാപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ കടം വാങ്ങിയ വൈദ്യുതി തിരികെ കൊടുക്കണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിനായി ആ സമയങ്ങളിൽ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. കൂടുതൽ വൈദ്യുതി കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനായിട്ട് റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം ലഭിച്ചു കഴിഞ്ഞു.
0: വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിലെ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഇന്ന് പാസാക്കി. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെയടക്കം ഇത് പ്രതിസന്ധിയിലാക്കുമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രമേയത്തെ 111 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 2 പേർ എതിർത്ത് വോട്ട് ചെയ്തു. പാർലമെന്റ് പാസാക്കിയ ഭേദഗതിക്കെതിരെ നിയമസഭാ പ്രമേയം പാസാക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് BJP അംഗം വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് 7 പേർക്കുകൂടി ഇന്ന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് 1 ആൾക്കുമാണ് രോഗബാധ. 146 പേർക്ക് ഡെങ്കിപ്പനിയും 30 പേർക്ക് എലിപ്പനിയും 11 പേർക്ക് മലേറിയയും ഇന്ന് സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100ൽ നിന്നും 125 ആയി ഇതോടെ ഉയരും. പുതുക്കിയ നിരക്കുകളും പ്രകാരം കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നിട്ടുണ്ട്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ

0: സിംഗ്മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്ത് അദ്ദേഹത്തിന് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി. എയർ മാർഷൽ മനീഷ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് എയർ മാർഷൽ ജസ്വീർ സിംഗ്മാൻ നിയമിതനായത്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ലോഗോയും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകി. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത്. 10 വിഭാഗങ്ങളിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഇനി വരവേൽക്കുക. പ്ലാസ്റ്റിക് വിമുക്തമായ ശുദ്ധവായുവും പരിസരവും.

0: ളെ ഇനി വരവേൽക്കുക പ്ലാസ്റ്റിക് വിമുക്തമായ ശുദ്ധവായുവും പരിസരവുമായിരിക്കും. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നവർക്ക് 5000 രൂപയും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്ക് കനത്ത പിഴയും ഈടാക്കും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകും. ഇതിനായി പ്രത്യേക വാട്സ്ആപ്പ് നമ്പറും സജ്ജമാക്കും.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30, യുഎസ്എ ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. രാവിലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 10:00. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം. സംഘടനയ്ക്ക് അപകീർത്തികരമായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് വിലക്ക് പിൻവലിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് നേട്ടത്തിൽ 76,923, നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക്. അടിസ്ഥാന വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച മാനേജ്മെന്റുമായി കരാർ ഒപ്പുവയ്ക്കുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കിളിമീൻ പിടിച്ച വള്ളം ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത വള്ളത്തിന് 67,000 രൂപ പിഴ ഈടാക്കി. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 55 പേർ അറസ്റ്റിലായി. 50 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ 5,260 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 5,634 അറസ്റ്റുകൾ നടന്നു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ജന്മഭൂമി ലേഖകൻ അനീഷ് ഐലം, അവതരണം സീന ആന്റണി. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കാനുള്ള രാഷ്ട്രപതിയുടെ റഫറൻസിന് ഐകകണ്ഠേന അംഗീകാരം നൽകുന്നതാണ് 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ കണ്ടത്. ധനബില്ലിൽ LDF സഭ ബഹിഷ്കരിക്കുന്നതും കണ്ടു. FCRA നിയമഭേദഗതിക്കെതിരെയുള്ള സർക്കാരിന്റെ പ്രമേയത്തെ LDFും UDFും അനുകൂലിച്ചപ്പോൾ BJPയുടെ 2 അംഗങ്ങൾ എതിർത്തു. വൈദ്യുതി മന്ത്രി ചട്ടം 300 അനുസരിച്ച് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച പേപ്പർ മേശപ്പുറത്തുവച്ചു. ധനവിനിയോഗ ബില്ലിന് അംഗീകാരം നൽകിക്കൊണ്ടാണ് സഭ സമാപിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് സർക്കാരിന് മുന്നിൽ ഫയൽ വന്നിട്ടില്ലെന്നും വന്നാൽ പരിശോധിക്കാമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. MSEക്ക് അദാനി കരാറിൽ ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണം. ഇതിനുള്ള അനുമതി അദാനി നേടിയിട്ടില്ലെന്നും സഭ വ്യക്തമാക്കി. അടിയന്തരപ്രമേയ നോട്ടീസിനും ശ്രദ്ധ ക്ഷണിക്കലിനും 29 സബ്മിഷനുകൾക്കും ശേഷമാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് പരിഗണനയിലെടുത്തത്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കാനുള്ള കേന്ദ്ര ബിൽ രാഷ്ട്രപതിയുടെ റഫറൻസോടെയാണ് നിയമസഭയിലേക്കെത്തിയത്. ഇതിന് ചരിത്രപരമായ മുഹൂർത്തമെന്നാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ

കൃഷ്ണൻ വിശേഷിപ്പിച്ചത്. സ്പീക്കർ രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ച് ബില്ലിലെ 10 ഖണ്ഡികയ്ക്ക് അംഗങ്ങളുടെ ഐകകണ്ഠേനയുള്ള സമ്മതം തേടി. എല്ലാ അംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടെ രാഷ്ട്രപതിയുടെ റഫറൻസ് സഭ അംഗീകരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ FCRA നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി VD സതീശൻ പ്രമേയം അവതരിപ്പിച്ചത്. സുതാര്യത ഉറപ്പാക്കാനെന്ന പേരിൽ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതിയും പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലും സിവിൽ സൊസൈറ്റി സംഘടനകളുടെ സ്വയംഭരണ അവകാശത്തെയും ജനാധിപത്യപരമായ പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കുന്നതാണെന്ന് പ്രമേയത്തിൽ പറഞ്ഞു. വിദേശ ഫണ്ടുകൾ കൈമാറുന്നതിനും ബാങ്ക് അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനും ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ താഴെത്തട്ടിൽ ജനസേവനം നടത്തുന്ന ചെറുകിട കൂട്ടായ്മകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്നു. നിയമവിരുദ്ധമായ ഫണ്ടിങ്ങുകൾ തടയപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ലെങ്കിലും സുതാര്യമായി പ്രവർത്തിക്കുന്ന കാരുണ്യ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം പോലും പ്രായോഗികമായി അസാധ്യമാക്കുന്ന രീതിയിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം കർശനമായ ഭേദഗതികൾ വഴി കോടിക്കണക്കിന് രൂപയുടെ വിദേശ സഹായമാണ് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ സാമൂഹിക വികസന സൂചികകളെപ്പോലും ദോഷകരമായി ബാധിക്കുന്നതാണെന്നും മതപരിവർത്തന ശ്രമങ്ങൾ എന്ന വ്യക്തമായി നിർവചിക്കപ്പെടാത്ത പ്രയോഗം ചട്ടഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കുവാൻ വ്യാപകമായ ദുരുപയോഗം ചെയ്യപ്പെടാവുന്നതാണെന്നും അതിനാൽ ബിൽ പിൻവലിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. CPI അംഗം P പ്രസാദും BJP അംഗം V മുരളീധരനും 3 വീതം ഭേദഗതികൾ അവതരിപ്പിച്ചു. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ലെന്നും ഈ പ്രമേയം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും V മുരളീധരൻ പറഞ്ഞു. P പ്രസാദിന്റെ ഒരു ഭേദഗതി അംഗീകരിച്ച മുഖ്യമന്ത്രി V മുരളീധരന്റെ ഭേദഗതി പ്രമേയത്തിന് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടി തള്ളിക്കളഞ്ഞു. BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രമേയം വോട്ടിനിട്ടു. വോട്ടെടുപ്പിൽ 111 പേർ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ BJPയുടെ BB ഗോപകുമാറും V മുരളീധരനും പ്രമേയത്തെ എതിർത്തു. 111 പേരുടെ അംഗീകാരത്തോടെ പ്രമേയം പാസായതായി സ്പീക്കർ റൂളിംഗ് നടത്തി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണത്തെക്കുറിച്ച് മന്ത്രി സണ്ണി ജോസഫ് ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവന മേശപ്പുറത്തുവച്ചു. സംസ്ഥാനത്ത് June 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും വേണ്ടത്ര ശക്തി പ്രാപിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ലെന്നും പ്രതിദിനം ശരാശരി 4100 മെഗാവാട്ടിന്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900 മെഗാവാട്ട് വരെ ഉയരുന്ന സ്ഥിതിയുണ്ടെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. ആഭ്യന്തര ഉൽപാദനമായ 1700 മെഗാവാട്ടും കേന്ദ്രനിലയങ്ങളിൽ നിന്നുള്ള 1701 മെഗാവാട്ടും ദീർഘകാല കരാറുകളിൽ നിന്നുള്ള 612 മെഗാവാട്ടും പൂർണ്ണതോതിൽ ലഭിക്കുമ്പോഴും മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ഏതാണ്ട് 900 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് നിലവിലുണ്ട്. ഈ വർഷം വേനൽക്കാലത്തെ വൈദ്യുതി ഉപയോഗം നേരിടുന്നതിനായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി കടം വാങ്ങിയിരുന്നു. June 16 മുതൽ തിരികെ നൽകാമെന്ന കരാറിലാണ് March-April മാസങ്ങളിൽ ഈ വൈദ്യുതി വായ്പയായി വാങ്ങിയത്. പ്രതിദിനം 6.58 മില്യൺ യൂണിറ്റ് സ്വാപ്പ് റിട്ടേണായി തിരികെ നൽകണം. ഇത് സെപ്റ്റംബർ വരെയുണ്ട്. നിലവിൽ ജലസംഭരണ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വളരെ കുറഞ്ഞതിനാൽ ജലസംഭരണം 870 മില്യൺ യൂണിറ്റ് മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് 2475 മില്യൺ യൂണിറ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ കണക്കുകളനുസരിച്ച് സംസ്ഥാനത്തെ പ്രതിദിന ശരാശരി ഉപഭോഗം 88 മുതൽ 90 മില്യൺ യൂണിറ്റാണ്. ഇതിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രതിദിനം 15 മുതൽ 16 മില്യൺ യൂണിറ്റ് മാത്രമാണ്. പുറമേ നിന്നും ഏകദേശം 74 മുതൽ 75 മില്യൺ യൂണിറ്റ് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ പ്രതിദിന വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 82 മുതൽ 83% വരെ പുറമേ നിന്നും വാങ്ങുന്നുവെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. പീക്ക് സമയത്തെ ആവശ്യകത നേരിടുന്നത് ഉയർന്ന വിലയ്ക്ക് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങിയാണ്. പകൽ സമയത്ത് സോളാറിൽ നിന്നും മറ്റും വൈദ്യുതി ലഭ്യമാകുന്നതിനാൽ വളരെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമെങ്കിലും പീക്ക് സമയങ്ങളിൽ യൂണിറ്റിന് 10 രൂപ വരെ നൽകേണ്ടി വരുന്നു. ആഭ്യന്തര വൈദ്യുതി ഉൽപാദന ശേഷി കാര്യമായി വർദ്ധിപ്പിക്കുന്നതും ലാഭകരമായ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടുന്നതുമാണ് ഇതിനുള്ള പരിഹാരം. നിലവിലുള്ള ജലവൈദ്യുത പദ്ധതികളുടെ കപ്പാസിറ്റി അഡിഷൻ എക്സ്റ്റൻഷൻ സംബന്ധിച്ച പഠനങ്ങളും പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികളുടെ നടപടികളും നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം കൂടുതൽ സമയമെടുക്കുന്നതാണ്. പീക്ക് സമയങ്ങളിലെ ആവശ്യകത നേരിടാൻ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതികൾക്ക് മുൻഗണന നൽകി സമയബന്ധിതമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. നിലവിലുള്ള 6 പദ്ധതികൾ കമ്മീഷൻ ചെയ്യുന്നതോടെ കപ്പാസിറ്റിയിൽ 500

മെഗാവാട്ട് വർദ്ധിപ്പിക്കാനും എനർജി സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുന്നതിനുള്ള ബോധവൽക്കരണവും ആവശ്യമാണ്. വൈദ്യുതിയുടെ വിതരണം നല്ല നിലയിലാക്കുന്നതിനും പരാതികളും പ്രശ്നങ്ങളും കഴിയുന്നത്ര പരിഹരിക്കുന്നതിനും ശ്രമിച്ചു വരുന്നുവെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. ഇതിനുശേഷം ധനബിൽ അവതരിപ്പിച്ചതോടെ പ്രതിപക്ഷത്തു നിന്നും ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. ധനബിൽ സബ്ജക്ട് കമ്മിറ്റിയിൽ എത്താതെ നേരിട്ട് സഭയിലെത്തിച്ചത് ഭരണഘടനാ ലംഘനമാണെന്നും ബില്ലിന് അനുമതി നൽകരുതെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ നിയമസഭാ കാര്യോപദേശക സമിതിയുടെ അനുമതിയോടെയാണ് ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നതെന്ന മുഖ്യമന്ത്രിയുടെ മറുപടി അംഗീകരിച്ച സ്പീക്കർ ക്രമപ്രശ്നം തള്ളിക്കളഞ്ഞു. ഇതോടെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി സഭയിലേക്ക് ഒളിച്ചുകടത്തിയതാണെന്നും ഭരണഘടനാ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി സഭ ബഹിഷ്കരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. പിന്നാലെ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷമില്ലാതെ നടന്ന ചർച്ചയ്ക്കൊടുവിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ സർക്കാർ വീര്യം കുറഞ്ഞ മദ്യത്തിനായി നടത്തിയ നീക്കങ്ങൾ അക്കമിട്ട് നിരത്തി. ഫയൽ നീക്കം തുടങ്ങിയത് രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദനാണെന്നും സബ്ജക്ട് കമ്മിറ്റി വരെ ബില്ലെത്തിയെന്നും തിരിച്ചടിച്ചു. യുഡിഎഫും കേരളവും ചർച്ച ചെയ്ത് മാത്രമാകും വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം ധനവിനിയോഗ ബിൽ പാസാക്കിക്കൊണ്ട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് ജന്മഭൂമി ലേഖകൻ അനീഷ് ഐലം.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: ആകാശവാണി
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നാം നമുക്കായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സഹായം നമ്മെ വേദനിപ്പിച്ച എല്ലാവരെയും ക്ഷമിക്കുക എന്നതാണ്. ഇത് നമുക്ക് പ്രയാസമുള്ളതായി തോന്നാം, എന്നാൽ ഓർക്കുക, നാം ഒരാളെ ക്ഷമിക്കുമ്പോൾ അത് അവർക്കായല്ല നമുക്കായാണ് അത് ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമാക്കാനും നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ടു പോകാനും കഴിയൂ. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസി വിനീഷ് വിആറുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പതിവ് പോലെ ഇന്നും വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ഒരു ചോദ്യമാണ്. മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്ന കുരുമുളകിനം ഏതാണ്? വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും. തിരുവാതിര ഞാറ്റുവേല.

0: മണ്ണിന്റെ മണവും മഴയുടെ സംഗീതവും ഒന്നിച്ചു ചേരുന്ന കാലം. പ്രകൃതി തന്റെ അനുഗ്രഹവർഷം ഭൂമിയിലേക്ക് ചൊരിയുന്ന സമയം. കർഷകന്റെ മനസ്സിൽ പുതിയ പ്രതീക്ഷകൾ വിരിയുന്ന ദിവസങ്ങൾ, അതാണ് തിരുവാതിര ഞാറ്റുവേല. നൂറ്റാണ്ടുകളായി മലയാളിയുടെ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു കാലഗണനാ രീതിയാണ് ഞാറ്റുവേല. സൂര്യൻ ഓരോ നക്ഷത്രത്തിന്റെ മേഖലയിലൂടെ കടന്നുപോകുന്ന 13 ദിവസത്തെ കാലയളവിനെയാണ് ഞാറ്റുവേല എന്ന് വിളിക്കുന്നത്. പ്രകൃതിയിലെ മാറ്റങ്ങളെ നിരീക്ഷിച്ച് കൃഷിപ്പണികൾ ക്രമീകരിക്കാൻ നമ്മുടെ പൂർവികർ രൂപപ്പെടുത്തിയ അറിവിന്റെ അമൂല്യ ശേഖരമാണ്. അത്തം, ചിത്തിര, വിശാഖം, അനിഴം എന്നിങ്ങനെ ഓരോ ഞാറ്റുവേലയ്ക്കും അതിന്റേതായ പ്രത്യേകതകളുണ്ട്. അവയിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് തിരുവാതിര ഞാറ്റുവേല. മഴയുടെ ലഭ്യതയും മണ്ണിലെ ഈർപ്പവും സസ്യങ്ങളുടെ വളർച്ചയും അനുകൂലമാകുന്ന ഈ കാലഘട്ടം കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. തിരുവാതിര ഞാറ്റുവേലയിൽ നട്ടാൽ തഴച്ചു വളരും എന്നൊരു പഴമൊഴി ഗ്രാമങ്ങളിൽ ഇന്നും കേൾക്കാം. കാരണം ഈ സമയത്ത് ലഭിക്കുന്ന മഴയും അന്തരീക്ഷ ഈർപ്പവും പല വിളകൾക്കും അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. വാഴ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, വിവിധ പച്ചക്കറികൾ തുടങ്ങി ഒട്ടേറെ വിളകളുടെ നടീലിനും പരിപാലനത്തിനും തിരുവാതിര ഞാറ്റുവേല അനുയോജ്യമായി കണക്കാക്കപ്പെടുന്നു. മഴയുടെ താളത്തിനൊത്ത് വിത്തുകൾ മുളയ്ക്കുകയും തൈകൾ ശക്തമായി വളരുകയും ചെയ്യുന്നു. കാലാവസ്ഥയെക്കുറിച്ചുള്ള അത്ഭുതകരമായ നിരീക്ഷണ ശേഷിയായിരുന്നു നമ്മുടെ പൂർവികരുടെ കരുത്ത്. ആകാശത്തിന്റെ നിറവും കാറ്റിന്റെ ദിശയും പക്ഷികളുടെ പെരുമാറ്റവും നോക്കി മഴയെക്കുറിച്ച് അവർ കണക്കുകൂട്ടിയിരുന്നു. ആ അറിവുകൾ തലമുറകളിലൂടെ പകർന്നു കിട്ടിയതാണ് ഞാറ്റുവേല സംസ്കാരം. ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകളും കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങളും വികസിച്ചിട്ടുണ്ടെങ്കിലും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനുള്ള പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇത്തരം പാരമ്പര്യ അറിവുകളാണ്. തിരുവാതിര ഞാറ്റുവേല നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. കൃഷി വെറുമൊരു തൊഴിൽ മാത്രമല്ല, അത് പ്രകൃതിയുമായുള്ള ഒരു സഹയാത്രയാണ്. മഴയും മണ്ണും മനുഷ്യനും ചേർന്ന് സൃഷ്ടിക്കുന്ന ജീവിതത്തിന്റെ മഹത്തായ ആഘോഷം. മഴത്തുള്ളികൾ ഭൂമിയെ തഴുകുമ്പോൾ പുതുജീവൻ നാം പിടിക്കുന്നു. അതോടൊപ്പം കർഷകന്റെ മനസ്സിലും പ്രതീക്ഷയുടെ വിത്തുകൾ മുളയ്ക്കുന്നു. ആ പ്രതീക്ഷയുടെ കാലമാണ് തിരുവാതിര ഞാറ്റുവേല. പ്രകൃതിയെ ആദരിക്കാം, പാരമ്പര്യ അറിവുകളെ സംരക്ഷിക്കാം. കാർഷിക സംസ്കാരത്തിന്റെ ഈ വിലമതിക്കാനാവാത്ത പൈതൃകം വരും തലമുറകൾക്കും കൈമാറാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസി. ഇതേക്കുറിച്ച് കൃഷിവകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും ചീഫ് ഡെവലപ്മെന്റ് ഓഫീസറുമായ ബിനീഷ് വിആറുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ബിനീഷ് സാർ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഓണാട്ടുകര വികസന ഏജൻസിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ, എന്തുവാണിത്?
2: ഓണാട്ടുകര വികസന ഏജൻസി എന്ന് പറയുന്നത് നമ്മുടെ കൃഷി വകുപ്പിന്റെ കീഴിൽ ഓണാട്ടുകര മേഖലയുടെ കാർഷികപരമായിട്ടുള്ള വികസനത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു ഏജൻസിയാണ്. 1990

0: 1997 ഫോം ചെയ്തതാണ്. ഇതിന്റെ ഘടന എന്ന് പറയുന്നത് കൃഷി വകുപ്പ് മന്ത്രി ചെയർമാനും ഒരു പൊളിറ്റിക്കലി വരുന്ന ഒരാൾ വൈസ് ചെയർമാനും. ഓണാട്ടുകര മേഖല 3 ജില്ല ഉൾപ്പെടുന്ന ഒരു ഇതാണ്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട. 39 പഞ്ചായത്തും 5 മുനിസിപ്പാലിറ്റിയും 6 നിയമസഭാ സാമാജികരുടെ മണ്ഡലവും 3 പാർലമെന്റ് മെമ്പർമാരുടെ മണ്ഡലവും വരുന്നത്. ഇവരിത്രയും ഇതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ്. ഇത് കൂടാതെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കാർഷിക ഉൽപ്പാദന കമ്മീഷണർ, കൃഷി വകുപ്പ് ഡയറക്ടർ, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ, കോർപ്പറേഷൻ MDമാരുണ്ട്, കർഷക പ്രതിനിധികളുണ്ട്, ജില്ലാതല ഉദ്യോഗസ്ഥർ. ഇതടങ്ങുന്ന ഒരു വലിയ വിപുലമായ ബോഡിയാണ് ഇതിനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗവൺ ചെയ്യുന്നത്.
1: ഇതിന്റെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓണാട്ടുകര റീജിയനിൽ നമ്മുടെ കൃഷിയെ വികസിപ്പിക്കുക, മുന്നോട്ട് കൊണ്ടുപോവുക, ഇത് തന്നെയാണോ?
0: ഇപ്പൊ ഈ ഓണാട്ടുകര എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട്, ഓണം ഊട്ടുകര. നമ്മുടെ പണ്ട് രാജാവിന്റെ കാലത്ത് ഈ ഓണത്തിന് വേണ്ടുന്ന എല്ലാം കിട്ടുന്ന ഒരു കര, സ്വന്തമായിട്ട് ആ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഓണാട്ടുകര. അപ്പൊ ആ പ്രദേശത്ത് ധാരാളമായിട്ട് കാർഷിക മേഖലയിൽ കൃഷി വകുപ്പിന് കൃഷിയുണ്ട്, മൃഗസംരക്ഷണമുണ്ട്, ക്ഷീരവികസനമുണ്ട്. അപ്പൊ ഈ പറയുന്ന കർഷകരുടെ എല്ലാം ക്ഷേമത്തിനും അവരുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും സ്പെസിഫിക് കോൺസെൻട്രേഷൻ, അതിനാണ് ഈ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അത് പ്രോത്സാഹിപ്പിക്കുക. കൃഷി വകുപ്പിന്റെ ആലപ്പുഴ ജില്ലാ കൃഷി ഓഫീസറാണ് ഇതിന്റെ സെക്രട്ടറി, ചീഫ് ഡെവലപ്മെന്റ് ഓഫീസർ, പിന്നെ ഓഫീസ് പാറ്റേൺ. ഈ ഒരു പാറ്റേൺ സ്ട്രക്ചറിലാണ് നമ്മൾ വർക്കിംഗ് ചെയ്യുന്നത്.
1: പ്രധാനമായിട്ട് നിങ്ങൾ ഏത് മേഖലയാണ് ശ്രദ്ധിക്കുന്നത്? കൃഷിയിൽ പറയുമ്പം ഓണാട്ടുകര എന്ന് പറയുമ്പോൾ എള്ളു കൃഷിയാണ് എല്ലാവരുടെയും ശ്രദ്ധ, അങ്ങോട്ടാണ് ആദ്യം പോകുന്നത്.
0: ഓണാട്ടുകരയ്ക്ക് എന്ന് പറഞ്ഞ ഒരു വൈവിധ്യമായിട്ടുള്ള ഒരു കൃഷി മേഖലയാണ്. നമുക്ക് 3 പൂ കൃഷിയുണ്ട്, അതായത് വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച, നെൽകൃഷിയെ സംബന്ധിച്ച്. പിന്നെ ഓണാട്ടുകരയുടെ തനതായിട്ടുള്ള ഇടവേളകൾ, അതിനകത്ത് ചേന, ചേമ്പ്, കാച്ചില്, അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ പഴവർഗ്ഗങ്ങളിൽ നമ്മുടെ വാഴപ്പഴങ്ങളും, നമ്മൾ പറയുന്ന പോലെ കദളി വരും, ഞങ്ങളുടെ അവിടെ ആ പ്രദേശത്ത് വരുമ്പോൾ ഞാലിപ്പോവൻ, ഇതിനെയൊക്കെ ഒരു പ്രത്യേകമായിട്ട് വളരാനും ആ മണ്ണിനൊരു ഇതുണ്ട്. ആ കൃഷി നല്ല രീതിയിൽ ഉൽപ്പാദനവും ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുള്ളത്. പിന്നെ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ധാരാളം വാട്ടർ ബോഡീസ് ഉള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ ഈ പോത്തുകുട്ടി, അതൊരുപാട് നല്ലൊരു വരുമാനം കർഷകർക്കുണ്ടായിരുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ധാരാളം പശുക്കളുള്ള ഒരു മേഖലയാണ് ക്ഷീര വകുപ്പായിട്ട്. അപ്പം ആ മേഖലയിലെ കർഷകരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പഠിച്ചിട്ട് അതിനെ പ്രോജക്റ്റുകൾ തയ്യാറാക്കി അത് കോൺസെൻട്രേറ്റഡ് ഏരിയയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ആ ഒരു ഇതിലാണ് ഓണാട്ടുകര വികസന ഏജൻസി. ഇപ്പോൾ ആണെങ്കിൽ അറിയാം, ധാരാളം തരിശു ഭൂമികൾ, ഇത് കൃഷിക്കാർ പല കാരണങ്ങൾ കൊണ്ടാൽ തരിശിടുന്നതാണ്. ആ തരിശിടുന്ന കാരിടത്തെ പ്രദേശത്തെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ അത് കൃഷി തിരിച്ചു കൊണ്ടുവരും, അത് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ട് പ്രോജക്റ്റ് വൈസായിട്ട് നമ്മൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ഓണാട്ടുകരയുടെ ഒരു മെയിൻ സിഗ്നേച്ചർ ക്രോപ്പ് എന്ന് പറയുന്നത് എള്ളാണ്. അത് ഓണാട്ടുകരയുടെ ചില കർഷകരൊക്കെ പറയുന്നത് ഞങ്ങളുടെ അഹങ്കാരം, അതൊരു വലിയ ക്രോപ്പാണ്. അതിന് ആണ് ഇപ്പം ഭാരത സർക്കാരിന്റെ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത്,
1: ഭൗമസൂചിക
0: പദവി. അപ്പം അത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്റ്റേറ്റുമായിട്ടാണ് കമ്പീറ്റ് ചെയ്തത്, ഇൻ കമ്പാരിഷൻ ടു തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഇവരൊക്കെ എള്ള് കൃഷിയിൽ കിലോമീറ്റേഴ്സ് നമ്മൾ കൃഷി ചെയ്യുന്നവിടുത്താണ്. പക്ഷെ അവരെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് ഈ ഓണാട്ടുകരയ്ക്ക് ഈ ഒരു അംഗീകാരം, ഭൗമസൂചിക പദവി. അതാണ് ഇപ്പം നമ്മളുടെ ഒരു ഏരിയ ഓഫ് മെയിൻ കോൺസെൻട്രേഷൻ.
1: ഇങ്ങനെ ഒരു ഭൗമസൂചിക പദവി അല്ലെങ്കിൽ ജിയോ ടാഗിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് കർഷകർക്ക് എത്രയധികം ലാഭപ്രദമാണ്?
0: ഇതിനകത്ത് നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്റർനാഷണലി നമ്മൾ റെക്കഗ്നൈസ്ഡ് ആവുകയാണ്. ഈ GIയിൽ നിന്ന് നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് വാല്യൂ അഡീഷനിലേക്കും, ഈ വാല്യൂ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമുക്ക് തന്നേക്കുന്ന GI ലോഗോ ഉണ്ട്, അത് GI ക്രോപ്പാണ്. ഇതിനൊരു അപ്പം GI എന്ന് പറയുമ്പോൾ ആ GIയുടെ കുറച്ച് മാനദണ്ഡങ്ങൾ അതിനകത്ത് വരുന്നു. അപ്പം നമുക്ക് ഈസിയാണ്, നമുക്ക് ബയേഴ്സും നമുക്ക് ട്രേഡേഴ്സും ഒക്കെ നമ്മുടെ അടുത്തോട്ട് വരുവാണ്. ഇത്
1: ഇറ്റ്സ്
0: ആൻ ഐഡന്റിറ്റി. അഗ്രികൾച്ചർ ക്രോപ്സിൽ ഒരു ക്രോപ്പിന് കിട്ടാവുന്ന അംഗീകാരം.
1: അപ്പൊ ഈ ഒരു ഭൗമസൂചിക പദവി കിട്ടിക്കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വിപുലീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ഒരു ഉൽപാദന ക്ഷമത ഇച്ചിരി കൂടെ കൂട്ടാൻ വേണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഏജൻസി
0: നമുക്ക്
1: ഒന്ന് കൊടുക്കുന്നു.
0: 2022 നമ്മളിത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1: തൽസ്ഥിതി എന്തുവാന്നൊന്ന്.
0: തൽസ്ഥിതിയിൽ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഏരിയ വൈസ് ഒരുപാട് താഴെ പോരുന്നു. കർഷകർ പല പല കാരണങ്ങളാൽ പിന്തിരിയുന്നു. എന്താണ് ഇവരുടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്, അവരുടെ നീഡ്സ് എന്താണ്, അതിനെ മീറ്റ്

0: ചെയ്യാൻ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ പിന്നെ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി മിനിസ്റ്ററുടെ അടുത്ത് നമ്മളൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു. അടിയന്തരമായിട്ട് നമുക്കിത് ചെയ്യേണ്ടതാണെന്ന് അത് ഗവൺമെൻറ് അപ്പം തന്നെ അത് അംഗീകരിച്ചു എന്നുള്ളതാണ്. ആ അംഗീകാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്ന് നമ്മൾ കർഷകർക്ക് അറിയാം, നമ്മൾ ഒരു കാലത്ത് കാർഷിക വരുമാനമായിട്ട് ജീവിക്കുന്ന ഒരു ജനതയായിരുന്നു നമ്മൾ. വീട്ടിൽ തേങ്ങ ഉണ്ടെങ്കിൽ പിള്ളേരുടെ വിദ്യാഭ്യാസവും വീട്ടു ചെലവും, പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ കേരളം മാറിപ്പോയി. അപ്പം നമ്മൾ കർഷകരുടെ അടുത്തോട്ട് പോകുമ്പം നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുത്താലേ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാ, എന്നാൽ മാത്രമേ നമുക്ക് അവർക്ക് അട്രാക്റ്റ് ചെയ്യാവൂ. അങ്ങനെ നമ്മൾ കൊടുത്ത പ്രോജക്റ്റിലായിരുന്നു ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത് ഏരിയ എക്സ്പാൻഷൻ, പുതിയതായിട്ട് ഏരിയ കൊണ്ടുവരിക, അതിന് സപ്പോർട്ട് കൊടുക്കുക. അപ്പം അതിൽ നമ്മൾ കൊടുത്ത പ്രോജക്റ്റ് പ്രകാരം കൃഷിക്കാർക്ക് ആദ്യം ഭൗമസൂചിക കിട്ടിയ വിത്ത് എന്ന് പറഞ്ഞാൽ 5 ഇനത്തിനാണ് കിട്ടിയത്. അത് കാർഷിക സർവകലാശാല നമ്മുടെ പരമ്പരാഗത എള്ളിൽ നിന്ന് വികസിപ്പിച്ചെടുത്തവരാണ്. പരമ്പരാഗത ഇനം എന്ന് പറഞ്ഞാൽ അയാളി എന്ന് പറഞ്ഞൊരു എള്ളായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് മുതൽ കൃഷി ചെയ്ത് വന്നവരും. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത 4 വെറൈറ്റി ഉണ്ടായിരുന്നു, തിലക്, തിലറാണി, തിലധാര, കായംകുളം 1. ഈ വെറൈറ്റിയുടെ വിത്തുകൾ നമ്മൾ സർവകലാശാലയായിട്ട് ചേർന്നിട്ട് അത് നമ്മൾ ശേഖരിച്ചു. ഫസ്റ്റ് ഇയറിൽ നമ്മൾ കുറച്ച് കർഷകരെ, ഈ 39 പഞ്ചായത്തിലെ 5 മുനിസിപ്പാലിറ്റിയിലുള്ള പോസിബിൾ കർഷകർക്ക് വിത്ത് കൊടുത്തിട്ടു അവരെ കൊണ്ട് കൃഷി ചെയ്യിച്ചു. സെക്കൻഡ് ഇവരുടെ നമ്മൾ അവരുടെ പ്രശ്നത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃഷി ചെയ്താൽ ഞങ്ങൾക്ക് ഇത് എടുക്കാൻ ആളില്ല, ട്രേഡേഴ്സ് വാസ് എക്സ്പ്ലോയിറ്റീവ് ആയിരുന്നു, കുറഞ്ഞ വില കൊടുത്ത് കൃഷി ചെലവ് പോലും കിട്ടാൻ സബ്സിഡി ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ ഈ പ്രോജക്റ്റ് വൈസിനകത്ത് അവർക്ക് സീഡ്സ് ഫ്രീ ആയിട്ട് കൊടുത്തു, 10,000 രൂപ പെർ ഹെക്ടർ കൂലിച്ചെലവ് കൊടുത്തു. അപ്പം അവർക്ക് ആ ഒരു പ്രോബ്ലം സർവൈവ് ചെയ്യാൻ
1: മാറി.
0: അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റിംഗ്. ഗവൺമെൻറ് തന്നെ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന പോലെ 300 rupees പെർ കെ ജി, ചിലടത്ത് 200, ഒറ്റപ്പെട്ട സംഭവങ്ങൾ 250, 300 കിട്ടുമായിരിക്കും. പക്ഷെ ജനറലി നമ്മൾ ആ മിനിമം സപ്പോർട്ട് പ്രൈസ് വെച്ച്
1: 300 രൂപ ആയിട്ട് കൊടുത്ത്
0: അവരുടെ ഇന്ന് പ്രൊക്യൂർ ചെയ്ത്. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ തന്നെ ഞങ്ങൾക്ക് ഏതാണ്ട് 2,000 kg കിട്ടി. അത് വെറൈറ്റി വൈസ് ആണ് നമ്മൾ കൊടുത്തത്. അടുത്ത ഒരു സ്റ്റെപ്പ് നമ്മൾ ആലോചിച്ചു, ഇതെന്ത് ചെയ്യണം, കയറി ഇതാ മാത്രം പോരാലോ. അപ്പം അതിൻ്റെ വാല്യൂ അഡീഷനെ പറ്റി പ്രോജക്റ്റ് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിച്ചു, അതിന് അംഗീകാരം തന്നു. ഒണാട്ടുകരയുടെ എള്ളിൻ്റെ പ്രത്യേകത, ഒരുപാട് ഗുണങ്ങൾ. അപ്പം ഇത് നമുക്കറിയാം, പണ്ട് ഞാനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ എള്ള് കൃഷി ഉണ്ടായിരുന്നു. എള്ള് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുത്തശ്ശി എള്ളുണ്ട ഇടിച്ച് ഞങ്ങൾക്ക് തരുന്നേക്കാട്ടിയും കൂടുതൽ പെൺകുട്ടികൾക്കായിരുന്നു കൊടുക്കും. അതിനൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദിസ് ഹാസ് എ വെരി ഇൻഫ്ലുവൻസ് ഇൻ ദി ഈസ്ട്രജൻ പ്രൊഡക്ഷൻ, റെഗുലേറ്റിംഗ് ദി മെൻസ്ട്രൽ സൈക്കിൾ. അപ്പം ആ റിസൾട്ടിൽ ഇങ്ങനെ കിട്ടിയപ്പോഴാണ് ഇത്, ഇതെല്ലാം കൂടെ വെച്ചപ്പോഴാണ് മറ്റുള്ള സ്റ്റേറ്റിനെ കമ്പയർ ചെയ്തപ്പോൾ നമ്മളുടെ ഓരോ പ്രോപ്പർട്ടീസും ഏറ്റവും ഹയർ ലെവൽ. അപ്പം പിന്നെ ജി ഐ വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഏരിയ വൈസ് നമ്മൾ നോട്ട് എനിവെയർ നിയർ ദീ സ്റ്റേറ്റ്സ്. ഇത് അടങ്ങിയിരിക്കുന്ന കലവറ
1: ക്വാളിറ്റി,
0: യെസ്, അത് എക്സലന്റ്. അപ്പൊ അതിനെ നമ്മൾ ടാപ്പ് ചെയ്യാൻ വേണ്ടിയാണ്.
1: അപ്പൊ
0: എണ്ണയിലേക്ക് ഞങ്ങൾ പോയി. അപ്പൊ എണ്ണ ഇറക്കി കഴിഞ്ഞപ്പം നമ്മുടെ എക്സിക്യൂട്ടീവ് മിനിസ്റ്ററുടെ അടുത്ത് തന്നെ പറഞ്ഞൊരു പേര് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്തു, ഞങ്ങൾ തന്നെ ആ പേരെടുത്തു. ഒരു ഇതിനകത്ത് ഒരു എണ്ണത്തിന്റെ പേര് തന്നെ എടുത്തു, തിലധാര. നമ്മുടെ മുഴുവൻ എണ്ണയും വിറ്റുപോയി. അപ്പൊ ഈ എണ്ണ ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അടുത്തൊന്ന് ആലോചിച്ചാണ് നമ്മൾ ഈ എണ്ണ എന്തുകൊണ്ട് നമുക്കതിനെ ഒരു കൺസ്യൂമർ ഫോം ആക്കിക്കൂടാ. അടുത്ത ഇത് നമ്മളൊരു ഗവൺമെന്റ് സെറ്റപ്പിൽ ലോഞ്ച് ചെയ്യുമ്പം നമ്മളെല്ലാ പഴുതും അടച്ചുകൊണ്ടേ നമുക്കിത് ലോഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഓ ഫോർ എ ടെസ്റ്റ്, പിന്നെ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ബിഷപ്പും ഒക്കെ ആയിട്ട് നമ്മളൊരു ഡിസ്കഷൻ നടത്തി ഒരു റേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ടെസ്റ്റിംഗ് 6 മാസം എടുത്ത് അവർ പഠനം നടത്താൻ, റാറ്റ്സിലും ഹ്യൂമൻ എല്ലാം ചെയ്തിട്ട് ദേ ഗേവ് എ റിപ്പോർട്ട്. ഇറ്റ്സ് എൻ എക്സലന്റ് റിപ്പോർട്ട്. ഇറ്റ് ഇസ് എ നോൺ ടോക്സിക് ആൻഡ് ഇറ്റ് ഹാസ് ലോട്ട്സ് ഓഫ് പ്രോപ്പർട്ടീസ്. നമ്മുടെ എച്ച് ഡി എൽ കൂട്ടാൻ, നമ്മുടെ ലിവർ ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യാൻ, കിഡ്നി സപ്പോർട്ട് ചെയ്യാൻ, അൺഹെൽത്തി ഫുഡ്സ് കഴിച്ചിട്ട് ഉണ്ടാവുന്ന ഡെപ്പോസിറ്റിൽ നിന്ന് പല ക്യാൻസറസ് പോലെ ലിവറിനൊക്കെ വരുന്ന അതിനെയൊക്കെ സ്കാമിങ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഈ എണ്ണയ്ക്കുണ്ടെന്ന് ഈ ടെസ്റ്റ് റിപ്പോർട്ടിൽ നമുക്കുണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്ന ഒരു സ്റ്റഡിയാണ് ജൂബിലി മിഷനിലെ സയന്റിസ്റ്റുകൾ നമുക്ക് തന്ന റിപ്പോർട്ട്. ഇറ്റ് ഇസ് നോട്ട് ലോഞ്ച്ഡ്. ഇത് ഒരു പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന നല്ലൊരു പ്രയാസങ്ങളുണ്ട്, കൊച്ചു പെൺകുട്ടികളൊക്കെ ഈ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾസിനൊക്കെ, അതിനൊക്കെ ഒരു പരിഹാരങ്ങൾ. ഈ പറഞ്ഞ പോലെ മിഡിൽ ഏജ്ഡുകാർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ വരുന്ന മുട്ടുവേദന, നടുവേദന, ഇതൊക്കെ ഒരു പരിധി വരെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ, അതാണല്ലോ നമ്മുടെ ഇനിയുള്ള. അപ്പം അതിനൊക്കെ ഇതൊരു വലിയ അനുഗ്രഹമായി മാറി.

0: മാറുമെന്നാണ് നമ്മുടെ ഇരിക്കുന്ന റിപ്പോർട്ട്. ഏതാണ്ട് 8000 കിലോ എള്ള് നമ്മുടെ കർഷകർ തന്ന, 1400 കർഷകർ കൃഷി ചെയ്ത്, കർഷകർക്കൊരു ആവേശമാണ്. കാരണം അവരെ കെയർ ചെയ്യാൻ ഒരു
1: 4 ഇരട്ടി ഓൾറെഡി നമ്മുടെ ഇത് കൂടിക്കഴിഞ്ഞു.
0: ഞങ്ങളുടെ എക്സ്പ്രസിംഗ് 2000-ൽ നിന്ന് ഇപ്പം ഞങ്ങൾ 8000-ലോട്ട് കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ഉൽപ്പാദിപ്പിച്ച മുഴുവൻ എള്ളെണ്ണയും വിപണിയിൽ വിറ്റുപോയെന്നുള്ളതാണ്. നമുക്ക് കടകളില്ല, അറിഞ്ഞു വരുവാണ്,
1: മാർക്കറ്റിംഗ് ഡയറക്റ്റ് ആയിട്ട്
0: ഡയറക്റ്റ് വരുവാണ്. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പം ഈ സ്ഥാപനം നമുക്ക് ഇങ്ങനെ ഒരു ടോക്ക് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു പബ്ലിസിറ്റി പോയി കഴിഞ്ഞാൽ ഐ റിസീവ് കോൾസ് ഈവൻ ഇന്റർനാഷണൽ എയർ വരെ കിട്ടുന്നുണ്ട്. ഉച്ചിട്ടോട്ട് ഞങ്ങൾക്ക് എല്ലാണ്ട് എൻ്റെ വീട്ടിൽ തരുമോ, ഞാൻ കൊറിയർ ചെയ്യാം. അപ്പം നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ കൃഷി വകുപ്പിൻ്റെതായ ചില ഷോപ്സ് ഉണ്ട്, അവിടെ ഇത് അവൈലബിൾ ആണ്, ഇക്കോ ഷോപ്സിന്. കഴിഞ്ഞ ഓണത്തിന് കേരളത്തിലെ 14 ജില്ലകളിലും ഈ പ്രോഡക്റ്റ് പോയി, അറിയാൻ തുടങ്ങി ആൾക്കാർ. ഓണാട്ടുകാരെ എള്ളെണ്ണ വളരെ പ്രസിദ്ധമാണ്.
1: അപ്പൊ ഇതിനു വേണ്ടി കർഷകർക്ക് ട്രെയിനിങ് പരിപാടികൾ നല്ലപോലെ ഉൽപാദനം കൂട്ടാൻ വേണ്ടി അങ്ങനത്തെ ഒക്കെ,
0: അതായിരുന്നു ഞങ്ങളുടെ ഒരു ദൗത്യമായിരുന്നു. നമ്മള് എല്ലാ പഞ്ചായത്തിലും കൃഷി ഓഫീസർമാരുടെ സഹായത്തോടുകൂടി കർഷക ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവർക്ക് ഫീൽഡ് ലെവൽ അവയർനെസ് പ്രോഗ്രാം, ട്രെയിനിങ്സ് ഇതെല്ലാം നമ്മൾ നിരന്തരം നടത്തിയിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ എക്സ്പേർട്ട്, അതായത് നമ്മുടെ കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓണാട്ടുകര റൈസ് റിസർച്ച് സെന്ററിലെ എല്ലാ സയന്റിസ്റ്റും, പേരെടുത്ത് പറയുമല്ലോ, അവരുടെ എല്ലാം ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഇതുണ്ടായിരുന്നു. അവരെല്ലാം കൂടി വന്ന് നമ്മളാ ഒരു ടീം വർക്ക് ആയിരുന്നു, കൃഷിക്കാരുടെ ഒരു ആവേശം കൂടിയത്.
1: ഏരിയ എക്സ്പാൻഷൻ ഇനിയും സ്കോപ്പ് ഉണ്ട്,
0: ഇപ്പം നമ്മൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ മിഷൻ ഓൺ ഓയിൽ സീഡ്സിൽ കേരളം ഔട്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ജി ഐ കിട്ടിയ ഒരു കേരളം ഓയിൽ സീഡ് മിഷനിൽ നിന്ന് പുറത്തുപോയി. പക്ഷേ വി ഫോട്ട് ബാക്ക്. നമ്മൾ പ്രോജക്റ്റുകൾ കൊടുത്തു, അത് വീണ്ടും ആ പദ്ധതി കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അതൊരു വിപുലമായ രീതിയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ ഇനിയും വാല്യൂ അഡീഷൻ സ്കോപ്പ് ഉണ്ട്. അത് നമ്മൾ ട്രയൽ നടത്തിയായിരുന്നു. ഉദാഹരണത്തിന് ഈ എല്ലാം ആട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറയും പിണ്ണാക്ക്. അപ്പോൾ പിണ്ണാക്കെന്ന് കേൾക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും ഇത് പശു അതിനുണ്ട്. പക്ഷേ അത് പശു അല്ല, അതിൻ്റെ വാല്യൂ നമ്മൾ നോക്കി. ഇതിനെ ഒന്ന് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം കേരളത്തിൻ്റെ ദേശീയ ഫ്രൂട്ട് എന്ന് പറയുന്നത് ചക്ക. ചക്കയെന്ന് പറയുന്നത് ഒരു ഔഷധ കലവറാണ്. അതിൻ്റെ പൊടിയും ഈ എള്ളിൽ നിന്ന് കിട്ടുന്ന ഈ പറഞ്ഞ ഓയിൽ കേക്ക് പിണ്ണാക്കും നാടൻ നെയ്യും പഞ്ചസാരയെല്ലാം കൂടി ഇട്ടൊരു ബിസ്ക്കറ്റ് ഇറക്കി. അതിൻ്റെ ടേസ്റ്റ് എക്സലൻറ്റ്. ഓന്നി CFRD എന്ന ലാബ് റിപ്പോർട്ടും കിട്ടും. നമ്മളെ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന മറ്റ് ബിസ്ക്കറ്റിനെക്കാട്ടിയും ഒരുപാട് ഹയർ ന്യൂട്രീഷ്യസ് ആണ്. അപ്പം ഇറ്റ് ഇസ് എ പൈലറ്റ് പ്രോജക്റ്റ്, നമ്മുടെ ഒരു ഐഡിയ ആണ്. ബട്ട് സബ്സിക്വന്റ്ലി അടുത്ത ഒരു സ്റ്റെപ്പ് അതിലോട്ട് നമുക്ക് കിടക്കാവുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. ഓണാട്ട് എല്ലിന്റെ അലുവ കാൻഡി ഇങ്ങനെയൊക്കെ പല
1: പ്രോജക്ട്
0: എല്ലുണ്ട്. ഓൾറെഡി
1: പുറത്തോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്.
0: പിന്നെ ഇപ്പം നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നല്ല എൻക്വയറി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഈ USA-ക്കാരിലെ ആൾക്കാർ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പോർച്ചുഗലിൽ നിന്ന് വന്ന ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ എണ്ണ അതിന് കടൽ കടന്നും പോയിട്ടുണ്ട്. ഇനി അതിൻ്റെയൊക്കെ റിസൾട്ടുകൾ ഉണ്ടാവണം.
1: ഓക്കെ. ഇതൊഴിച്ച് തന്നെ നമ്മുടെ ഓണാട്ടുകര വികസന ഏജൻസി മറ്റ് കൃഷികളെയും പ്രോത്സാഹിപ്പിക്കുന്നു.
0: മറ്റ് പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മളെ കേരളത്തിലറിയാം നമുക്ക് ഈ ചില ഉത്സവങ്ങളുണ്ട്. അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മീറ്റ് ഉപയോഗിക്കുന്ന ഒരു വിഭാഗം നല്ല രീതിയുണ്ട്. അതൊരു നല്ല വരുമാന സ്രോതസ്. ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഓണാട്ടുകരയിലെ പാവപ്പെട്ട വീട്ടമ്മമാർക്ക് സൗജന്യമായിട്ട് പോത്തുകുട്ടികളെ വിതരണം ചെയ്തു. 10,000 രൂപ ആയിരുന്നു സ്കീം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. ആ പോത്തുകുട്ടികളെ കൊടുത്തിട്ട് അതിൽ 100,000 രൂപ വരെ വരുമാനം കിട്ടിയ വീട്ടമ്മമാരെ നമുക്ക് അറിയാം. 6 മാസം 7 മാസം അതിനെ തീറ്റി വളർത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ 100,000 രൂപ വരെ ഈ ഫെസ്റ്റിവൽ സീസണും കിട്ടിയിരുന്നു. അതൊരു നല്ല ഇൻകം ജനറേഷൻ ആയിരുന്നു. പിന്നെ സ്കൂൾ കുട്ടികൾക്ക് കുഞ്ഞു കിടാക്കളെ കൊടുത്തു, അവരതിനെ പരിചരിച്ച് വലുതാക്കി പശു, അങ്ങനെ ആ ഒരു സ്കീമിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഓണാട്ടുകരയുടെ തനതായിട്ടുള്ള ഇടവേളകൾ, നമ്മുടെ കീഴിൽ ഒരുപാട് കർഷക ഗ്രൂപ്പുകളുണ്ട്. ഇവർ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ നല്ലത് നോക്കി നമ്മൾ പ്രൊക്യൂർ ചെയ്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വെക്കുന്ന പദ്ധതികളിലോട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 30-40 ലക്ഷം രൂപയുടെ ഒരു ടേൺ ഓവർ ലാസ്റ്റ് ഇയറിൽ വികസന ഏജൻസിക്ക് നല്ല നടീൽ വസ്തുക്കൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ പിന്നെ നെൽകൃഷി നമ്മൾ പ്രോത്സാഹിപ്പിച്ചു. പറഞ്ഞാൽ തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ കണ്ടെത്തി അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് നെൽകൃഷിയിലേക്ക്, നാളികേര കൃഷിയിലോട്ടും കൂടി അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പദ്ധതിയും കൂടി നമ്മളുടെ വികസന ഏജൻസിക്ക് പുതിയ കമ്മിറ്റി വന്നിട്ട് ആലോചിച്ച് ചെയ്യേണ്ട പ്രവൃത്തികൾ.
1: അപ്പം ബിനീഷ് സർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് ഓണാട്ടുകര വികസന ഏജൻസി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് താങ്കൾ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
0: വളരെ നന്ദി.

കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസി. ഇതേക്കുറിച്ച് കൃഷിവകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും ചീഫ് ഡെവലപ്മെന്റ് ഓഫീസറുമായ ശ്രീ ബിനീഷ് വിയാറുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ബിനീഷ് വിയാറിന്റെ ഫോൺ നമ്പർ പറയാം. 9447062058.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: ജീരകം വായുക്ഷോഭത്തിന് ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു. ഒരു ടീസ്പൂൺ ജീരകമെടുത്ത് വെള്ളം ചേർത്ത് തിളപ്പിച്ച് കഷായമാക്കി ഉപയോഗിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന വയറുവേദന, മലബന്ധം, നടുവേദന എന്നിവയ്ക്ക് ഒരു പ്രാഥമിക ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. ശ്വാസ സംബന്ധമായ രോഗങ്ങളിൽ ജീരകത്തോടൊപ്പം കൽക്കണ്ടവും ചേർത്ത് പൊടിച്ച് പതിവായി ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നത് ചുമ കുറയുന്നതിനും ശ്വാസംമുട്ടൽ പോലുള്ള അവസ്ഥകൾ കുറയുന്നതിനും സഹായിക്കുന്നു. ആർത്തവ സംബന്ധമായ വയറുവേദന, നടുവേദന എന്നിവയ്ക്കും ജീരക കഷായം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ചില പ്രത്യേക അവസരങ്ങളിൽ പാൽ കഴിക്കുമ്പോൾ കഫം വർദ്ധിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അത്തരം ഘട്ടത്തിൽ ജീരകം ചേർത്ത് തിളപ്പിച്ച് പാൽ ഉപയോഗിക്കുമ്പോൾ

കഫക്കെട്ട് പെട്ടെന്ന് കുറയുന്നതായി കാണാൻ സാധിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇന്ന് വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്ന കുരുമുളകിനം ഏതാണ്? ശരി ഉത്തരം: പെപ്പർ തെക്കൻ. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ അഞ്ചുരുളിയിലാണ് പെപ്പർ തെക്കന്റെ ജന്മസ്ഥലം. ഒരു തള്ളത്തിരിയും അതിൽ നിന്നും വിടരുന്ന 100 പിള്ളത്തിരികളും അതിൽ വളരുന്ന കുരുമുളക് മണികളുമാണ് പെപ്പർ തെക്കന്റെ പ്രത്യേകത. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ. വയലും വീടും

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ബ്ലോക്കിലെ നെടുവത്തൂർ പൂയപ്പള്ളി വെളിയം കരിപ്ര ഏഴുകോൺ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി എന്നീ കൃഷിഭവനുകളിൽ ആറിനം വിത്തുകൾ ഉള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് കൊട്ടാരക്കര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9383470353 അല്ലെങ്കിൽ 9383470354 അതുമല്ലെങ്കിൽ 9383470350 അതുമല്ലെങ്കിൽ 9384703358 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. കാർഷിക നിർദ്ദേശം. വള്ളിപ്പയറിന്റെ കരിമ്പൻകേടിനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. പയറിന്റെ തണ്ടുകളിൽ കറുത്ത പൊട്ടുകളുണ്ടായി ക്രമേണ ഇലകൾ മഞ്ഞളിക്കുകയും പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം. ഇത് ഒരു മഴക്കാല രോഗമാണ്. ഇതിനെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിലും തണ്ടുകളിലും തളിക്കുന്നത് ഫലപ്രദമാണ്.

ഫലപ്രദമാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന 3 വർഷ ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പഠന പരിപാടിയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22 ആണ്. അഡ്മിഷൻ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾക്കായി സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. http://www.admissions.kau.in. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്: 8714253165, അല്ലെങ്കിൽ 9446370726. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,000 രൂപ, ആലപ്പുഴ 22,700 രൂപ, ചെങ്ങന്നൂർ 25,000 രൂപ, കോട്ടയം 25,900 രൂപ, പാല 23,900 രൂപ, എറണാകുളം 22,000 രൂപ, കൊച്ചിറെഡി 22,200 രൂപ. കൊപ്ര കിൻഡലിന് കൊല്ലം 13,500 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000 രൂപ, കായംകുളം 20,000 രൂപ, പുളിങ്കുന്ന് 22,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000 രൂപ, ചെങ്ങന്നൂർ 26,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700 രൂപ, തൊടുപുഴ 3,100 രൂപ, കട്ടപ്പന 2,900 രൂപ. കുരുമുളക് അൻഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000 രൂപ, പാല 67,500 രൂപ, കൊച്ചി ഗാർബിൾഡ് 72,300 രൂപ, കൊച്ചി അൻഗാർബിൾഡ് 70,300 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,300 രൂപ. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,500 രൂപ, പുനലൂർ 25,400 രൂപ, കോട്ടയം 22,500 രൂപ, പാല 21,500 രൂപ. കമ്പോള വില നിലവാരം കഴിഞ്ഞു.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ റബ് സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാന്ത് കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിയമം കൊണ്ടുവന്നത്. ഗ്രാമീണ കുടുംബങ്ങൾക്ക്

0: അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125-ആയി ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. എം ജി എൻ ആർ ഇ ജി എ പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം ഇപ്പോൾ 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലളിതമായ ഡിജിറ്റൽ പണമിടപാടുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവ് നൽകിയ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയും 11 വർഷം പൂർത്തിയാക്കി. 2015 ജൂലൈ 1 ആരംഭിച്ച പദ്ധതി മഴവെള്ള സംഭരണത്തിലൂടെയും കാര്യക്ഷമമായ ജലവിനിയോഗത്തിലൂടെയും രാജ്യത്തുടനീളം സുസ്ഥിര ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയിടങ്ങളിലെ ജലകാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ നികുതി ഘടനയിൽ വൻ പരിവർത്തനത്തിന് വഴിയൊരുക്കിയ ചരക്കുസേവന നികുതി പ്രാബല്യത്തിൽ വന്ന 9 വർഷം പൂർത്തിയായി. 2017 ജൂലൈ 1 ആരംഭിച്ച ജി എസ് ടി ഇന്ത്യയുടെ പരിഷ്കരണ യാത്രയിലെ ഒരു ചരിത്ര നേട്ടമായാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക്.
1: കഴിഞ്ഞ 9 വർഷമായി യുക്തിസഹമായ നികുതി നിരക്കുകളിലൂടെയും ഏകീകൃത നടപടിക്രമങ്ങളിലൂടെയും സുതാര്യതയും ഉത്തരവാദിത്വവും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കാൻ ജി എസ് ടിക്ക് കഴിഞ്ഞു. ലളിതവും സംയോജിതവുമായ ഒരു പരോക്ഷ നികുതി സംവിധാനം സൃഷ്ടിക്കാനുള്ള ഇന്ത്യയുടെ പരിശ്രമമാണ് ഇതിലൂടെ പ്രതിഫലിച്ചത്. 17 വ്യത്യസ്ത നികുതികളും 13 സെസ്സുകളും ജി എസ് ടി വഴി ഒരു പൊതുചട്ടക്കൂടിലേക്ക് സംയോജിപ്പിച്ചു. വ്യവസായികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ജി എസ് ടി 2.0 പ്രകാരമുള്ള പരിഷ്കാരങ്ങൾ. 2025 പുത്തൻ തലമുറ ജി എസ് ടി പരിഷ്കാരങ്ങൾ കുറഞ്ഞ നിരക്കുകൾ, ഇളവുകൾ, എളുപ്പമുള്ള നടപടിക്രമങ്ങൾ എന്നിവയിലൂടെ നികുതി ഘടനയെ കൂടുതൽ ലളിതമാക്കി. നിരവധി അവശ്യഗാർഹിക വസ്തുക്കളുടെ ജി എസ് ടി നിരക്ക് കുറച്ചത് നികുതി ഘടന ലളിതമാക്കുന്നതിനൊപ്പം ദൈനംദിന ജീവിതം കൂടുതൽ താങ്ങാനാവുന്നതുമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമവിരുദ്ധ കുടിയേറ്റം, മറ്റ് അസാധാരണ കാരണങ്ങൾ എന്നിവയിൽ നിന്നുമുണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഉന്നതതല സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. സമിതിയുടെ ശുപാർശകൾ എത്രയും വേഗം സമർപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കുമെന്ന് സമിതി കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലേക്ക് തിരിച്ചു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം, സാങ്കേതിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നതതല ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്രധനമന്ത്രി പങ്കെടുക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഫ്രഞ്ച് സഹമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദവോട്ടോടെ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബിജെപി അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. വാഹന അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ചു സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ടു മുൻവർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന വിധിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുന്നു എന്ന തരത്തിൽ

0: സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും സർക്കാർ അത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്തകുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗ്ഗുമായി ബന്ധിപ്പിക്കുന്ന NH 148 AE-ക്കായി 6-വരി തുരങ്കപാത നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ നിർമ്മാണത്തിന് 6,969 കോടി രൂപയിലധികം ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയിലൂടെ 7.54 ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 9.8 ലക്ഷം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു.
1: और दूसरा उत्तर प्रदेश में कानपुर को भोपाल से जोड़ने वाला लाइन, उसमें कानपुर से काबराई के बीच में 4-लेन एक्सेस कंट्रोल्ड हाईवे 7,145 करोड़, और उसके आगे वाले सेक्शन का भी उसमें बहुत सारा इम्प्रूवमेंट है, एक्सेस कंट्रोल करना, उसकी वाइडनिंग इम्प्रूवमेंट, वो सब भी उसमें इंक्लूडेड है.
0: ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ 117.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കാൺപൂർ കബ്രായ് പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിനും മന്ത്രിസഭായോഗ അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കുമിടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്നും 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മിന്നൽ പ്രളയവും വെള്ളപ്പൊക്കവും കനത്ത നാശം വിതച്ച അരുണാചൽ പ്രദേശിൽ കേന്ദ്രമന്ത്രിമാരടങ്ങിയ ഉന്നതതല സംഘം ഇന്ന് വ്യോമ നിരീക്ഷണം നടത്തി. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു തുടങ്ങിയവരടങ്ങിയ സംഘം മേഖലയിൽ 2 ദിവസമായി പര്യടനം നടത്തുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. രാത്രി 9:30 മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് പോരാട്ടം പുലർച്ചെ 1:30, യുഎസ്എ ബോസ്നിയ മത്സരം പുലർച്ചെ 5:30 നടക്കും. ഇന്ത്യയുടെ ഇഷാൻ കിഷൻ T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ മികച്ച ബാറ്റ്സ്മാൻ. ഇന്ത്യയുടെ തന്നെ അഭിഷേക് ശർമ്മയെ മറികടന്നാണ് ഇഷാൻ ICC റാങ്കിംഗിൽ ഒന്നാമതെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത്കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026-ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി. തൊഴിലാളി മണ്ഡലം.
3: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് റേഡിയോ മെക്കാനിക്കായ കൃഷ്ണൻ നായരുമായുള്ള അഭിമുഖം.
4: തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി റേഡിയോ റിപ്പയർ ചെയ്യുന്ന കൃഷ്ണൻ ചേട്ടനാണ്. നമസ്കാരം ചേട്ടാ.
5: നമസ്കാരം
4: ചേട്ടൻ. എത്ര കാലമായി ഈ റേഡിയോ റിപ്പയറിങ് ആ ഒരു മേഖലയിൽ എത്തിപ്പെട്ടിട്ട്?
5: എന്റെ 15-ാമത്തെ വയസ്സ് മുതൽ ഞാൻ റിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ പഠിച്ചു തുടങ്ങി. ചെറിയ ചെറിയ ട്രാൻസിസ്റ്റർ വെച്ച് ഹിയർ ഫോൺ കൊടുത്ത്, പിന്നെ ആന്റിന കൊടുത്ത്, ക്രിസ്റ്റൽ കൊടുത്ത്, ഇങ്ങനെ ബാറ്ററി ഒന്നും ഇല്ലാതെ തന്നെ വിവിധ ഭാരതി കിട്ടും. അന്നത്തെ വിവിധ ഭാരതി
4: 1968
5: വിവിധ പരിധി കിട്ടും. അത് കഴിഞ്ഞിട്ട് ശേഷം 2-3 ട്രാൻസിസ്റ്ററുകൾ വെച്ച് ഒരു ഓഡിയോ സ്റ്റേജ് ഉണ്ടാക്കി ഒരു മുറിക്കകത്ത് കിട്ടുന്ന രീതിയിലുള്ള റേഡിയോ ഉണ്ടാക്കാൻ പഠിച്ചു.
4: റേഡിയോ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിക്കുന്നത് അത് ആരായിരുന്നു ചേട്ടൻ?
5: അത് മിക്കവാറും ഈ ചില സർക്യൂട്ടുകളൊക്കെ കിട്ടും, ഓരോരുത്തർ തരാറുണ്ട്. അപ്പം ട്രാൻസിസ്റ്ററുകളൊക്കെ മേടിച്ച്, അന്ന് സോൾഡറിംഗ് ഒന്നും ഇല്ല ഞങ്ങൾക്ക്, അന്ന് ചെറിയ റാഡ് വെച്ച് ചൂടാക്കി ഈയവും വെച്ച് കുന്തിരിക്കവും പറഞ്ഞ സാധനം വെച്ചാണ് ഞങ്ങൾ ഒട്ടിച്ച് അങ്ങനെ ഒരു 3 ട്രാൻസിസ്റ്റർ, 2 ട്രാൻസിസ്റ്റർ ഒക്കെ ഉണ്ടാക്കി. പിന്നെ ഒരു ആന്റിന എല്ലാം കൊടുത്ത് ഒരു ഫെർട്രോഡും കോയിലെല്ലാം ഉണ്ടാക്കി ഒരു ഗ്യാങ് കണ്ടസർ വെച്ച് തിരുവനന്തപുരം വിവിധ വാരിയും മാറി മാറി
4: കേൾക്കും,
5: കേൾക്കാറുള്ള ഇതുണ്ടാക്കി.

0: ആക്ച്വലി ഈ റേഡിയോ റിപ്പയറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? റേഡിയോ കേട്ടിട്ടാണ്, ആരാണ് ചേട്ടനെ ഇതിലേക്ക് കൊണ്ടുവന്നത്?
1: കാരണം കൊച്ചിലെ നമ്മൾ ഈ ഉത്സവ പറമ്പുകളിലൊക്കെ പോകുമ്പോൾ ആംപ്ലിഫയർ ഇതൊക്കെ നന്നാക്കണം വയ്ക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കും. പിന്നെ വീട്ടിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിലും വയറും വാഴനാരും ഇതെല്ലാം കൊണ്ട് ലൈറ്റുകളും ഇങ്ങനെയൊക്കെ കെട്ടി കുട്ടികളും ഞങ്ങളും ഒക്കെ അങ്ങ് പഠിച്ചു പഠിച്ച് ഇതിൽ ചെറിയൊരു വാസന തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പം വിദ്യാഭ്യാസത്തിൽ സ്വല്പം കുറവ് വന്നു.
0: കാരണം
1: ഇത് 68 കാലഘട്ടങ്ങളിലാണ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഇതൊക്കെ ഉണ്ട്. 68 ഞാൻ റേഡിയോ റിപ്പയർ ചെയ്യാൻ തുടങ്ങി. അന്നത്തെ ട്രാൻസിസ്റ്റർ ആണുള്ളത്, ട്രാൻസിസ്റ്ററും വാലും റേഡിയോ പിന്നെ ഞാൻ പഠിച്ചു. അന്ന് AC വാലും DC വാലും അങ്ങനെ രണ്ട് രീതിയിലുള്ള വാലും റേഡിയോ ഇറങ്ങാൻ തുടങ്ങിയത്.
0: പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ അമ്പലത്തില് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ആംപ്ലിഫയർ ഒക്കെ കണ്ടിട്ടാണ് ഇതിങ്ങനെ ചെയ്യാന്ന് ഇങ്ങനെ ഒരു ആഗ്രഹമൊക്കെ വന്നത്. അപ്പൊ ആദ്യമായിട്ട് ചേട്ടൻ

0: തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പം വിദ്യാഭ്യാസത്തിൽ സ്വല്പം കുറവ് വന്നു.
1: ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ്?
0: ഇത് 68 കാലഘട്ടങ്ങളിലാണ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഇതൊക്കെ ഉണ്ട്. 68 ഞാൻ റേഡിയോ റിപ്പയർ ചെയ്യാൻ തുടങ്ങി. അന്നത്തെ ട്രാൻസിസ്റ്റർ ആണുള്ളത്, ട്രാൻസിസ്റ്റർ വാൽവ് റെഡി. പിന്നെ ഞാൻ പഠിച്ചു അന്ന് AC വാല്വും DC വാല്വും, അങ്ങനെ രണ്ട് രീതിയിലുള്ള വാല്വ് റേഡിയാണ് ഇറങ്ങാൻ തുടങ്ങിയത്.
1: പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ അമ്പലത്തില് ഉത്സവത്തിനൊക്കെ പോകുമ്പോ ആംപ്ലിഫയർ ഒക്കെ കണ്ടിട്ടാണ് ഇതിങ്ങനെ ചെയ്യാന്ന് ഇങ്ങനെ ഒരു ആഗ്രഹമൊക്കെ വന്നത്. അപ്പൊ ആദ്യമായിട്ട് ചേട്ടൻ ചെയ്ത ഒരു റേഡിയോ എങ്ങനെയാണ് ചെയ്തത് എന്ന് അതിനെ കുറിച്ചൊന്ന് പറയാമോ? ആദ്യമായിട്ട്
0: ഒരു പിന്നെ റേഡിയോ അസംബ്ലി ചെയ്യാൻ പഠിച്ചത്. എന്റെ ഒരു ബന്ധു ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു. പുള്ളി ആദ്യമായിട്ട് സാലറി വാങ്ങിച്ചോണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇതിൽ വാസന ഉണ്ടല്ലോ, നീ എനിക്ക് ഒരു റേഡിയോ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ വാലു റേഡിയോ UL സീരിയൽ വെച്ചുള്ള, അത് ACTC എന്ന് പറഞ്ഞു, അതിന്റെ ചേസിലൊക്കെ തൊട്ട ഷോക്ക് അടിക്കും. യു സീരിയലാണ് വാലു. അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ചു, ഡയഗ്രം കിട്ടും, അങ്ങനെ വെച്ച് ഒരു അതൊക്കെ നമുക്ക് തിരുവനന്തപുരം സിറ്റിക്കകത്ത് കടകളുണ്ടായിരുന്നു,
1: അവിടെ നിന്ന് ഈ ഡയഗ്രം കിട്ടി.
0: ഡയഗ്രം കിട്ടും. അപ്പൊ അതിന്റെ ഓരോ വാൽവിന് ഓരോ നമ്പറുണ്ട്, ഓരോ സിമ്പലുണ്ട്, അങ്ങനെ അതൊക്കെ കണ്ട് പഠിച്ചു. പിന്നെ ഓരോ റെസിസ്റ്റൻസിന് വാല്യൂ അറിയാൻ വേണ്ടി ഓരോ കളർ കോഡുണ്ട്, റെഡ് 2, ബ്രൗൺ 1, ബ്ലാക്ക് 0, ഇങ്ങനെയൊക്കെയാണ് കളർ കോഡ് വെച്ചാണ് നമ്മൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ എടുക്കുന്നത്.
1: പക്ഷേ അത് വളരെ രസകരമായ ഒരു കാര്യമാണ്.
0: ചെയ്ത് കഴിഞ്ഞാൽ ഒരു രസകരമായ ഒരു കാര്യമാണ്.
1: ഇപ്പൊ കേൾക്കുമ്പോ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ നോക്കി പഠിച്ച് ഡയഗ്രമൊക്കെ നോക്കി അങ്ങനത്തെ ഒരു റേഡിയോ ആദ്യം സെറ്റ് ചെയ്തല്ലേ.
0: അങ്ങനെ
1: ആ റേഡിയോ അസംബ്ലിമൈൻ എന്തൊക്കെയാണ് അന്ന് വേണ്ടിയിരുന്നതെന്ന്
0: ഓർമ്മയുണ്ട്? ഒരു കേസ് വേണം, ഒരു ചേസ് വേണം, പിന്നെ വാൽ ബേസ് വേണം, വാൽവുകൾ വേണം. അത് ഒരു റേഡിയോയ്ക്ക് 4 വാൽവ് ഉണ്ട്. അതായത് മെയിൻ വാൽവ്, അതായത് വാൾട്ടിനെ DC ആക്കുന്നതിനുള്ള റിക്ടിഫയർ വാൽവ്, അത് കഴിഞ്ഞിട്ട് ആഡിയോ വാൽവ് എന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് IF വാൽവ്, പിന്നെ ഓക്സിലേറ്റർ ഏറിയ വലിച്ചെടുക്കുന്ന ഓക്സിലേറ്റർ വാൽവ്. അങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാണ് വാൽവുകൾ ഫങ്ഷൻ ചെയ്യുന്നത്.
1: ആഹാ, ഇതിപ്പോ നമ്മളൊരു ഫിസിക്സ് ക്ലാസ്സിൽ ഇരുന്ന പോലെ തന്നെ തോന്നുന്നു. ചേട്ടൻ ആക്ച്വലി ഏത് ക്ലാസ് വരെ പഠിച്ചു?
0: ഞാൻ പഠിച്ചത് 8 ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ.
1: അത് ഇപ്പൊ പറയുന്ന കേട്ടോ, നമ്മളൊരു ഫിസിക്സ് ക്ലാസ്സിൽ
0: എന്ന് പറഞ്ഞാല് അങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ, ദൂരദർശനിലെ ഡയറക്ടർ മാധവൻ സാറിന്റെ വീട് വരെ ഞാൻ പോയി റേഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്.
1: അതെ,
0: മാധവൻ സാർ BSS സയന്റിസ്റ്റ് ആയിരുന്നു, പുള്ളി പാർണല്ലോ ഇവിടുത്തെ ഡയറക്ടർ ആയിരുന്നു. പുള്ളിയുടെ വീട്ടിൽ പോയത് ഞാൻ വാൽവ് റേഡിയോ ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്.
1: അതാ 8 ക്ലാസ് വരെ അല്ലേ പഠിച്ചുള്ളൂ, പക്ഷെ എന്നാലും പ്രാക്ടിക്കലി ഇത്രയും നോളജ്, കാരണം ഓസിലേറ്റർ അതുപോലെ DC to AC അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ടെക്നിക്കലി ഒരാൾ പറയുന്ന പോലെ തന്നെ പറയുന്നുണ്ട് വളരെ നന്നായിട്ട്.
0: അപ്പൊ യു സീരിയൽ വാലും പിന്നെ ഈ സീരിയൽ വാലും ഉണ്ട്. ഈ സീരിയൽ വാലിലുള്ള കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ വെച്ച് പിന്നെ AC കൺവേർട്ട് ചെയ്ത് DC ആക്കി, ഇപ്പൊ ട്രാൻസ്ഫോമർ വെച്ച് അതിൽ ഷോക്ക് അടിക്കൂല. ഫിലമെന്റ് കത്താൻ വേറെ ഫിലമെന്റ് സ്വിച്ച് വാൾട്ട്. മറ്റേത് യു സീരിയൽ വാലും എന്ന് പറഞ്ഞാൽ വാലു വഴി കയറി ഇറങ്ങി ഒരു വാലു ഊരി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വാലും ഡെഡ് ആവും. മറ്റങ്ങനെയല്ല, ഈ സീരിയൽ ആകുമ്പോൾ സ്വിച്ച് വാൾട്ടാണ് ഒരു വാലിൽ ഫിലമെന്റ് കൊടുക്കുന്നത്. ആ ഫിലമെന്റ് കൊടുത്ത് ഇങ്ങനെ കത്തും.
1: അപ്പൊ ആദ്യത്തെ ഒരു റേഡിയോ ഉണ്ടാക്കിയ ഒരു അനുഭവം പറഞ്ഞു. പിന്നെ അത്
0: ആ റേഡിയോ ഒരു 10-30 കൊല്ലം വരെ പുള്ളി ഉണ്ട്. ഇപ്പോഴും ചേരുന്നായിരുന്നു പറഞ്ഞ ആള് ബാങ്കില് റിട്ടയർഡായി. ഇപ്പോഴും എന്റെ ഒന്നും ഒരു പ്രായം കൂടിയായിരുന്നു, 76-77 വയസ്സായി. ഇന്നും ആ റേഡിയോ ഉണ്ടായി. ഈ അടുത്ത കാലത്താണ് പുള്ളി, പുള്ളിയുടെ ഓർമ്മ, ആദ്യത്തെ സാലറി കിട്ടിയതാണല്ലോ അതുകൊണ്ട് പുള്ളി വെച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ റേഡിയോ അസംബിൾ ചെയ്യാറുണ്ട്, ഒരുപാട് പേര് എന്നെ കൊണ്ട് അസംബിൾ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ കൊല്ലത്ത് പോയാണ് കലിംഗ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ അവിടെ നിന്നാണ് ബോക്സ് വാങ്ങിച്ചുകൊണ്ട്
1: വെച്ചത്.
0: ഒരു സെറ്റ് വാൽവ് കിട്ടും, വാൽവുകൾ വാങ്ങിച്ച് അതിന് പിന്നെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ, അങ്ങനെ ഒരുപാട് IFT, ഇങ്ങനെ ഐസൊലേറ്റർ വായാല്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
1: പിന്നെ ആദ്യത്തെ റേഡിയോ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അതിനുശേഷം ഈ ഒരു റേഡിയോ റിപ്പയറിംഗ് അല്ലെങ്കിൽ റേഡിയോ അസംബ്ലിംഗ് ഒക്കെ തന്നെ ഒരു ഉപജീവന മാർഗമായിട്ടാണല്ലോ എടുത്തത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിന് ഒന്ന് ഓർത്തെടുത്ത് പറയാമോ? എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ദിവസം അന്നത്തെ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ജോലി കാര്യങ്ങളൊക്കെ?
0: കാലത്ത് അപ്പുറപ്പുറമുള്ള ആളുകളെല്ലാം പറയുമ്പോൾ ഇന്നെ ആളെ കൊണ്ട് കൊടുത്താൽ റേഡിയോ റിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരാറുണ്ട്, അങ്ങനെ നന്നാക്കാറുണ്ട്, നന്നാക്കി കൊടുക്കും. പക്ഷെ അതിന്റെ ഫാൾട്ടുകൾ എന്തെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ അന്നൊന്നും മൾട്ടിമീറ്റർ ഒന്നുമില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അന്ന് നമ്മള് മൾട്ടിമീറ്റർ ഇല്ലാത്തതുകൊണ്ട് വാൽവ് റേഡിയോ ആണെങ്കിൽ ഒരു ടെസ്റ്റർ കിട്ടിയാൽ മതി. ടെസ്റ്റർ വെച്ച് ഞങ്ങളുടെ പിന്നെ ഇപ്പുറത്തോട്ട് വോൾട്ടേജ് ഇല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഇത് വെച്ച് അങ്ങനെ കണ്ടുപിടിക്കാറുണ്ട്. പിന്നെ ട്രാൻസിസ്റ്റർ റേഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററിയും ഒരു സ്പീക്കർ എടുത്ത് വെച്ചിട്ട് കണ്ടിന്യൂറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മൈനസും പ്ലസും ഉണ്ട്. അതായത് അങ്ങോട്ട് ചില ട്രാൻസിസ്റ്ററിലൊക്കെ ചെക്ക് ചെയ്യും, മനസ്സിലായി? കാരണം മൈനസ് ഇങ്ങോട്ട് വരുന്നുണ്ടോ, പ്ലസ് അങ്ങോട്ട് പോകുന്നു, രണ്ട് മൈനസും പ്ലസും കൂടെ വരാണെങ്കിൽ ആ ട്രാൻസിസ്റ്റർ ലീക്കാണ്. അപ്പൊ അതിനെ മാറ്റിട്ട് വേറെ ട്രാൻസിസ്റ്റർ കൊടുത്ത്
1: കണക്ട് ചെയ്ത്.
0: ഈ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ കൊണ്ട് ഉണ്ടാക്കിയ റേഡിയോ സാധനങ്ങൾ മെറ്റീരിയൽസിന്റെ പേരാണ് ട്രാൻസിസ്റ്റർ. അതിൽ ബേസ്, കളക്ടർ, എമിറ്റർ, ഇങ്ങനെ 3 ഇതുണ്ട്. അതാണ് ട്രാൻസിസ്റ്റർ.
1: അതെ, ബേസ്, കളക്ടർ, എമിറ്റർ, ഇതൊക്കെ നമ്മള് എന്താ പറയാ ഫിസിക്സിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്.
0: വാൽവിലാണെങ്കിൽ കാഥോഡ്, ആനോഡ്, ഗ്രിഡ്, GD പ്ലേറ്റ്, ഫിലമെന്റ്, എന്നിട്ട് പിന്നെ ഗ്രൗണ്ട്, അങ്ങനെയാണ് വാൽവില്. 9 പിന്നാണ് വാൽവ്.

0: എണ്ണുന്നത് ക്ലോക്ക് വൈസിലാണ് എണ്ണുന്നത്. ഇത്ര ക്യാപ്പ് കഴിഞ്ഞിട്ട് ക്യാപ്പ് ഇങ്ങനെ
1: എണ്ണി പോകുന്നത്. അപ്പൊ അതില് ആദ്യകാലങ്ങളില് വാൽവ് റേഡിയോ ആയിരുന്നു.
0: എഡിസൺ കണ്ടുപിടിച്ച ആ സമയങ്ങളിലൊക്കെ വാൽവാണ് റേഡിയോ ആണ്. വലിയ വാൽവുകളും വാൽവിന് മൂന്ന് ടൈപ്പ് വാൽവുകളുണ്ട്. മിനിയേച്ചർ വാൽവുണ്ട്, വലിയ ടൈപ്പ് വാൽവ്. അത് കഴിഞ്ഞിട്ട് മിനിയേച്ചർ വാൽവ്, ചെറിയ
1: വാൽവ്. പിന്നെ അപ്പൊ ട്രാൻസിസ്റ്റർ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇവിടെ
0: വാൽവ് വന്നതിന് ശേഷമാണ് ട്രാൻസിസ്റ്റർ വന്നത്.
1: വാൽവ് റേഡിയോ വന്നതിന് ശേഷം ട്രാൻസിസ്റ്റർ റേഡിയോ വരുന്നത്. അപ്പൊ ഇതിനിടയിൽ ചേട്ടന് ഇപ്പൊ ഒരു ദിവസം റിപ്പയറിംഗിന് വീട്ടിലാണോ ആളുകൾ വരിക?
0: വീട്ടിൽ നന്നാക്കാറുണ്ട്.
1: അന്നൊക്കെ ആക്ച്വലി വരുമാനമൊക്കെ എത്രയാണ് കിട്ടുന്നത്?
0: വരുമാനം കിട്ടുന്ന കയ്യിന്ന് ചിലപ്പം ശരിയാക്കാറുണ്ട്. കാരണം ഇതിന്റെ പൈസ നമ്മള് അന്ന് വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കാച്ചിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി
1: പോക്കറ്റ് മണി അല്ലെങ്കിൽ
0: മണികളൊക്കെ പറഞ്ഞ ഈ പശുവും ഒക്കെ ഉള്ള റേഡിയോ നന്നാക്കാൻ സാധനം വാങ്ങിക്കാന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് കാശ് തരത്തില്ല. അപ്പോഴേ പശുവിന് പുണ്ണാക്കി വാങ്ങിക്കാനും എല്ലാനൊക്കെ തരുന്ന പൈസ എന്നൊക്കെ എടുത്തോണ്ട്
1: ചെറിയ
0: സാധനങ്ങൾ വാങ്ങിച്ച് അങ്ങനെയൊക്കെ വെക്കും. പിന്നെ ഈ കശുവണ്ടി ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ, അതെല്ലാം കൊണ്ടൊന്ന് പറക്കി വിറ്റും.
1: കശുവണ്ടിയൊക്കെ കുറച്ച് പറക്കി കളക്ട് ചെയ്ത് കൊണ്ട് അങ്ങാടി കൊണ്ട് വിറ്റ്
0: കാശെടുത്ത് വെച്ച് ഈ സാധനങ്ങൾ വാങ്ങിച്ച.
1: കാരണം
0: നീറ്റ് പടി എന്ന് പറയും, കാലത്തെ എണീറ്റ് കഴിഞ്ഞാൽ ചാണകം വരണം, ഇങ്ങനെ ഒരുപാട് ജോലിയുണ്ട്. അപ്പൊ ഇതിന്റെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് റേഡിയോ എടുത്തോണ്ട് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ എടുത്ത് തൂക്കി എറിഞ്ഞിട്ടുണ്ട് അച്ഛനും ബന്ധുക്കളും എല്ലാം.
1: ഈ പശുവിന്റെ കാര്യങ്ങളും നോക്ക്, അല്ലാതെ ഇതും വെച്ചോണ്ടിരിക്കാതെ
0: അതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് ബേസ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ ശേഷം റേഡിയോ കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം പിന്നെ ടി വി റിപ്പയർ. അതിനുശേഷം കെ എസ് ആർ ടി സി ജോലി കിട്ടി.
1: അങ്ങനെ ജോലിക്ക് പോയി.
0: കാരണം ഒരുപാട് തുറകളിൽ എനിക്ക് ജോലി കിട്ടി. അത് ഇവിടെ ചിങ്കാചേരി സാറിന്റെ ഡ്രൈവർ ആയിരുന്നു കുറേ നാൾ. ഇവിടുത്തെ ജതി ശ്രീകുമാർ സാറിന്റെ അച്ഛൻ ചിങ്കാചേരി സാറിന്റെ ഡ്രൈവർ മൂന്നാല് കൊല്ലം
1: ഓടിയിട്ടുണ്ട്. ഇതിലിപ്പോ പറഞ്ഞല്ലോ റേഡിയോ റിപ്പയർ ചെയ്ത് ഉണ്ടിരുന്ന ആ കാലഘട്ടം. അപ്പൊ അന്ന് എപ്പോഴെങ്കിലും വളരെ ചില ഇപ്പൊ നമ്മള് ഭയങ്കരമായിട്ട് ചില സാധനങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് കാണുമല്ലോ ആളുകൾക്ക്. പ്രത്യേകിച്ച് ഇപ്പോഴും റേഡിയോ എന്നെ അത്രയധികം സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ചേട്ടന് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ റേഡിയോ നന്നായി കഴിഞ്ഞപ്പോ അത്രയും ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്ത ഏതെങ്കിലും സന്ദർഭമോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞ ഏതെങ്കിലും സന്ദർഭം ഓർമ്മയുണ്ട്?
0: ഒരുപാട് പേരുണ്ട്. കാരണം എന്നെ കൊണ്ട് നന്നാക്കി തന്ന റേഡിയോകളൊന്നും ഇതൊന്നും ഫെയിലുവർ ആയിട്ടില്ല. എല്ലാവരും ഞാൻ നന്നാക്കി കൊടുക്കാറുണ്ട്. ഒരാൾ ഒരു റേഡിയോ ടൈറ്റാൻഡ് ജോയിലുള്ള ഒരു പുള്ളിയുടെ മകൻ വന്നിട്ട് സുഖമില്ലാത്ത കുട്ടിയാണ്. ആ കുട്ടിക്ക് എപ്പോഴും അന്നത്തെ കാലത്ത് റേഡിയോ ആണ്, വാൽവ് റേഡിയോ ഉണ്ടായിരുന്നു. ആ പുള്ളിയുടെ ഒരു സമയത്ത് ആ റേഡിയോ ചീത്തയായിപ്പോയി. പുള്ളി എന്നെ കണ്ടുപിടിച്ച് ഞാൻ ചെന്ന് പുള്ളിയുടെ കേശവസ്ഥത്ത് കൂടി പുള്ളിയുടെ റേഡിയോ നന്നായി കൊടുത്തു. അപ്പൊ ആ പുള്ളിയുടെ മകൻ വളരെയധികം സന്തോഷമായി. ആ കുട്ടി ഒരു ഇതായതുകൊണ്ട് ഈ റേഡിയോ മാത്രം കേട്ട്, ടി വി ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണല്ലോ, അന്ന് ഈ റേഡിയോ മാത്രം കുട്ടി വളരെയധികം കേട്ട് സന്തോഷിച്ചിരിക്കുന്ന കാലം. ആ പുള്ളിക്ക് എന്നോട് വലിയ സ്നേഹം തോന്നി. അന്നൊക്കെ തരുന്നത് കൂടി പോയി 50 രൂപയിൽ 10 രൂപയൊക്കെയാണ് തരുന്നത്. അതൊരു വളരെ സന്തോഷമായിട്ട് ഞാൻ കൈ നീട്ടി വാങ്ങിച്ചു.
1: ഇതുപോലെ തന്നെ ഓർത്തിരിക്കുന്ന വേറെ ഏതെങ്കിലും സന്ദർഭം ഉണ്ടോ ഇങ്ങനെ റേഡിയോ റേഡിയോയുടെ? ഇപ്പൊ പറഞ്ഞല്ലോ ആ കുഞ്ഞിന് സുഖമില്ലാത്ത ആ കുട്ടിക്ക് കൂട്ട് റേഡിയോ ആയിരുന്നു. അപ്പൊ അത് നന്നാക്കിയപ്പോ അത്ര സ്നേഹത്തോടെയാണ്. അങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും സന്ദർഭം ഉണ്ടോ?
0: ഒരുപാട് സന്ദർഭങ്ങൾ ഇതേപോലെ ഉണ്ട്. വീട്ടിന്റെ അടുത്ത് ഉള്ള ഒരു റേഡിയോ ഉണ്ട്. പക്ഷെ ഈ പാവങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് ഈ ഡൽഹിയിൽ നിന്നൊക്കെ റേഡിയോയിൽ കൊണ്ടുവരും ഈ പാവപ്പെട്ട ആളുകൾ. അതേ റേഡിയോ ബുക്ക് ചെയ്തുമ്പോ ചിലപ്പോൾ റേഡിയോ ബോക്സിനകത്ത് ചെങ്കല്ലായിരിക്കും വരുന്നത്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ വല്ലറും
1: വിഷമിച്ചിട്ടുണ്ട്.
0: അയ്യോ, പിന്നെ അത് ഡൽഹിയിൽ ബുക്ക് ചെയ്ത് അന്ന് നമ്മളെ ഈ പോസ്റ്റ് ഓഫീസിൽ ഒരു ഫാം ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത റേഡിയോ ഡൽഹിയിൽ നിന്ന് വരും. ഇവിടെ വന്ന് അടിച്ചു നോക്കുമ്പോഴായിരിക്കും അതിനകത്തൊന്നുമില്ല. അയ്യോ, ഒന്നും റെഡിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് റെഡിയോ ഞാൻ തരാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയി 125 രൂപയൊക്കെ കൊടുക്കുമ്പോൾ അന്ന് 100 രൂപ കൊടുക്കുമ്പോൾ ഡൽഹി മേട്ട് റേഡിയോ കിട്ടും. പുള്ളിക്ക് കൊണ്ടുകൊടുക്കും. ആ പുള്ളി അത് സന്തോഷമാവും.
1: അതൊക്കെ എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു പ്രകാശം പരത്തുക എന്നുള്ളത് എന്താ പറയാ, അത് ചിലർക്കേ കഴിയുള്ളൂ. എന്തായാലും ചേട്ടൻ അത് തീർച്ചയായിട്ടും കഴിയുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ ചേട്ടൻ റേഡിയോ കേൾക്കാറുണ്ടോ?
0: ഞാൻ മുമ്പൊക്കെ റേഡിയോ കേൾക്കാറുണ്ട്. കാലത്ത് ഉദയഗിരം ഒക്കെ മുമ്പ് കേൾക്കാറുണ്ട്. ഇപ്പം വലുതായിട്ടൊക്കെ കേൾക്കാറില്ല.
1: ഇതിൽ തന്നെ ഈ റേഡിയോ റിപ്പയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ത് തരം ഫോൾട്ടുകളാണ് കൂടുതൽ?
0: ഇടിവെട്ടി വരുന്ന ഫോൾട്ടുകളുണ്ട് ലൈറ്റിംഗിൽ.
1: അതിൽ റേഡിയോയ്ക്ക്
0: റേഡിയോ കേട് വരാം. അപ്പൊ ഏത് പാകമാണ് പോകുന്നതെന്ന് നമുക്കറിയാം. ചിലപ്പോൾ കുറെ പാർട്സുകൾ അങ്ങ് പേണായി പോകാറുണ്ട്. അപ്പൊ അത് വളരെയധികം വാലുകളൊക്കെ അടിച്ചു പോകാറുണ്ട്. അപ്പൊ ആ വാലുകൾ നമ്മൾ വേറെ അതേ സെയിമുള്ള റേഡിയോയിൽ ഇട്ട് നോക്കിയാണ് ആ വാൽവിന്റെ ഫംഗ്ഷൻ ഏത് വാൽവാണ് ഡെഡ് എന്നുള്ള അറിയാൻ നോക്കുള്ളൂ.
1: പിന്നെ റേഡിയോ റിപ്പയറിംഗിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ടി വി റിപ്പയറിംഗിലേക്ക് കടന്നു വരുന്നത് ഏത് വർഷത്തിലാണ്?
0: 1984 കെൽട്രോൺ ഉണ്ടാക്കിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിലാണ് ഞാൻ ആദ്യമായിട്ട് നന്നാക്കാൻ പഠിക്കുന്നത്.
1: നന്നാക്കാൻ പഠിക്കുന്നതല്ല, ഈ റേഡിയോയിൽ നിന്ന് ടി വിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു മാറ്റം, അങ്ങനെ മാറാനുള്ള ഒരു കാര്യം, ചെയ്യാനുള്ള കാര്യം എന്തായിരുന്നു ആ സമയത്ത്?
0: എന്റെ വീട്ടിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി, എന്റെ അച്ഛന്റെ അമ്മ വന്നിട്ട് അടുത്ത് ഞങ്ങൾക്ക് ഇത്രയും വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിലും ടി വി വാങ്ങിക്കാൻ

0: അച്ഛനും ആരും താമസിച്ചില്ല. അപ്പൊ അടുത്തൊരു വീട്ടില് സിഗരറ്റ് കമ്പനിയിൽ ജോലിയുള്ള ഒരുത്തന്റെ വീട്ടിൽ പോയിരുന്നു, ടിവി
1: കാണുന്നു,
0: എന്റെ അമ്മ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു ദിവസം ചോദിച്ചു, വന്നപ്പോ പറഞ്ഞ അമ്മ അപ്പുറത്തെ വീട്ടിൽ പോയി ടിവി കാണാൻ പോയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ഇത്രയും സാമ്പത്തികമായിട്ട് ഒരു ടിവി വാങ്ങിച്ചു കൊടുക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് 4000 രൂപയ്ക്ക് അന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവി വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവച്ചു.
1: 1984
0: ടിവി മേടിച്ചു വീട്ടിൽ കൊണ്ടുവച്ചു. ആ ടിവി ഉണ്ടല്ലോ, ബ്ലാക്ക് ആൻഡ് ടിവി ചീത്തയായി പോയി ഒരു ദിവസം. അപ്പോഴേ അന്ന് കെൽട്രോണിലെ ഒരു സർവീസിന് അവർ കുറെ ആളുകളുണ്ട്, തമ്പി സാർ ഇങ്ങനെ രണ്ടു മൂന്നുപേരുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, നീ പൊളിയടാന്ന് പറഞ്ഞു. ഞാൻ
1: ടിവി പൊളിച്ചു
0: പൊളിച്ചു നോക്കിയപ്പം പവർ സപ്ലൈയിലെ ഒരു പീസ് ആണ് പോയത്.
1: ഓ ശരി, പവർ സപ്ലൈ തുറന്നു നോക്കില്ല, നമുക്ക് അറിയത്തില്ല.
0: പവർ സപ്ലൈ പീസ് പോയി. അപ്പൊ ആദ്യം നോക്കിയപ്പോ SMS ബോർഡ് പവർ ഇതേപോലെയാണ്, അത് AC ആക്കി DC ആക്കിയിട്ട് ഓരോ സപ്ലൈ ചെയ്യുന്നത് അങ്ങനെ മനസ്സിലാക്കി. പിന്നെ ഒരു സ്വന്തമായിട്ട് വീട്ടിലെ ടിവിയാണ് ആദ്യമായിട്ട് നന്നാക്കാൻ പഠിച്ചത്.
1: അത് ഈ പറഞ്ഞപോലെ ഒരു എന്താ പറയുക, ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ജാൻസയുടെ പുറത്താണല്ലോ ഇത്, തുറന്നു നോക്കാനൊരു ധൈര്യവും വേണം അല്ലെ ആദ്യമായിട്ട് ചെയ്യുമ്പോ. പിന്നെ അത് കഴിഞ്ഞ് കുറെ അധികം ടിവികൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്.
0: പിന്നെ 2085 കഴിഞ്ഞ് അത് കഴിഞ്ഞ് കെൽട്രോണിന്റെ കളർ ടിവി ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ടിവി റിപ്പയറിംഗിലാണ് ഞാൻ കാശുണ്ടാക്കിയത്.
1: ആണോ?
0: ഒരു വീട് വെച്ച് SRTC ചെറിയ ജോലിയുണ്ട്, കാശൊന്നും കിട്ടത്തില്ല ചെറിയ. പിന്നെ അതുകൊണ്ട്
1: ടിവി റിപ്പയറിംഗിൽ പറഞ്ഞല്ലോ, ആ സമയത്തും ടിവി റിപ്പയറിംഗിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പോലത്തെ ടിവി അല്ലല്ലോ ആ കാലഘട്ടത്തിലുള്ളത്.
0: അന്നത്തെ റിപ്പയറിംഗ് എളുപ്പമാണ്, ഇന്നത്തെ ടിവി അല്ല, അന്നത്തെ ട്യൂബാണ്.
1: അപ്പൊ അതിന്റെ റിപ്പയറിംഗിൽ എന്തൊക്കെയാണ്, റിപ്പയറിംഗ് എങ്ങനെയായിരുന്നു ചെയ്യുന്നത്?
0: ആദ്യം ഇതേപോലെയാണ്, ഈ 3 സ്റ്റേജ് ആണുള്ളത്. ആദ്യ സ്റ്റേജ് പവർ സപ്ലൈ ഉണ്ട്, പവർ സപ്ലൈ കഴിഞ്ഞിട്ട് LOT എന്ന് പറഞ്ഞാൽ, ആദ്യം LOT ആണ് ഈ ട്യൂബ് കത്തുന്നതിൽ ബീം കറണ്ട് കൊടുക്കുന്നത്. 30,000 വോൾട്ട് എന്നൊക്കെ പറയുമ്പോൾ വോൾട്ട് കരിഞ്ഞു പോകും. ഹൈ ടെൻഷൻ ആണ് ഈ ട്യൂബിനെ കത്തിക്കുന്നത്.
1: അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ കംപ്ലൈന്റ് അന്ന് കൂടുതൽ
0: പവർ സപ്ലൈ പോകും, LOT പോകും. ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതനുസരിച്ച് LOT ലീക്കായി ഇങ്ങനെ പൊട്ടി ഒലിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ LOT മാറ്റും.
1: ആ കാലഘട്ടത്തിൽ നമ്മൾ ഓർത്തിരിക്കും, ഇടി വെട്ടിയ ടിവി പോകും
0: പറയുന്ന ടിവി പോകും.
1: അത് ആക്ച്വലി കംപ്ലൈന്റ് എങ്ങനെയാണ് അത് വന്നോണ്ടിരുന്നത്?
0: അതും ഇതേപോലെ 4 സ്റ്റേജ് ടിവിക്കും ഉണ്ട്. ഇത് വീഡിയോ ട്രാൻസ്മിറ്റേഷൻ, നമ്മൾ റേഡിയോ വന്നിട്ട് ഓഡിയോ ട്രാൻസ്മിറ്റേഷൻ സിഗ്നൽ പിടിച്ച് ഓഡിയോ, മറ്റത് വീഡിയോ ട്രാൻസ്മിറ്റേഷൻ ആണ്. വീഡിയോ പിടിച്ചെടുത്ത് വീഡിയോ ആണ് നമ്മൾ ടിവി കൂടെ കാണുന്നത്. ഓഡിയോ തരംഗങ്ങളും ശബ്ദ തരംഗങ്ങളും
1: പറഞ്ഞല്ലോ, വീടൊക്കെ വെച്ചത് ഈ ടിവി റിപ്പയറിംഗുമായി ബന്ധപ്പെട്ടാണ് വീട് വെച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം അന്നൊക്കെ എത്രത്തോളം ഈ റിപ്പയറിംഗ് കാര്യങ്ങളൊക്കെ വരുമായിരുന്നു?
0: ഞാൻ അന്നത്തെ കാലത്ത് ദിവസം ഒരു 1000 രൂപ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കയറാറുണ്ട്
1: ടിവി റിപ്പയറിംഗ്
0: ചെയ്ത്. കാരണം ഞാൻ ചെന്ന് തൊട്ട് എല്ലാ ടിവികളും നന്നായി ശരിയാക്കാറുണ്ട്.
1: അപ്പൊ എന്താണെങ്കിലും ആദ്യം റേഡിയോ റിപ്പയറിംഗ് ആയത്, പിന്നെ ടിവി റിപ്പയറിംഗിലേക്ക് വന്നു, പിന്നെ KSRTC ചെറിയ ജോലി ഉണ്ടായിരുന്നു.
0: ഇലക്ട്രീഷ്യൻ ആയിരുന്നു. KSRTC എല്ലാ ഉദ്യോഗസ്ഥരും വീട്ടിലും ടിവി വന്നാക്കാൻ പോകും. എല്ലാവരും എന്നെ വലിയ ഇഷ്ടമാണ്. അവിടെ തന്നെ KSRTC തന്നെ ഞാൻ അവിടുത്തെ ആംബ്ലിഫയർ നന്നാക്കും, പിന്നെ മൈക്ക് നന്നാക്കും, പിന്നെ സ്പീക്കർ ഇങ്ങനെയൊക്കെ ഉള്ള റീകോൺ ചെയ്യും ഒക്കെ ഇങ്ങനെയൊക്കെ. ഇന്ന് ബേസിലായിരുന്നു. പിന്നെ എല്ലാവർക്കും എന്നെ അറിയാം, ഇലക്ട്രീഷ്യൻ ആണ്. പിന്നെ എക്സ്ചേഞ്ച് ഉണ്ട്, അന്ന് മെക്കാനിക്കൽ രീതിയിലുള്ളതാണ് ടെലിഫോൺ എക്സ്ചേഞ്ച്, ഇന്നത്തെ പോലത്തെ
1: അല്ല.
0: അപ്പൊ അത് ചീത്തമ്മൻ എന്നെ വിളിക്കാറുണ്ട്.
1: പിന്നെ പല കാര്യങ്ങളും നമ്മൾ എനിക്ക് തോന്നുന്നു പല ക്ലാസ്സുകളിലായിട്ട് പഠിക്കുന്ന കാര്യമാണ് ചേട്ടന് പറഞ്ഞത്. അപ്പൊ എപ്പോഴെങ്കിലും ഇത് ടെക്നിക്കലി പഠിക്കണമെന്ന് ചേട്ടന് തോന്നിയിട്ടുണ്ടോ? കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്
0: പഠിക്കണമെന്ന് തോന്നിയിട്ടില്ല. ഇതെനിക്ക് അറിയാമെന്നതുകൊണ്ട് ഞാൻ ഒന്നും പഠിക്കും. പിന്നെ ഏതൊരു കാര്യം കണ്ടാലും അത് ഇന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നു, മാനുഫാക്ചർ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം
1: നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇപ്പൊ ടിവി ആണെങ്കിലും റേഡിയോ ആണെങ്കിലും ഇതിന്റെയൊക്കെ ടെക്നോളജി ഉൾപ്പെടെ എല്ലാം മാറി മാറി വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ശ്രദ്ധിക്കാറുണ്ടോ?
0: ഇപ്പൊ അത് ഞാൻ ഇതുവരെ നോക്കിയിട്ട്, എല്ലാരും പറയുന്നു ഇത് എനിക്ക് വളരെ എളുപ്പമാണ്
1: ഒന്ന് നോക്കൂന്ന് അല്ലേ.
0: ഞാൻ ഇപ്പം വയസ്സൊക്കെ ആയതുകൊണ്ട്
1: എത്ര പ്രായമായി?
0: ഇപ്പൊ 73 വയസ്സ്.
1: അപ്പൊ ഇനി വിചാരിക്കുന്നത് ഇപ്പൊ പുതിയ ടെക്നോളജി ഒക്കെ വരുന്നുണ്ട്, പക്ഷേ ഈ ഒരു 8-ാം ക്ലാസ് വരെ പഠിച്ച ഒരാൾ പ്രാക്ടിക്കൽ നോളജ് വഴി ഇത്രയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും സാധിക്കുമെന്നാണ് തോന്നുന്നത് അല്ലെ?
0: സാധിക്കുമെന്ന് തന്നെ എല്ലാരും പറയുന്നു.
1: അപ്പൊ ആ സ്പിരിറ്റിൽ ഇനിയും തീർച്ചയായിട്ടും മുന്നോട്ട് പോയിട്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു. നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ വന്ന് ഒരുപാട് കാര്യം ഷെയർ ചെയ്തു, അതിനെല്ലാം പ്രത്യേകം നന്ദി. പിന്നെ റേഡിയോകളുടെ കാര്യം പറഞ്ഞപ്പോ ആ കാലഘട്ടത്തിലെ റേഡിയോകളുടെ ടൈപ്പുകളെ കുറിച്ചും കൂടെ ഒന്ന് പറയാമോ?
0: ഫിലിപ്സ് റേഡിയോ, പിന്നെ മർഫി, മർഫിയിൽ ഒരു കുട്ടി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന അതാണ് മർഫി. പിന്നെ ബുഷ്, പിന്നെ ഗ്രിൻഡിക്കിന്റെ റേഡിയോകളും, ഗളിയിൽ നിന്ന് വരുന്ന ഗ്രിൻഡിക്കിന്റെ റേഡിയോകളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൈനിയറിന്റെ റേഡിയോ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഗവാലു റേഡിയോ
1: ധാരാളം
0: റേഡിയോ ട്രാൻസിസ്റ്ററും ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഡൽഹിയിൽ നിന്ന് ശരിക്കും റേഡിയോകൾ ഇവിടെ വരാറുണ്ട്.
1: അപ്പൊ എന്താണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ടെക്നിക്കലിയും കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിനൊപ്പം തന്നെ ആ കാലഘട്ടത്തിലൊക്കെ റേഡിയോ എങ്ങനെയായിരുന്നു, റിപ്പയറിംഗ് എങ്ങനെയായിരുന്നു, അതിലൂടെ റിപ്പയറിംഗിലൂടെ ഉപജീവനം മാർഗം കണ്ടെത്തി വീടൊക്കെ വെച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്തായാലും ഇനിയും ആരോഗ്യത്തോടെയും

0: മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇനിയും ഈ കാര്യങ്ങൾ പറഞ്ഞല്ലോ, പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ അത് മനസ്സിലാക്കാൻ ചേട്ടന് സാധിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.
1: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് റേഡിയോ മെക്കാനിക്കായ കൃഷ്ണൻ നായരുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. നിർവഹണ സഹായം സുനിത ആനന്ദ്.
2: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സിന്ധുവും പാടിയ ഗാനം. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

ഒരു ഗാനം കൂടി കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജുബാലിന്റെ സംഗീതത്തിൽ ഗണേഷ് സുന്ദരവും സൌമ്യ രാമകൃഷ്ണനും പാടിയത് ചിത്രം തൊണ്ടിമുതലും ദൃക്സാക്ഷിയും.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി.
1: മഴയായി പൊഴിയാം, മഴയുടെ പെരുമയെക്കുറിച്ച് ചിത്രീകരണം. രചന പി എൽ വിജയകുമാർ.

0: ഒരു മഴക്കാലം കൂടി പെയ്തിറങ്ങുകയാണ്. മെല്ലെ മെല്ലെയായി തുടങ്ങി ഒടുവിൽ ഉച്ചസ്ഥായിയിലെത്തി വീണ്ടും മന്ദഗതിയിലാവുന്ന ഹിന്ദുസ്ഥാനി സംഗീതം പോലെ അത് ഒഴുകിപ്പരക്കുന്നു. മലയാളികൾക്ക് മലയാളത്തിൽ അലിഞ്ഞു ചേരാനും പ്രകൃതിയെ ഉർവരമാക്കാനും മനസ്സുകളെ തളർപ്പിക്കാനും മഴ അനുഗ്രഹമാകുന്നു. ഗാംഭീര്യവും സൗകുമാര്യവും നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയിലെ ഈ അത്ഭുതം ചുട്ടുപൊള്ളുന്ന ജീവിതത്തിലേക്ക് വർഷിക്കുന്ന കരുണാർദ്ര ഭാവമാണ്. കാട്ടുതീക്കെടുത്താൻ തൂവലിൽ വെള്ളം കൊണ്ടുവന്ന് കുടയുന്ന കുരുവിയെപ്പോലെയും കൊടും ചൂടിന്റെ ദംശനമേറ്റ് തളർന്നു തേങ്ങുന്ന മെയ്യിലേക്ക് കുളിരുവാരിക്കോരി ചൊരിയുന്ന മഹാമനസ്കയെപ്പോലെയും മഴ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു.
1: കേവലം ഒരു കാലാവസ്ഥാ മാറ്റത്തിനപ്പുറം മനുഷ്യന്റെയും പ്രകൃതിയുടെയും നിലനിൽപ്പിന്റെ താളമാണ് മഴക്കാലം. കാർഷിക സമൃദ്ധിയുടെയും പുഴകളുടെ പുനർജനിയുടെയും മനസ്സിന് കുളിർമ നൽകുന്ന ഓർമ്മകളുടെയും വസന്തം തീർക്കുന്ന ഈ ഒരു കാലം ആകാശത്തിന്റെ കൈകളിൽ നിന്ന് മണ്ണിലേക്ക് ഒഴുകിയിറങ്ങുന്ന കാരുണ്യമായാണ് നമുക്ക് മുന്നിലെത്തുന്നത്. പെയ്തു തോരുമ്പോഴും മണ്ണിൽ ബാക്കിയാകുന്ന ആ വശ്യതയാർന്ന മണം പ്രകൃതി നമുക്ക് തരുന്ന വാഗ്ദാനമാണ്. ഇവിടെ ജീവൻ ഒരിക്കലും അവസാനിക്കില്ല എന്ന

വസന്തത്തിന്റെ പച്ചപ്പും പൊതുജീവനുകളുടെ പ്രതീക്ഷയും ഈ മണ്ണിലേക്കായി തിരികെ ചൊരിയുന്ന മഴ വിരഹത്തിന്റെ നോവുകളെ കഴുകി മാറ്റി പുതിയൊരു നാളെയിലേക്കാണ് നമ്മൾ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത്. മഴ കാണാത്ത, അതിൻ്റെ കുളിർമ അനുഭവിക്കാത്ത ആരും തന്നെ ഈ ഭൂമിയിലുണ്ടാകില്ല. അത്രമേലാണ് അത് ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നത്. പ്രകൃതിയിലെ സർവചരാചരങ്ങൾക്കും ഉന്മേഷപ്രദവും അനുഭൂതിദായകവുമായ ഈ വരദാനം ഭൂമിയെ കുളിർപ്പിക്കാനും ജീവജാലങ്ങൾക്ക് പ്രാണന്റെ അമൃതവർഷം ചൊരിയാനും അവസരമൊരുക്കുന്നു. പ്രണയമായും വിരഹമായും നിരാശയുമായൊക്കെ പെയ്തൊഴിയുന്ന ഈ അനുഗ്രഹവർഷം എഴുത്തുകാർക്ക് ഭാവനയുടെ നിറച്ചാർത്തായും കർഷകർക്ക് പ്രതീക്ഷയായും സാധാരണക്കാർക്ക് സുഖപ്രദമായ വികാരവുമായാണ് അനുഭവവേദ്യമാകുന്നത്. അങ്ങനെ എല്ലാറ്റിൻ്റെയും കടലിരമ്പവുമായെത്തുന്ന പ്രകൃതിയുടെ ഈ വിസ്മയം മനുഷ്യർക്ക് അറിവായും ആനന്ദമായും ആവേശവുമായി നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു.

സൂര്യതാപമേറ്റ് ജലാശയങ്ങളിൽ നിന്ന് വെള്ളം ആവിയായി അന്തരീക്ഷത്തിലെത്തുകയും അത് പിന്നീട് ഘനീഭവിച്ച് ജലാംശമായി അവിടെ നിലകൊള്ളുകയും ചെയ്യുന്നു. കാലക്രമേണ ഇത് ജലത്തുള്ളികളായി മാറുകയും പൊടുന്നനെ ഭൂമിയിലേക്ക് പതിക്കുകയുമാണ് ചെയ്യുന്നത്. ഭൂഗോളത്തിൽ ജീവിക്കുന്ന മനുഷ്യനും സൂക്ഷ്മജീവികളും ഉൾപ്പെടെയുള്ള സർവജീവജാലങ്ങളുടെയും വംശത്തെ നിലനിർത്തി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ കാത്തുസൂക്ഷിക്കുന്നത് മഴയെന്ന പ്രതിഭാസമാണ്. ഒരർത്ഥത്തിൽ പ്രകൃതി എന്നാൽ മഴ തന്നെയാണ്. മഴയുടെ നൃത്തച്ചുവടുകൾക്ക് ഈണവും വെളിച്ചവും പകരാനായി ഇടിയും മിന്നലും കൂട്ടിനായി എത്തുകയും

ഋതുക്കൾ ഭൂമിയോടുള്ള പ്രകൃതിയുടെ പ്രണയ ഭാഷണമാണെന്നിരിക്കെ അതിലെ ഏറ്റവും പ്രിയങ്കരമായ വാക്കായി മഴ മാറുകയാണ്. മഴയോട് കിഞ്ഞാരം പറയാൻ കൊതിക്കാത്ത ആരും തന്നെ നമുക്കിടയിലുണ്ടാകില്ല. കാൽപ്പനികനായ ഒരു രഹസ്യക്കാരനെ പോലെയാണ് മഴ. ആരുമറിയില്ല എന്ന പോലെ എല്ലാവരുടെയും മുന്നിലൂടെ വരികയും കൊടുക്കേണ്ടവർക്ക് മാത്രം ആരും കാണാതെ മൊത്തം കൊടുക്കുകയും ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു.

ഓർമ്മകളെ തൊട്ടുണർത്തിക്കൊണ്ടാണ് മഴ എപ്പോഴും കടന്നു പോകുന്നത്. തെളിഞ്ഞു നിൽക്കുന്ന നാട്ടുവഴികളിലേക്ക് അവ നമ്മെ മെല്ലെ നടത്തുന്നു. മഴ ഓർമ്മകൾ പതുക്കെയായി പെയ്തു തുടങ്ങുന്നത് സ്കൂളിലേക്കുള്ള ആദ്യ യാത്രയുടെ ആരംഭം തൊട്ടാണ്. ചേമ്പിലയിൽ വെള്ളം തെറിപ്പിച്ചും തോട്ടിൽ ഇല പൊടിച്ചിട്ട് ആര് ജയിക്കുമെന്ന് മത്സരിച്ചും കൊണ്ടുള്ള എല്ലാവരും ചേർന്നുള്ള സ്കൂൾ യാത്രകൾ.

ബാല്യകാലമാണ് മഴയെ അറിയാൻ ഏറ്റവും അനുയോജ്യമായത്. മഴയെ കൊണ്ടും കൊള്ളിച്ചും മഴയറിയാതെ കുറുമ്പ് കാട്ടിയും ചിലപ്പോഴൊക്കെ മഴയിലൊലിച്ചിറങ്ങിയും കണ്ണീരായും എത്തുന്ന ഓരോ മഴക്കാലവും മാധുര്യം നിറഞ്ഞ കുട്ടിക്കാലത്തേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്.

0: മഴക്കാലമെന്ന് കേൾക്കുമ്പോൾ തന്നെ രണ്ട് വ്യത്യസ്തമായ ചിത്രങ്ങളാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ആദ്യത്തേത് സന്തോഷത്തിൻ്റെയും ഹർഷാരവത്തിൻ്റെതുമാകുമ്പോൾ രണ്ടാമത്തേത് ഭയത്തിൻ്റെയും ആകുലതയുടേതുമാണ്. ആദ്യമായി നമുക്കരികിലേക്കെത്തുന്ന മഴ ഇഷ്ടമുള്ള അതിഥിയെപ്പോലെ ഏതാനും ദിവസങ്ങൾ തുടരുമ്പോൾ അസ്വീകാര്യനായിത്തീരുന്നു. എങ്കിലും മലയാളികൾക്ക് ഒരിക്കൽ പോലും മഴയെ അനിഷ്ടത്തോടെ സമീപിക്കാനുമാകില്ല.
1: മഴയ്ക്ക് ഒട്ടേറെ മുഖങ്ങളുണ്ട്. ചിരിച്ചു തിമിർത്ത് ഓടിവരുന്ന കുഞ്ഞുമഴയാണ് കുളിമഴ. ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞും മങ്ങിയും പെയ്യുന്ന പിണങ്ങിമഴയാണ് മറ്റൊന്ന്. കുനുകുനയും ചിനുചിനയും പെയ്യുന്നതാണ് ചിണുങ്ങിമഴ. ഇനിയൊന്ന് തുലാവർഷമാണ്. ഉച്ച കഴിഞ്ഞ് ഇടിയും മിന്നലും കൂട്ടായി വരുന്ന തുലാമഴയാണ് ഇവയിൽ ഏറ്റവും അഴകുള്ളത്. പേടിപ്പെടുത്തുന്ന സൗന്ദര്യമാണ് ഈ മഴയുടെ പ്രത്യേകത. ദ്രുത താണ്ഡവ താളത്തിൽ പ്രത്യക്ഷപ്പെടുന്ന തുലാമഴയുടെ ഈ താണ്ഡവമാകട്ടെ സംഹാരത്തിൻ്റെതല്ല, സൃഷ്ടിയുടെയും രക്ഷയുടേതുമാണ്. അതിലെ ഓരോ പദചലനവും ഭൂമിക്ക് പകർന്നു നൽകുന്നത് ജീവചൈതന്യവും.
0: ഇനി ഒന്ന് കാലവർഷം അഥവാ ഇടവപാതിയാണ്. ഈ മഴയുടെ മട്ടും രീതിയും മറ്റൊന്നാണ്. ഘനീഭൂതമായ വിഷാദവും അന്ധകാരവും ഏകസ്വര ഭാവവുമാണ് ഇടവപാതിയുടെ സവിശേഷതകൾ. തുലാമഴയുടെ ചടുലതയല്ല, ഗംഭീരമായൊരു ഉദാസീനതയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നിർത്താതെ ഇരമ്പി നിന്ന് പെയ്യുന്ന ഈ മഴയുടെ കാരുണ്യമാണ് മലയാളത്തിൻ്റെ മണ്ണിൽ പൊന്നു വിളയിക്കുന്നതെന്ന കാര്യം സ്മരണീയമാണ്.
1: നമ്മൾ തുലാവർഷമെന്നും കാലവർഷമെന്നും വിളിക്കുന്ന മഴക്കാലങ്ങളെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് മൺസൂൺ എന്നാണ്. ആദ്യത്തേത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണെങ്കിൽ രണ്ടാമത്തേത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തുലാവർഷത്തെ മൺസൂണിൻ്റെ മടങ്ങിപ്പോക്ക് എന്നാണ് വിളിച്ചു വരുന്നത്. ശാസ്ത്രജ്ഞർക്ക് മൺസൂൺ എന്നാൽ കാലാകാലം വരുന്ന ഒരു കാറ്റാണ്. പണ്ടുകാലത്ത് അറബികൾക്ക് പായ്ക്കപ്പലിൽ ഇന്ത്യയിലേക്ക് വരാനായി ഈ കാറ്റാണ് സഹായകമായി വന്നത്. അവർക്ക് തിരിച്ചു പോകുന്നതിന് തുലാവർഷക്കാറ്റും സഹായകമായി.
0: മഴ പെയ്യുമ്പോൾ പ്രകൃതി മാത്രമല്ല നനയുന്നത്, മനുഷ്യന്റെ മനസ്സും ചിന്തകളും കൂടിയാണ്. മലയാള സാഹിത്യത്തിലേക്ക് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് മഴയ്ക്കുള്ളതെന്ന് കാണാം. എഴുത്തുകാർക്ക് മഴ വെറുമൊരു കാലാവസ്ഥയല്ല, മറിച്ച് കഥാപാത്രമായും പ്രണയമായും വിരഹമായും ദാർശനിക ചിന്തയുമായുമൊക്കെ വായനക്കാരിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു മാധ്യമമാണ്.

0: കവിത തുളുമ്പുന്ന ഓർമ്മപ്പടലുകളുടെ അനുഗ്രഹീതമായ ഒരു പെയ്ത്തുകാലം കൂടിയാണ് ഓരോ മഴക്കാലവും. മലയാള പ്രകൃതിയുടെ മാത്രമല്ല ഭാഷയുടെയും സൗഭാഗ്യമാണ് മഴ. മലയാള സാഹിത്യത്തിലൂടെയുള്ള മഴക്കാഴ്ചകൾ ഓരോ വായനക്കാരനെയും മനോഹരമായ അനുഭൂതി മണ്ഡലത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഴ ഓർമ്മയാണ് പ്രിയപ്പെട്ട കവയത്രി സുഗതകുമാരിയുടേത്. അവർ ഇങ്ങനെ പറയുന്നു:
1: മഴ എനിക്ക് കൂട്ടുകാരിയാണ്. നിർത്താതെ വർത്തമാനം പറയുന്ന കുസൃതി പെൺകിടാവാണ്. സൗമ്യയും ദയാമയിയുമാണ്. സൗഭാഗ്യരാത്രികളിൽ നിലാവിനേക്കാൾ പ്രിയം വാരിക്കോരിത്തരുന്നവൾ. ഉറക്കമില്ലാത്ത ദുഃഖരാത്രികളിൽ പലപ്പോഴും ആശ്വാസവാക്കുമായി ജനാലയ്ക്കരികിലെത്തുന്നവൾ. രാത്രിയിൽ മുറ്റത്ത് വന്നിരുന്ന് അഴിച്ചിട്ട മുടിയുമായി തേങ്ങിക്കരയുന്ന രാത്രിമഴയാണ് എനിക്കേറെ പരിചിത. അവൾക്ക് ചിരി കുറച്ചേയുള്ളൂ. അവളുടെ കണ്ണുനീരോ കടലിനോളമാണ്.

0: മഴയോടൊട്ടി നിൽക്കുന്ന മധുരതരമായ ഓർമ്മകളിലേക്കാണ് മറ്റൊരു പ്രിയപ്പെട്ട എഴുത്തുകാരി ഒ വി ഉഷ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഓരോ മഴയും അവർ ആസ്വദിക്കുന്നു. ഇന്നലെ പെയ്ത മഴ പോലും പ്രകൃതിയുടെ അത്ഭുതം സമ്മാനിക്കുന്ന വിസ്മയമാണ്. മഴക്കാലത്തെ ഓർമ്മകളെ അവർ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു.
1: മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ് മഴക്കാലത്തെ എന്റെ ഓർമ്മകൾ. നെൽവയലുകളും പാടങ്ങളും തോടുകളും നിറഞ്ഞ എന്റെ ജന്മനാടായ പാലക്കാടിന് മോടി വർദ്ധിപ്പിക്കാനായാണ് മഴയെത്തിയിരുന്നത്. ഓടിന്റെ ചെരുവിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന മഴത്തുള്ളികൾ നോക്കി എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇരിക്കുമായിരുന്നു. മഴ ശാന്തമായി പെയ്യുമ്പോൾ ഒഴുകിയെത്തുന്ന മഴവെള്ളവും ശേഷം വീഴുന്ന മഴത്തുള്ളികളും കുതിർന്ന മണ്ണും കെട്ടിക്കിടക്കുന്ന മഴവെള്ളവുമെല്ലാം നല്ല ഓർമ്മകളായി ഇന്നും എന്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നു.

0: എഴുത്തുകാരിയായ റോസ്മേരിയുടെ മഴയോർമ്മകൾ.
1: മാറി മാറി വരുന്ന നമ്മുടെ ഋതുഭേദങ്ങളിൽ വർഷകാലത്താണ് ഞാൻ ഏറ്റവും ആഹ്ലാദിക്കുന്നത്. മഴയെക്കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. എന്തെല്ലാം ഭിന്നഭാവങ്ങളാണ് മഴയ്ക്ക്, എത്ര വ്യത്യസ്തമായ ഈണങ്ങൾ, താളങ്ങൾ. 1000 സൂചിയിലകൾ അടർന്നു പതിക്കും പോലെയുള്ള ചാറ്റൽ മഴ, വരണ്ട ഭൂമിയെ പുതിയൊരു ഉന്മേഷത്തിലേക്ക് തട്ടിയുണർത്തുന്ന വേനൽ മഴ, മങ്ങിയും തെളിഞ്ഞും കളിമ്പം കാട്ടുന്ന ചിങ്ങപ്പൊന്മഴ, പിന്നെ മരച്ചിലകളെ ആട്ടിയൊലിച്ച് മലഞ്ചെരിവിലെങ്ങും താണ്ഡവമാടുന്ന കർക്കിടക പെരുമഴ. ഇതിലേതിനോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ച വേനലിലെ പുതുമഴയോട് എന്ന് നിസ്സംശയം ഞാൻ പറയും. ചെറു കൈത്തോടുകളും പാറക്കെട്ടുകളും ഇടതൂർന്ന് നിൽക്കുന്ന മാമരങ്ങളും നിറഞ്ഞ ഒരു ഗ്രാമത്തിലെ മലഞ്ചെരുവിലാണ് ഞാൻ പിറന്നു വീണത്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മഴ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു പശ്ചാത്തല ഗീതം പോലെ ഗ്രീഷ്മത്തിലെ ക്രൗര്യ സൂര്യന്റെ ദയാരഹിതമായ വർദ്ധിക്കാറ്റേറ്റു വരണ്ടുപോയ മലഞ്ചെരുവ്, അടർന്നു വീഴുന്ന ശുഷ്ക പത്രങ്ങൾ, കരിഞ്ഞ പുല്ലാമ്പുകൾ, വിണ്ടുകീറിയ പാടങ്ങൾ, പൊടുന്നനവേ ഒരു നാൾ വമ്പിച്ച ആരവത്തോടെ മഴ കടന്നു വരുന്നു. ആ മഴത്തുള്ളികൾ ദാഹാർത്ഥമായ മണ്ണിൽ പതിക്കുന്നു. തുടർന്ന് പുതുമഴയുടെ മദഗന്ധം എന്നു ഉയരുകയാണ്. തുടർന്ന് മഴക്കാലം പെയ്ത്തുവെള്ളം തട്ടിത്തെറിപ്പിച്ചും പാതി നനഞ്ഞും സംഘമായി സ്കൂളിലേക്കുള്ള യാത്രകൾ. അതേപോലെ ഓട്ടിൻപുറത്ത് കനത്ത മഴത്തുള്ളികൾ വന്നു പതിക്കെ ചരൽ വാരി എറിയുമ്പോഴുള്ള ഒരു താളം. പൈതലായിരിക്കെ മഴക്കാല രാത്രികളിൽ ഞാൻ ഉറങ്ങാതെ കിടക്കും. അപ്പോൾ എന്നെ അകലെ നിന്ന് ആരോ പേർച്ചടി

വിളിക്കുന്നത് ആ ഒരു തോന്നൽ ഒക്കെയും ക്ഷൈശവത്തിന്റെ മതിഭ്രമങ്ങളാവാം. അതേപോലെ മഴ പെയ്തു തോരുന്ന രാത്രികളിൽ ആ ഇടവേളകളിൽ പുറത്തെ മരച്ചില്ലുകളിൽ നിന്ന് ഉയരുന്ന നാനാതരം ശബ്ദങ്ങൾ, മൂളലുകൾ, നിശാകീടങ്ങളുടെയും പലതരം ചെറു ജന്തുജാലങ്ങളുടെയും രാപ്പാട്ടുകളാണ് അവ. അതിനിടയ്ക്ക് ഉച്ചത്തിൽ മുഴങ്ങുന്ന ചീവീടുകളുടെ ശബ്ദം കാതോർത്താൽ ഇതെല്ലാം കൂടി ഒരു ബാൻഡ് മാസ്റ്റർ ഇല്ലാത്ത കിറുക്കൻ സംഘഗാനം പോലെ തോന്നും. കാതടപ്പിക്കും വിധമാണ് പുറത്തു നിന്നുള്ള ആരവം.

0: മഴയുടെ വന്യമായ സൗന്ദര്യം പ്രകടമാക്കുന്ന ഒരു രചനയാണ് പ്രശസ്ത എഴുത്തുകാരി സാറ ജോസഫിന്റെ അട്ടപ്പാടി എന്ന കഥ. മനുഷ്യൻ നിസ്സഹായകനാകുന്നിടത്ത് പ്രകൃതിയുടെ പ്രതിഷേധമാണ് ഈ കഥയിലൂടെ വിവരിക്കുന്നത്. തുടർ പൊട്ടിച്ചലറുന്ന മഴയുടെ ഗോത്രവീര്യം അവർ ഈ കഥയിലൂടെ ഇങ്ങനെ പ്രകടമാക്കുന്നു.
1: പെട്ടെന്ന് ഉദരം മലയുടെ മീതെ ആകാശം പിളർക്കുന്ന ഒരു ഇടിവെട്ടി. ഉദരങ്കാളിക്കാവിൽ ഈറ്റില്ലത്തിൽ നിന്ന് കെട്ടഴിഞ്ഞ സംഹാര രൂപിണിയായ കാറ്റുവീശി ചക്കിലിയ കോളനിയിലെ വീടുകളിലെ തകരമേൽപ്പുരയ്ക്കുമേൽ ചരൽ വാരിയെറിയും പോലെ വെള്ളത്തുള്ളികൾ വന്നു വീണു. പിന്നെ മഴ പെയ്തു. ആകാശത്തിന്റെ വാതിലുകളെല്ലാം മലർക്കെ തുറന്ന് അട്ടപ്പാടിയുടെ മീതെ മഴ ഇരച്ചു വീണു. ഒരിക്കലും വിശപ്പടങ്ങാത്ത വായ പിളർത്തി അട്ടപ്പാടി വെള്ളം വിഴുങ്ങിക്കൊണ്ടിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് ചിരുവാണി കരകവിഞ്ഞു. ഉദരമ്പുഴയിലെ വെള്ളാരങ്കല്ലുകൾ അടിതെറ്റി ഇളകി തെന്നി നീങ്ങി. കള്ളിക്കാടുകളെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് ഉദരമ്മലയിൽ നിന്ന് മഴവെള്ളം ഇരമ്പിപ്പാഞ്ഞു.
2: മഴ പശ്ചാത്തലമായി വരുന്ന ഒട്ടേറെ ചലച്ചിത്രങ്ങളും പിറവികൊണ്ടിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെയും മഴ വെറുമൊരു പശ്ചാത്തലം മാത്രമല്ല, മറിച്ച് കഥാഗതിയെ നിയന്ത്രിക്കുന്ന, കഥാപാത്രങ്ങളുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാനിയായിട്ടാണ് കടന്നുവരുന്നത്. അത്തരത്തിൽ അണിയിച്ചൊരുക്കി പ്രേക്ഷക ഹൃദയം കൈയടക്കിയ ഒരു സിനിമയാണ് വൈശാലി. വർഷങ്ങളായി മഴ ലഭിക്കാതിരുന്ന അംഗരാജ്യത്ത് മഴ പെയ്യിക്കാൻ ഋഷ്യശൃംഗനെ കൊണ്ടുവരുന്നു. ഋഷ്യശൃംഗന്റെ തപസ്സിന്റെ ഫലമായി ഒടുവിൽ ആ രാജ്യത്ത് മഴ പെയ്യുന്നു. പ്രകൃതിയുടെ ആഹ്ലാദവും ഒപ്പം വൈശാലിയുടെ പ്രണയത്തിന്റെ തീവ്രതയും ആവാഹിച്ച ആ മഴരംഗം മലയാള സിനിമയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യാനുഭവം.

പശ്ചിമ മലനിരകളുടെ പാദങ്ങളിലായി പ്രണമിച്ചു നിൽക്കുന്ന കേരളത്തിലാണ് മഴയുടെ മഹേന്ദ്രജാലങ്ങളെ കൂടുതലായും ദർശിക്കാനാകുന്നത്. വളരെ അനുസരണയോടെ വീട്ടിൽ ഒരു വിരുന്നുകാരനെ പോലെ എത്തുന്ന മഴ വർഷാവർഷങ്ങളിൽ പല സമയങ്ങളിലായാണ് പ്രത്യക്ഷമാകുന്നത്. ഇങ്ങനെ ഇടവേളകളിലായി പെയ്തിറങ്ങുന്ന മഴ മണ്ണിനെയും അതിലൂടെ പ്രകൃതിയെയും സമ്പുഷ്ടമാക്കുന്നു. ഫലഭൂയിഷ്ഠമായ മണ്ണിൽ വിവിധ തരങ്ങളിലുള്ള കൃഷി ചെയ്യുവാനും അവസരമൊരുക്കി. അതോടെ മണ്ണും മനുഷ്യനും പ്രകൃതിയും പരസ്പരം ബന്ധിതമാവുകയായിരുന്നു. മഴയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നാടൻ പാട്ടുകളും പഴംചൊല്ലുകളുമെല്ലാം ഗ്രാമത്തിൽ നിന്ന് പിറവികൊണ്ടു. പിന്നീട് മലയാള സാഹിത്യ ലോകവും മഴയെ വിവിധ ബിംബങ്ങളായി ചിത്രീകരിച്ചു തുടങ്ങി.

മഴ കണ്ടും കേട്ടും, മഴക്കുളിരിൽ അലിഞ്ഞും, മഴപ്പെയ്ത്തിൽ നനഞ്ഞും, പൂവിനിതളിലെ കുഞ്ഞു മഴത്തുള്ളിയെ തൊട്ടുണർത്തിയും മഴക്കാലത്തെ മലയാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനൽപാളിയിലൂടെ രാവിലും പകലിലും പിന്നെ സന്ധ്യയുടെ അന്ത്യയാമത്തിലും പെയ്തിറങ്ങുന്ന മഴയിലേക്ക് കണ്ണു നട്ടിരുന്ന് അവർ കിനാവ് കാണുകയും കാൽപ്പനികരാവുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട പുസ്തകങ്ങളും സിനിമകളിലെ കഥാപാത്രങ്ങളും സിനിമാ ഗാനങ്ങളുമെല്ലാം ആ മഴനൂലുകൾക്കിടയിലൂടെ ഇന്നും ഊർന്നിറങ്ങിക്കൊണ്ട്

ഒരുപാട് മഴ പെയ്തിരുന്ന ഒരു കാലവും നമുക്കുണ്ടായിരുന്നു. മഴയുണ്ടെങ്കിലും പണ്ടത്തെ പോലെയുള്ള ആ നല്ല മഴക്കാലം കാണാൻ ഇന്ന് കഴിയുന്നില്ല. പണ്ട് ഓരോ മഴക്കാലവും ഉത്സവാഘോഷത്തിന്റെ പ്രതീതിയാണ് ഉളവാക്കിയിരുന്നത്. ഇരച്ചു വരുന്ന മേഘങ്ങളുടെ തുടർച്ചയായുണ്ടാകുന്ന ഇടിയും മിന്നലും ആ ഉത്സവാഘോഷത്തിന് ഭംഗി വർദ്ധിപ്പിക്കുകയും ചെയ്തു. മേഘങ്ങൾക്കിടയിലൂടെ പുളഞ്ഞ് പല പിണരുകളായി കടന്നുപോകുന്ന മിന്നൽ ത്രില്ലടിപ്പിക്കുന്ന ഒരനുഭവം തന്നെയായിരുന്നു പ്രദാനം ചെയ്തിരുന്നത്. ഓരോ മഴയും ഭൂതകാലത്തിന്റെ ഓരോരോ വാതിലുകൾ തുറന്നിട്ടുകൊണ്ടാണ് കടന്നുപോകുന്നത്. ഒന്ന് തീർച്ചയാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മഴ എത്തുക തന്നെ ചെയ്യും. ദാഹിച്ചു വലയുന്നവർക്കേ വെള്ളത്തിന്റെ വില അറിയൂ എന്ന് പറയുന്നത് പോലെ ഒരു മഴ ആസ്വാദ്യകരമാകണമെങ്കിൽ അതിനു മുമ്പായി ഒരു വേനലും എത്തണം. സത്യം പറയാമല്ലോ, പ്രകൃതിയിൽ എന്ന പോലെ മനുഷ്യനിലും ആശയുടെ പുതുനാമ്പുകളെ ഉണർത്താനും ഓർമ്മകളെ മുന്നോട്ടു കൊണ്ടുവരാനും മഴയ്ക്കല്ലാതെ മറ്റൊന്നിനും ആവില്ല തന്നെ.

0: മഴ വെറുമൊരു പ്രതിഭാസമല്ല, അത് പ്രകൃതിയുടെ സ്നേഹമാണ്, കൈനീട്ടമാണ്. പ്രകൃതിയുടെ ഈ അനുഗ്രഹം വരും തലമുറകൾക്കായി നിലനിർത്തേണ്ടത് നമ്മുടെയെല്ലാം കടമയും കർത്തവ്യവുമാണ്. അതിനാൽ കാടുകൾ വെട്ടിനശിപ്പിക്കാതെയും പരിസ്ഥിതിയെ സംരക്ഷിച്ചും മഴക്കാലങ്ങളെ എന്നും നിലനിർത്തേണ്ടതുണ്ട്. മഴ പെയ്തുകൊണ്ട് ഭൂമിയെ കൂടുതൽ സുന്ദരവും ജീവസുറ്റതുമാക്കാം.
1: കേട്ടുതീർത്ത ശബ്ദങ്ങൾക്കപ്പുറം പ്രകൃതി ഭൂമിയോട് മന്ത്രിച്ച പ്രണയകാവ്യമായി മഴ മാറുകയാണ്. അതിൽ നിന്ന് പൊഴിയുന്ന ഓരോ തുള്ളിയും വെറുമൊരു ജലഗണമല്ല, അത് കരിഞ്ഞുണങ്ങിയ മണ്ണിലേക്ക് ജീവന്റെ പച്ചപ്പ് പടർത്തുന്ന പ്രകൃതിയുടെ അമൃതവർഷമാണ്. ജനാലപ്പടികളിൽ താളം പിടിക്കുന്ന തുള്ളികളായും കാറ്റിന്റെ വിരൽത്തുമ്പിൽ ഒലയുന്ന മരച്ചില്ലകളായും മഴ നമ്മുടെ ഓർമ്മകളിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടേയിരിക്കും. നഷ്ടപ്പെട്ട ബാല്യത്തെയും വിരഹത്തിന്റെ നോവിനെയും ഒടുവിലായി പുതിയൊരു നാളുകളുടെ പ്രതീക്ഷകളെയും മഴ നമുക്കായി സമ്മാനിക്കുന്നു. പെയ്തൊഴിയുമ്പോഴും മണ്ണിൽ ബാക്കി നിൽക്കുന്ന സുഗന്ധം പോലെ ഈ മഴക്കാലം നമ്മുടെ മനസ്സുകളിൽ മനോഹരമായൊരു ഓർമ്മയായി പെയ്തിറങ്ങട്ടെ.

മഴയായി പൊഴിയാം. മഴയുടെ പെരുമയെക്കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. രചന പി എൽ വിജയകുമാർ, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, അജിത അരവിന്ദ്, ശബ്ദസാന്നിധ്യം അനുജ ഭാസ്കർ, നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം അജിത.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12:30 ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായകൻ രവിശങ്കർ. മാണിക്യക്കല്ലേ എന്ന ചിത്രത്തിലെ ചെമ്പരത്തി കമ്മലിട്ട് എന്ന ഹിറ്റ് ഗാനത്തിലൂടെ പ്രേക്ഷക മനം കവർന്ന അദ്ദേഹം നിരവധി സിനിമകളിലും ആൽബങ്ങളിലും ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണിക്കായി നിരവധി ലളിത ഗാനങ്ങളും അദ്ദേഹം പാടിയിട്ടുണ്ട്. ശ്രോതാക്കൾക്ക് ഗായകൻ രവിശങ്കറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9495964321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12:30 അതിഥി ഗായകൻ രവിശങ്കർ.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
2: ഏവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന കാഴ്ചപ്പാടിൽ 2018 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും നൽകുകയെന്ന ലക്ഷ്യവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് രണ്ട് ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ. 2018 പദ്ധതി ആരംഭിച്ചതുമുതൽ ഏകദേശം 150,000 ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ സർക്കാർ ആരംഭിച്ചു. ഇതിനകം നിലവിലുണ്ടായിരുന്ന ഉപകേന്ദ്രങ്ങളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നവീകരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടന്നു. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും പ്രാഥമിക ആരോഗ്യ സംരക്ഷണം നൽകാനാണ് ഇവ ലക്ഷ്യമിടുന്നത്. ഒപ്പം മാതൃശിശു സംരക്ഷണത്തിൽ ശ്രദ്ധയും ഈ പദ്ധതി കേന്ദ്രീകരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ രണ്ടാമത്തെ ഘടകമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളും ആരോഗ്യ ഇൻഷുറൻസും പൊതുജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. പൂർണമായും സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതുപ്രകാരം സർക്കാർ സ്വകാര്യ മേഖലകളിലെ ചികിത്സയ്ക്കായി ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 5,00,000 രൂപ വരെ ലഭിക്കുന്നതായിരിക്കും. പരിപൂർണമായ ചികിത്സ ഈ പദ്ധതിയിലൂടെ നൽകപ്പെടുന്നു. ചികിത്സാരംഗത്തെ വർദ്ധിച്ചുവരുന്ന ചെലവുകൾ താങ്ങാൻ സാധാരണക്കാർക്ക് ഈ പദ്ധതി ഒരു കൈത്താങ്ങായിരിക്കും. കുടുംബാംഗങ്ങളുടെ പ്രായം, ലിംഗം എന്നിവ പരിഗണിക്കാതെ തന്നെ എല്ലാ വ്യക്തികൾക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ ലഭിക്കുന്നതായിരിക്കും. സർക്കാർ, സ്വകാര്യ ആശുപത്രി എന്ന വ്യത്യാസം കൂടാതെ

0: രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ മരുന്ന്, മറ്റാവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ഐസിയു ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് ചാർജ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് അനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും ഈ സഹായം ലഭ്യമാകുന്നതായിരിക്കും. ഇത്തരത്തിൽ വിവിധ ചെലവുകൾക്കായി ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ പദ്ധതിക്ക് കുടുംബാംഗങ്ങളുടെ പ്രായപരിധിയോ എണ്ണമോ ഒരു അർഹതാ മാനദണ്ഡമായിരിക്കില്ല. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണനാ മാനദണ്ഡങ്ങളില്ലാതെ ചികിത്സാ സഹായം ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ പദ്ധതിയുടെ ചില സവിശേഷതകളെക്കുറിച്ച് അറിയാം. അർഹരായ എല്ലാ പോളിസി ഹോൾഡർമാർക്കും ഈ പദ്ധതിയിൽ ഏതെങ്കിലും ഒരു സേവനം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ഒരു കാർഡ് ലഭിക്കുന്നതായിരിക്കും. പണരഹിതവും തടസ്സരഹിതവുമായ ക്ലെയിമുകൾ ഈ പദ്ധതിയിലൂടെ അനുവദിക്കുന്നു. ഏകദേശം 50 കോടി ആളുകൾക്ക് സേവനം നൽകുകയും അവർക്ക് ദ്വിതീയ തൃതീയ ആശുപത്രി പരിചരണത്തിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. 60-40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളെ 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളാണോ എന്നറിയാൻ PMJAY.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. ഇനി ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഗുണഭോക്താവാൻ ആവശ്യരേഖകൾ സമർപ്പിച്ച് ഓൺലൈനായി തന്നെ ഈ ഒരു പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്.
1: ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന വി ബി ജി റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത് കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗ്ഗുമായി ബന്ധിപ്പിക്കുന്ന 6-വരി തുരങ്കപാത നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായി ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിനും അംഗീകാരം നൽകി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026-ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരമുണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വിഷയത്തിൽ നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി. സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൽ പൊട്ടിക്കിടുന്ന വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചയാളുടെ അനന്തരാവകാശികൾക്ക് നൽകാൻ ബാക്കിയുള്ള നഷ്ടപരിഹാരം 1 മാസത്തിനുള്ളിൽ നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ബാബുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഉത്തരവ്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ വൈദ്യുതി ബോർഡ് സ്വീകരിക്കണമെന്നും കമ്മീഷൻ പറഞ്ഞു. ഹൈഡ്രോസെഫാലസ് രോഗത്തിന്റെ ചികിത്സയ്ക്കായുള്ള മെഡിക്കൽ ഉപകരണമായ സെറി ഡ്രെയിൻ ഹൈഡ്രോസെഫാലസ് ഷണ്ട് വീണ്ടും വിപണിയിലെത്തും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ഉപകരണം HLL ലൈഫ് കെയർ ലിമിറ്റഡാണ് നിർമ്മിക്കുന്നത്.

കൊച്ചി എളംകുളം മെട്രോ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് കെ എം ആർ എൽ അറിയിച്ചു. സഹോദരൻ അയ്യപ്പൻ റോഡിൽ ഫാത്തിമ ചർച്ച് മുതൽ ടോക്ക് എച്ച് റോഡ് വരെയുള്ള ഭാഗത്ത് രാത്രി 11 മുതൽ രാവിലെ 6 മണിവരെയാണ് നിയന്ത്രണം. ദേശീയപാത 66 തുറവൂർ പറവൂർ പാതയിൽ ഗർത്തം രൂപപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി ദേശീയപാത അതോറിറ്റി. ജി എഫ് ആർ പൈപ്പ് ലൈനിലെ തകരാറാണ് ദേശീയപാതയ്ക്ക് താഴെ മണ്ണൊലിപ്പിനും തുടർന്ന് കുഴി രൂപപ്പെടുന്നതിനും കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ദേശീയപാത അതോറിറ്റി ഖേദം പ്രകടിപ്പിച്ചു. രാജ്യപുരോഗതിക്ക് ടാക്സ് കൺസൾട്ടന്റുമാരുടെ പങ്ക് നിർണായകമെന്ന് മന്ത്രി എം ലിജു. ജി എസ് ടിയുടെ 9 വർഷങ്ങൾ പ്രത്യാശയും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ ടാക്സ് കൺസൾട്ടന്റ്സ് ആന്റ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച

0: ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ കൊട്ടിയൂർ സ്വദേശിയുടെ പട്ടയഭൂമിയിൽ വനം വകുപ്പ് തെറ്റായി സ്ഥാപിച്ച 7 ജണ്ടകൾ അധികൃതർ പൊളിച്ചു നീക്കി. കാൽനൂറ്റാണ്ടിലധികമായി തുടർന്ന സ്റ്റാൻലി ജോസഫിന്റെ നിയമ പോരാട്ടത്തിനും ദുരിതത്തിനുമാണ് വനമന്ത്രി ഷിബു ബേബി ജോണിന്റെ അടിയന്തര ഇടപെടലിൽ പരിസമാപ്തിയായത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റോഡിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലായിരുന്നു യോഗം. വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പുറന്തള്ളുന്നത് തടയുക, ഭൂഗർഭ ഉപരിതല 12,905 രൂപയുമാണ് ഇന്നത്തെ വില. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം. ശ്രേയസ് അയ്യറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിൽ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് ഒരാൾക്കുമാണ് രോഗബാധ. അമർനാഥ് തീർത്ഥയാത്രയ്ക്കുള്ള ആദ്യ സംഘം ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിലെത്തി. ഈ വർഷത്തെ തീർത്ഥാടനം നാളെ ആരംഭിക്കും. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് MG ശ്രീകുമാറും ജോത്സ്നയും പാടിയത് ചിത്രം കോളേജ് കുമാരൻ.

0: ലക്ഷ്മി ടീച്ചറേ.
1: പറഞ്ഞു ആനു ടീച്ചറെ.
0: ഇത് നോക്കിയേ, ഈ ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്തൊരു മഴയാ. ഈ മഴയുടെ ശക്തി കാണുമ്പോൾ ഈ ബിൽഡിംഗ് എല്ലാം കൂടി ഇടിഞ്ഞു വീഴുമെന്ന് എനിക്ക് സംശയം. പണ്ടൊക്കെ ഇളവപ്പാതി എന്ന് പറഞ്ഞ കൃത്യമായിട്ടൊരു താളം ഉണ്ടായിരുന്നല്ലേ. ഇതിപ്പോ അങ്ങനെയല്ല, തകർത്തങ്ങ് പെയ്യും. ടീച്ചറെ, ഈ വർഷത്തെ പ്രോജക്റ്റ് വിഷയം എന്താണെന്ന് ടീച്ചറിന് അറിയാമോ?
1: എന്തായിരുന്നു?
0: ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ, അഥവാ പ്രളയത്തെ പ്രതിരോധിക്കുന്ന വീടുകളുടെ രൂപകൽപ്പന. അതാണ് കൊടുക്കാന്ന് വിചാരിച്ചത്. എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് കൊടുക്കണോന്ന്. പക്ഷേ ഈ മൺസൂണിന്റെ പാറ്റേൺ മാറി മാറി വരുന്ന കാണുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: കറക്റ്റാണ് ടീച്ചറെ. ഞാനും ഈ മാപ്പിലൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. പണ്ടൊക്കെ ഈ 10-30 വർഷമൊക്കെ കൂടുമ്പോൾ വരുന്ന ഒന്നായിരുന്നു ഈ വെള്ളപ്പൊക്കവും പ്രളയവും എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ നമ്മൾ ഇപ്പോഴല്ലേ കേൾക്കാൻ തുടങ്ങിയത്. അത് മാത്രമോ? ഈ പസഫിക് സമുദ്രത്തിലെ എൽനിനോ ലാനിന നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ മഴയുടെ രീതി അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മാറിയില്ലേ. കുറച്ച് സമയം കൊണ്ട് അതിശക്തമായിട്ട് മഴ പെയ്യുന്ന ക്ലൗഡ് ബേസ്റ്റ് പോലുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വെള്ളപ്പൊക്കത്തെയൊക്കെ പേടിച്ച് മാറി നിൽക്കുന്നതിന് പകരം അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. അതിനുവേണ്ടി ബിൽഡിംഗ് ഒക്കെ പണിയുന്ന രീതി തന്നെ മാറ്റണം. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് വിഷയം വളരെ നല്ലതാ.
0: അതെ, നമ്മളെപ്പോഴും പിള്ളേർക്ക് ടോപ്പിക്സ് കൊടുക്കുമ്പോഴേ വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപന്യാസം ടൈപ്പ് പ്രോജക്റ്റുകളല്ലേ കൊടുക്കാറുള്ളത്. അവരത് എവിടുന്നെങ്കിലും നോക്കി എഴുതിക്കൊണ്ട് വരും. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇനിയിപ്പോ നമുക്ക് എഞ്ചിനീയറിംഗ് ഡിസൈനിലേക്ക് കുട്ടികളെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം.
1: തീർച്ചയായിട്ടും.
0: ആ, ശിവൻ സാർ വന്നല്ലോ. സാറേ, സാറേ സിവിൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ മേഖലകളിലൊക്കെ ഒരുപാട് റിസർച്ചിലൊക്കെ താല്പര്യമുള്ള വ്യക്തിയല്ലേ. യഥാർത്ഥത്തിൽ ഈ ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ എന്താണത്? നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ ഇതൊക്കെ എങ്ങനെയാണെന്ന് പ്രാക്ടിക്കലി നടപ്പിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ പിള്ളേർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവോ സാറേ?
2: ഞാൻ നിങ്ങളുടെ ചർച്ച അവിടുന്ന് കേട്ടോണ്ട് വരായിരുന്നു. ആക്ച്വലി ഈ ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വെള്ളത്തിന് തടഞ്ഞു നിർത്തി എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നതിനെ പറ്റിയായിരിക്കുമെന്ന്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ലിവിങ് വിത്ത് വാട്ടർ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ്. വെള്ളത്തോടൊപ്പം ജീവിക്കുക, വെള്ളത്തിനെ തടഞ്ഞു നിർത്തണ്ട, വെള്ളം വരും. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൻ്റെ കൂടെ ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ വെള്ളം ഉയർന്ന

0: ാലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറാതെ അല്ലെങ്കിൽ അതിനെ നമ്മളെ ബാധിക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം, ഇതാണ് ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട തലം. അതിന് രണ്ട് തരം എൻജിനീയറിംഗ് സമീപനങ്ങളാണ് നിലവിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡ്രൈ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റും, പിന്നൊന്ന് വെറ്റ് ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റും.
1: ഇത് രണ്ട് കേൾക്കാനുള്ള രസമുണ്ട് സാറേ. ഞാനൊരു ഫിസിക്സ് ടീച്ചറാണല്ലോ, എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ ഫിസിക്സിലെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം വെള്ളം ഉയരുമ്പോൾ ചുവരുകളിൽ വലിയ പ്രഷർ ഉണ്ടാകുമല്ലോ.
0: അതെ അതെ, കറക്റ്റ്. നമ്മൾ ഈ ഡ്രൈ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരുമ്പോഴോ മഴ വരുമ്പോഴോ ഒക്കെയുള്ള വെള്ളം ഒരു തരത്തിലും വീട്ടിനകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുക എന്ന രീതിയാണ്. അപ്പം നമ്മുടെ വാതിലുകളും ജനലുകളും ഒക്കെ പൂർണ്ണമായും വാട്ടർ ടൈറ്റ് ആക്കണം. ഇതാണ് ഡ്രൈ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയുന്നത്. മഴ പെയ്താലും വെള്ളപ്പൊക്കം വന്നാലും ഒന്നും വീട്ടിനകത്തേക്ക്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കൊന്നും വെള്ളം കയറില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക വാട്ടർ പ്രൂഫ് മെംബ്രെയിൻസ് ഉപയോഗിക്കും, ഫ്ലഡ് ബാരിയേഴ്സ് ഉപയോഗിക്കും. ഇതൊക്കെ നമ്മൾ ജനൽ പാളികളിൽ ഘടിപ്പിക്കും. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതായത് വെള്ളം ഒരു ത്രെഷോൾഡ് ലെവലിൻ്റെ മുകളിൽ ഉയർന്നു കഴിഞ്ഞാൽ, ഏകദേശം 3 അടിയാണെന്ന് തോന്നുന്നു, ടീച്ചർ പറഞ്ഞ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കാരണം ഈ ചുവരുകൾ ചിലപ്പോൾ ഉള്ളിലേക്ക് പൊളിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. പുറത്തെ വോളയത്തിലുള്ള വെള്ളം ചുവരിലേക്ക് ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും. അത് കാരണം ചുവരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. അതുകൊണ്ട് ഏറ്റവും പ്രായോഗികം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ രീതിയായ വെറ്റ് ഫ്ലഡ് പ്രൂഫിംഗ് ആണ്.
1: അതെന്താ ജീവൻ സാറെ ഈ വെറ്റ് ഫ്ലഡ് പ്രൂഫിംഗ്?
0: അതായത് വീടിന്റെ അടിത്തറയിലൂടെയോ അല്ലെങ്കിൽ തറനിരപ്പിലുള്ള പ്രത്യേക ഭാഗങ്ങളിലൂടെയോ വെള്ളത്തിന് സുഖമായി ഒഴുകിപ്പോകാനായിട്ടുള്ള വഴി നൽകുക, ഇതാണ് ഒന്നാമത്തെ കാര്യം. അഥവാ വെള്ളം കയറിയാലും അധികം കേടുപാടുകൾ സംഭവിക്കാത്ത തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കണം നമ്മൾ ഈ താഴ്ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. പ്രത്യേകതരം പോളിമേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലോഡ് ബെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കോൺക്രീറ്റ് ചുമരുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെള്ളം കയറും എന്ന സങ്കല്പത്തിൽ തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ ലെവലിൽ ഇടപെടൽ നടത്തുക. രണ്ടാമത്തെ കാര്യം, അത് അങ്ങനെ ആയാൽ തന്നെയും നമ്മൾ ഈ താഴത്തെ നിലയിൽ വെള്ളം കയറാൻ ഭാഗമുള്ള പ്രദേശങ്ങളിൽ വിലപിടിപ്പുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ വെള്ളം കയറിയാൽ കേടാവുന്ന തരം ഫർണിച്ചറുകളോ അങ്ങനെ യാതൊന്നും വയ്ക്കാനേ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ ലിവിംഗ് റൂംസ്, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ നമ്മുടെ ബെഡ്റൂംസൊക്കെ കഴിയുന്നതും മറ്റു ഭാഗങ്ങളിലേക്ക് ആയിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇലക്ട്രിക്കൽ കണക്ഷൻസ്, വെള്ളം എന്തായാലും കയറും എന്നുറപ്പുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട നമ്മുടെ മെയിൻ സ്വിച്ച് പോലത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലത്തെ നിലയിലോ ഒക്കെ ആയിരിക്കണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ അധികം മഴയോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് താഴത്തെ നിലയിൽ നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്ന ഈ നിർമ്മിതിയിൽ കൂടെ ഇത് സുഖമായി ഒഴുകിപ്പോകും. നമുക്ക് അസമിലൊക്കെ ഇത് ആക്ച്വലി അവർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെളിയൊക്കെ കഴുകി വൃത്തിയാക്കി താഴത്തെ നിലയിൽ പോയി താമസിക്കാം.
1: അടിപൊളി ഐഡിയ ആണ് സാർ. നമ്മള് സാധാരണ ചെയ്യുന്നത് എന്താ, കോൺക്രീറ്റ് മതിൽ കെട്ടി വെള്ളത്തെ എല്ലാം പ്രതിരോധിക്കാൻ നോക്കും. പക്ഷെ മഴക്കാലം വരുമ്പോ ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീഴും. ശക്തിയോടെ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തിനെ തടയുന്നതിനേക്കാൾ നല്ലത് അതിന് വഴി ഒരുക്കി കൊടുക്കുന്നതല്ലേ. അതാണല്ലോ ഫ്ലൂയിഡ് ഡൈനാമിക്സിലും പറയുന്നത് സാറേ. അങ്ങനെയാണെങ്കിലേ നമ്മുടെ കുട്ടികൾക്ക് ഈ പ്രോജക്റ്റില് മോഡൽസ് ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റേതൊക്കെ മോഡേൺ ആർക്കിടെക്ചറൽ ഡിസൈൻസ് ആണുള്ളത്? കുട്ടികൾക്ക് ഇത് സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ?
0: മോഡൽ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ സ്റ്റിൽറ്റ് ഹൗസസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആസാമിലുള്ളത് സ്റ്റിൽറ്റ് ഹൗസസ് ആണ്. തൂണുകളിൽ നിർത്തി വീട് ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പൊ താഴെ ഭാഗം നമുക്ക് ചിലപ്പോൾ ഒരു കാർ ഷെഡായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. വീടിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഈ തൂണിന്റെ മുകളിലായിരിക്കും. അപ്പൊ വെള്ളം പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ താഴ്ഭാഗം മാത്രമേ അഫക്ട് ചെയ്യത്തുള്ളൂ.
1: അത് പറഞ്ഞപ്പോഴാണ് സാറേ ഓർമ്മ വന്നേ, ഞാൻ ഈയിടെ ഈ കുട്ടനാട് വഴിയൊക്കെ പോയപ്പോഴേ അവിടെ ഈ ഇതുപോലെ വീടുകൾ ഉയർത്തി വെക്കുന്നതായിട്ട് കണ്ടു. ഈ ജാക്കൊക്കെ ഉപയോഗിച്ച് താഴെയിൽ നിന്ന് ഉയർത്തി വെക്കുന്ന ഈ ഒരു ടെക്നോളജി ഈ അടുത്ത് വാർത്തയിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഇതിന്റെ ഒരു പാർട്ടാണോ?
0: അതെ അതെ, അതും ഈ ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചറിന്റെ ഭാഗമാണ്. അതിനെയാണ് ഈ ഹൗസ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് നിലവിലുള്ള വീടുകളെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് രീതിയാണ്. രണ്ടാമത്തെ ഡിസൈൻ ആക്ച്വലി ഇതാണ്, ആംഫിബിയസ് ഹൗസസ്. അത് ഇപ്പോൾ നിലവിലുള്ള

0: ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അത് തവളകളെ പോലെ നമുക്ക് കരയിലും വെള്ളത്തിലും ഒരേപോലെ നിലനിൽക്കാൻ പറ്റുന്ന വീടുകളാണ്. അപ്പോൾ സാധാരണ സമയത്ത് ഇത് കരയിലുള്ള അടിത്തറയിലായിരിക്കും ഈ വീടുണ്ടാവുക. എന്നാൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ താഴെയുള്ള സ്പെഷ്യലൈസ്ഡ് ബ്ലോക്ക്സ്, എക്സ്പാൻഡഡ് പോളിസ്റ്ററിൻ ബ്ലോക്ക്സ് എന്നാണ് പറയാറ്, ഇത് കാരണം ഈ വീട് വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങിക്കിടക്കും ഒരു ബോട്ട് പോലെ. വെള്ളം ഉയരുന്നതിനനുസരിച്ച് വീടും പൊങ്ങും. വീട് ഒഴുകി പോകാതിരിക്കാനായിട്ട് ഇതിനകത്ത് ഗൈഡ് പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ വെള്ളം ഇറങ്ങാൻ നേരത്തെ താഴേക്ക് കൊണ്ടുവരാനും പറ്റും. നെതർലാൻഡ്സിലൊക്കെ ഉപയോഗിക്കുന്ന രീതി ഇതാണ്. ഇനി ഒരു മെത്തേഡ് ഉള്ളത് മോഡുലാർ പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് ആണ്. അതായത് കുറഞ്ഞ ഭാരമുള്ളതും എന്നാൽ ശക്തവുമായ ലൈറ്റ് ഗേജ് സ്റ്റീൽ ഫ്രെയിമുകൾ ഉപയോഗിച്ച് LSGF എന്ന് പറയും, ഫാക്ടറിയിൽ നിർമ്മിച്ചിട്ട് വീട് കൊണ്ടുവന്ന് നമ്മൾ അസംബിൾ ചെയ്യും. നമ്മൾ സൈറ്റിൽ കൊണ്ടുവന്നൊരു വീട് അസംബിൾ ചെയ്യും. പരമ്പരാഗതമായി നമ്മൾ ഉണ്ടാക്കുന്ന വീടുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഡെഡ് ലോഡ് കുറവായിരിക്കും. വെള്ളപ്പൊക്കത്തിൽ ഈ അടിത്തറയിലെ മണലിന് ചെറിയ ഇളക്കം തട്ടിയാൽ പോലും ഇത് നമ്മൾ ട്രഡീഷണലി ഉണ്ടാക്കുന്ന വീടുകളെ പോലെ പെട്ടെന്ന് വീണ് തകർന്നു പോകത്തില്ല, വളരെ പെട്ടെന്ന് നിർമ്മിക്കാനും സാധിക്കും.
1: സാറി ആംഫീബിയസ് ഹൗസിന്റെയും പ്രീഫാബ് സ്ട്രക്ചേഴ്സിന്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ സോഷ്യൽ സയൻസിലെ വേറൊരു കാര്യം ഓർത്തത്. ഈ നെതർലാൻഡ്സില് റൂം ഫോർ റിവർ എന്ന് പറയുന്നൊരു പ്രോജക്ട് ഉണ്ടായിരുന്നു. അതിപ്പോ കേരളത്തിലും വളരെയധികം ഡിസ്കഷൻ ആയതാ. അതായത് നമ്മുടെ നദികൾക്ക് വരുന്ന പ്രളയ ജലത്തെ ഉൾക്കൊള്ളാനുള്ള സ്പേസ് കൊടുക്കുക. കുട്ടികൾ അതുകൊണ്ട് തന്നെ ഈ പ്രോജക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡെമോഗ്രഫി കൂടെ നോക്കിയിട്ട് വേണ്ടേ ചെയ്യാൻ. ഇപ്പൊ നമ്മുടെ ഇവിടെ കുട്ടനാട്ടിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു, അതേസമയം വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു. അപ്പോൾ കുട്ടികൾ പ്രോജക്റ്റിൽ ഓരോ തരത്തിൽ ജിയോഗ്രഫിക് സ്ട്രക്ചേഴ്സിന് അനുയോജ്യമായിട്ടുള്ള റെസിലിയന്റ് ഡിസൈനുകളല്ലേ തിരഞ്ഞെടുക്കേണ്ടത്?
0: അതെ അതെ, നമ്മൾ എന്ത് ഡിസൈൻ എടുത്താലും ആ പ്രദേശത്തെ ഭൂപ്രകൃതിക്ക് യോജിക്കുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ.
2: ശരിയാണ് സാറേ. അതുപോലെ ഈ ഫ്ലഡ് റെസീലിയന്റ് വീടുകൾ ഉണ്ടാക്കുമ്പോഴേ പരമ്പരാഗത മെറ്റീരിയലുകൾക്ക് പകരം ഉപയോഗിക്കേണ്ട നിർമ്മാണ സാമഗ്രികൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് വേറെ ആയിരിക്കുമല്ലോ, അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കണമല്ലോ. എന്തായാലും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചൂടുകട്ടയും സിമെന്റും ദിവസങ്ങളോളം വെള്ളത്തിൽ കിടന്ന് എന്തായാലും കേടുവരും അല്ലേ സാറേ?
0: അതെ അതെ, ചൂടുകട്ടകൾ കൊണ്ട് കെട്ടിയാലുള്ള പ്രശ്നം ഇത് വെള്ളം വലിച്ചെടുക്കും, ചുവരുകളുടെ ബലം കുറയും, ഈ പ്രശ്നം എന്തായാലും അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ പിള്ളേരോട് പറയുകയാണെങ്കിൽ പിള്ളേർക്ക് നമ്മൾ ഒരുപാട് ആധുനിക മെറ്റീരിയൽ പ്രൊജക്റ്റിൽ ചിലപ്പോൾ പരിചയപ്പെടുത്താൻ പറ്റും. ഉദാഹരണത്തിന് ഈ ടെറാക്കോട്ട ജാളി ബോക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ വായു സഞ്ചാരമുള്ള ക്യാവിറ്റി വാൾസ് ഉണ്ട്, ക്യാവിറ്റി ചുവരുകൾ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറിയാലും വേഗത്തിൽ ഉണങ്ങും, ഈർപ്പം ഇതിനകത്ത് ഇങ്ങനെ നിൽക്കത്തില്ല. അതുപോലെ ഈ ഫൈബർ സിമെന്റ് ബോർഡ്സ് ഉണ്ട്, റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് കമ്പോസിറ്റ്സ് ഉണ്ട്, ഫ്ലൈ ആൻഡ് ഫ്രഷ് ബ്രിക്സ്, അങ്ങനെ കുറേ മെറ്റീരിയൽസ് ഉണ്ട് ഈ ഫ്ലഡ് റെസിലിയന്റ് ആർക്കിടെക്ചറിനകത്ത്. പിന്നെ ഉള്ളത് ഈ വീട്ടിന് നമ്മുടെ വീട്ടിലേക്ക് ഫ്രണ്ടിലെ മുറ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ പല സ്ഥലത്തും ഈ വെള്ളം താഴേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കോൺക്രീറ്റ് പാകി വച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ നമ്മൾ പെർഫറേറ്റഡ് ആയിട്ടുള്ള കോൺക്രീറ്റ്സ് അല്ല പെർമിയബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം അതിലൂടെ മണ്ണിലേക്ക് ഒഴുകി പോകാൻ പറ്റും. അപ്പോൾ വെള്ളത്തിന് പോകാനായിട്ടുള്ള ഇടം കൂടെ നമ്മൾ കൊടുക്കണം.
1: പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഈ കോൺക്രീറ്റ് വരുന്നതിന് മുന്നേ ഉള്ള മൺമുറ്റങ്ങളൊക്കെ പോയതാണ് ഇപ്പോഴത്തെ ഈ വെള്ളക്കെട്ടിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാണ് എനിക്ക് തോന്നണേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷത്തെ പ്രോജക്ട് ഡിസൈനിൽ കുട്ടികൾ വെറും വീടിൻ്റെ പ്ലാൻ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ആ വീടിൻ്റെ ചുറ്റുമുള്ള എൻവയൺമെൻറ്റിനെ എങ്ങനെ ഒരു സ്പോഞ്ച് സിറ്റി കോൺസെപ്റ്റ് പോലെ എങ്ങനെ മാറ്റാമെന്ന് കൂടി അവർ പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയില്ലേ, വീടിന് ചുറ്റും ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിക്കുക, അതുപോലെ ഈ സ്വാഭാവികമായിട്ടുള്ള തോടുകൾ നിലനിർത്തുക, മഴവെള്ള സംഭരണികളൊക്കെ ഉണ്ടാക്കുക, അപ്പോൾ അതൊക്കെ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിരിക്കും.
2: അടിപൊളി ഐഡിയ ആണ്. ഇപ്രാവശ്യം നമുക്ക് പ്രോബ്ലം സോൾവിങ് ടെക്നിക്കിലൂടെ നമ്മുടെ കുട്ടികളെ ഇതെല്ലാം ചെയ്യട്ടെ, എന്നാലേ ഓരോ കാര്യങ്ങൾ പഠിക്കുള്ളൂ. ഇത് ഓരോ സ്റ്റേജസ് ആയിട്ട് തിരിച്ച് ചെയ്യിപ്പിക്കാന്ന് തോന്നുന്നു.
1: അതെന്തൊക്കെയാണ് ടീച്ചറെ?
2: നാലഞ്ച് ഘട്ടമുണ്ട് ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു സർവേ ആൻഡ് മാപ്പിംഗ്.
1: ആ അതായത് ഡേറ്റ കളക്ഷൻ.
2: അതെ, കുട്ടികൾ അവരുടെ പ്രദേശത്ത് മുൻപ് വെള്ളം കയറിയിട്ടുള്ളതിൽ പരമാവധി അളവ് എത്ര വരെയാണെന്ന് നോട്ട് ചെയ്യണം. പിന്നെ ആ സ്ഥലത്തെ മണ്ണിന്റെ തരം ഏതാണെന്നും കണ്ടെത്തണം. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ആണ്. അപ്പൊ ആ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള ഫ്ലഡ് റെസീലിയന്റ് വീടിന്റെ ഒരു പ്ലാൻ വരയ്ക്കണം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, പ്രോട്ടോടൈപ്പിംഗ്, അതായത് മോഡൽ നിർമ്മാണം. നമ്മൾ ഉപയോഗശൂന്യമായ കാർഡ്ബോർഡോ വേസ്റ്റ് പ്ലാസ്റ്റിക് ബോട്ടിലുകളോ ഐസ്ക്രീം സ്റ്റിക്കുകൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ട്

0: കാറിന്റെ ഒരു ചെറിയ വർക്കിംഗ് മോഡൽ ഉണ്ടാക്കുക. അടുത്ത സ്റ്റേജ് നാലാമത്തെ സ്റ്റേജാണ് ടീച്ചറെ, അതിൽ ടെസ്റ്റിംഗ് ചെയ്യണം. അതായത് നമ്മളിപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോഡല് ഏതെങ്കിലും ഒരു ചെറിയ ടബിലോ അല്ലെങ്കിൽ വെള്ളമുള്ള പാത്രത്തിലോ വെച്ചിട്ട് കൃത്രിമമായിട്ടൊരു വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിട്ട് നോക്കണം, ഇതെങ്ങനെയാണ് ഈ മോഡൽ വർക്ക് ചെയ്യുന്നത്, ഇത് തകരുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിന് വെള്ളത്തിന് ഒഴുകാനുള്ള സ്പേസ് ഇതിൽ കിട്ടുന്നുണ്ടോ, അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും.
1: ഗ്രേറ്റ് ഐഡിയ ടീച്ചറെ. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെസ്റ്റിംഗ് സ്റ്റേജ് ആണ്. ഈ ഫ്ലഡ് റെസിലിയന്റ് ആർക്കിടെക്ചർ പഠിക്കുന്ന മാത്രമല്ല, ഫിസിക്സിനോടൊക്കെ അവർക്ക് താല്പര്യം വരും. ഒരു പ്രോബ്ലം സോൾവിങ്, എങ്ങനെയാണ് ഒരു സാധനം ഡിസൈൻ ചെയ്യേണ്ടത്, അതിൻ്റെ പല സ്റ്റേജസ് എന്താണ്. വെറുതെ നമ്മൾ ഈ ഇന്റർനെറ്റിലൊക്കെ നോക്കി ആദ്യം ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് കുട്ടികൾ തന്നെ ഇതുണ്ടാക്കുന്നത്.
0: ലക്ഷ്മി ടീച്ചറെ, ആ ചാർട്ട് പേപ്പർ ഇങ്ങനെ എടുത്തോ, നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കാം.
2: അതന്നെ ഇപ്പൊ തന്നെ ചെയ്യാം.
3: പ്രതിരോധം, അതിജീവനം, ശബ്ദ സാന്നിധ്യം മൃദുൽ ജേക്കബ്, റൂബി ബാബു, സെബിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ.

ആകാശവാണി ആർ സുബ്ബലക്ഷ്മി അമ്മ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി. ചേർത്തല ആർ ജയദേവ് മൃദംഗം. അടൂർ പി കെ രമേശ് ഗഞ്ചിറ. ആദ്യം മായാമാളവ ഗൗള രാഗത്തിൽ ദേവദേവ കലയാമി എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി രൂപകതാളം.

ആർ സുബ്ബലക്ഷ്മി അമ്മാൾ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചേർത്തല ആർ ജയദേവ് മൃദംഗം, അടൂർ പി കെ രമേശ് ഗഞ്ചിറ. അവസാനമായി ഭൈരവി രാഗത്തിൽ ജനനീ മാമവ എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി മിശ്രചാപ്പ് താളം.

ആർ സുബ്ബലക്ഷ്മി അമ്മാൾ അവതരിപ്പിച്ച വീണകച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ചേർത്തല ആർ ജയദേവ് മൃദംഗം, അടൂർ പി കെ രമേശ് ഗഞ്ചിറ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മായാമയൂരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണാദ്യം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രഘുകുമാർ.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ആകാശഗംഗ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം ബീണി ഇഗ്നീഷ്യസ്.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് തോംസൺ ആന്റണി.
1: മനുഷ്യനും പ്രകൃതിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം, ഭൂമിയിൽ വനങ്ങളില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? ശുദ്ധവായു ലഭിക്കില്ല, മഴ കുറയും, ജലസ്രോതസ്സുകൾ വറ്റും, അനേകം ജീവജാലങ്ങൾ വംശനാശത്തിന്റെ വക്കിലെത്തും. അതിനാൽ വനങ്ങൾ മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. വനങ്ങളെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കാറുണ്ട്. നാം പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് വനങ്ങൾ ആഗിരണം ചെയ്യുകയും ജീവന് അനിവാര്യമായ ഓക്സിജൻ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും ഭൂമിയുടെ താപനില നിലനിർത്തുന്നതിലും വനങ്ങൾ നിർണായകമായ പങ്കുവഹിക്കുന്നു. വനങ്ങൾ വെറും മരങ്ങളുടെ കൂട്ടമല്ല, അനേകം സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും കീടങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. ഒരു വനത്തിലെ ഓരോ ജീവിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഒരു ജീവി വർഗം ഇല്ലാതാകുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കും. മഴയും വനങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. വനങ്ങൾ മഴമേഘങ്ങളെ ആകർഷിക്കുകയും ജലചക്രം നിലനിർത്തുകയും ചെയ്യുന്നു. വനങ്ങൾ നശിക്കുമ്പോൾ മഴയുടെ അളവ് കുറയുകയും വരൾച്ചയും ജലക്ഷാമവും വർദ്ധിക്കുകയും ചെയ്യും. നമ്മുടെ നദികളുടെ സംരക്ഷണത്തിനും വനങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഇന്ന് വനങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. വനനശീകരണം, അനധികൃത മരമുറി, ഖനന പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം, വനാഗ്നി എന്നിവ വനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഫലമായി കാലാവസ്ഥാ വ്യതിയാനം ലോകമെമ്പാടും ഗുരുതര പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന അതിശക്തമായ ചൂട്, അപ്രതീക്ഷിതമായ മഴ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യന് പ്രകൃതിയോടുള്ള അനാസ്ഥയുടെ ഫലങ്ങളാണ്. പ്രകൃതിയെ നശിപ്പിച്ചാൽ പ്രകൃതി തിരിച്ചടിക്കുമെന്നതിന്റെ തെളിവുകളാണിവ. കേരളം തന്നെ ഇതിനുള്ള ഉദാഹരണമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നാം കണ്ട വെള്ളപ്പൊക്കങ്ങളും ഉരുൾപൊട്ടലുകളും വനസംരക്ഷണത്തിന്റെ പ്രാധാന്യം നമ്മെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നു. വനങ്ങൾ പരിസ്ഥിതിക്ക് മാത്രമല്ല, സാമ്പത്തികമായും സാമൂഹികമായും വളരെ പ്രാധാന്യമാണ്. ഔഷധ സസ്യങ്ങൾ, മുള, തേൻ, വിവിധ വനവിഭവങ്ങൾ എന്നിവ മനുഷ്യന്റെ ജീവിതോപാധിക്ക് സഹായകരമാണ്. നമ്മുടെ സംസ്കാരത്തിനും വനങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഇന്ത്യയിലെ പല വിശുദ്ധ ഗ്രന്ഥങ്ങളിലും വനങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്തവരും ഇവിടെ ഉണ്ടായിരുന്നു. രാജസ്ഥാനിൽ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ പോരാടിയ ചരിത്രപ്രസിദ്ധമായ പരിസ്ഥിതി പ്രസ്ഥാനം 1730 ഖേജാർലി കൂട്ടക്കൊല അല്ലെങ്കിൽ ബിഷ്ണോയി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. അമൃതാദേവി ബിഷ്ണോയിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. അവർ മറ്റ് 362 ഗ്രാമീണരോടൊപ്പം മരങ്ങൾ മുറിക്കുന്നത് തടയാൻ മരത്തെ കെട്ടിപ്പിടിച്ച് ജീവൻ ബലിയർപ്പിച്ചു. 1973 സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വനനശീകരണത്തിനെതിരെ നടന്ന പ്രശസ്തമായ ചിപ്കോ പ്രസ്ഥാനത്തിന് പ്രചോദനമായത് ഈ ചരിത്ര സംഭവമാണ്. മരങ്ങളെ ദൈവതുല്യമായി കണ്ട് സംരക്ഷിച്ച ഒരു പാരമ്പര്യമാണ് നമ്മുടെ പൂർവികർ പിന്തുടർന്നിരുന്നത്. നമ്മുടെ നാട്ടിൽ നിരവധി കാവുകൾ സംരക്ഷിച്ചിരുന്നു. അത്യാവശ്യഘട്ടത്തിൽ മരം മുറിക്കേണ്ടി വന്നാൽ നമ്മുടെ പൂർവികർ വൃക്ഷപൂജ നടത്തിയാണ് മരം മുറിച്ചിരുന്നത്. എപ്പോഴെങ്കിലും വൃക്ഷം മുറിക്കേണ്ടി വന്നാൽ മരത്തോട് മാത്രമല്ല അതിൽ താമസിച്ചു വരുന്ന പക്ഷികൾ ഉൾപ്പെടെയുള്ള ജീവികളോടും മാറി താമസിക്കാൻ അപേക്ഷിച്ച് ക്ഷമാപണം ചോദിച്ചിരുന്നു. ഒരു മരം 10 പുത്രന്മാർക്ക് തുല്യമാണ് എന്നത് നമ്മുടെ പുരാതനമായ വിഷായുർവേദത്തിൽ നിന്നുള്ള ഒരു മഹത് വചനമാണ്. ഇന്ത്യയിലെ വാർഷിക വനവൽക്കരണ പദ്ധതിയാണ് വനമഹോത്സവം. 1950

0: And in men's cricket, India were 124 in 13.3 overs against England in the first T20 international of the five-match series at the Riverside Ground in Chestiller Street when reports last came in. Earlier, Indian skipper Shreyas Iyer won the toss and opted to bat first. Spinners Varun Chakravarti and Ravi Bishnoi have returned to the playing 11 for India, while Vaibhav Suryavanshi has been kept on bench. The men in blue will look to bounce back from the shocking 2-0 defeat to Ireland in the last series. And that is the end of this news bulletin.
1: Agashavani Manjiri FM 102.7 MHz. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. ആകാശവാണി എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു. ജയ് ഹിന്ദ്.